പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പത്മിനി ടീച്ചർ.

മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന കാര്യങ്ങളിൽ ഭക്തിയാണ് ഏറ്റവും മുന്നിലെന്ന് ആചാര്യമതം. ഇഷ്ടദേവതയുടെ അനുഗ്രഹമായ അനുസന്ധാനത്തെ ഭക്തി എന്ന് പറയുന്നു. ജനന മരണാദി ദുഃഖങ്ങൾ ആത്മാവിനല്ല ജീവൻ നിലനിൽക്കുന്ന ശരീരത്തിന് മാത്രമാണ് എന്ന് വരുമ്പോൾ ഒരു വ്യക്തി പരമാത്മാവിലുള്ള ഭക്തി വിശ്വാസത്തോടെ ജീവിക്കുന്നു. അവിടെ ജനന മരണങ്ങൾ ഒരു ജീവനെ ദുഃഖിപ്പിക്കുന്നില്ല. അടിയുറച്ച ശ്രീകൃഷ്ണ ഭക്തനായ പൂന്താനം തൻ്റെ ഏക മകൻ മരിച്ച സമയത്ത് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് ഉള്ളഴിഞ്ഞു ചൊല്ലുമ്പോൾ ആ ഭക്തി വിശ്വാസ പ്രഭാവത്താൽ തന്നെ അവസാനം ഉടലോടുകൂടി ഈശ്വര സന്നിധിയിലെത്തിയെന്ന ഐതിഹ്യം പറയുന്നു. വില്ലുവാങ്കിലം സ്വാമിയാരും നിത്യദർശനത്തിനായി ഗുരുവായൂർ അമ്പലനടിയിൽ തുളസിച്ചെടിയായി തീർന്നുവെന്നും കഥയുണ്ട്. കുറൂരമ്മയും കണ്ണൻ്റെ കുസൃതികൾ അനുഭവിച്ചറിഞ്ഞ ഒരമ്മയാണെന്നുള്ള വസ്തുതകളും ഐതിഹ്യത്താളുകളിലുണ്ട്. കൃഷ്ണഭക്തിയിൽ മുഴുകിയ ഭക്തമീരയുടെ ശാരീരിക മാനസിക ശക്തിയിൽ വിഷത്തിൻ്റെ ശക്തി പോലും യേശുവില്ലെന്ന് ചരിത്രം പറയുന്നു. തന്നെ ആപത്തിൽ നിന്ന് രക്ഷിച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്പർശന മാത്രയിൽ അന്ധനായ സൂർദാസിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടിയെന്നും ഭഗവാനെ ദർശിച്ച ഈ കണ്ണുകൾ കൊണ്ട് എനിക്കിനി മറ്റൊന്നും കാണേണ്ടെന്നും മഹാകവി സൂർദാസ് അപേക്ഷിച്ചതായി പാടി പുകഴുന്നു. ഈശ്വരഭക്തി ഒരു തരത്തിലുള്ള സേവനവും ത്യാഗവുമാണ്. മാനവ സേവയത്രി മാധവ സേവ. സേവനത്തിൻ്റെ അടിത്തറ നിസ്വാർത്ഥമായ ത്യാഗമെന്നിരിക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉപദേശവചനങ്ങൾ തന്നെ ഗീത ഗീത എന്ന് ആവർത്തിച്ചുച്ചരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുമ്പോൾ ഒരു ത്യാഗിയായി മാറുകയാണ്. ഒരിക്കൽ ഒരു ഭക്തൻ ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് തൻ്റെ വീട്ടിൽ വന്ന് പൂജ കൈക്കൊള്ളണമെന്ന് അപേക്ഷിച്ചു. വരാമെന്നേറ്റ ദിവസം പല വിഭവങ്ങളും ഒരുക്കി കാത്തുനിന്നു. പക്ഷേ പലഹാരം കണ്ടു കൊതിച്ചൊരു കുട്ടിയും വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയാതെ ഒരു വൃദ്ധനും വെയിലാറുന്നതുവരെ ഇരന്ന് തേണ്ടിയിട്ടും ഒരന്നം പോലും കിട്ടാതെ യാചകനും മാത്രമേ അന്ന് അവിടെ വന്നുള്ളൂ. ഈശ്വരനെ മാത്രം

ദേഹസുഖം കാംക്ഷിച്ച് ഇരക്കും ഇണയ്ക്കും വേണ്ടി സ്വാർത്ഥത്തിനു മാത്രമായി ജീവിക്കുമ്പോൾ ത്യാഗത്തിലൂടെ ലോകസുഖങ്ങൾ ഭുജിക്കണമെന്ന തത്വം നിരാകരിക്കുകയും ദുഃഖദുരന്ത നരകങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു. ഇഹപരമോക്ഷ കാരണമായി പറയുന്ന ഭക്തി എന്തെന്ന് മനസ്സിലാക്കുകയും മനസാവാച കർമ്മണ എല്ലായിടവും ഈശ്വര ചൈതന്യം ഉണ്ടെന്നറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ഈ കിട്ടിയ മനുഷ്യജന്മം സാക്ഷാത്കരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. സൂര്യഭഗവാൻ എരിഞ്ഞു ജ്വലിച്ച് സർവ്വജീവജാലങ്ങളെയും നിലനിർത്തുന്നു. വായു, ജലം ഇവയൊക്കെ മറ്റു സർവചരാചര വസ്തുക്കളും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിച്ച് പ്രകൃതി നിയാമക വ്യവസ്ഥയിൽ ഭാഗമാക്കാവുന്നു. ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തനായി ബുദ്ധിജീവി എന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യനും സന്മാർഗ ചിന്തയിൽ നിന്ന് വ്യതിചലിക്കാതെ ഈശ്വര ചിന്തയിൽ ആ പരമോന്നത ശക്തിയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇഹപര ലോകസൗഖ്യം കൈവരിക്കണമെന്നുള്ള പാഠമാണ് ഭക്തി എന്തെന്നും എന്തിനെന്നും വെളിവാക്കുന്ന ഈ വരികൾ. മോക്ഷകാരണ സാമഗ്രിയാം ഭക്തിരേവ ഗരീയസി സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരി

0: പത്മിനി ടീച്ചർ തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ വിജയലക്ഷ്മിയുടെ കവിത പൂക്കാലം, ആലപിക്കുന്നത് അനന്യ. തുടർന്ന് ചരിത്രപഥം, ഭജനാമൃതം, സ്റ്റിച്ച്വെൽ, ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പാട്ടും പൊരുളും. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. ഇതിൽ അൻവർ അലി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ ടോട്ടോച്ചൻ എന്ന കഥയിലെ ജനാലക്കരികിലെ വികൃതിക്കുട്ടി എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് വിജയലക്ഷ്മി ടീച്ചർ, പുറമേരി. 8:00 ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 താരസ്വരം. 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 പ്രിയരാഗം. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരു കസേര. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വിജയലക്ഷ്മിയുടെ കവിത പൂക്കാലം ആലപിക്കുന്നത് അനന്യ.

0: അനന്യ ആലപിച്ച വിജയലക്ഷ്മിയുടെ കവിത പൂക്കാലമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് ജൂലൈ 4. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 4 വർഷത്തിലെ 185 ദിനമാണ്. ജൂലൈ 4 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1776 ആഭ്യന്തര കലാപങ്ങൾക്ക് ശേഷം അമേരിക്ക ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ ജൂലൈ 4 US സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നത്. 1946 386 വർഷത്തെ കൊളോണിയൽ ഭരണത്തിന് ശേഷം അമേരിക്ക ഫിലിപ്പൈൻസിന് സ്വാതന്ത്ര്യം നൽകി. 1947 ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ടു രാജ്യങ്ങളായി വിഭജിക്കാനുള്ള നിർദ്ദേശം ബ്രിട്ടീഷ് പൊതുസഭയിൽ അവതരിപ്പിക്കപ്പെട്ടു. തെലുങ്ക്, തമിഴ് സിനിമാ രംഗത്തെ പ്രശസ്ത സംഗീത സംവിധായകനായ MM കീരവാണിയുടെ ജന്മദിനവും അർബുദം പോലെയുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ നിർണായകമായ റേഡിയോ ആക്റ്റീവ് മൂലകമായ റേഡിയം കണ്ടുപിടിച്ച പോളിഷ് ശാസ്ത്രജ്ഞ മേരി ക്യൂറി, വേദാന്ത തത്വശാസ്ത്രത്തിന്റെ ആധുനിക കാലത്തെ ഏറ്റവും ശക്തനായ വക്താവും ഇന്ത്യയിലെമ്പാടും സ്വാധീനമറിയിച്ച ആത്മീയ ഗുരുവുമായിരുന്ന സ്വാമി വിവേകാനന്ദൻ, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പിംഗലി വെങ്കയ്യ, എഴുത്തുകാരനായിരുന്ന പ്രൊഫസർ PT ചാക്കോ തുടങ്ങിയവരുടെ ചരമദിനവും ജൂലൈ 4.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
2: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
3: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
3: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
3: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
4: വചനാമൃതം.
5: സൂര്യനെ പോലെ തിളങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയുക. APJ അബ്ദുൽ കലാം.
0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
6: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം: അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 8 പേരിൽ 5 ആളുകൾ എണ്ണുന്നതിനിടയിൽ പണം വസ്ത്രത്തിലും കാലുറകളിലും ഒളിപ്പിക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തി. ഇതേ തുടർന്ന് കാണിക്കപ്പണം എണ്ണുന്ന കേന്ദ്രത്തിൽ സുരക്ഷ ശക്തമാക്കിയ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ജീവനക്കാർക്ക് കീശകളില്ലാത്ത പ്രത്യേക യൂണിഫോം നിർബന്ധമാക്കി. രാമക്ഷേത്രത്തിന് 200 മീറ്റർ അകലെയുള്ള സംഭാവന എണ്ണൽ കേന്ദ്രത്തിലെ 45 ദിവസത്തെ CCTV ദൃശ്യങ്ങളാണ് പരിശോധിച്ചത്. സംഭാവന കൊള്ളയിൽ ദുഃഖവും രോഷവും പ്രകടിപ്പിച്ച് RSS. അയോധ്യയിലെ ശ്രീരാമലല്ല ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടികളിൽ നിന്നുള്ള മോഷണം ഹിന്ദു സമൂഹത്തിന്റെയും രാമഭക്തരുടെയും വികാരങ്ങളെയും വിശ്വാസങ്ങളെയും വ്രണപ്പെടുത്തിയെന്ന് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളെ പറഞ്ഞു. പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ ആദ്യ ദിനമായ February 28 ഇസ്രയേലും US ചേർന്ന് വധിച്ച പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനിയുടെ കബറടക്കത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കബറടക്ക ചടങ്ങുകൾ ഇന്ന് തുടങ്ങും. ഇന്ന് ഔദ്യോഗികമായി ആരംഭിക്കുന്ന കബറടക്ക ചടങ്ങ് 6 ദിവസം നീളും. തലസ്ഥാനമായ ടെഹ്റാനിലും ഖോം നഗരത്തിലും ഇറാഖിലെ കർബയിലും ഖമീനിയുടെ ഭൗതിക ദേഹവും വഹിച്ചുള്ള വിലാപയാത്ര ഉണ്ടായിരിക്കും. വിഴിഞ്ഞം തുറമുഖ ഓഹരി MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം രാഷ്ട്രീയ വിവാദമായതോടെ കരുതലോടെ നീങ്ങാൻ സർക്കാർ. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുന്നത് പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചേക്കുമെന്നാണ് സൂചന. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിലെ ക്രമക്കേടിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലും തട്ടിപ്പിന് PSC ശ്രമം നടത്തിയെന്ന് റിപ്പോർട്ടുകൾ. പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതലയുള്ള പരീക്ഷാ കൺട്രോളറെ തന്നെയാണ് ക്രമക്കേടിനെക്കുറിച്ചുള്ള അന്വേഷണവും കമ്മീഷൻ ഏൽപ്പിച്ചത്. ഗുരുതര ക്രമക്കേടിന്റെ അന്വേഷണം പോലീസിനോ പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിക്കുന്ന PSCയുടെ വിജിലൻസ് വിഭാഗത്തിനോ കൈമാറാത്തതും ദുരൂഹമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഉള്ളടക്കം അടങ്ങിയ പരസ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിപ്പിച്ചതിന് ടെക് ഭീമനായ മെറ്റയോട് വിശദീകരണം തേടാൻ കേന്ദ്ര സർക്കാർ. ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് എന്നിവയുടെ മാതൃകമ്പനിയായ മെറ്റയുടെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് നിർദ്ദേശിച്ചു. ഇത്തരം പരസ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നതിനെപ്പറ്റി മന്ത്രാലയം വിശദീകരണം തേടും. പെരുമ്പാവൂരിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി അധിക പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവച്ചും സംയുക്ത ഓപ്പറേഷനുകൾ നടത്തിയും ലഹരി മാഫിയയെ വേരോടെ പിഴുതെറിയുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിൽ ഈജിപ്തും സ്വിറ്റ്സർലൻഡും പോർച്ചുഗലും പ്രീക്വാർട്ടറിൽ. ഈജിപ്ത് ഓസ്ട്രേലിയയെയും പോർച്ചുഗൽ ക്രൊയേഷ്യയെയും സ്വിറ്റ്സർലൻഡ് അൽജീരിയയെയുമാണ് മറികടന്നത്. പശുക്കടത്താരോപിച്ച് ആൾക്കൂട്ടക്കൊല നടത്തിയ ഗോരക്ഷകർക്ക് ശിക്ഷ വിധിച്ച മധ്യപ്രദേശിലെ വനിതാ ജഡ്ജിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ഭീഷണിയും വിദ്വേഷ പ്രചാരണവും നടക്കുന്നതിൽ ഇടപെട്ട് മധ്യപ്രദേശ് ഹൈക്കോടതി. ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ സ്വതന്ത്രമായും ഭയരഹിതമായും പ്രവർത്തിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതാണ് ഇത്തരം നടപടികളെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. ബംഗളൂരുവിലെ IT കമ്പനിയുടെ ഡേ കെയറിൽ കുഞ്ഞുങ്ങളെ ക്രൂരപീഡനത്തിനിരയാക്കിയ 2 ആയമാർ അറസ്റ്റിലായി. കേരളത്തിനുള്ള മണ്ണെണ്ണ വിഹിതത്തിൽ 16.08 ലക്ഷം ലിറ്ററിന്റെ കുറവ് വരുത്തി കേന്ദ്രം. ജൂണിൽ അവസാനിച്ച പാദത്തിൽ കേരളത്തിനുള്ള വിഹിതം 56.76 ലക്ഷം ലിറ്റർ ആയിരുന്നുവെങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള പാദത്തിലേക്ക് 40.68 ലക്ഷം ലിറ്ററാണ് അനുവദിച്ചത്. മുൻഗണന റേഷൻ കാർഡ് അനുവദിക്കാനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ മന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 4-ചക്രവാഹനം, വീടിന്റെ വിസ്തൃതി, ഭൂവിസ്തൃതി തുടങ്ങിയ മാനദണ്ഡങ്ങളിൽ കാതലായ മാറ്റം ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കും. 2017 ഉത്തരവിലാണ് ഭേദഗതി വരുത്തുക. സഞ്ചരിക്കുന്ന റേഷൻ കട വഴി ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ റേഷൻ ധാന്യം എത്തിക്കുന്നതിന് സാധ്യതാ റിപ്പോർട്ട് നൽകാനും മന്ത്രി ആവശ്യപ്പെട്ടു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയനെ അവഹേളിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചെന്ന പരാതിയിൽ മുൻമന്ത്രിയും ഡി എം കെ നേതാവുമായ അനിത രാധാകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ മദ്രാസ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന മുഖ്യമന്ത്രിയെ മാനിക്കേണ്ടതുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ഉത്തരവ് സർക്കാർ തിരുത്തും. കോടതിയുടെ നിർബന്ധപ്രകാരമാണ് സർക്കാരിന് വിചാരണ അനുമതി നൽകേണ്ടി വന്നതെന്ന പരാമർശവും പ്രതികൾക്ക് ഉത്തരവിനെതിരെ അപ്പീലിന് പോകാനുള്ള അവകാശമുണ്ടെന്ന നിർദ്ദേശവും വ്യവസായ വകുപ്പിന്റെ ഉത്തരവിൽ ഉണ്ടായിരുന്നു. 50 വർഷത്തിനുശേഷം ചിക്കമംഗളൂരുവിലെ ക്ഷേത്രത്തിൽ ദളിതർക്ക് പ്രവേശനം. ജില്ലയിലെ കടൂർ താലൂക്കിലെ നിദാഘട്ട ഗ്രാമത്തിലെ ആഞ്ജനേയ ക്ഷേത്രത്തിലായിരുന്നു വർഷങ്ങളായി ദളിതർക്ക് വിലക്ക്. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ ജയിലുകൾ നിറയുന്നുവെന്ന് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തെ 58 ജയിലുകളിലായി 7877 പേരെ താമസിപ്പിക്കാനേ ശേഷിയുള്ളൂ. നിലവിൽ 9935 പേരുണ്ട്. എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഏവിയേഷൻ മാനേജ്മെന്റ് വിദഗ്ധനുമായ വിംഗ് കമാൻഡർ ഡോക്ടർ പി സി കെ രവീന്ദ്രൻ അന്തരിച്ചു. സംസ്ഥാനത്ത് ലോട്ടറി കൂടുതൽ ആകർഷകമാക്കാൻ സമ്മാന ഘടന പരിഷ്കരിക്കും. ടിക്കറ്റ് എണ്ണവും സമ്മാനവും കൂട്ടുന്നതോടെ ലോട്ടറി എടുക്കുന്നവരുടെ എണ്ണം കൂടുന്നതിനൊപ്പം വരുമാനവും കൂടുമെന്നാണ് പ്രതീക്ഷയെന്ന് റിപ്പോർട്ടുകൾ. ഓരോ ടിക്കറ്റിന്റെയും 5000 രൂപയുടെ സമ്മാനങ്ങളുടെ എണ്ണം കൂട്ടുന്നതിനാണ് മുഖ്യ പരിഗണന. 5000 രൂപയുടെ സമ്മാനങ്ങൾക്കായി ഇപ്പോൾ ഓരോ ടിക്കറ്റിനും 19 നറുക്കെടുപ്പാണ് നടത്തുന്നത്. ഇത് 21 ഉയർത്തും. പ്രവർത്തന മികവിന് സഹകരണ സ്ഥാപനങ്ങൾക്കുള്ള 2025 സംസ്ഥാന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ട്രാവൻകൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഇന്ന് നടക്കുന്ന സഹകരണ ദിനാഘോഷത്തിൽ പുരസ്കാരങ്ങൾ നൽകുമെന്ന് മന്ത്രി എം ലിജു അറിയിച്ചു. മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നടന്ന പരീക്ഷയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കോപ്പിയടിച്ച വിദ്യാർത്ഥിയുടെ പേരിൽ മട്ടന്നൂർ പോലീസ് കേസെടുത്തു. മൊബൈൽ ഫോൺ ഒളിപ്പിച്ച് പരീക്ഷാ ഹാളിൽ കൊണ്ടുവരികയും ഫോൺ ഉപയോഗിച്ച് ഉത്തരങ്ങൾ ചോർത്തി എഴുതുകയും ചെയ്യുകയായിരുന്നു ഉദ്യോഗാർത്ഥി. നിരോധിക്കപ്പെട്ട വെബ്സൈറ്റുകളും ആപ്പുകളും ലഭിക്കാൻ ഉപയോക്താക്കൾ പ്രയോജനപ്പെടുത്തുന്ന വി പി എന്നിനും രാജ്യത്ത് പിടിവീഴുന്നുവെന്ന് റിപ്പോർട്ടുകൾ. സാമൂഹിക മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളുടെ ചട്ടക്കൂടിൽ വി പി എൻ സേവനങ്ങൾ നൽകുന്ന കമ്പനികളെയും ഉൾപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇന്ത്യയിൽ ഓഫീസ് തുറക്കുക, അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കുന്ന കംപ്ലയൻസ് ഓഫീസറെ നിയമിക്കുക എന്നിവയുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നിയമത്തിലുണ്ടാവും. കാലവർഷം ദുർബലമായതോടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ലഭിക്കേണ്ട മഴയിൽ സാധാരണ ലഭിക്കേണ്ടിയിരുന്നതിനേക്കാൾ 32% കുറവുണ്ടായതായി റിപ്പോർട്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശേഖരിച്ച വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്. ഏറ്റവും കുറവ് മഴ ലഭിച്ചത് വയനാട് ജില്ലയിലാണ്. കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമാണ് സാധാരണ അളവിൽ മഴ ലഭിച്ചത്. പയ്യന്നൂരിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സിയുടെ എ സി സ്വിഫ്റ്റ് ബസ്സിന് തീപിടിച്ചു. യാത്രക്കാരും ജീവനക്കാരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കന്നുകാലി കർഷകരായ അംഗങ്ങളുടെ വരുമാന വർധന ഉറപ്പാക്കാൻ കുടുംബശ്രീ സംസ്ഥാന മിഷൻ ഒരുങ്ങുന്നു. കന്നുകാലികളുടെ ആരോഗ്യം ഉറപ്പാക്കുക, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, കർഷകർക്കാവശ്യമായ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. 2025-2026 വാർഷിക പദ്ധതി വിനിയോഗത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, പയ്യന്നൂർ നഗരസഭ എന്നിവ സംസ്ഥാന തലത്തിൽ ഒന്നാമതെത്തി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 72.29% വാർഷിക പദ്ധതി വിനിയോഗിച്ചപ്പോൾ പയ്യന്നൂർ നഗരസഭ 94.70% വിനിയോഗിച്ചു. കോർപ്പറേഷൻ തലത്തിൽ സംസ്ഥാന തലത്തിൽ കണ്ണൂർ കോർപ്പറേഷന് 3rd സ്ഥാനവുമുണ്ട്. നികുതി വെട്ടിച്ച് കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തീർത്ഥാടകരുമായി കർണാടകത്തിൽ നിന്നെത്തിയ വാഹന ഉടമകളിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പ് 12,67,410 രൂപ പിഴ ഈടാക്കി. ഉത്സവകാലത്ത് നടത്തിയ പരിശോധനയിൽ 54 വാഹനങ്ങളാണ് നികുതി വെട്ടിച്ച് കേരളത്തിലേക്ക് എത്തിയതെന്ന് കണ്ടെത്തിയിരുന്നു. എൻഫോഴ്സ്മെന്റ് നടപടി ശക്തമാക്കിയതോടെ നികുതി അടക്കാതെ കേരളത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച മറ്റു വാഹനങ്ങൾ കൃത്യമായി നികുതി അടച്ച ശേഷമാണ് സംസ്ഥാനത്തേക്ക് എത്തിയതെന്ന് അധികൃതർ പറഞ്ഞു. 8 മാസത്തോളമായി കൂലി മുടങ്ങിയതുമൂലം കൈത്തറി തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലെന്ന് റിപ്പോർട്ടുകൾ. കൈത്തറി സംഘങ്ങളുടെ കീഴിൽ സർക്കാരിനുവേണ്ടി യൂണിഫോം തുണി ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളികൾക്കാണ് ജോലി ചെയ്ത കൂലി കിട്ടാതായതോടെ ജീവിതം ദുരിതത്തിലായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2025 നവംബർ മുതലുള്ള കൂലി സർക്കാർ തൊഴിലാളികൾക്ക് നൽകാനുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജില്ലയിലെ 34 കൈത്തറി സംഘങ്ങൾക്ക് മാത്രം 11 കോടിയോളം രൂപയുടെ കുടിശ്ശികയുണ്ട്. കുളത്തിൽ കുളിക്കുന്നതിനിടെ പ്ലസ് ടു വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. എടച്ചൊവ്വ കാപ്പിച്ചേരി തേറോത്ത് മടപ്പുരയ്ക്ക് സമീപം നന്ദനത്തിൽ

0: ഈ അദ്വൈതാണ് മരിച്ചത്. എടച്ചൊവ്വയിലെ ഓത്തിയിൽ കുളത്തിൽ ഇന്നലെ വൈകിട്ടാണ് അപകടം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് മർദ്ദനമേറ്റ് ചികിത്സയിലിരുന്നയാൾ മരിച്ചു. തിരുവനന്തപുരം സ്വദേശിയും കണ്ണൂരിൽ വർഷങ്ങളായി താമസക്കാരനുമായ ചന്ദ്രനാണ് മരിച്ചത്. കൂടെ താമസിക്കുന്ന കുമാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ത്യയിൽ ബാറ്ററിയിൽ ഓടുന്ന വാഹനങ്ങളെ കാണാമറയത്തിരുന്ന് പ്രവർത്തനരഹിതമാക്കാൻ കഴിയുന്ന 3 മൊബൈൽ ആപ്ലിക്കേഷനുകൾ ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് നീക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടു. ബാറ്റ് BMS, ലോസിജി, എപ്പോക് ഐ, അയേൺ എന്നീ ചൈനീസ് ആപ്പുകൾ നീക്കാനാണ് ഉത്തരവ്. രാമേശ്വരം ബെംഗളൂരു പ്രതിവാര തീവണ്ടിയിലെ 2 AC 3 ടയർ കോച്ചുകൾ വർദ്ധിപ്പിക്കും. സെപ്റ്റംബർ 27 വരെ ഇത് തുടരും. ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ഈ മാസം 8, 11, 15, 18 തീയതികളിൽ മാഹിയിൽ യാത്ര അവസാനിപ്പിക്കുമെന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം സെൻട്രൽ കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് ഈ മാസം 8, 15, 22 തീയതികളിൽ തലശ്ശേരിയിൽ യാത്ര അവസാനിപ്പിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് ഇന്നലെയും സ്വർണവിലയിൽ വർധന. പവന് 1000 രൂപ ഉയർന്ന് 1,07,800 രൂപയിലെത്തി. അടുത്ത 5 വർഷത്തേക്ക് റബ്ബർ മേഖലയിലെ സമഗ്ര വികസനത്തിനായി സമർപ്പിച്ച 2,157.54 കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി പറഞ്ഞു. കേരളത്തിലെ റബ്ബർ മേഖലയിലെ പ്രശ്നങ്ങൾ വിലയിരുത്തി കർമ്മപരിപാടിക്ക് രൂപം നൽകാൻ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഉടൻ കോട്ടയത്തെ റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് എത്തുമെന്നും ഡൽഹിയിൽ അദ്ദേഹത്തെ സന്ദർശിച്ച റബ്ബർ ബോർഡ് ചെയർമാൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരി വളവുപാറ KSTP റോഡിന്റെ ഭാഗമായ ഇരിട്ടി മട്ടന്നൂർ റോഡിൽ വർദ്ധിച്ചു വരുന്ന അപകടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ 6 രാവിലെ 10:30 ഇരിട്ടി നഗരസഭാ ഹാളിൽ ഉന്നതതല യോഗം ചേരും. ഗ്യാസ് ക്ഷാമത്തിന്റെ പേരിൽ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസാധനങ്ങൾക്കും പാനീയങ്ങൾക്കും അമിതവില ഈടാക്കുന്നതായി വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്ന് പൊതുവിപണി പരിശോധനാ സ്ക്വാഡ് ഇരിട്ടി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി. ഇരിട്ടി മട്ടന്നൂർ മുനിസിപ്പാലിറ്റി പരിധിയിലെ വിവിധ സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത്. 25 സ്ഥാപനങ്ങൾ പരിശോധന നടത്തിയതിൽ 9 കടകളിൽ വില വിവരപ്പട്ടിക പ്രദർശിപ്പിച്ചിരുന്നില്ല. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2 ഇന്ന് മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ഗ്രൗണ്ടിലാണ് മത്സരം. 5 പരമ്പരയിലെ ആദ്യ കളി മഴമൂലം ഉപേക്ഷിച്ചിരുന്നു. വനിതാ 2020 ലോകകപ്പിന്റെ ഫൈനലിൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടും. നാളെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഫൈനൽ. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ.

0: തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
1: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46.
2: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033345, മറ്റൊരു നമ്പർ 9495532542.
0: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.
3: ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ.
0: വീടും നാടും രാമനാമ മുഖരിതമാകുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
4: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം.
0: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ 10 മാസം മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ 10 മാസത്തിനകം. നമ്പർ ഒരിക്കൽ കൂടി 9037008960.

0: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. 100,000 കോടി $ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും സന്ദർശനം നടത്തും. വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: രാവിലെ രാജസ്ഥാനിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 100,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബലോത്രയിലെ പച്ച്പദ്രയിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ സമുച്ചയം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിനും മോദി തറക്കല്ലിടും. സാദുൽപൂർ ചുരു രത്തൻഗഡ് റെയിൽ ഇരട്ടിപ്പുകൾ പദ്ധതികളും ദേശീയപാത 125A, ജോധ്പൂർ റിംഗ് റോഡ് സെക്ഷൻ 2 എന്നിവയുടെ 4-വരിപ്പാതയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജസ്ഥാൻ ഗവൺമെന്റ് സർവീസിൽ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 54,000 യുവാക്കൾക്ക് നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. വൈകിട്ട് ഗുജറാത്തിലെത്തുന്ന പ്രധാനമന്ത്രി 7,500 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച സാനന്ദിലെ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ നിർമ്മാണ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണ് പദ്ധതി.

0: എൽനിനോ കാരണം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സാധാരണയിൽ കുറഞ്ഞതും വരൾച്ചാ സാധ്യതയും ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. 100,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രം 863 ബില്യൺ US ഡോളറിന്റെ എക്കാലത്തെയും ഉയർന്ന കയറ്റുമതി നിരക്ക് കൈവരിച്ചതായും പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ ഐക്സ് എൻ പ്രൊവൻസിൽ ധന സാമ്പത്തിക യോഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് റെസ്ക്യൂറും സഹ അധ്യക്ഷരായി. സാമ്പത്തിക വികസനത്തിന് ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തന മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതി സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സെയ്ദ് അത്ത ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചതായി മാർഗരിറ്റ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപ്പാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. എറണാകുളം ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KSEB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതിയുടെ ദുരുപയോഗം കുറയ്ക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇരു ജില്ലകളിലെയും MLA മാരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കോട്ടയം കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1st വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സയൻസ് സിറ്റിയിലെ പ്രദർശന വസ്തുക്കളുടെ ഡിജിറ്റൽ QR കോഡ് വിവര സേവനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ ചെറൂപ്പ ഹെൽത്ത് സെന്റർ സന്ദർശിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെ സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി സെന്ററിനെ വികസിപ്പിക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് ചെറൂപ്പ ഹെൽത്ത് സെന്റർ. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കലക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഉത്തരവ്. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും മരം വീണും മറ്റും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: ജൂൺ മാസം ജില്ലയിൽ 39% കുറവാണ് മഴ രേഖപ്പെടുത്തിയത്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വരൾച്ചാ ദുരിതം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത്. വരൾച്ചാ ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിനനുസൃതമായ പദ്ധതിയാകണം തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കലക്ടർ P Vishnuraj പറഞ്ഞു. ജില്ലയിൽ പ്രതിവർഷം ശരാശരി 3500 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. മഴയുടെ അളവിലെ കുറവിനുള്ള കാരണം, വരൾച്ചാ സാധ്യതകൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച ചെയ്തു. ജില്ലയുടെ പ്രധാന ക്യാമ്പയിനായി വരൾച്ചാ നിവാരണ പദ്ധതി മാറ്റാനാണ് ജില്ലാ

0: ഭരണകൂടം ലക്ഷ്യമിടുന്നത്.
1: ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന പ്രീക്വാർട്ടറിൽ. കാബോ വെർദയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് അർജന്റീന പ്രീക്വാർട്ടറിൽ എത്തിയത്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് ഈജിപ്തും പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: വിജയത്തിനായി രണ്ട് കൽപ്പിച്ച് പൊരുതിയ കെബോ വർദിയെ 3-2 മറികടന്ന് അർജന്റീന ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. അടിയും തിരിച്ചടിയും നൽകി ഇരു ടീമുകളും കൊമ്പുകോർത്ത മത്സരത്തിന്റെ അധിക സമയത്താണ് കെബോ വർദയെ പരാജയം സമ്മതിച്ചത്. അർജന്റീനയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ ലയണൽ മെസ്സി 29-ാം മിനിറ്റിൽ ലീഡ് നേടിക്കൊടുത്തെങ്കിലും 59-ാം മിനിറ്റിൽ ഡ്യുവാർട്ടെ സമനില ഗോൾ കണ്ടെത്തി. 92-111 മിനിറ്റുകളിൽ അർജന്റീനയും 103-ാം മിനിറ്റിൽ കെബോ വർദയും ഗോളുകൾ നേടി. ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ വിജയം സ്വന്തമാക്കി ഈജിപ്തും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. പെനാൾട്ടി ഷൂട്ടൌട്ട് വരെ നീണ്ട മത്സരത്തിലാണ് പൊരുതി കളിച്ച ഓസ്ട്രേലിയയെ 4-2 ഈജിപ്ത് മറികടന്നത്.
1: കൊളംബിയ ഘാന മത്സരം അല്പസമയത്തിനകം തുടങ്ങും. രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2-ാം മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. 1-ാം മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിംബിൾട്ടൺ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച പുരുഷ സിംഗിൾസ് താരമെന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പം എത്തി നൊവാക് ജോക്കോവിച്ച്. 7 തവണ ചാമ്പ്യനായ ജോക്കോവിച്ച് ഫ്രാൻസിന്റെ ആർത്തർ റിൻഡനെതിരെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന്റെ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. വയനാട് ചൂരൽമല ദുരന്ത ബാധിതന് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ കുടുംബത്തിന് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ചടങ്ങ്. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തിരുവനന്തപുരം IMA ഹാളിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. 1,00,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा. प्रधानमन्त्री नरेन्द्र मोदी अद्य राजस्थान गुजरात राज्ययोः एकदिवसीय यात्रायै प्रस्थास्यति. प्रधानमन्त्री सर्वप्रथमं राजस्थानस्य यात्रां करिष्यति, यत्र असौ अद्य प्रातःकाले जोधपुर विमानपत्तनस्य नूतन टर्मिनल इति भवनस्य उद्घाटनं करिष्यति. 80+400 कोटि रूप्यकाणां इयं परियोजना वार्षिकं 20 लक्ष यात्रिणः संचालयितुं परिकल्पितमस्ति. असौ जोधपुरे संशोधित उड्डयन योजनायाः शुभारम्भोऽपि विधास्यति. अस्याः योजनायाः उद्देश्यं विमानन आधारित विकासस्य अग्रिमचरणस्य गतिं वर्धयितुमस्ति. एतदनन्तरं श्रीमोदी बालोतरा नगरस्य यात्रायां भविष्यति, यत्र असौ अद्य मध्याह्ने प्रायः 6,000,000,000 कोटि रूप्यकाणां विकास परियोजनानां लोकार्पणम् उद्घाटनम् आधारशिलाञ्च स्थापयिष्यति. श्रीमोदी राजस्थान प्रशासनस्य विभिन्न विभागेषु नियुक्तेभ्यः प्रायः 40 युवकेभ्यः नियुक्तिपत्राण्यपि प्रदास्यति. अनन्तरं सायंकाले प्रधानमन्त्री मोदी गुजरातस्य यात्रां करिष्यति. पाकिस्तान देशात् सीमापारस्य भयोत्पादनस्य निरन्तर प्रयोजकत्वस्य प्रतिक्रियारूपेण सिन्धु जलसन्धिः स्थगितः अस्ति. गतरात्रौ नवदिल्ल्यां वार्ताहरैः सह वार्तालापं कुर्वन् विदेशमन्त्रालयस्य प्रवक्ता रणधीर जायसवालः अवदत् यत् सिन्धु जलसन्धि विषये भारतस्य स्थितिः सुसंगता अस्ति. सः अवदत् यत् पाकिस्तानदेशः सीमापारस्य भयोत्पादनस्य समर्थनं विश्वसनीयरूपेण अपरिवर्तनीयरूपेण च त्यक्तव्यम्. തീസ്ത നദ്യ

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കൂത്തുപറമ്പ് വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന അപ്ലൈഡ് സയൻസ് കോളേജിൽ 1st BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ് എന്നീ ബിരുദ കോഴ്സുകളിലേക്ക് 50% സീറ്റുകളിലേക്ക് പ്രവേശനം തുടരുന്നു. അപേക്ഷകൾ admissions.ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ കോളേജ് ഓഫീസിൽ ഹാജരായോ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 8547005051, മറ്റൊരു നമ്പർ 0490209232123. കെൽട്രോണിന്റെ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 9072592412, മറ്റൊരു നമ്പർ 9072592458. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായി കണ്ണൂർ റെഡ് സ്റ്റാർ ക്ലബ്ബ് ഈ മാസം 11 രാവിലെ 10 കോളേജ് ഓഫ് കൊമേഴ്സ് ഹാളിൽ കായിക ക്യൂസ് സംഘടിപ്പിക്കുന്നു. ഹൈസ്കൂൾ HSS വിദ്യാർത്ഥികൾക്ക് 2 ടീമുകളായി പങ്കെടുക്കാം. 1, 2, 3 സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസും മൊമെന്റോയും നൽകും. ജൂലൈ 8 പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ 9961554282.

0: 8. മറ്റൊരു നമ്പർ 9895616565. തദ്ദേശ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. രേരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ LP വിഭാഗത്തിൽ ഒഴിവുണ്ട് അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക്. തലശ്ശേരിയിലെ സർക്കാർ സ്ഥാപനത്തിൽ യോഗ അധ്യാപകന്റെ ഒഴിവുണ്ട്. തലശ്ശേരി താലൂക്കിലുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 7-നകം തലശ്ശേരി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യണം. ന്യൂ മാഹി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കരാറടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 11 കലക്ട്രേറ്റ് ഹാളിൽ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0490023324 85. കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നു. BPT രജിസ്ട്രേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടാം. അപേക്ഷകൾ ഈ മാസം 13 മുൻപ് അയക്കണം. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകർക്കായി കാർഷിക യന്ത്രങ്ങൾക്ക് സബ്സിഡി ലഭിക്കുന്നതിനുള്ള സൗജന്യ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് കോളക്കാട് കൃഷിഭവനിലാണ് ക്യാമ്പ്. തോലമ്പ്ര സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് കെട്ടിടം ഇന്ന് രാവിലെ 10 മണിക്ക് VK സനോജ് MLA ഉദ്ഘാടനം ചെയ്യും. കാടാച്ചിറ കച്ചേരിക്കാവിലെ പ്രതിഷ്ഠാ ദിനം ഈ മാസം 6 നടക്കും. ക്ഷേത്രം തന്ത്രി കരുമാരത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി മാധവപ്പള്ളി ഇല്ലത്ത് ശങ്കർപ്രസാദ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും ഗണപതി ഹോമവും ഉണ്ടാകും. ഉച്ചയ്ക്ക് പ്രസാദ സദ്യയും ഉണ്ടാകും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
4: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
5: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
4: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
5: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
4: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
5: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
4: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
6: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
7: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
7: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്,
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
7: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
7: ഫോൺ 9188951780.
1: പാട്ടും പൊരുളും, ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ്, മട്ടന്നൂർ. പാട്ടും പൊരുളും, ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
8: ശ്രോതാക്കൾക്കെല്ലാം നമസ്കാരം.
9: നമസ്കാരം.
8: ചുരുക്കം ചില മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ പല്ലവിയുടെ ആദ്യത്തെ പദം തന്നെ അക്കങ്ങൾ കൊണ്ട് തുടങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാനിവിടെ സൂചിപ്പിക്കുന്ന യേശുദാസ് ഗാനങ്ങളിൽ ആദ്യത്തേത് 100 എന്ന അക്കം കൊണ്ടാണ് തുടങ്ങുന്നത്. അത് പുറത്തിറങ്ങിയത് 1968. രണ്ടാമത്തേത് ആരംഭിക്കുന്നത് 200 എന്ന അക്കം കൊണ്ട്. അതുൾപ്പെട്ട ചിത്രം റിലീസ് ചെയ്തത് 1971. മൂന്നാമത്തെ ഗാനത്തിൻ്റെ തുടക്കത്തിൽ 1000 എന്ന പദമാണ് വരുന്നത്. അത് വെള്ളിത്തിരയിലെത്തിയത് തൊട്ടടുത്ത വർഷം, അതായത് 1972. ജെ ശശികുമാർ സംവിധാനം ചെയ്ത ലവ് ഇൻ കേരളയുടെ ഡിറ്റക്റ്റീവ് കഥയും തിരക്കഥയും എഴുതിയത് KP കൊട്ടാരക്കരയാണ്. അദ്ദേഹം തന്നെയാണ് നിർമ്മാതാവ്. സിൽവർ ഹെഡ് നയിക്കുന്ന ഒരു കൊള്ളസംഘം നാടിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാക്സൺ എന്ന ജോസ് പ്രകാശ് തന്നെയാണ് സിൽവർ ഹെഡ് എന്ന രഹസ്യം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ എന്ന പ്രേംനസീർ തന്നെ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജയശങ്കർ എന്ന KP ഉമ്മർ തുടക്കത്തിൽ ഒരു പൈലറ്റായിരുന്നെങ്കിലും പിന്നീട് സിൽവർ ഹെഡിൻ്റെ കൊള്ളസംഘത്തിലെ ഒരു കണ്ണിയായി മാറുന്നു. അന്താരാഷ്ട്ര കുറ്റവാളികളും പെൺകുട്ടികളും പങ്കെടുക്കുന്ന ഒരു ആഘോഷ ചടങ്ങിൽ വെച്ച് ജയശങ്കർ പാടുകയും നൃത്തച്ചുവടുകൾ വെക്കുകയും ചെയ്യുന്നു. പിന്നണിയിൽ യേശുദാസിൻ്റെ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പിയും അതിന് സംഗീതം പകർന്നത് MS ബാബുരാജുമാണ്.

മകനെ നിനക്ക് വേണ്ടി എന്ന ചിത്രമിറങ്ങിയത് 1971. കഥയും തിരക്കഥയും പാറപ്പുറത്തിൻ്റേതാണ്. ഇ എൻ ബാല

തൊട്ടടുത്ത വർഷം, അതായത് 1972 മിസ്സസ് പി സുകുമാരൻ നിർമ്മിച്ച അക്കരപ്പച്ച റിലീസ് ചെയ്തു. ഇതിൻ്റെയും കഥയും തിരക്കഥയും രചിച്ചത് പാറപ്പുറത്ത് തന്നെയാണ്. MN നേശനാണ് സംവിധായകൻ. ഭാഗീരഥി എന്ന കവിയൂർ പൊന്നമ്മയുടെ സഹോദരിയായ ജാനമ്മ എന്ന ജയഭാരതി വളരെ സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരു യുവതിയാണ്. ആരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ ജീവിതത്തിൽ സന്തോഷവും സ്വസ്ഥതയും ജാനമ്മ കണ്ടെത്തുന്നു. ഇഷ്ടപ്പെട്ട പുരുഷനായ വിജയൻ എന്ന സുനിലിനെ, അതായത് അയാൾ പട്ടാളത്തിൽ നിന്നും അവധിക്ക് വന്നപ്പോൾ അവൾ വിവാഹവും കഴിക്കുന്നു. അവരുടെ പ്രണയത്തെ ഉദാത്തവൽക്കരിക്കുന്ന മോഹനരാഗത്തിലുള്ള ഒരു യേശുദാസ് ഗാനത്തിൻ്റെ ശില്പികൾ ഇവിടെയും വയലാറും ദേവരാജനും തന്നെ.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: Summer Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. പി എസ് സി അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം ഡി സി എ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുഴക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961101975 77, മറ്റൊരു നമ്പർ 9496666646.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
3: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
3: 9447371836,
1: 8078502836.
4: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.
5: ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ.
4: വീടും നാടും രാമനാമ മുഖരിതമാകുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
6: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം.
4: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ മാസം 10 മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ മാസം 10 നമ്പർ ഒരിക്കൽ കൂടി 9037008960.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും അവതരിപ്പിക്കും. ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തും. എക്സോൺ പ്രൊവൻസിൽ ഇന്നലെ നടന്ന ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലേച്യൂറും സഹ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക വികസനം മുൻനിർത്തിയുള്ള ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തിന്റെ മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതികൾക്കുള്ള സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സാമ്പത്തിക, സാങ്കേതിക, നിക്ഷേപ, വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള പ്രധാന വേദിയായി ഈ സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ഇരുകൂട്ടരും പ്രതിജ്ഞയെടുത്തു. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ ഏകദേശം 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: To reach 1 trillion, our goods export will have to increase from 440 to about 530, $90 billion increase. That is 17% growth in goods. Services will have to grow from 421 to about 470.
0: രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ എൽനിനോ മൂലം മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് ഉചിതമായ വിളകളെക്കുറിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ആഭ്യന്തരമന്ത്രി കുറഞ്ഞ വെള്ളം ആവശ്യമുള്ള ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറഞ്ഞു. ഊർജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം ഊർജ മേഖലയിൽ കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഹോർമുസ് അടച്ചുപൂട്ടിയപ്പോഴും ഇന്ത്യ ഊർജക്ഷാമമില്ലാതെ മുന്നോട്ടു പോയതായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിന്റെ മൂർധന്യത്തിൽ ഒരു കപ്പലും ഹോർമുസ് കടക്കാതിരുന്നപ്പോൾ 12-ലധികം ഇന്ത്യൻ LPG കപ്പലുകൾ ടോൾ നൽകാതെ തന്നെ ഹോർമുസിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയതായും ശ്രീ ഹർദീപ് സിംഗ് വ്യക്തമാക്കി. സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസസിന്റെ 5th നിർവാഹക സമിതി യോഗം ആയുഷ് മന്ത്രാലയ സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ചയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. തെളിവ് അടിസ്ഥാനമാക്കിയുള്ള ആയുർവേദ ഗവേഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് യോഗം അടയാളപ്പെടുത്തിയതെന്ന് മന്ത്രാലയം പറഞ്ഞു. ആയുർവേദ വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്രീയ ആശയവിനിമയം, ഡിജിറ്റൽ ഗവേണൻസ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 3 പ്രധാന സംരംഭങ്ങൾക്കും യോഗം തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ ടെഹ്റാനിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യ ഗവൺമെന്റിനും ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചതായി ശ്രീ മാർഗരിറ്റ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ ക്യാബോവേദിയെ 2-3 ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീന ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയം തീർത്ത ക്യാബോവേദി ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 ഗോളിന് പരാജയപ്പെടുത്തി ഈജിപ്റ്റും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രീ ക്വാർട്ടറിന് മുന്നേയുള്ള അവസാന മത്സരത്തിൽ കൊളംബിയ ഖാനയെ നേരിടുന്നു. ഇന്ന് രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ഞായറാഴ്ച മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി ഗണ്യമായി കുറയും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം.
0: കേരളത്തിൽ 6 പേർക്ക് കൂടി ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000-ലേറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്നലെ ചികിത്സ തേടി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. തെക്ക് കിഴക്കൻ യുക്രൈനിലെ സാപ്പോറോഷ്യ മേഖലയിലെ ഒരു മാർക്കറ്റിൽ ഡ്രോൺ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് അധികൃതർ അറിയിച്ചു. റഷ്യയും യുക്രൈനും അവകാശവാദം ഉന്നയിക്കുന്ന തർക്കപ്രദേശമായ സാപ്പോറോഷ്യ മേഖല തുടർച്ചയായി സംഘർഷം നേരിടുകയാണ്. 7th ദേശീയ ജല പുരസ്കാരത്തിനായുള്ള അപേക്ഷകൾ www.awards.gov.in എന്ന പോർട്ടൽ വഴി സമർപ്പിക്കാമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോർട്ടലോ jalshakti-dowr.gov.inഒ സന്ദർശിക്കാവുന്നതാണ്. അടുത്ത മാസം 28 വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ആഗോള ഷിപ്പിംഗ് കമ്പനിയായ AP മൊല്ലാർ മേഴ്സ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കയറ്റുമതി ഇറക്കുമതി ഷിപ്പിംഗ് കണ്ടെയ്നർ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ അനാച്ഛാദനം ചെയ്തു. മൂലധന സഹായം, ഗവേഷണം, പരീക്ഷണം, സാങ്കേതിക വികസനം എന്നിവയിലൂടെ വാർഷിക ഉൽപാദനശേഷി 10 വർദ്ധിപ്പിക്കുക എന്നതാണ് കണ്ടെയ്നർ നിർമ്മാണ പ്രോത്സാഹന പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. 1 trillion US കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ്ജ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര.

0: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് അൻവർ അലി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ ടോട്ടാച്ചൻ എന്ന കഥയിലെ ജനാലക്കരികിലെ വികൃതിക്കുട്ടി എന്ന കഥ ഇപ്പോൾ കേൾക്കാം.
1: ജപ്പാനീസ് ഭാഷയിൽ ചൂടപ്പം പോലെ വിറ്റ ഒരു പുസ്തകമാണ് 1982 പുറത്തിറങ്ങിയ തെത്സുഗോ കുറോയാനഗിയുടെ ടോട്ടോച്ചൻ. ലോകമെങ്ങുമുള്ള എല്ലാ പ്രധാന ഭാഷകളിലേക്കും ഈ പുസ്തകം തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിലേക്ക് ഇത് പരിഭാഷപ്പെടുത്തിയത് അൻവർ അലിയാണ്. ടോട്ടോച്ചാനെ പള്ളിക്കൂടത്തിൽ നിന്ന് പുറത്താക്കി, അതും 1-ാം ക്ലാസ്സിൽ വെച്ച്. അതായിരുന്നു അവളുടെ അമ്മയെ ഇത്രയേറെ വിഷമിപ്പിച്ചത്. സംഭവം 1 ആഴ്ച മുമ്പായിരുന്നു. ചെറുപ്പക്കാരിയും സുന്ദരിയുമായ ടീച്ചർ അമ്മയെ ആളയച്ച് വരുത്തി. മുഖപുരയില്ലാതെ കാര്യത്തിലേക്ക് കടന്നു. ഇവളുടെ വികൃതികൾ കാരണം ക്ലാസ് എടുക്കാനാവുന്നില്ല. നിങ്ങൾ ദയവ് ചെയ്ത് മറ്റൊരു പള്ളിക്കൂടം കണ്ടുപിടിക്കേ. നിൽക്കക്കള്ളി ഇല്ലാതായതുകൊണ്ട് പറയുകയാണ്. നിൽക്കക്കള്ളി ഇല്ലാതാവുകയോ? അതിനു വേണ്ടി എന്ത് കുലുമാലാണ് കൊച്ചു ടോട്ടോ ചെയ്തു വച്ചിരിക്കുന്നത്? അമ്മ അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടുപോയി. നോക്കൂ, ആകെ പരിഭ്രമിച്ചിട്ടെന്ന പോലെ മരിച്ചു നോക്കിക്കൊണ്ട് തനതായ ശൈലിയിൽ ടീച്ചർ പറയാൻ ആരംഭിച്ചു. നിങ്ങളുടെ മകൾ 1000 തവണ ഡെസ്ക് തുറക്കുകയും അടക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും എടുക്കുകയോ തിരിച്ചിടുകയോ ചെയ്യുമ്പോഴല്ലാതെ ഡെസ്ക് തുറക്കുകയോ അടക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ലെന്ന് ഞാൻ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. നോക്ക്, നിങ്ങളുടെ മകൾ അപ്പോൾ എന്തെങ്കിലും എടുക്കുന്നു, തിരികെ വയ്ക്കുന്നു. ഓരോ തവണയും തുറക്കുക, പിന്നെ അടയ്ക്കുക. അതായത് നോട്ട് ബുക്ക് എടുക്കുന്നു, പെൻസിൽ ബോക്സ് എടുക്കുന്നു, ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു, പെൻസിൽ ബോക്സ് എടുക്കുന്നു, ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു, ഇവ ഓരോന്നായി തിരികെ വയ്ക്കുന്നു. സർവ്വതും എടുക്കുക, തിരികെ വയ്ക്കുക. ഓരോ തവണയും ഡെസ്ക് പടയെ പടയെ എന്ന് തുറക്കുന്ന ശബ്ദം. അതായത് ഇപ്പോൾ എ എന്ന അക്ഷരം എഴുതുകയാണെന്നിരിക്കട്ടെ. ആദ്യം അവൾ ഡെസ്കിൻ്റെ മൂടി തുറന്ന് നോട്ട് ബുക്ക് എടുക്കുന്നു, പടയെ എന്ന ശബ്ദത്തോടെ അടയ്ക്കുന്നു. പിന്നീട് വീണ്ടും തുറക്കുന്നു, പെൻസിൽ തപ്പിയെടുക്കുന്നു, വീണ്ടും ചെകിടടപ്പിക്കുന്ന ശബ്ദത്തോടെ അടയ്ക്കുന്നു. നോക്ക്, ആദ്യം എഴുതിയ എയിൽ അവൾക്ക് തൃപ്തി വരാറില്ല. ഡെസ്ക് വീണ്ടും തുറക്കുന്നു, റബ്ബർ എടുക്കുന്നു, മായ്ക്കുന്നു, തിരികെ വയ്ക്കുന്നു, പടക്കം പൊട്ടുന്ന ശബ്ദത്തിൽ അടയ്ക്കുന്നു, വീണ്ടും എ എഴുതുന്നു. അത് കഴിയുമ്പോഴേക്ക് ഓരോന്നായി തിരികെ വെച്ച് അതേ ചെകിടടപ്പൻ ശബ്ദത്തോടെ പല തവണ മൂടി തുറന്നടയ്ക്കുന്നു. കിതപ്പോടെ ടീച്ചർ തുടർന്നു, നോക്കൂ, ഇത് ഒരക്ഷരത്തിൻ്റെ കാര്യമാണ്. ഓരോ അക്ഷരത്തിലും ഈ പൊട്ടലും ചീറ്റലും ആവർത്തിച്ചു കൊണ്ടിരിക്കും. തുറക്കുക, അടയ്ക്കുക, അടയ്ക്കുക, തുറക്കുക. ഒരു ദിവസം എത്ര തവണയാണിത്? എനിക്ക് എൻ്റെ തല ചുറ്റുന്നു. പക്ഷേ നോക്കൂ, ഞാൻ എങ്ങനെ അവളെ കുറ്റപ്പെടുത്തും? ഓരോ തവണയും അവൾ ഓരോ ആവശ്യം പ്രമാണിച്ചാണ് ഇത് ചെയ്യുന്നത്. ഈ രംഗങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ടീച്ചർ മിഴിച്ചു നിന്നു. അമ്മയ്ക്ക് പൊടുന്നനെ ഒരു കാര്യം ഓർമ്മ വന്നു. ആദ്യ ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ ടോട്ടോച്ചാൻ അത്ഭുതത്തോടെ പറഞ്ഞു, ഈ സ്കൂള് അസലായിട്ടുണ്ട്. അവിടെയുള്ള ഡെസ്ക് ഉണ്ടല്ലോ, നമ്മുടെ പോലുള്ള വലിച്ചു തുറക്കണ മേശയല്ല കേട്ടോ. പെട്ടി പോലെ ഇരിക്കുക, മുകളിലടപ്പ് തുറന്നിട്ട് ടപ്പോ നിടാം. അതിനുള്ളിൽ എന്തു വേണേലും വെക്കാലോ. ഹായ്, എന്ത് രസാ. ടോട്ടോച്ചാൻ പുതിയ ഡെസ്കിൻ്റെ മൂടി പടപടാന്ന് തുറന്നടക്കുന്ന ദൃശ്യം അവർ സങ്കല്പിച്ചു നോക്കി. ഒരു പതിവ് കുസൃതിയിൽ കവിഞ്ഞ എന്തെങ്കിലും അതിലുണ്ടെന്ന് അവർക്ക് തോന്നിയില്ല. പുതുമ നഷ്ടപ്പെടുമ്പോൾ മാറിക്കൊള്ളും, അവർ സമാധാനിച്ചു. എന്നാൽ ടീച്ചറോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഉവ്വ് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. പറ്റില്ല പറ്റില്ല, ഇത് മാത്രമായിരുന്നെങ്കിൽ ഞാനങ്ങ് സഹിക്കുമായിരുന്നല്ലോ. ടീച്ചറുടെ ശബ്ദം ഉയർന്നു. അവർ ആവേശം കൊണ്ട് ഒന്ന് മുന്നോട്ടാഞ്ഞു. അമ്മ അല്പം പിന്നിലേക്ക് നീങ്ങി. ടീച്ചർ ദീർഘനിശ്വാസത്തോടെ തുടർന്നു, ഡെസ്കിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലെങ്കിൽ അവൾ എഴുന്നേറ്റ് നിൽക്കും. നിൽക്കുകയോ എവിടെ? അമ്മ അത്ഭുതപ്പെട്ടു. ജനാലയ്ക്കടുത്ത്. അല്പം ഈർഷ്യയോടെയാണ് ടീച്ചർ അത് പറഞ്ഞത്. എന്തിനാ ജനലിനടുത്ത് പോയി നിൽക്കുന്നത്? എന്തിനെന്നോ, തെരുവ് പാട്ടുകാരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ. ടീച്ചർക്ക് പുച്ഛം അടക്കാനായില്ല. ടീച്ചർ പറഞ്ഞ കഥയുടെ ചുരുക്കം ഇതാണ്. മണിക്കൂറുകളോളം നീളുന്ന ഡെസ്കിലെ കലാപരിപാടി കഴിയുമ്പോൾ ടോട്ടോച്ചാൻ ജനലിനടുത്തേക്ക് നീങ്ങും. അവിടെ അടങ്ങി നിന്നുകൊള്ളുമല്ലോ എന്ന് ടീച്ചർ ആശ്വസിക്കാൻ തുടങ്ങുമ്പോഴേക്ക് അവളുടെ അടുത്ത പരിപാടി ആരംഭിക്കുകയായി. ജനലിന് പുറത്ത് തെരുവിലൂടെ പോകുന്ന കോമാളി വേഷം കെട്ടിയ പാട്ടുകാരുടെ സംഘത്തെ കൈകൊട്ടി വിളിക്കും. ഏയ് ഏയ് വാ, ഒന്ന് വന്ന് പാടിയിട്ട് പോകുന്നേ. തെരുവിനോട് ചേർന്ന കെട്ടിടത്തിലെ താഴത്തെ നിലയിലാണ് ടോട്ടോച്ചാൻ്റെ ക്ലാസ്. കുട്ടികൾക്ക് തെരുവിൽ നിൽക്കുന്നവരോട് അനായാസം സംസാരിക്കാം. കൊച്ചു ടോട്ടോയുടെ വിളിയിൽ ആകർഷിക്കപ്പെട്ട് പാട്ടുസംഘം ജനലിനടുത്തെത്തുമ്പോൾ അവൾ ആ വിവരം ക്ലാസ്സിലെ എല്ലാവരെയും വിളിച്ചു കൂവി അറിയിക്കും. കുട്ടികളെല്ലാം പിന്നെ ജനാലയ്ക്കരികിലായി. ടോട്ടോച്ചാൻ പറയും, ഏയ് എന്തേലും ഒന്ന് പാട്. സാധാരണയായി അതുവഴി മിണ്ടാതെ പോകുന്ന പാട്ടുകാർ ഈ വിളി കേൾക്കുന്നതോടെ തകർപ്പൻ പരിപാടി തുടങ്ങുകയായി. പീപ്പി, ചെണ്ട, കൈമണി, പൊടി പൂരം തീരുന്നതുവരെ കാത്തിരിക്കുകയല്ലാതെ പാവം ടീച്ചർ എന്തു ചെയ്യും? പാട്ടും മേളവും കഴിഞ്ഞ് സംഘം മടങ്ങുന്നതോടെ എല്ലാവരും തിരികെ ഇരിപ്പിടങ്ങളിലെത്തും, ടോട്ടോച്ചാൻ ഒഴികെ. കുട്ടി എന്താ ഇനിയും അവിടെ തന്നെ നിൽക്കാനാണോ ഭാവം? ടീച്ചർ ചോദിക്കും. അയ്യോ, പുറകെ ഇനിയും വരണുണ്ട്, അവരെ വിളിച്ചില്ലേ നാണക്കേടാ, അവൾ ഗൗരവഭാവത്തിൽ പ്രതിവചിക്കും. നോക്ക്, എന്തുമാത്രം സമയമാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ടീച്ചർ വികാരാധീനയായി. അമ്മയ്ക്ക് അവരോട് സഹതാപം തോന്നി. ടീച്ചർ നിർത്തിയില്ല. അതും പോരാഞ്ഞിട്ട് ഏ ഇനിയുമുണ്ടോ? അമ്മ വാ പൊളിച്ച് നിന്നുപോയി. ഉണ്ടെന്നോ? അവർ പറഞ്ഞു. അവളുടെ ഈ വിക്രമങ്ങളുടെ എണ്ണമെടുക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ നിങ്ങളോട് പറയുമായിരുന്നില്ല. ടീച്ചർ ഒന്ന് നിർത്തി. ഒരു നെടുവീർപ്പോടെ തുടർന്നു. ഇന്നലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പതിവ് പോലെ ടോട്ടോച്ചാൻ ജനലിനടുത്തായിരുന്നു. അവൾ ആ തെരുവ് പാട്ടുകാരെ കാത്തു നിൽക്കുകയാണെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. പെട്ടെന്ന് അവൾ പുറത്ത് ആരോടോ വിളിച്ചു ചോദിക്കുക. ഓയ്, എന്തെടുക്കുക അവിടെ? ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് ജനലിനപ്പുറത്തേക്ക് കാണാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായും എനിക്കൊരാകാംക്ഷയുണ്ടായി. അപ്പോഴുണ്ട് വീണ്ടും, എന്തെടുക്കുക അവിടെ? പതിവ് പോലെ തെരുവിലായിരുന്നില്ല അവളുടെ കണ്ണ്, മുകളിലെ എവിടെയോ ആയിരുന്നു. എനിക്ക് കൗതുകം ഇരട്ടിച്ചു. മറുപടി കേൾക്കാൻ ഞാൻ ചെവി വട്ടം പിടിച്ചു. അനക്കമില്ല, അവളൊട്ട് നിർത്തൊന്നുമില്ല. എന്തെടുക്കുക, എന്തെടുക്കുക, ഹൂയ് ഹൂയ്. എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? ഒടുവിൽ ക്ഷമം നശിച്ച് ജനലിനടുത്ത് ചെന്നു നോക്കുമ്പോഴുണ്ട് പൂരയുടെ എറമ്പിൽ രണ്ട് തൂക്കണാങ്കുരുവികൾ ഇരുന്ന് കൂട് കെട്ടുന്നു. അവരോടാ നിങ്ങളുടെ പൊന്നാരക്കുട്ടി എന്തെടുക്കുക എന്തെടുക്കുക എന്ന് ചോദിക്കുന്നത്. അല്ല, എനിക്കറിയാം, കുട്ടികളാവുമ്പോൾ കാക്കയോടും കുരുവിയോടും ഒക്കെ സംസാരിച്ചെന്നിരിക്കും. സംസാരിച്ചോട്ടെ, എന്നാലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ വേണോ കിന്നാരം? ഞാൻ അത്രയേ പറയുന്നുള്ളൂ. വിഷണ്ണയായി നിന്ന അമ്മ മാപ്പ് പറയാൻ തുടങ്ങുമ്പോഴേക്ക് ടീച്ചർ തുടർന്നു. ഇനി ഡ്രോയിങ് ക്ലാസ്സിലെ സംഭവം കേൾക്കണോ? എല്ലാവരോടും ദേശീയ പതാക വരയ്ക്കാൻ പറഞ്ഞു. കുട്ടികളെല്ലാം വരയ്ക്കാൻ തുടങ്ങി. നിങ്ങളുടെ പുന്നാരമോളുണ്ടല്ലോ, അവൾ മാത്രം ജാപ്പനീസ് നേവിയുടെ പതാക പണിയാൻ ആരംഭിച്ചു. പോട്ടെ, അതെങ്കിലത് എന്ന് ഞാനും കരുതി. അപ്പോഴേക്കും അതാ വരുന്നു. കൊടിക്ക് ചുറ്റും മഞ്ഞ തൊങ്ങൽ, ചുറ്റും തൊങ്ങൽ പിടിപ്പിച്ച പതാകകളുടെ ചിത്രം വല്ലതും അവൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ സമാധാനിക്കും മുമ്പ് മഞ്ഞ നിറമുള്ള ക്രയോൺ കടലാസിൻ്റെ വിളുമ്പും കടന്ന് ഡെസ്കിലേക്ക്. ഒന്നും പത്തുമല്ല, നൂറ് കണക്കിന് വരകൾ. ചിത്രവേലയെല്ലാം കഴിഞ്ഞ് കടലാസ് നീക്കിയപ്പോഴുണ്ട് ഡെസ്കിൽ നിറയെ മഞ്ഞ വരകൾ. മായ്ച്ചിട്ടിട്ട് പോകുന്നുമില്ല. ആ, മൂന്ന് വശത്തേ ഉള്ളൂ, അത്രയ്ക്ക് ആശ്വാസം. ഏ, മൂന്ന് വശത്ത്? മനസ്സിലായില്ല. അമ്മ അത്ഭുതപ്പെട്ടു. ഒരു വശത്ത് കൊടിമരമുണ്ടായിരുന്നു, അതൊരു ഭാഗ്യം. തളർന്ന ശബ്ദത്തിൽ ടീച്ചർ വിശദീകരിച്ചു. അമ്മയും അല്പമൊന്ന് ആശ്വസിച്ചു. മൂന്ന് വശത്ത് മാത്രമല്ലേ ഉള്ളൂ. ഹ, അത് കേൾക്കണ്ട. ടീച്ചർ പാഠത്തിലെ പ്രധാന ഭാഗമെന്ന പോലെ നിർത്തി നിർത്തി പറഞ്ഞു. കൊടിമരമുണ്ടല്ലോ, അതിങ്ങ് മുക്കാലും കടലാസിന് പുറത്താ, അതായത് ഡെസ്കിൽ. നെടുകേ പതിഞ്ഞ് കിടപ്പുണ്ട്. ആ, കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ടീച്ചർ തണുപ്പൻ മട്ടിൽ പറഞ്ഞു. എനിക്ക് മാത്രമല്ല, അടുത്ത ക്ലാസ്സിലെ അധ്യാപികയ്ക്ക് പോലും നിങ്ങളുടെ മകളെ കൊണ്ട് പൊറുതിമുട്ടി. അത് ഒടുക്കത്തെ വാക്കായിരുന്നു. അത് ശരിയാവില്ല. അമ്മയ്ക്ക് കാര്യത്തിൻ്റെ കിടപ്പ് പിടികിട്ടി. മറ്റൊരു പള്ളിക്കൂടം കണ്ടുപിടിക്കണം. അവളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിദ്യാലയം. അവിടെ തൻ്റെ മകൾക്ക് മറ്റുള്ളവരോടൊത്തു പോകാൻ കഴിയണം. ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം അത്തരമൊന്ന് അവർ കണ്ടെത്തി. അവിടേക്കാണ് കൊച്ചു ടോട്ടോയും അവളുടെ അമ്മയും പോകുന്നത്. അവളെ പുറത്താക്കിയതാണെന്ന് അമ്മ ടോട്ടോച്ചാനോട് പറഞ്ഞില്ല. എന്താണ് തൻ്റെ തെറ്റെന്ന് കൊച്ചു ടോട്ടോയ്ക്ക് മനസ്സിലാകില്ല. വേണ്ട, അവളോട് പറയണ്ട. ഈ പ്രായത്തിൽ അവൾക്ക് അപകർഷം തോന്നാൻ പാടില്ല. അവൾ വളരട്ടെ, അവർ ചിന്തിച്ചു. ടോട്ടോ ഒരു നല്ല സ്കൂള്, അമ്മയ്ക്കറിയാലോ. ഇനി എൻ്റെ പുന്നാരക്കുട്ടിക്ക് അവിടെ പഠിച്ചാൽ പോരെ. അത്ര മാത്രമേ അവർ മകളോട് ചോദിച്ചുള്ളൂ. ഓഹോ, മതിയല്ലോ. ഇത്തിരി ആലോചിച്ചുകൊണ്ട് ടോട്ടോ ചാൻ പറഞ്ഞു. ആ, പക്ഷേങ്കിൽ എന്ത്? പുറത്താക്കിയ കാര്യം അവൾ മനസ്സിലാക്കിയോ? അമ്മ ഒന്ന് പതറി. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ടോട്ടോ ചാൻ നിറഞ്ഞ മനസ്സോടെ ചോദിച്ചു. പുതിയ സ്കൂളിലും റോഡിലൂടെ പോണ പാട്ടുകാർ പാട്ടും കൊട്ടും ഉണ്ടാവോ? പുതിയ പള്ളിക്കൂടത്തിലേക്ക് ഗേറ്റിനടുത്തെത്തിയപ്പോൾ ടോട്ടോ ചാൻ ഒന്ന് നിന്നു. പഴയ സ്കൂളിൻ്റെ ഗേറ്റിൽ ഉയരമുള്ള തൂണുകളും കമാനങ്ങളുമുണ്ട്. അതിൽ വലിയ അക്ഷരത്തിൽ സ്കൂളിൻ്റെ പേര് എഴുതി വച്ചിരിക്കുന്നു. ഇവിടെ വാതിലിൻ്റെ സ്ഥാനത്ത് കൊച്ചു കവരങ്ങളും പൊടിപ്പുകളുമുള്ള രണ്ട് കുട്ടികൾ മാത്രം. ഹായ്, വളരണ വാതിൽ, ടോട്ടോച്ചാൻ അതിശയിച്ചു. ഇത് ടെലിഫോൺ പോസ്റ്റിൻ്റെ അത്രയും വളരുമോ? അവൾക്ക് കൗതുകം അടക്കാനായില്ല. അവൾ ധരിച്ചതുപോലെ അത് വാതിൽ തൂണുകളായിരുന്നില്ല, ശരിക്കും മരങ്ങൾ തന്നെയായിരുന്നു. തല ചെടിച്ചു പിടിച്ച് കാറ്റത്ത് ഒരു വശം ഇളകിപ്പോയ ചൂണ്ടുപലകയിലെ അവ്യക്തമായ അക്ഷരങ്ങൾ അവൾ വായിച്ചെടുത്തു. രോമോ ഗ്വൻ. രോമോ എന്നാൽ എന്താണെന്ന് അമ്മയോട് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് വഴിയോരത്തെ കുറ്റിക്കാടിനിടയിലൂടെ അവളത് കണ്ടത്. ഹായ്, വർദ്ധിച്ച കൗതുകത്തോടെ അവൾ ചെടികൾ വകഞ്ഞു മാറ്റി. ഇലച്ചാർത്തുകൾക്കപ്പുറത്ത് അത് വ്യക്തമായി കാണാം. കൊച്ചു ടോട്ടോയ്ക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഹായ്, അവിടെ ഒരു തീവണ്ടി ആ മൈതാനത്തിൽ. അത് ശരിക്കും തീവണ്ടിയാണോ അമ്മേ? അവൾ ചോദിച്ചു. ഇത് ക്ലാസ് മുറികളായിരുന്നു. നിരത്തിയിട്ടിരിക്കുന്ന ഉപയോഗശൂന്യമായ 6 റെയിൽവേ കോച്ചുകൾ. ടോട്ടോച്ചാന് ഒരു സ്വപ്നം പോലെ തോന്നി. തീവണ്ടിയിലെ പള്ളിക്കൂടം, പ്രഭാതത്തിലെ ഇളംവെയിൽ, റെയിൽ മുറികളുടെ ജനൽപ്പാളികൾ തിളക്കമാർന്നു. ഇലച്ചാർത്തുകൾക്കിടയിൽ വിടർന്നു നിന്ന അവളുടെ കുഞ്ഞിക്കണ്ണുകൾക്ക് അതിലേറെ തിളക്കം.
0: വായനാവസന്തത്തിൽ ഇപ്പോൾ കേട്ടത് അൻവർ അലി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ ടോട്ടാച്ചൻ എന്ന കഥയിലെ ജനാലക്കരികിലെ വികൃതിക്കുട്ടി എന്ന കഥ. അവതരണം വിജയലക്ഷ്മി ടീച്ചർ പുറമേരി.
2: വായനാവസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
3: വിൽക്കുവാൻ വച്ചിരിക്കുന്ന പക്ഷികൾ, പഞ്ചരസ്ഥമായ പക്ഷിയുടെ പാട്ടാണിത്. പ്രണയത്തിൻ്റെ പൂക്കൾ നെഞ്ചിൽ ചൂടി പറക്കവേ, വേടൻ്റെ വലയിൽ വീണ ഇണപ്പറവകളുടെ വേദന. ഈ വേദന ഓരോ മർത്യാത്മാവിൻ്റെതുമാണ്.

0: ഹലോ അച്ഛാ. അച്ഛനെടിയാ?
1: മോളോ, ഇതേതാ ഫോണ്?
0: ഇത് ടീച്ചറെ ഫോണാ. അച്ഛനോടൊരു കാര്യം പറയാൻ വേണ്ടി വാങ്ങിയതാ.
1: എന്താ കാര്യം? പറ.
0: ഞാൻ സ്കൂളിൽ വരുന്ന പോലെ എന്റെ ക്ലാസ്സിലെ ഷാരോണും ഓന്റെ അച്ഛന്റെ ബൈക്കിലിരുന്നാ വരുക. ഇന്ന് വരുമ്പോ ആ വണ്ടിയിൽ വേറെ വണ്ടി വന്നിടിച്ച്.
1: അയ്യോ, എന്നിട്ട്?
0: ഓനിപ്പ ആശുപത്രിയിലാ. തലയിടിച്ച് വീണ് ബോധം പോലും ഇല്ലാണ്ട് വെന്റിലേറ്ററിൽ കിടക്കുക എന്നാ ടീച്ചർമാർ പറയുന്നട്ടെ. ഞാനും ഓനെ പോലെ ഹെൽമെറ്റ് ഇടാണ്ടല്ലേ അച്ഛ ബൈക്കിൽ വരുത്ത്. ഓർക്കുമ്പം പേടിയാന്ന്. നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ. എനിക്ക് കേക്ക് വേണ്ട, ഹെൽമെറ്റ് മതി.
1: മനസ്സിലായി, വാങ്ങാം.
0: ഇന്ന് തന്നെ വാങ്ങണേ അച്ഛ.
1: ഇന്ന് തന്നെ വാങ്ങാം.
2: റോഡിൽ അറിയാതെ വന്നു ചേരുന്ന അപകടങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഇടകൊടുക്കാതിരിക്കുക. ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക. റോഡ് സുരക്ഷാ നിയമങ്ങൾ നമുക്ക് വേണ്ടിയാണെന്ന് ഓർക്കുക.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
5: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരമെത്തുകയാണ് ആഴ്ച വൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
6: പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനിടെ വീരമൃത്യു വരിച്ച 6 സൈനികരുടെ പേര് ആദ്യമായി പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ. ഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിലെ ത്യാഗചക്ര എന്നറിയപ്പെടുന്ന ബലിചക്രത്തിലാണ് പേരുകൾ ആലേഖനം ചെയ്തത്. 5 കരസേനാ ഉദ്യോഗസ്ഥരുടെയും 1 വ്യോമസേനാ ഉദ്യോഗസ്ഥന്റെയും പേരുകളാണ് വെളിപ്പെടുത്തിയത്. 2025 രാഷ്ട്രസേവനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരുടെ കൂട്ടത്തിലാണ് ഇവരുടെ പേരുകൾ. ഓപ്പറേഷൻ സിന്ദൂറിനിടെ വീരമൃത്യു വരിച്ച 6 സൈനികരുടെ പേര് പുറത്തുവിടാൻ വൈകിയതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ്. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണവും സംഭാവനയായി ലഭിച്ച അമൂല്യ വസ്തുക്കളും അപഹരിക്കപ്പെട്ടതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായും ട്രസ്റ്റി അനിൽ മിശ്രയും രാജിവെച്ചതായി റിപ്പോർട്ട്. എന്നാൽ രാജിയെക്കുറിച്ച് അറിവില്ലെന്ന് വിശ്വഹിന്ദു പരിഷത്ത് പ്രതികരിച്ചു. കേസിൽ 9 പേരെ പ്രതി ചേർത്തെന്നും 8 പേരെ അറസ്റ്റ് ചെയ്തെന്നും അയോധ്യ പോലീസ് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണ നടപടികൾ 1 വർഷം പൂർത്തിയാകുമ്പോൾ രാജ്യത്ത് ഇതുവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് 6 കോടി പേർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ വർഷം June 24 ആരംഭിച്ച SIR നടപടികൾക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ബീഹാറും ബംഗാളും കേരളവും ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ SIR നടപടികൾ സുപ്രീംകോടതിയിലും ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതിൽ നിന്ന് തടയാൻ പരമോന്നത നീതിപീഠവും തയ്യാറായിരുന്നില്ല. അന്ത്യോദയ അന്നയോജന വിഭാഗത്തിലെ മഞ്ഞക്കാർഡുകാർക്ക് കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് റേഷൻ വിഹിതം നൽകാനുള്ള ഭക്ഷ്യഭദ്രതാ നിയമ ഭേദഗതിക്ക് കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയത് കഴിഞ്ഞ വർഷം. ഒരാളും രണ്ടാളും മാത്രമുള്ള കാർഡിന് 35 കിലോ ധാന്യം കൊടുക്കുന്നത് ദുരുപയോഗത്തിനും ക്രമക്കേടിനും കാരണമാകുമെന്ന് വിലയിരുത്തിയായിരുന്നു അത്. സംസ്ഥാനത്ത് 5.94 ലക്ഷം മഞ്ഞക്കാർഡുകാരാണ് ഉള്ളത്. അതിൽ 500,000-ലേറെ കാർഡിലും ഒരംഗം മാത്രമാണ് ഉള്ളത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ നടന്ന ഭൂമി ഇടപാടുകളെ ചൊല്ലിയുള്ള വിവാദം കനക്കുന്നു. വിവാദ ഭൂമി ഇടപാടുകളെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം കോൺഗ്രസ് ശക്തമാക്കി. കൂടുതൽ വീര്യമേറിയതും അപകടകരവുമായ പുതിയ രാസലഹരി വസ്തുക്കളുടെ വ്യാപനം ആശങ്കാജനകമായ തോതിലെത്തിയതായി ഐക്യരാഷ്ട്രസഭയുടെ മയക്കുമരുന്ന് കുറ്റകൃത്യ ഓഫീസ് മുന്നറിയിപ്പ് നൽകി. 2026 ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് പ്രകാരം 2024 ലോകത്ത് 33.1 കോടി പേർ മയക്കുമരുന്ന് ഉപയോഗിച്ചു. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടി CMEDP വായ്പാ പരിധി 5 കോടി രൂപയാക്കി ഉയർത്തുമെന്ന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രകാരം പദ്ധതിയുടെ പരമാവധി വായ്പാ പരിധി നിലവിലെ 2 കോടിയിൽ നിന്ന് 5 കോടി രൂപയായി ഉയർത്തി. ഈ അധ്യയന വർഷം ഹയർ സെക്കൻഡറി പാദവാർഷിക പരീക്ഷയ്ക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചോദ്യക്കടലാസ് തയ്യാറാക്കി നൽകും. അക്കാദമിക ഗുണനിലവാരം ഉറപ്പാക്കാനും മൂല്യനിർണയം സുതാര്യമാക്കാനുമാണ് ഇത്. ഇതുവരെ 10ാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിലെ ചോദ്യക്കടലാസ് മാത്രമേ വകുപ്പ് തലത്തിൽ തയ്യാറാക്കി നൽകിയിരുന്നുള്ളൂ. മൃഗസംരക്ഷണ വകുപ്പിൽ ഫീൽഡ് ജീവനക്കാരുടെ കുറവ് പ്രതിരോധ കുത്തിവയ്പ്പിനെ ബാധിക്കുമെന്ന് റിപ്പോർട്ടുകൾ. സർക്കാർ ഓഫീസുകളിൽ വൈദ്യുതി പാഴാക്കുന്ന പ്രവണതയുണ്ടെന്നും ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ദേശീയ വൈദ്യുത സുരക്ഷാ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കാൻ ആഭ്യന്തര വകുപ്പും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്ന് തൂഫാൻ ലഹരിക്കെതിരെ ഒരുമിക്കാൻ പദ്ധതി നടപ്പാക്കും. ചെന്നൈയിലെ സാംസ്കാരിക സംഘടനയായ ആശ്രയം ഏർപ്പെടുത്തിയ ആശ്രയം PLakshmikutty ടീച്ചർ സാഹിത്യ പുരസ്കാരത്തിന് കഥാകൃത്ത് സന്തോഷ് ഏച്ചിക്കാനം അർഹനായി. നവമലയാളി ഓൺലൈൻ പ്രസിദ്ധീകരണത്തിന്റെ 8ാമത് നവമലയാളി പുരസ്കാരം സാമൂഹിക പ്രവർത്തകനും ചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരന്. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് ശതാബ്ദി പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ GN പണിക്കർക്ക് നൽകും. സായുധ സംഘർഷങ്ങൾക്കിടെ സ്കൂളുകളെയും കുട്ടികളെയും ലക്ഷ്യമിടുന്നവരെ ശിക്ഷിക്കണമെന്ന് UN രക്ഷാസമിതിയിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു. ഒമാൻ തീരത്ത് വെച്ച് ചരക്കുകപ്പൽ ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളുടെ സുരക്ഷയ്ക്കായി നാവിക അകമ്പടി നൽകുന്നത് UN മാരിടൈം ഏജൻസിയായ IMO നിർത്തി.
5: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. സ്വന്തം ഭൂമിയിലെ വെള്ളരിക്കൃഷിക്ക് കേന്ദ്ര കൃഷി സഹമന്ത്രി ഭഗീരഥ് ചൌധരി സർക്കാരിൽ നിന്ന് സബ്സിഡിയായി എഴുതിയെടുത്തത് 1 കോടിയോളം രൂപ. വാണിജ്യ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ഹോർട്ടികൾച്ചറൽ ബോർഡ് നൽകുന്ന തുകയാണ് മന്ത്രി സ്വന്തം പേരിലാക്കിയത്. സമാധാന കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ US ഇറാനും ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടത്തിയതോടെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായി. കോൺഗ്രസിനും ഇടതുകക്ഷികൾക്കും മുസ്ലിം ലീഗിനും പിന്നാലെ വൈക്കോയുടെ മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകവും DMK സഖ്യം വിട്ടു. എന്നാൽ DMK ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച 2 പാർട്ടി MLA മാരും സഖ്യത്തിൽ തുടരും. കരസേനയുടെ ദക്ഷിണ കമാൻഡിന്റെ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ രാജേഷ് പുഷ്കർ നിയമിതനായി. സൌത്ത് വെസ്റ്റേൺ കമാൻഡിന്റെ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ മോഹിത് മൽഹോത്രയെയും നിയമിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണം എണ്ണുന്നതിലും സംഭാവനകളുടെ കണക്ക് രേഖപ്പെടുത്തുന്നതിലും നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് SIT കണ്ടെത്തൽ. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ ഉദ്യോഗസ്ഥരും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രതിനിധികളും ചേർന്നുള്ള കൂടിയാലോചന പ്രകാരം 2025 നടപടിക്രമങ്ങൾ നിശ്ചയിച്ചത്. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയും അംഗം അനിൽ മിശ്രയും രാജിവെച്ചെന്ന് ട്രസ്റ്റ് ശനിയാഴ്ച സ്ഥിരീകരിച്ചു. രണ്ടുപേരുടെയും രാജിക്കത്ത് ലഭിച്ചെന്നും അവരുടെ കാര്യത്തിൽ അടുത്ത ട്രസ്റ്റ് യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നും ട്രഷറർ ഗോവിന്ദ് ദേവ് ഗിരി പ്രസ്താവനയിൽ അറിയിച്ചു. MG സർവകലാശാലയ്ക്കു പിന്നാലെ കേരള കാർഷിക സർവകലാശാലയിലും ഗവർണർ രാജേന്ദ്ര അർലേക്കർ VC നിയമിച്ചു. നിലവിൽ VC ഡോക്ടർ B. അശോകിനെ മാറ്റി പകരം നിയമനത്തിന് 3-അംഗ പാനൽ കൃഷിമന്ത്രി T. സിദ്ദിഖ് ചാൻസലറായ ഗവർണറെ ഏൽപ്പിച്ചിരുന്നു. ഈ പാനൽ തള്ളിയാണ് കാർഷിക സർവകലാശാലയിലെ തന്നെ ഡോക്ടർ T. സജിത റാണിയെ VC നിയമിച്ചത്. സർക്കാരുമായി കൂടിയാലോചിച്ച് ഗവർണർ താൽക്കാലിക VC നിയമിക്കണമെന്നാണ് കാർഷിക സർവകലാശാല നിയമത്തിലെ വ്യവസ്ഥ. MG നിയമത്തിൽ താൽക്കാലിക VC ഗവർണർക്ക് നിയമിക്കാമെന്നും വ്യവസ്ഥയുണ്ട്. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിൽ കുട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിന് കിരീടം. തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് 2ാം സ്ഥാനത്തും തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് 3ാം സ്ഥാനത്തുമെത്തി. ആറളം പുനരധിവാസ മേഖലയിൽ പൂക്കുണ്ടിൽ പട്രോളിംഗ് നടത്തിയിരുന്ന വനം ദ്രുതകർമ്മസേന അംഗങ്ങൾ സഞ്ചരിച്ച വാഹനം കാട്ടാന കുത്തിമറിച്ചിട്ടു. വാഹനത്തിലുണ്ടായിരുന്ന 5 സേനാംഗങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ പൊളിച്ച റോഡുകൾ ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കാൻ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് മന്ത്രി സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. മഴക്കാലം ആരംഭിക്കുന്നതിനു മുമ്പേ അവ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കാത്ത സാഹചര്യത്തിലാണിത്. കളക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിലാണ് നടപടി. കണ്ണൂർ ചാലാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട് കവർച്ച നടത്തിയയാൾ അറസ്റ്റിൽ. പയ്യന്നൂർ അന്നൂർ സ്വദേശി വിറക് രാധാകൃഷ്ണനെയാണ് അറസ്റ്റ് ചെയ്തത്. നീറ്റ് ചോദ്യചോർച്ചയുടെ പ്രഭവ കേന്ദ്രമായ മഹാരാഷ്ട്രയിൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിന്റെ ചോദ്യപേപ്പറും ചോർന്നു. ഇതോടെ 1028 കേന്ദ്രങ്ങളിലായി 400,000+ പേർ ഞായറാഴ്ച എഴുതേണ്ട പരീക്ഷ മാറ്റിവെച്ചു. പുതിയ തീയതി പുറത്തുവിട്ടിട്ടില്ല. നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചതിന് അമേരിക്കയിൽ നിയമ നടപടി നേരിടുന്ന അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കും 6 കൂട്ടുപ്രതികൾക്കുമെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാനുള്ള ട്രംപ് സർക്കാരിന്റെ തീരുമാനം US ഫെഡറൽ കോടതി തള്ളി. കേസുകൾ പിൻവലിക്കാൻ സർക്കാർ നൽകിയ വാദങ്ങൾ മതിയാകില്ലെന്നും വിശദീകരണം നൽകണമെന്നും കോടതി പറഞ്ഞു. June 13 മതിയായ തെളിവുകൾ ഹാജരാക്കണം.
5: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
7: ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന ആരോപണത്തെ തുടർന്ന് ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ടി ഗീനാകുമാരിയെ മാറ്റി. നെറുവേലിയിൽ അളകാപുരിയിൽ കാറിൽ കടത്തുകയായിരുന്ന 33.282 kg കഞ്ചാവുമായി 3 പേർ പിടിയിൽ. കൊലപാതക കേസടക്കമുള്ള നിരവധി കേസുകളിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള 3 സംഘമാണ് പിടിയിലായത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ MDMA യുവാവിനെ അറസ്റ്റ് ചെയ്തു. കാശിമുക്കിലെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ പരിശോധനയിലാണ് ചെറുപഴശ്ശി നിലയ്ക്കപ്പാലം സ്വദേശിയെ അറസ്റ്റ് ചെയ്തത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനിടെ വീരമൃത്യു വരിച്ച സൈനികർക്ക് ഏറ്റവും അടുത്തു ലഭിച്ച അവസരത്തിൽ ആദരമർപ്പിച്ചിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയം. 6 സൈനികരുടെയും പേര് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ജില്ലാ പ്ലീഡർമാരുടെയും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെയും നിയമനത്തിൽ ജില്ലാ ജഡ്ജിമാരുടെ ഇടപെടൽ ശക്തമാക്കും. ഇതിനായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ നിയമവകുപ്പ് തയ്യാറാക്കി. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്. കാര്യക്ഷമതയില്ലാത്തവർ പ്രോസിക്യൂട്ടർമാരായി വരുന്നുവെന്ന പരാതിയെ തുടർന്ന് കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് മാർഗരേഖ തയ്യാറാക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചത്. UDFന്റെ നയങ്ങൾ സംസ്ഥാനത്തിന്റെ 10 LDF ഭരണത്തിന്റെ നേട്ടങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നവയാണെന്ന് വ്യക്തമാവുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പാകിസ്ഥാൻ അതിർത്തി രക്ഷാസേനയുടെ കറാച്ചിയിലെ താവളത്തിനു നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 6 ഭീകരരെ വധിച്ചു. 4 സൈനികർക്ക് ജീവൻ നഷ്ടമായി. പ്രതിരോധം, ഡിജിറ്റൽ പണമിടപാട്, ബഹിരാകാശം, ആരോഗ്യം, സമുദ്ര സുരക്ഷ, കൃഷി, വിദ്യാഭ്യാസം തുടങ്ങി 19 മേഖലകളിൽ തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപരാജ്യമായ സെയ്ഷൽസും ധാരണയായി. കേരളത്തിന്റെ പരമ്പരാഗത റാഗി ഇനങ്ങളുടെ ശാസ്ത്രീയ പഠനത്തിന് കണ്ണൂർ സർവകലാശാലയ്ക്ക് 25 ലക്ഷം രൂപയുടെ ഗവേഷണ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം. ചെറുധാന്യങ്ങളുടെ ശാസ്ത്രീയ സംരക്ഷണവും ആദിവാസി സമൂഹങ്ങളുടെ സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ടാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഫണ്ട് തുക അനുവദിക്കുന്നത്.
5: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
6: ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ 2025 ചട്ടം ലംഘിച്ച് ചെന്നൈക്ക് കൊണ്ടുപോകാൻ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, തന്ത്രി കണ്ഠരര് രാജീവര് തുടങ്ങിയവർക്ക് പങ്കുണ്ടെന്നാരോപിച്ച് SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇവരടക്കം 7 പേർ കേസിൽ പ്രതികളാകും. 2019 സ്വർണ്ണക്കവർച്ച മറയ്ക്കാൻ 2025 ശില്പങ്ങൾ സ്വർണം പൂശാനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തും. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEB റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. ഡിസംബർ വരെ 30.84 crore യൂണിറ്റ് വൈദ്യുതി വാങ്ങാൻ 282.50 crore രൂപയാണ് നൽകേണ്ടത്. യൂണിറ്റിന് ശരാശരി വില 9.16 രൂപ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിൽപ്പനയിലും വിതരണത്തിലും ജൂൺ 12 നടപ്പാക്കിയ താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. വാണിജ്യ ഉപഭോക്താക്കൾക്ക് റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഒരു ദിവസം പരമാവധി വാങ്ങാവുന്ന ഇന്ധനത്തിന്റെ അളവ് 200 ലിറ്ററാക്കിയത് ഉൾപ്പെടെയുള്ള

അവർക്ക് നൽകിയിട്ടില്ല. അതിനാൽ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഉത്തരക്കടലാസുകൾ വീണ്ടും മൂല്യനിർണയം നടത്തി റാങ്ക് പട്ടിക പുതുക്കി പ്രസിദ്ധീകരിക്കും. അതനുസരിച്ച് നിയമന ശുപാർശകളിലും മാറ്റമുണ്ടാകും. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും 2019 ചെന്നൈയിലെത്തിച്ച് സ്വർണം കവർന്ന കേസിൽ അന്വേഷണം പൂർത്തിയായെന്നും കുറ്റപത്രം ഉടൻ നൽകുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിനെ സസ്പെൻഡ് ചെയ്തു. റെസിഡന്റ് കമ്മീഷണർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ലഭിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പ്രതി ഹരീഷ് കുമാറിന് ജാമ്യം അനുവദിച്ചതിനെതിരെ സർക്കാരും ഇഡിയും നൽകിയ ഹർജികളിൽ ഹൈക്കോടതി നോട്ടീസ് നിർദ്ദേശിച്ചു. 9 പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാരും ഇഡിയും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി വീണ്ടും തെരഞ്ഞെടുത്തു. രാജ്യസഭാ കാലാവധി ഈ മാസം 25 അവസാനിച്ചതിന് പിന്നാലെ 26 ഖാർഗെ വീണ്ടും സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഗൾഫിലെ പ്രതിസന്ധിയിൽ അയവുണ്ടായ സാഹചര്യത്തിൽ വിദേശ വിമാന സർവീസുകൾ ഉയർത്തുന്നത് പരിഗണിച്ച് എയർ ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറുമായ കാമ്പൽ വിൽസൺ ഇക്കാര്യം അറിയിച്ച് കമ്പനിക്ക് സർക്കുലർ നൽകിയതായാണ് റിപ്പോർട്ട്. ലീഗൽ മെട്രോളജി നിയമവുമായി ബന്ധപ്പെട്ട പിഴവുകളിൽ ഉടൻ നടപടിയെടുക്കുന്നതിന് പകരം തിരുത്താൻ അവസരം നൽകുന്നതിന് ലീഗൽ മെട്രോളജി നിയമം 2009 ഭേദഗതിയുമായി കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം. പുതിയ ചട്ടമനുസരിച്ച് നടപടിക്രമത്തിലും നിയമം പാലിക്കുന്നതിനുമുള്ള ആദ്യ വീഴ്ചകളിൽ നിയമ നടപടി സ്വീകരിക്കും മുൻപ് നോട്ടീസ് നൽകി തിരുത്തുന്നതിന് അവസരം നൽകണം. മെയ് മാസം രാജ്യത്തെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ 5.1% വളർച്ച, ഏപ്രിലിൽ ഇത് 4.9% വിവാദങ്ങൾക്കിടെ ചേർന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ കൌൺസിലർമാർ തമ്മിൽ കൂട്ടയടി. ഹാജർബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് BJP UDF കൌൺസിലർമാർ തമ്മിലുള്ള കയ്യാങ്കളിയിൽ ഇരുപക്ഷത്തു നിന്നുമുള്ള 5 പരിക്കേറ്റു. UDF അംഗങ്ങൾ ഹാജർബുക്ക് പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നാരോപിച്ച് വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയന്റെ നേതൃത്വത്തിൽ BJP കൌൺസിലർമാർ UDF ഭാഗത്തേക്ക് ഇരച്ചെത്തുകയും ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുകയുമായിരുന്നു. എന്നാൽ കൌൺസിലിൽ ഉണ്ടായിരുന്ന LDF അംഗങ്ങൾ പ്രശ്നത്തിൽ ഇടപെടാതെ മാറി നിന്നു. കോവിഡ് വ്യാപന സമയത്ത് പുറത്തിറക്കിയ ആരോഗ്യ സേതു ആപ്പിന്റെ 2 പതിപ്പുമായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. രോഗവ്യാപന നിയന്ത്രണങ്ങൾ മാറി വർഷങ്ങൾക്കു ശേഷമാണ് ആപ്പിന്റെ പുതിയ പതിപ്പ് മാറ്റങ്ങളോടെ അവതരിപ്പിക്കുന്നത്. പശ്ചിമബംഗാളിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിന്റെ പേരിൽ ടെലിഗ്രാഫ് മുൻ പത്രാധിപർ ആർ രാജഗോപാലിന് പാസ്പോർട്ട് പുതുക്കൽ നിഷേധിച്ചത് സങ്കീർണമാകുന്നു. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ ഒഴികെയുള്ള രാജ്യങ്ങളിലെ പൌരരുടെ രജിസ്ട്രേഷനും നാടുകടത്തലും കൈകാര്യം ചെയ്യുന്ന സെക്യൂരിറ്റി കൺട്രോൾ ഓർഗനൈസേഷനാണ് പരിശോധന നടത്തിയതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്തയെ 3rd ED ചോദ്യം ചെയ്തു. ജന്മവൈകല്യങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുന്നതിന് നവജാത ശിശുക്കളുടെ പരിശോധനയും നിരീക്ഷണവും വ്യാപകമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനം. കേരളം നടപ്പാക്കിയ ഹൃദ്യം അടക്കമുള്ള ആരോഗ്യ മാതൃകകൾ ഉയർത്തിക്കാട്ടിയാണ് ശിശുമരണനിരക്ക് കുറയ്ക്കുന്നതിനും പരിശോധനാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പദ്ധതികൾ അവർ നിർദ്ദേശിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളക്കേസിൽ അറസ്റ്റിലായവർക്ക് വേണ്ടി ഹാജരാവില്ലെന്ന് ഫൈസാബാദ് ബാർ അസോസിയേഷൻ. തീരുമാനം ലംഘിച്ചാൽ അഭിഭാഷകൻ ഓരോ പ്രതിക്കും 5 lakh rupees വീതം ബാർ അസോസിയേഷന് പിഴ നൽകേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. ദേശീയ നിക്ഷേപ അടിസ്ഥാന സൌകര്യ വികസന ഫണ്ടിലേക്ക് 30,000 crore കൂടി അധികമായി നിക്ഷേപിക്കാൻ കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. ഇതോടെ NIIF കേന്ദ്ര നിക്ഷേപം 60,000 crore. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. ആദ്യമായാണ് ആംബുലൻസ് പ്രവർത്തനങ്ങൾക്ക് ഏകീകൃത ചട്ടക്കൂട് രൂപവൽക്കരിക്കുന്നത്. രാജ്യം മുഴുവൻ ആംബുലൻസ് സേവനങ്ങൾക്ക് 112 എന്ന ഏകീകൃത നമ്പർ നടപ്പാക്കും. രാജ്യത്ത് അടിയന്തര മെഡിക്കൽ ഉപകരണങ്ങളുടെ ഉൽപ്പാദനം സുഗമമാക്കുന്നതിനും വിപണിയിൽ ഇവയുടെ ലഭ്യത വേഗമാക്കുന്നതിനും 2017 മെഡിക്കൽ ഉപകരണ ചട്ടം ഭേദഗതി ചെയ്യാനൊരുങ്ങി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. ഇത് സംബന്ധിച്ച കരട് വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിലെ ഉദാസീന നിലപാട് കേസ് അട്ടിമറിക്കാൻ ഇടയാക്കുമെന്ന് ആശങ്കയെന്ന് റിപ്പോർട്ടുകൾ. കണ്ടുകെട്ടിയ മരത്തടികളുടെ ലേലം ഹൈക്കോടതി സ്റ്റേ ചെയ്തതോടെയാണ് പ്രതികൾക്ക് വനം വകുപ്പിൽ നിന്ന് സഹായം കിട്ടുന്നുവെന്ന ആരോപണം ഉയർന്നത്. കേസുമായി

0: ബന്ധപ്പെട്ട വിവരങ്ങൾ സൌത്ത് വയനാട് DFO നൽകാത്തതിനാൽ പ്രോസിക്യൂഷൻ വാദം ദുർബലമായെന്നും അത് പ്രതികൾക്ക് അനുകൂല ഉത്തരവുണ്ടാകാൻ കാരണമായെന്നുമാണ് ആക്ഷേപം. ദേശീയപാത ബൈപ്പാസിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ കീഴാറ്റൂർ വയലിൽ തടഞ്ഞുവെച്ചെന്ന കേസിലെ 28 പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ തളിപ്പറമ്പ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് ജെ ശ്രീജ വെറുതെ വിട്ടു. അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 36 സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്ന് താലിബാൻ അറിയിച്ചു. 160 പേർക്ക് പരിക്കേറ്റു. വാരാന്ത്യത്തിൽ പുനരാരംഭിച്ച ആക്രമണ പ്രത്യാക്രമണങ്ങൾ നിർത്തിവെക്കാൻ US ഇറാനും തീരുമാനിച്ചതായി മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചർച്ചയുമായി മുന്നോട്ടു പോകാനാണ് ധാരണ. ഇരുകൂട്ടരും അന്യോന്യം ആക്രമണം നടത്തിയത് സമാധാന കരാർ അന്തിമമാക്കാനുള്ള ശ്രമങ്ങളെ അട്ടിമറിക്കുമോ എന്ന ആശങ്ക ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിനായി രാജ്യത്തെ തുറമുഖങ്ങളിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം നടത്താൻ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ തുറമുഖത്തിന്റെ നടത്തിപ്പ് കമ്പനിയായ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോണിന്റെ 49% ഓഹരികൾ 13,000 കോടി രൂപ നൽകിയാണ് MSC ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് സ്വന്തമാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടെയാകും MSCക്ക് തുറമുഖ നടത്തിപ്പിന്റെ പങ്കാളിത്തം നൽകുക. സംസ്ഥാന സർക്കാരുമായുള്ള കരാർ പ്രകാരം 2-ഉം 3-ഉം ഘട്ട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 65 വർഷത്തേക്ക് തുറമുഖ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിനാണ്. 2015 നിർമ്മാണം തുടങ്ങിയത്. സിന്ധു നദീജല ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പരാമർശവുമായി പാക് കാലാവസ്ഥാ വ്യതിയാന മന്ത്രി മുസാദിഖ് മാലിക്. പാകിസ്ഥാനുള്ള വെള്ളം നിയന്ത്രിക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണെന്നും അതിന് അനുവദിക്കില്ലെന്നും ഇസ്ലാമാബാദിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ESIയിൽ അംഗമാകാനുള്ള ശമ്പളത്തിന്റെ മേൽപരിധി 21,000 രൂപയിൽ നിന്ന് 30,000 രൂപയാക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ. മലബാർ മേഖലയിലെ +1 പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർകോട് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട് ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി എൻ ഷംസുദ്ദീനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. അയോധ്യ രാമക്ഷേത്ര ദർശനത്തിനെത്തിയ കോൺഗ്രസ് നേതാക്കളെ തടഞ്ഞ് UP പോലീസ്. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ഉൾപ്പെടെയുള്ള നേതാക്കളെ ഹോട്ടൽ മുറികളിൽ തടഞ്ഞുവെച്ചു. ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്താണ് നടപടിയെന്നാണ് പോലീസ് വിശദീകരണം. വോട്ടവകാശം ലഭിച്ചില്ലെങ്കിൽ സർക്കാർ ആനുകൂല്യവുമില്ലെന്ന നിലപാടുമായി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന തുടങ്ങാനിരിക്കെയാണ് മുന്നറിയിപ്പ്. പുതിയ കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത് ചുമതലയേറ്റു. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ച ഒഴിവിലാണ് നിയമനം. കരസേനാ ഉപമേധാവിയായിരുന്നു ജനറൽ സേത്. സുരക്ഷിതമല്ലാത്ത രീതിയിൽ രാജ്യത്ത് സ്വകാര്യ പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ വളരുന്നതിന് തടയിടാൻ നടപടിയുമായി കേന്ദ്ര സർക്കാർ. പരീക്ഷാ പരിശീലന മേഖലയെ നിയന്ത്രിക്കാൻ ദേശീയതലത്തിൽ നിയമം കൊണ്ടുവരാനും JEE ഉൾപ്പെടെയുള്ള പ്രവേശന പരീക്ഷകളുടെ ഘടനയിൽ മാറ്റം വരുത്തി സ്വകാര്യ കോച്ചിങ്ങിന്റെ സ്വാധീനം കുറയ്ക്കാനുമാണ് ആലോചന. വിദ്യാഭ്യാസ മന്ത്രാലയം നിയോഗിച്ച 9-അംഗ സമിതിയാണ് ഇത് സംബന്ധിച്ച കരട് ശുപാർശ നൽകിയത്. അന്തിമ റിപ്പോർട്ട് സമിതി 2 ആഴ്ചക്കുള്ളിൽ കേന്ദ്ര സർക്കാരിന് നൽകും. നീറ്റ് ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി നിയമസഭ പ്രമേയം പാസാക്കി. ദേശീയ പ്രവേശന പരീക്ഷകളുടെ വിശ്വാസ്യത, സുതാര്യത, നിഷ്പക്ഷത എന്നിവ പൂർണ്ണമായി പുനഃസ്ഥാപിക്കുന്നതിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് മന്ത്രി RoG M John അവതരിപ്പിച്ച പ്രമേയം ആവശ്യപ്പെട്ടു. വർഗീയ അധിക്ഷേപം നടത്തിയെന്ന നടി അൻസിബ ഹസന്റെ പരാതിയിൽ നടൻ ടിനി ടോമിന്റെ പേരിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ച് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. കേസെടുക്കാനാവില്ലെന്ന പോലീസ് റിപ്പോർട്ടിന് പിന്നാലെയാണ് നടി കോടതിയെ സമീപിച്ചത്. സ്ത്രീത്വത്തെ അപമാനിക്കലടക്കമുള്ള പരാതികൾ അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ സർക്കാർ ഇനി AC ബസ്സുകളെ വാങ്ങൂവെന്ന് ഗതാഗത മന്ത്രി വിജയ് തമിഴൻ പാർത്ഥിപൻ. മുഖ്യമന്ത്രി ജോസഫ് വിജയ്യുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് ഈ തീരുമാനമെന്നും മന്ത്രി സേലത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ ജയിലുകളിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 1851 തടവുകാരുണ്ടെന്നും അവരിൽ ഇളവ് തേടി അപേക്ഷ നൽകിയവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി. പട്ടാന്നൂരിൽ 2-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി

0: കുട്ടിയെ മർദ്ദിച്ച അധ്യാപകന്റെ പേരിൽ മട്ടന്നൂർ പോലീസ് കേസെടുത്തു.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി എന്ന് പ്രാബല്യത്തിൽ വരുമെന്ന് പിന്നീട് തീരുമാനിക്കും എന്ന വ്യവസ്ഥയോടെ ധനകാര്യ ബിൽ നിയമസഭ പാസാക്കി. കേരളം മുഴുവൻ ഇത് ചർച്ച ചെയ്ത ശേഷം തുടർന്ന് വേണമെന്ന് തീരുമാനിച്ചാൽ മാത്രമേ നികുതി വകുപ്പ് നടപടികളെടുക്കൂ. വീര്യമുള്ള മദ്യം കുറച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് പോകണമെന്നാണ് ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട്. ഇതനുസരിച്ചാണ് കർണാടക സർക്കാർ നികുതി ഘടന പുനഃക്രമീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് യൂണിഫോമിട്ട് മതപരമായ ചടങ്ങുകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നതിന് വിലക്കുമായി സംസ്ഥാന പോലീസ് മേധാവി. നിയമപരിപാലനത്തിനല്ലാതെ ആരാധനാലയങ്ങളിലെ ചടങ്ങുകൾ, ഉദ്ഘാടനങ്ങൾ, ഉത്സവാഘോഷങ്ങൾ എന്നിവയിൽ പങ്കെടുക്കുമ്പോൾ യൂണിഫോം വേണ്ടെന്നാണ് റിവാർഡ ചന്ദ്രശേഖരന്റെ സർക്കുലർ. 1971 1995 എംപ്ലോയീസ് പെൻഷൻ സ്കീം EPS ഒഴിവാക്കി EPS 2026 നിലവിൽ വന്നു. സുപ്രീംകോടതി അനുവദിച്ച ഉയർന്ന പെൻഷന് പുതിയ സ്കീം ബാധിക്കില്ല. പെൻഷൻ കണക്കാക്കുന്ന ഫോർമുലയിലും മാറ്റമില്ല. സെൻസസ് ഡ്യൂട്ടിയുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കെല്ലാം അവധി ഉറപ്പാക്കി സർക്കാർ. ഈ മാസം 1 മുതൽ 30 വരെയാണ് ഡ്യൂട്ടി. ഇത് പൂർത്തിയാക്കാൻ മാസത്തിൽ 10 ദിവസം പൂർണ്ണമായോ 20 ദിവസം പകുതി സമയമോ അവധിയെടുക്കാമെന്നാണ് പൊതുഭരണവകുപ്പിന്റെ ഉത്തരവ്. കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ സ്കൂൾ സമയത്തിന് ശേഷം സെൻസസ് നടത്താനായിരുന്നു ആദ്യം വാക്കാലുള്ള നിർദ്ദേശം. പിറന്നാൾ ദിനത്തിൽ പുതുവസ്ത്രവും വിരുന്നൊരുക്കാനുള്ള സാധനങ്ങളും വാങ്ങാനായി സ്കൂട്ടറിൽ പോകവേ യുവാവും അച്ഛനും സ്വകാര്യ ബസ്സിടിച്ചു മരിച്ചു. മട്ടന്നൂർ കോളാരി ഇല്ലത്തുവളപ്പിൽ ഹൌസിൽ EV വൈഷ്ണവ്, അച്ഛൻ PV വിനോദ് എന്നിവരാണ് മരിച്ചത്. ഈ വർഷം 7 തവണയായി 1544 രൂപ കൂട്ടിയ വാണിജ്യ പാചകവാതക സിലിണ്ടറിന് ഒടുവിൽ വില കുറച്ചു. 19 കിലോഗ്രാം സിലിണ്ടറിന് 180 രൂപയാണ് കുറച്ചത്. 1.5 മാസമായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ 6 ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പിലേക്ക്. INA പ്രതിനിധികളും ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും കോഴിക്കോട് റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷൻ വിപിൻ ലാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനമായത്. നികുതി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ജില്ലയിലെ 40 സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് RTOയിൽ ജി ഫോം സമർപ്പിച്ചു. ഈ മാസം 30 നികുതി കാലാവധി തീരുന്നതോടെയാണ് ബസ് ഉടമകൾ സർവീസ് അവസാനിപ്പിച്ചത്. KSRTCയുടെ സ്ത്രീകൾക്കായുള്ള പ്രിയദർശിനി സൗജന്യ യാത്രയും ഡീസൽ വിലവർദ്ധനയുമാണ് സ്വകാര്യ ബസ്സുകളെ പ്രതിസന്ധിയിലാക്കിയതെന്ന് ഉടമകൾ പറയുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയായി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ആരോഗ്യ കായിക മേഖലയിലെ വിഷയങ്ങൾ, പാഠ്യപദ്ധതി, അധ്യാപക തസ്തിക, അടിസ്ഥാന സൗകര്യങ്ങൾ, പരിശീലനം, വിദ്യാർത്ഥികളുടെ ആരോഗ്യം ഇവയാണ് പഠന വിഷയങ്ങൾ. 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നത് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിന് നിയമസഭ ഏകകണ്ഠമായി അംഗീകാരം നൽകി. രാഷ്ട്രപതി നിയമസഭയുടെ അഭിപ്രായം തേടി അയച്ച ബില്ലാണ് പാസാക്കിയത്. മുൻ ജില്ലാ ജഡ്ജി N ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു. മന്ത്രിസഭയുടെ ശുപാർശ ഗവർണർ അംഗീകരിക്കുകയായിരുന്നു. VBG റാംജി പദ്ധതിക്കെതിരെ എതിർപ്പുമായി പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കൊപ്പം BJP ഭരിക്കുന്ന ബീഹാറും മധ്യപ്രദേശും. മൊത്തം ചെലവിന്റെ 40% സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന നിബന്ധനയോടാണ് പ്രധാന വിയോജിപ്പ്. ഫോൺ നമ്പർ വെളിപ്പെടുത്താതെ ആശയവിനിമയം നടത്താൻ വാട്സപ്പ് തയ്യാറാക്കിയ പുതിയ യൂസർ നെയിം സംവിധാനത്തിൽ മെറ്റയ്ക്ക് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. വിഷയത്തിലെ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഫീച്ചർ ഇന്ത്യയിൽ നിർത്തിവെക്കണമെന്നും 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു. സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദകരിൽ നിന്ന് വർഷംതോറും ഈടാക്കുന്ന സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കുറയ്ക്കാൻ KSEB തീരുമാനിച്ചു. ഇതിനകം ഡിപ്പോസിറ്റ് ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചവരുടെ തുക തിരുത്തും. പ്രതിമാസ ശരാശരി ബിൽ തുകയുടെ 2 ഇരട്ടി മാത്രം ഈടാക്കുന്നതിനു പകരം മൊത്തം ഉപഭോഗം കണക്കാക്കി വൻ തുകയാണ് ഈടാക്കിയിരുന്നത്. പശ്ചിമേഷ്യ യുദ്ധത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കുകയെന്ന ലക്ഷ്യവുമായി അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ ഖത്തറിൽ മധ്യസ്ഥർ മുഖേന ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ട്. ചർച്ചയുമായി ബന്ധമുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ AFP ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിന് ഇനി US സഹായം ആവശ്യമില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. രാജ്യത്തിന്റെ ശക്തമായ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഇനി വിദേശ സഹായങ്ങൾ

0: ആവശ്യമില്ലെന്ന് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ച നെതന്യാഹു യു എസിൽ നിന്നുള്ള സഹായധനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായും ഇതിനുള്ള നടപടി ഈ വർഷത്തിൽ തന്നെ തുടങ്ങുമെന്നും അറിയിച്ചു. ജന്മാവകാശ പൗരത്വം നിയന്ത്രിക്കാനുള്ള തന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് സുപ്രീംകോടതി മരവിപ്പിച്ചതിൽ പ്രതിഷേധവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം. ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446903345. മറ്റൊരു നമ്പർ 9495532542.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
0: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
0: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
0: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
0: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.

0: വീടും നാടും രാമനാമ മുഖരിതമാകുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
1: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം
0: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ 10 മാസം മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ 10 മാസത്തിനകം. നമ്പർ ഒരിക്കൽ കൂടി 9037008960.
2: രാമ രാമ രാമ നീലമേഘശ്യാമ.
3: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 താരസ്വരം. 10 മണിക്ക് വളയം. ഉച്ചയ്ക്ക് 12 മണിക്ക് സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1 മണിക്ക് പ്രിയരാഗം. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8 മണിക്ക് ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് ചാരു കസേര. 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 8 പേരിൽ 5 ആളുകൾ എണ്ണുന്നതിനിടയിൽ പണം വസ്ത്രത്തിലും കാലുറകളിലും ഒളിപ്പിക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തി. ഇതേ തുടർന്ന് കാണിക്കപ്പണം എണ്ണുന്ന കേന്ദ്രത്തിൽ സുരക്ഷ ശക്തമാക്കിയ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ജീവനക്കാർക്ക് കീശകളില്ലാത്ത പ്രത്യേക യൂണിഫോം നിർബന്ധമാക്കി. രാമക്ഷേത്രത്തിന് 200 മീറ്റർ അകലെയുള്ള സംഭാവന എണ്ണൽ കേന്ദ്രത്തിലെ 45 ദിവസത്തെ CCTV ദൃശ്യങ്ങളാണ് പരിശോധിച്ചത്. സംഭാവന കൊള്ളയിൽ ദുഃഖവും രോഷവും പ്രകടിപ്പിച്ച് RSS. അയോധ്യയിലെ ശ്രീരാമലല്ലാ ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടികളിൽ നിന്നുള്ള മോഷണം ഹിന്ദു സമൂഹത്തിന്റെയും രാമഭക്തരുടെയും വികാരങ്ങളെയും വിശ്വാസങ്ങളെയും വ്രണപ്പെടുത്തിയെന്ന് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളെ പറഞ്ഞു. പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ ആദ്യ ദിനമായ February 28 ഇസ്രയേലും US ചേർന്ന് വധിച്ച പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനിയുടെ കബറടക്കത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കബറടക്ക ചടങ്ങുകൾ ഇന്ന് തുടങ്ങും. ഇന്ന് ഔദ്യോഗികമായി ആരംഭിക്കുന്ന കബറടക്ക ചടങ്ങ് 6 ദിവസം നീളും. തലസ്ഥാനമായ ടെഹ്റാനിലും ഖോം നഗരത്തിലും ഇറാഖിലെ കർബയിലും ഖമീനിയുടെ ഭൗതിക ദേഹവും വഹിച്ചുള്ള വിലാപയാത്ര ഉണ്ടായിരിക്കും. വിഴിഞ്ഞം തുറമുഖ ഓഹരി MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം രാഷ്ട്രീയ വിവാദമായതോടെ കരുതലോടെ നീങ്ങാൻ സർക്കാർ. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുന്നത് പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചേക്കുമെന്നാണ് സൂചന. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിലെ ക്രമക്കേടിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലും തട്ടിപ്പിന് PSC ശ്രമം നടത്തിയെന്ന് റിപ്പോർട്ടുകൾ. പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതലയുള്ള പരീക്ഷാ കൺട്രോളറെ തന്നെയാണ് ക്രമക്കേടിനെക്കുറിച്ചുള്ള അന്വേഷണവും

0: കമ്മീഷൻ ഏൽപ്പിച്ചത്. ഗുരുതര ക്രമക്കേടിന്റെ അന്വേഷണം പോലീസിനോ പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിക്കുന്ന പി എസ് സിയുടെ വിജിലൻസ് വിഭാഗത്തിനോ കൈമാറാത്തതും ദുരൂഹമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഉള്ളടക്കം അടങ്ങിയ പരസ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിപ്പിച്ചതിന് ടെക് ഭീമനായ മെറ്റയോട് വിശദീകരണം തേടാൻ കേന്ദ്ര സർക്കാർ. ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക് എന്നിവയുടെ മാതൃകമ്പനിയായ മെറ്റയുടെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ കേന്ദ്ര ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് നിർദ്ദേശിച്ചു. ഇത്തരം പരസ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നതിനെപ്പറ്റി മന്ത്രാലയം വിശദീകരണം തേടും. പെരുമ്പാവൂരിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി അധിക പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവച്ചും സംയുക്ത ഓപ്പറേഷനുകൾ നടത്തിയും ലഹരി മാഫിയയെ വേരോടെ പിഴുതെറിയുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിൽ ഈജിപ്തും സ്വിറ്റ്സർലൻഡും പോർച്ചുഗലും പ്രീ ക്വാർട്ടറിൽ. ഈജിപ്ത് ഓസ്ട്രേലിയയെയും പോർച്ചുഗൽ ക്രൊയേഷ്യയെയും സ്വിറ്റ്സർലൻഡ് അൽജീരിയയുമാണ് മറികടന്നത്. പശുക്കടത്താരോപിച്ച് ആൾക്കൂട്ടക്കൊല നടത്തിയ ഗോരക്ഷകർക്ക് ശിക്ഷ വിധിച്ച മധ്യപ്രദേശിലെ വനിതാ ജഡ്ജിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ഭീഷണിയും വിദ്വേഷ പ്രചാരണവും നടക്കുന്നതിൽ ഇടപെട്ട് മധ്യപ്രദേശ് ഹൈക്കോടതി. ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ സ്വതന്ത്രമായും ഭയരഹിതമായും പ്രവർത്തിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതാണ് ഇത്തരം നടപടികളെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. ബംഗളൂരുവിലെ ഐ ടി കമ്പനിയുടെ ഡേ കെയറിൽ കുഞ്ഞുങ്ങളെ ക്രൂരപീഡനത്തിനിരയാക്കിയ രണ്ട് ആയമാർ അറസ്റ്റിലായി. കേരളത്തിനുള്ള മണ്ണെണ്ണ വിഹിതത്തിൽ 16.08 ലക്ഷം ലിറ്ററിന്റെ കുറവ് വരുത്തി കേന്ദ്രം. ജൂണിൽ അവസാനിച്ച പാദത്തിൽ കേരളത്തിനുള്ള വിഹിതം 56.76 ലക്ഷം ലിറ്റർ ആയിരുന്നുവെങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള പാദത്തിലേക്ക് 40.68 ലക്ഷം ലിറ്ററാണ് അനുവദിച്ചത്. മുൻഗണന റേഷൻ കാർഡ് അനുവദിക്കാനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ മന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നാലുചക്രവാഹനം, വീടിന്റെ വിസ്തൃതി, ഭൂവിസ്തൃതി തുടങ്ങിയ മാനദണ്ഡങ്ങളിൽ കാതലായ മാറ്റം ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കും. 2017 ഉത്തരവിലാണ് ഭേദഗതി വരുത്തുക. സഞ്ചരിക്കുന്ന റേഷൻ കട വഴി ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ റേഷൻ ധാന്യം എത്തിക്കുന്നതിന് സാധ്യതാ റിപ്പോർട്ട് നൽകാനും മന്ത്രി ആവശ്യപ്പെട്ടു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയനെ അവഹേളിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചെന്ന പരാതിയിൽ മുൻമന്ത്രിയും ഡി എം കെ നേതാവുമായ അനിത രാധാകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ മദ്രാസ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന മുഖ്യമന്ത്രിയെ മാനിക്കേണ്ടതുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ഉത്തരവ് സർക്കാർ തിരുത്തും. കോടതിയുടെ നിർബന്ധപ്രകാരമാണ് സർക്കാരിന് വിചാരണ അനുമതി നൽകേണ്ടി വന്നതെന്ന പരാമർശവും പ്രതികൾക്ക് ഉത്തരവിനെതിരെ അപ്പീലിന് പോകാനുള്ള അവകാശമുണ്ടെന്ന നിർദ്ദേശവും വ്യവസായ വകുപ്പിന്റെ ഉത്തരവിൽ ഉണ്ടായിരുന്നു. 50 വർഷത്തിനുശേഷം ചിക്കമംഗളൂരുവിലെ ക്ഷേത്രത്തിൽ ദളിതർക്ക് പ്രവേശനം. ജില്ലയിലെ കടൂർ താലൂക്കിലെ നിദാഘട്ട ഗ്രാമത്തിലെ ആഞ്ജനേയ ക്ഷേത്രത്തിലായിരുന്നു വർഷങ്ങളായി ദളിതർക്ക് വിലക്ക്. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ ജയിലുകൾ നിറയുന്നുവെന്ന് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തെ 58 ജയിലുകളിലായി 7877 പേരെ താമസിപ്പിക്കാനേ ശേഷിയുള്ളൂ. നിലവിൽ 9935 പേരുണ്ട്. എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഏവിയേഷൻ മാനേജ്മെന്റ് വിദഗ്ധനുമായ വിംഗ് കമാൻഡർ ഡോക്ടർ പി സി കെ രവീന്ദ്രൻ അന്തരിച്ചു. സംസ്ഥാനത്ത് ലോട്ടറി കൂടുതൽ ആകർഷകമാക്കാൻ സമ്മാനഘടന പരിഷ്കരിക്കും. ടിക്കറ്റ് എണ്ണവും സമ്മാനവും കൂട്ടുന്നതോടെ ലോട്ടറി എടുക്കുന്നവരുടെ എണ്ണം കൂടുന്നതിനൊപ്പം വരുമാനവും കൂടുമെന്നാണ് പ്രതീക്ഷയെന്ന് റിപ്പോർട്ടുകൾ. ഓരോ ടിക്കറ്റിന്റെയും 5000 രൂപയുടെ സമ്മാനങ്ങളുടെ എണ്ണം കൂട്ടുന്നതിനാണ് മുഖ്യ പരിഗണന. 5000 രൂപയുടെ സമ്മാനങ്ങൾക്കായി ഇപ്പോൾ ഓരോ ടിക്കറ്റിനും 19 നറുക്കെടുപ്പാണ് നടത്തുന്നത്. ഇത് 21 ഉയർത്തും. പ്രവർത്തന മികവിന് സഹകരണ സ്ഥാപനങ്ങൾക്കുള്ള 2025 സംസ്ഥാന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ട്രാവൻകൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഇന്ന് നടക്കുന്ന സഹകരണ ദിനാഘോഷത്തിൽ പുരസ്കാരങ്ങൾ നൽകുമെന്ന് മന്ത്രി എം ലിജു അറിയിച്ചു. മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നടന്ന പരീക്ഷയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കോപ്പിയടിച്ച വിദ്യാർത്ഥിയുടെ പേരിൽ മട്ടന്നൂർ പോലീസ് കേസെടുത്തു. മൊബൈൽ ഫോൺ ഒളിപ്പിച്ച് പരീക്ഷാ ഹാളിൽ കൊണ്ടുവരികയും ഫോൺ ഉപയോഗിച്ച് ഉത്തരങ്ങൾ ചോർത്തി എഴുതുകയും ചെയ്യുകയായിരുന്നു ഉദ്യോഗാർത്ഥി. നിരോധിക്കപ്പെട്ട വെബ്സൈറ്റുകളും ആപ്പുകളും ലഭിക്കാൻ ഉപയോക്താക്കൾ പ്രയോജനപ്പെടുത്തുന്ന VPNനും രാജ്യത്ത് പിടിവീഴുന്നുവെന്ന് റിപ്പോർട്ടുകൾ. സാമൂഹിക മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളുടെ ചട്ടക്കൂടിൽ VPN സേവനങ്ങൾ നൽകുന്ന കമ്പനികളെയും ഉൾപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇന്ത്യയിൽ ഓഫീസ് തുറക്കുക, അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കുന്ന കംപ്ലയിൻസ് ഓഫീസറെ നിയമിക്കുക എന്നിവയുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നിയമത്തിലുണ്ടാവും. കാലവർഷം ദുർബലമായതോടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ലഭിക്കേണ്ട മഴയിൽ സാധാരണ ലഭിക്കേണ്ടിയിരുന്നതിനേക്കാൾ 32% കുറവുണ്ടായതായി റിപ്പോർട്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശേഖരിച്ച വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്. ഏറ്റവും കുറവ് മഴ ലഭിച്ചത് വയനാട് ജില്ലയിലാണ്. കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമാണ് സാധാരണ അളവിൽ മഴ ലഭിച്ചത്. പയ്യന്നൂരിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന KSRTCയുടെ AC സ്വിഫ്റ്റ് ബസ്സിന് തീപിടിച്ചു. യാത്രക്കാരും ജീവനക്കാരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കന്നുകാലി കർഷകരായ അംഗങ്ങളുടെ വരുമാന വർധന ഉറപ്പാക്കാൻ കുടുംബശ്രീ സംസ്ഥാന മിഷൻ ഒരുങ്ങുന്നു. കന്നുകാലികളുടെ ആരോഗ്യം ഉറപ്പാക്കുക, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, കർഷകർക്ക് ആവശ്യമായ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. 2025-2026 വാർഷിക പദ്ധതി വിനിയോഗത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, പയ്യന്നൂർ നഗരസഭ എന്നിവ സംസ്ഥാന തലത്തിൽ ഒന്നാമതെത്തി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 72.29% വാർഷിക പദ്ധതി വിനിയോഗിച്ചപ്പോൾ പയ്യന്നൂർ നഗരസഭ 94.70% വിനിയോഗിച്ചു. കോർപ്പറേഷൻ തലത്തിൽ സംസ്ഥാന തലത്തിൽ കണ്ണൂർ കോർപ്പറേഷന് 3rd സ്ഥാനവുമുണ്ട്. നികുതി വെട്ടിച്ച് കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തീർത്ഥാടകരുമായി കർണാടകത്തിൽ നിന്നെത്തിയ വാഹന ഉടമകളിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പ് 12,67,410 രൂപ പിഴ ഈടാക്കി. ഉത്സവകാലത്ത് നടത്തിയ പരിശോധനയിൽ 54 വാഹനങ്ങളാണ് നികുതി വെട്ടിച്ച് കേരളത്തിലേക്ക് എത്തിയതെന്ന് കണ്ടെത്തിയിരുന്നു. എൻഫോഴ്സ്മെന്റ് നടപടി ശക്തമാക്കിയതോടെ നികുതി അടക്കാതെ കേരളത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച മറ്റു വാഹനങ്ങൾ കൃത്യമായി നികുതി അടച്ച ശേഷമാണ് സംസ്ഥാനത്തേക്ക് എത്തിയതെന്ന് അധികൃതർ പറഞ്ഞു. 8 മാസത്തോളമായി കൂലി മുടങ്ങിയത് മൂലം കൈത്തറി തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലെന്ന് റിപ്പോർട്ടുകൾ. കൈത്തറി സംഘങ്ങളുടെ കീഴിൽ സർക്കാരിനു വേണ്ടി യൂണിഫോം തുണി ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളികൾക്കാണ് ജോലി ചെയ്ത കൂലി കിട്ടാതായതോടെ ജീവിതം ദുരിതത്തിലായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2025 നവംബർ മുതലുള്ള കൂലി സർക്കാർ തൊഴിലാളികൾക്ക് നൽകാനുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജില്ലയിലെ 34 കൈത്തറി സംഘങ്ങൾക്ക് മാത്രം 11 കോടിയോളം രൂപയുടെ കുടിശ്ശികയുണ്ട്. കുളത്തിൽ കുളിക്കുന്നതിനിടെ പ്ലസ് ടു വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. എടച്ചൊവ്വ കാപ്പിച്ചേരി തേറോത്ത് മടപ്പുരയ്ക്ക് സമീപം നന്ദനത്തിൽ സി അദ്വൈതാണ് മരിച്ചത്. എടച്ചൊവ്വയിലെ ഓത്തിയിൽ കുളത്തിൽ ഇന്നലെ വൈകിട്ടാണ് അപകടം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് മർദ്ദനമേറ്റ് ചികിത്സയിലിരുന്നയാൾ മരിച്ചു. തിരുവനന്തപുരം സ്വദേശിയും കണ്ണൂരിൽ വർഷങ്ങളായി താമസക്കാരനുമായ ചന്ദ്രനാണ് മരിച്ചത്. കൂടെ താമസിക്കുന്ന കുമാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ത്യയിൽ ബാറ്ററിയിൽ ഓടുന്ന വാഹനങ്ങളെ കാണാമറയത്തിരുന്ന് പ്രവർത്തനരഹിതമാക്കാൻ കഴിയുന്ന 3 മൊബൈൽ ആപ്ലിക്കേഷനുകൾ ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് നീക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടു. ബാറ്റ് BMS, ലോസിജി, എപ്പോക് ഐ, അയേൺ എന്നീ ചൈനീസ് ആപ്പുകൾ നീക്കാനാണ് ഉത്തരവ്. രാമേശ്വരം ബംഗളൂരു പ്രതിവാര തീവണ്ടിയിലെ 2 AC 3 ടയർ കോച്ചുകൾ വർദ്ധിപ്പിക്കും. September 27 വരെ ഇത് തുടരും. ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ഈ മാസം 8, 11, 15, 18 തീയതികളിൽ മാഹിയിൽ യാത്ര അവസാനിപ്പിക്കുമെന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം സെൻട്രൽ കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് ഈ മാസം 8, 15, 22 തീയതികളിൽ തലശ്ശേരിയിൽ യാത്ര അവസാനിപ്പിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് ഇന്നലെയും സ്വർണവിലയിൽ വർധന. പവന് 1000 രൂപ ഉയർന്ന് 1,07,800 രൂപയിലെത്തി. അടുത്ത 5 വർഷത്തേക്ക് റബ്ബർ മേഖലയിലെ സമഗ്ര വികസനത്തിനായി സമർപ്പിച്ച 2,157.54 കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി പറഞ്ഞു. കേരളത്തിലെ റബ്ബർ മേഖലയിലെ പ്രശ്നങ്ങൾ വിലയിരുത്തി കർമ്മ പരിപാടിക്ക് രൂപം നൽകാൻ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഉടൻ കോട്ടയത്തെ റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് എത്തുമെന്നും ഡൽഹിയിൽ അദ്ദേഹത്തെ സന്ദർശിച്ച റബ്ബർ ബോർഡ് ചെയർമാൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരി വളവുപാറ KSTP റോഡിന്റെ ഭാഗമായ ഇരിട്ടി മട്ടന്നൂർ റോഡിൽ വർദ്ധിച്ചു വരുന്ന അപകടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ 6ാം തീയതി രാവിലെ 10:30 ഇരിട്ടി നഗരസഭാ ഹാളിൽ ഉന്നതതല യോഗം ചേരും. ഗ്യാസ് ക്ഷാമത്തിന്റെ പേരിൽ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസാധനങ്ങൾക്കും പാനീയങ്ങൾക്കും അമിതവില ഈടാക്കുന്നതായി വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്ന് പൊതുവിപണി പരിശോധനാ സ്ക്വാഡ് ഇരിട്ടി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി. ഇരിട്ടി മട്ടന്നൂർ മുനിസിപ്പാലിറ്റി പരിധിയിലെ വിവിധ സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത്. 25 സ്ഥാപനങ്ങൾ പരിശോധന നടത്തിയതിൽ 9 കടകളിൽ വില വിവരപ്പട്ടിക പ്രദർശിപ്പിച്ചിരുന്നില്ല. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ഗ്രൗണ്ടിലാണ് മത്സരം. 5 മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ കളി മഴമൂലം ഉപേക്ഷിച്ചിരുന്നു. വനിതാ 2020 ലോകകപ്പിന്റെ ഫൈനലിൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടും. നാളെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഫൈനൽ. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ഗാന തരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: നമസ്കാരം. റേഡിയോ മലബാർ 89.6 FM പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സംഗീതത്തിന് അതിരുകളില്ല. ഭാഷകൾക്കും കാലത്തിനും അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക ശക്തിയാണ് സംഗീതം. ആ സംഗീതത്തിന് ഭാവം നൽകുന്നത് ഈണങ്ങളും ആത്മാവ് നൽകുന്നത് വരികളുമാണ്. ജൂലൈ 4 മലയാളത്തിന്റെ പ്രിയ ഗാനരചയിതാവ് MT രാജേന്ദ്രന്റെയും ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ വിസ്മയിപ്പിച്ച സംഗീത സംവിധായകൻ MM കീരവാണിയുടെയും ജന്മദിനം. ഈ രണ്ട് മഹാപ്രതിഭകളും ഒന്നിച്ചപ്പോൾ മലയാളത്തിന് ലഭിച്ച മനോഹര സംഗീത സമ്മാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങളിലൊന്നാണ് ദേവരാഗം. ഭരതന്റെ സംവിധാനവും ലോഹിതദാസിന്റെ ഹൃദയസ്പർശിയായ തിരക്കഥയും MD രാജേന്ദ്രന്റെ കാവ്യഭംഗിയാർന്ന വരികളും കീരവാണിയുടെ അനശ്വര ഈണങ്ങളും ചേർന്ന് ഇന്നും മലയാളിയുടെ മനസ്സിൽ മുഴങ്ങുന്ന ഒരു സംഗീത കാവ്യമായി ദേവരാഗം നിലകൊള്ളുന്നു. ഈ സംഗീത ലോകത്തേക്കാണ് ഇന്നത്തെ ഗാനതരംഗം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പ്രകൃതിയും പ്രണയവും ഒത്തുചേരുന്ന കവിതയാണ് ശശികല ചാർത്തിയ എന്ന ഗാനം. ചന്ദ്രപ്രകാശത്തിന്റെ മൃദുലതയും പ്രണയത്തിന്റെ നിശബ്ദതയും വരികളിലൂടെ അനുഭവിക്കാം. MD രാജേന്ദ്രന്റെ കവിതാഭാവനയുടെ മനോഹര ഉദാഹരണമാണ്.

1990 പുറത്തിറങ്ങിയ ദേവരാഗം സംവിധാനം ചെയ്തത് ഭരതൻ. തിരക്കഥ ലോഹിതദാസിന്റേതാണ്. പ്രണയത്തിന്റെയും കുടുംബ ബന്ധങ്ങളുടെയും സംഗീതത്തിന്റെയും കഥയാണ് ദേവരാഗം. ജീവിത സാഹചര്യങ്ങൾ മൂലം അകന്നു പോകുന്ന ഹൃദയങ്ങളും കാലം കഴിഞ്ഞിട്ടും മാഞ്ഞുപോകാത്ത സ്നേഹവും ജീവിതം മുന്നോട്ട് പോകുമ്പോഴും മനസ്സിൽ ബാക്കി നിൽക്കുന്ന ഓർമ്മകളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. ഭരതന്റെ ദൃശ്യഭംഗിയും ലോഹിതദാസിന്റെ വൈകാരികമായ കഥ പറച്ചിലും കീരവാണിയുടെ സംഗീതവും MD രാജേന്ദ്രന്റെ ഹൃദയസ്പർശിയായ വരികളും ചേർന്നപ്പോൾ ദേവരാഗം ഒരു സംഗീതാനുഭവമായി മാറി. ശാസ്ത്രീയ സംഗീതത്തിന്റെ ചാരുത നിറഞ്ഞ യയയാ യാദവ എന്ന ഗാനം ചിത്രത്തിലെ സംഗീതഭാവത്തെ കൂടുതൽ ഉയർത്തുന്നു. കഥാപാത്രങ്ങളുടെ മനസ്സിലെ വികാരങ്ങൾ സംഗീതത്തിലൂടെ തുറന്നുകാട്ടുന്ന മനോഹര നിമിഷമാണിത്.

മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് ലാളിത്യവും കവിതാ സൗന്ദര്യവും ചേർത്ത അപൂർവ ഗാനരചയിതാവാണ് എം ഡി രാജേന്ദ്രൻ. പ്രകൃതിയും പ്രണയവും ഭക്തിയും വിരഹവും അദ്ദേഹത്തിന്റെ വരികളിൽ ഒരുപോലെ മനോഹരമായി വിരിയാറുണ്ട്. ലളിതമായ വാക്കുകൾ കൊണ്ട് ആഴമുള്ള വികാരങ്ങൾ പറയുക എന്നത് അദ്ദേഹത്തിന്റെ ഗാനങ്ങളുടെ പ്രത്യേകതയാണ്. കർണാടക സംഗീതത്തിലെ മഹത്തായ കൃതിയെ ചിത്രത്തിൽ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു എന്തൊരോ മഹാനുഭാവ എന്ന ഗാനത്തിലൂടെ. ചിത്രത്തിന്റെ സംഗീത മികവ് എടുത്തു കാണിക്കുന്ന ഭാഗമാണിത്. ശാസ്ത്രീയ സംഗീതത്തെ ആദരവോടെ അവതരിപ്പിക്കുന്ന ഈ രംഗം ചിത്രത്തിന് വേറിട്ട ഭംഗി നൽകുന്നു.

ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ വിസ്മയ പ്രതിഭയാണ് കീരവാണി. ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയിൽ ആധുനിക സംഗീത ഭാവങ്ങൾ ചേർത്ത് അനേകം ഭാഷകളിൽ അദ്ദേഹം അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ചു. പിന്നീട് അന്താരാഷ്ട്ര തലത്തിലും വലിയ അംഗീകാരം നേടിയ കീരവാണിയുടെ സംഗീതത്തിൽ വികാരങ്ങൾക്കാണ് ഇന്നും പ്രാധാന്യം.

നെടുമുടി വേണു, കെ പി എസ് സി ലളിത, അരവിന്ദ് സ്വാമി, ശ്രീദേവി, എം എസ് തൃപ്പുണിത്തറ, ചിപ്പി ജനാർദ്ദനൻ, കാവേരി എന്നിവരാണ് ഇതിൽ പ്രധാനമായും അഭിനയിച്ചിട്ടുള്ളത്.

0: പ്രിയ ശ്രോതാക്കളെ, കാലം എത്ര മുന്നോട്ട് പോയാലും ചില ഗാനങ്ങൾ ഒരിക്കലും പഴകില്ല. അവ ഓരോ തവണ കേൾക്കുമ്പോഴും പുതിയ അനുഭവം സമ്മാനിക്കും. ദേവരാഗം അത്തരമൊരു ചിത്രമാണ്. എം ഡി രാജേന്ദ്രന്റെ കവിതാ സൗന്ദര്യമുള്ള വരികളും എം എം കീരവാണിയുടെ ആത്മാവിൽ തൊടുന്ന സംഗീതവും മലയാളിയുടെ ഹൃദയത്തിൽ ഇന്നും അതേ മാധുര്യത്തോടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് മഹാപ്രതിഭകൾക്കും അവരുടെ ജന്മദിനത്തിൽ റേഡിയോ മലബാറിന്റെ സ്നേഹപൂർവമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗാനതരംഗം ഇവിടെ സമാപിക്കുന്നു. വീണ്ടും മറ്റൊരു ചിത്രത്തിലെ ഗാനങ്ങളുമായി കേൾക്കാം. ഈ ഗാനതരംഗത്തിൽ ഇതുവരെ ഉണ്ടായത് ചന്ദ്രലേഖ മല്ലിശ്ശേരി. നന്ദി, നമസ്കാരം.
1: ഒരേ സിനിമയിലെ ഗാനങ്ങൾ,
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
3: നിങ്ങളുടെ ഇഷ്ട താരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു.
4: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, താരസ്വരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എവർ ചാമിങ് നിവിൻ പോളി, അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലൂടെയുള്ള സഞ്ചാരമാണ് ഇന്ന് നമ്മൾ താരസ്വരത്തിലൂടെ നടത്താൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ചില സിനിമകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഐക്കോണിക് ആയിട്ടുള്ള സീനുകളും ഇന്ന് നമുക്ക് പരിചയപ്പെടാം. മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവർക്ക് അതിന്റെ സീനുകൾ ഓർമ്മയുണ്ടോ? തലശ്ശേരി ഭാഷയിൽ വന്ന് കുറച്ച് പുതിയ പിള്ളേര് നമ്മുടെയൊക്കെ മനം കവർന്നങ്ങ് പോയി. വിനീത് ശ്രീനിവാസൻ 2010 ഈ ചിത്രം സംവിധാനം ചെയ്ത് പുറത്തിറക്കിയത്. പ്രകാശൻ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നിവിൻ പോളി സിനിമാ ഫീൽഡിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അതിനുശേഷം ട്രാഫിക്, ദ മെട്രോ, 7, സ്പാനിഷ് മസാല, പുതിയ തീരങ്ങൾ, ഭൂപടത്തിലില്ലാത്ത ഒരിടം, ചാപ്റ്റേഴ്സ്, ഡാ തടിയ തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങൾ അഭിനയിച്ചു. ഏതൊക്കെ സിനിമ വന്നാലും മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രം ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. ആ സിനിമ ഒന്നുകൂടെ നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി ആ സിനിമയിലെ ഒരു ചെറിയ ഭാഗം നമുക്ക് കേട്ടിട്ട് വരാം.
5: നശിപ്പിക്കുക, പിന്നെ കല്ലേർ. നമ്മളെപ്പോഴും സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി.
6: സന്തോഷേ, ഇത്ര ആൾക്കാരെ സൈലന്റ് ആക്കാൻ ഒരേ ഒരു കാര്യത്തിനെ സാധിക്കും. നിന്റെ പാട്ട് കേറി പൊളിക്കടാ.

0: ഊവി കുടലെടുത്തോ, ഞാൻ പറയുമ്പോ കല്ലേറി തുടങ്ങിയാ മതി. കൂടാ ഒന്നും കഴിച്ചില്ലടാ, മുറട്ടെ മുട്ട മാച്ചര ആഞ്ഞു കോയിക്കോ. അതെ ലാലേട്ടനെ നിങ്ങളെക്കാൾ ഭയങ്കര ഇഷ്ടമായി എനിക്ക്, പക്ഷെ ഇവരുടെ പാട്ട് മോശമായ ഞാൻ
1: കൂടെ കൂന്ന എനിക്കൊന്ന് കാണണം.
0: മതി മതി, പോയിരടാ, പോയി ധൈര്യമായിട്ട് പോയി. കീർത്തിചക്രക്ക് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോ കിട്ടിയ അതേ ഇടി. സംശയമല്ല ഇത് അവന്മാര് തന്നെ. എന്റെ വീട് ഏത് ജില്ലയിലാ എന്തോ.

0: ഞാൻ ഏത് സിനിമയിലെ ഏത് കഥാപാത്രത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലായോ? പ്രേമത്തിലെ ജോർജിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് ട്ടോ. മലയാളികൾക്ക് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മലർമിസിനെയും ജോർജിനെയും മറക്കാൻ പറ്റില്ല അല്ലേ.
1: എന്തിന്റെ പേര്?
2: വർഷ.
1: നിന്റെയോ?
2: ശിൽപ.
1: ഇവിടെ എന്താ പഠിക്കുന്നത്?
2: ബികോം.
1: ഹേ?
2: ബികോമിന്.
1: ഒരു ഡാൻസ് കളിച്ചാലോ?
2: ഡാൻസ്?
1: ഒരു പാട്ട് പാടാ.
3: ചുണ്ടത്ത് ചെത്തിപ്പു ചെണ്ട് വിരിഞ്ഞു
2: പാവപ്പെട്ട വീട്ടിലെ പിള്ളേരാ.
1: എന്താ പാവപ്പെട്ട വീട്ടിലെ ഡാൻസ് കളിക്കില്ലേ?
4: ഞങ്ങളും പാവപ്പെട്ട വീട്ടിലെ പിള്ളേരാണ്. ഞങ്ങൾ ഒരുപാട് ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലോ.
3: വേറെ
1: വേറെ
4: എവിടെ പോവാ? ക്ലാസ് ഒക്കെ ഉണ്ടല്ലേ.
3: ഇതിനെ
4: വേറെ എന്ന് പറയുമ്പോ ഇപ്പൊ വേറെന്താ നിങ്ങൾ
1: കാലത്തൊക്കെ വരുമ്പോ കുളിച്ചിട്ട് വന്നൂടെ?
4: കുളിച്ചേട്ടാ.
1: നീ ഡാൻസ് കളിക്കോ?
4: പിന്നെ
1: ആണോ?
4: ആഹാ.
1: ശംഭു ഒരു പാട്ട് പാടാ.
3: അപ്പടി പോട് പോട് പോട് അസത്ത് പോട് കണ്ണാള്. അപ്പടി പോട് പോട് പോട് അസത്ത് പോട് കണ്ണാള്.
1: ഇതുപോലെ വേണം ഡാൻസ് കളിക്കാനായിട്ട്. എന്താണ് എന്റെ പേര്?
4: മൂസ.
1: നീ എന്തിനാ പഠിക്കണ?
4: ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ്.
3: നമ്മളെ
1: ആളാണല്ലോ.
3: കൊള്ളാം.
1: എന്താണ് പേര്?
5: മലർ.
3: മലർ? മലർ.
2: എം പേര് സുന്ന. ഉങ്ങ പേര്?
3: ഉങ്ങ പേരെന്ന.
6: എൻ പേര് ജോർജ് ഡേവിഡ്.
1: ഇങ്ങ എന്നാ പഠിക്കുന്നത് കൊണ്ട്?
5: ഐ എം നോട്ട് എ സ്റ്റുഡന്റ്, ഐ എം ഹിയർ ടു ടീച്ച്. ഐ എം എ ഗസ്റ്റ് ലെക്ചറർ.
6: ടീച്ചർമാരോട്
5: പറയല്ല.
2: Please escape us from these dirty people. They are ragging us.
1: ഇത് ഒരു ഇംഗ്ലീഷ് അടി.
5: അതെല്ലാം ഉങ്ക വിഷയം.
7: സർവത്തിട്ടൂടെ
5: So I'm Malar. I'll be teaching system analysis and design this semester. And I'm from Kodaikanal basically. So now I think you should introduce yourself. We'll start from here.
7: Hey,
8: I'm
7: Shruti
8: from Alwar.
5: Nice. You?
8: Ma'am, I'm Deepa from Trishul.
5: Uh-huh. You?
9: I'm Anjali from Alwar.
5: Uh-huh. You? What's that? Stand up. What's that in your hand?
7: പെപ്സി. മാം ഫ്രണ്ട്സ് കൊടുത്തു.
6: നമ്മളെ ചൂണ്ടി കാണിച്ചു.
7: നമുക്ക് ഇറങ്ങി ഓടിയാലോ.
5: നിങ്ങളാ?
7: നമ്മളല്ല എന്ന് പറഞ്ഞാൽ.
5: Three of you stand up.
7: നീയാണോന്ന് ചോദിക്കണം.
6: മൈക്കുണ്ടോ? Yes miss.
5: Alcohol is fine, okay? But I'm not going to permit this in my class.
6: Good decision.
5: All right. All four of you please leave the class right now. Leave now.
7: മാം ഞാൻ പോണോ?
5: എല്ലാരും.
7: ഓ താങ്ക് യു.
6: സസ്പെൻഷനിലേ എത്തിയിട്ടേ ഉള്ളൂ. ടി സി കിട്ടും.
1: ടീച്ചർ ഒരു ഡോണ്ട് തിങ്ക് ഐ എം സെയിം ബിക്കോസ് ഐ എം യുനോ ഐ എം ഡ്രങ്ക്.
0: ആലുവക്കാരനായ നിവിൻ പോളി 1984 ഒക്ടോബർ 11 ജനിക്കുന്നത്. അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു. ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ബാംഗ്ലൂരിലെ ഇൻഫോസിസിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അച്ഛന്റെ മരണശേഷമാണ് അദ്ദേഹം ജോലി രാജിവെച്ച് നാട്ടിലേക്ക് മടങ്ങുന്നത്. മലർവാടി ആർട്സ് ക്ലബിനായിട്ട് അദ്ദേഹം പ്രകാശൻ എന്ന വേഷം ചെയ്തുകൊണ്ടാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് ദ മെട്രോ, സെവൻ, ട്രാഫിക്, സ്പാനിഷ് മസാല എന്നീ സിനിമകളിൽ അതിഥി വേഷങ്ങൾ ചെയ്തു. യുവ എന്ന ആൽബത്തിലെ നെഞ്ചോട് ചേർത്ത് എന്ന് തുടങ്ങുന്ന മ്യൂസിക് ആൽബത്തിലൂടെ അദ്ദേഹം വലിയ ജനപ്രീതിയാണ് നേടിയത്. 2012 പുറത്തിറങ്ങിയ തട്ടത്തിൻ മറയത്ത് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിന്റെ വഴിത്തിരിവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മുസ്ലിം പെൺകുട്ടിയായ ആയിഷയെ ഭ്രാന്തമായി പ്രണയിക്കുന്ന വിനോദ്.
10: പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല, ആ തട്ടത്തിനകത്തുള്ള മുഖം മാത്രം.

0: പൈന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ തട്ടമിട്ട് നടക്കുമ്പോൾ ശരിക്കും ആ ഒരു പ്രണയക്കാറ്റ് നമ്മുടെ എല്ലാം ഉള്ളിൽ അലയടിച്ചിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. വിനീത് ശ്രീനിവാസിന്റെ രണ്ടാമത്തെ ചിത്രമായ തട്ടത്തിൻ മറയത്തും നിവിന്റെ സിനിമാ ജീവിതത്തിലെ നാഴികക്കല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം.
1: മൂന്നാഴ്ചയായിട്ട്
2: നീ പറയുന്ന സ്ഥലത്തൊക്കെ ഞാൻ വന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ കൂടുതൽ എന്ത് തെളിവാടാ നിനക്ക് വേണ്ടേ?
0: നേരമെന്ന ദ്വിഭാഷ ചിത്രത്തിലൂടെയാണ് നിവിൻ പോളി തമിഴിൽ അരങ്ങേറ്റം കുറിച്ചത്. മലയാള സിനിമയിലെ വേറിട്ടൊരു ജോണർ തന്നെയായിരുന്നു ഈ നേരം എന്ന് പറയുന്ന സിനിമ. അതിനുശേഷം അഞ്ചുസുന്ദരികൾ, അരികിലൊരാൾ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു. 1983 രമേശൻ, വർഷമല്ല കേട്ടോ പറയുന്നേ, 1983 എന്ന ചിത്രത്തിലെ രമേശൻ, ഓം ശാന്തി ഓശാനയിലെ ഗിരി,
3: റഹീം റാവുത്തറ മോളോ. ഈ നാട്ടിൽ ഇത്രയും ക്രിസ്ത്യാനി പെമ്പിളരനായിട്ട് എനിക്ക് റഹീം റാവുത്തറ മോളെ മാത്രം കിട്ടിയുള്ളൂ പ്രേമിക്കാൻ ഒളിച്ചോടാനും.
4: ഈ പ്രാവശ്യത്തെ ആളെ എന്നെ സഹായിക്കണം. നസീമെ കെട്ടാൻ വേണ്ടി എന്നെ ടൂർണമെന്റ് നടത്തി കാശുണ്ടാക്കിയത്. സാവധാനം മുങ്ങാൻ നേരത്തെ അവളുടെ കല്യാണം ഉറപ്പിച്ചത്. ഇനി അവളെ കൊണ്ട് മുങ്ങ, അല്ല വേറെ വഴിയില്ല. ആളെയും സഹായിക്കണം പ്ലീസ്, പ്ലീസ് സഹായിക്കണം.
3: ഇല്ല, ഇത് ശരിയാവില്ല. ഈ പരിപാടിക്ക് നോക്കണ്ട,
4: നീ ഒന്ന് പറ.
2: സ്നേഹിക്കുന്നവരെ തമ്മിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാന്ന് തോന്നിയോണ്ടാ ഒരു സഹായം ചോദിച്ചു. ഒരു സുഹൃത്തിന്റെ കല്യാണം സ്വന്തം ജീവൻ പണയം വെച്ച് നടത്തിയ ആളല്ലേ, അത്ര ഒന്നും ഇല്ലെങ്കിലും സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചു. സഹായം ചോദിച്ചതിന് ക്ഷമിക്കണം.
0: ബാംഗ്ലൂർ ഡേയ്സിലെ കൃഷ്ണൻ പി പി, ഒരു വടക്കൻ സെൽഫിയിലെ ഉമേഷ്, ആക്ഷൻ ഹീറോ ബിജുവിലെ ബിജു പൗലോസ്, ജാക്കോബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലെ ജെറി ജാക്കോബ്, അങ്ങനെ കുടുകുടെ ചിരിപ്പിക്കുകയും കണ്ണീരണിയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒത്തിരി സിനിമകൾ. നിവിൻ പോളി എന്ന വ്യക്തിയുടെ അഭിനയ മികവിന് അതിരുകളില്ല എന്നതാണ് സത്യം. ഇതിനൊരുദാത്തമായ തെളിവാണ് മൂത്തോൻ എന്ന സിനിമയും. എത്ര പേര് ഈ സിനിമ കണ്ടിട്ടുണ്ട് എന്നറിയില്ല, കാണാൻ സാധിക്കുകയാണെങ്കിൽ കാണണം. കാരണം ആ കഥാപാത്രം കൈകാര്യം ചെയ്യുന്ന വൈകാരിക തലങ്ങൾ അതിഗംഭീരമാണ്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമാണ് ഹേ ജൂഡ് എന്ന ചിത്രത്തിലേത്.
5: ഓഷൻ അസിഡിഫിക്കേഷനും ഓഷൻ പൊല്യൂഷനും ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓഷൻ പൊല്യൂഷന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് അറിയാമോ? സീവേജ് വേസ്റ്റ് ഒരു വൺ ഓഫ് ദി റീസൺസ് ആണ്. പിന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ ടോക്സിക് വേസ്റ്റ്, അഗ്രികൾച്ചറൽ വേസ്റ്റ് ലൈക് പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, പിന്നെ ഓഷൻ മൈനിങ്, ലാർജ് ഓയിൽ സ്പിൽ,
6: അതും
5: ടെമ്പറേച്ചർ 36 ഡിഗ്രിയാണ്. ഗ്ലോബൽ സർഫസ് ടെമ്പറേച്ചർ 0.74 ഡിഗ്രി കൂടിയിരിക്കുകയാണ്. കേരളത്തിലെയും കർണാടകയിലെയും ടെമ്പറേച്ചർ 0.93 മുതൽ 1.23 വരെ മെയ് മാസങ്ങളിൽ കൂടും. ഇനി വരുന്ന 15 വർഷങ്ങളിൽ കാർബൺ എമിഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ 2.6 to 4.8 ഡിഗ്രി വരെ കടൽ തീരങ്ങളിൽ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് സാർക്കിന്റെ റിപ്പോർട്ട്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ.
6: ആ വണ്ടി ഇവിടെ എവിടെയെങ്കിലും നിർത്തൂ.
7: മംഗലാപുരത്തേക്ക് ഇനി ഒരു 80 kilometers കൂടെ ഉണ്ടോ?
6: സാരമില്ല, പ്ലീസ് ഒന്ന് നിർത്തൂ പ്ലീസ്.
5: ഈ കടൽ
6: കടൽ കടൽ കൊണ്ട് വേറൊരു ഗുണം കൂടെ ഉണ്ടോ എന്നാ അറിയോ? ഇപ്പോൾ മൂങ്ങിച്ചാവാം. ഇത് കേൾക്കുന്ന
5: അല്ല കടൽ പുറ്റുകളും ഈ
6: കോളാർ.
0: അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസ്, ആക്ടിംഗ് സ്കിൽ, ഇതൊക്കെയാണ് മലയാള സിനിമയിൽ അദ്ദേഹത്തിന് ഇന്ന് കാണുന്ന താര പദവി നേടിക്കൊടുത്തത്.
8: ആരാണ് ബേബി?
9: എന്റെ പേര് മേരി എന്നാണ് സാറേ. ഇവക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ പേടിയാണെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇവക്ക് കൂട്ടുവന്നതാണ്.
8: മേരിക്ക് പേടിയില്ല.
9: എനിക്ക് പേടിയുണ്ട് സാറേ, ചെറുപ്പം മുതലേ എനിക്ക് പോലീസുകാരെയും പോലീസ് സ്റ്റേഷനെയും പേടിയാണ്. പിന്നെ ഇവളുള്ള ധൈര്യത്തിൽ ഞാൻ വന്നതാണ്.
8: അതെ, നിങ്ങളിങ്ങനെ പോലീസിനെയും പോലീസ് സ്റ്റേഷനും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞങ്ങളിവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അനകാംബരം
9: ഞങ്ങളെ അനന്തരത്ത് കാരണമാണ് സാറേ.
1: അവൻ രാവിലെ എന്റെ ഭർത്താവും മക്കളും വയ്ക്കാൻ പപ്പ കുളിക്കണം.
10: കുളിക്കണത് തെറ്റല്ലല്ലോ.
1: കുളിക്കാണ്ട് കുഴപ്പമില്ല സാറേ, വെയില് കിട്ടിയിട്ടില്ല അത് കിട്ടൂല. കുളിമുറി കിട്ടാൻ പറഞ്ഞാൽ അത് കിട്ടൂല. അവൻ ഞങ്ങളുടെ വീടിന്റെ മറ്റേ വന്നത് കുളിക്കണം.
9: എല്ലാം കാണിച്ചു തന്നാണ് അവൻ കുളിക്കുന്നത് സാറേ.
10: കൊള്ളായിരുന്നുവെങ്കിൽ കൊഴപ്പില്ലായിരുന്നു അല്ലേ.
3: കഠിന
0: പ്രയത്നവും കഴിവും സമർപ്പണവും ഒരു വ്യക്തി എന്ന നിലയിലും മലയാളികളെ സ്വാധീനിച്ചിട്ടുണ്ട്. സഖാവ് എന്ന ചിത്രത്തിൽ അദ്ദേഹം ഇരട്ട വേഷങ്ങളാണ് കൈകാര്യം ചെയ്തത്.
11: ഇയാളുടെ പേരെന്താന്നാ പറഞ്ഞേ?
12: കൃഷ്ണൻ.
11: കൃഷ്ണൻ കൃഷ്ണൻ എന്ന് മാത്രമേ ഉള്ളൂ. പേരിന്റെ കൂടെ വാലൊന്നും ഇല്ലേ? കൃഷ്ണൻ നമ്പൂരി എന്നോ കൃഷ്ണൻ നായർ എന്നോ അതോ ഇനി?
12: എന്റെ ജാതിയും എന്റെ വിശ്വാസമാണ് അറിയേണ്ടതെങ്കിൽ അതെനിക്ക് പേരിന് വാലല്ല, പേരിന് മുന്നിലാണുള്ളത്. സഖാവ്, സഖാവ് കൃഷ്ണൻ.
0: രണ്ടായിരത്തി 2022 പുറത്തിറങ്ങിയ നമ്മുടെ നാട്ടിൽ ചിത്രീകരിച്ച ചിത്രമാണ് പടവെട്ട്. രവിയെയും അമ്മായിയായി വന്ന പുഷ്പയെയും ആരും മറന്നു കാണില്ല.

0: മാലൂരിൽ ചിത്രീകരിച്ച സിനിമ. മാലൂരിലെ കോറോത്തു വീട്ടിലെ രവിയുടെ കഥ പറഞ്ഞപ്പോൾ അത് അഭിമാനമാവുകയായിരുന്നു നമുക്ക്.
1: ഈ ചക്കച്ചത്ത് പോലെ ഗ്രൗണ്ട് കിടന്ന് കൂടിയിട്ട് എന്താവാനാശം?
2: ഇക്കാണുന്ന കാടും മലയും കുന്നും ഒക്കെ ഓടിയിട്ട് ചരിത്രം ഉണ്ടാക്കാനുണ്ട് ഇവിടെ. ഗ്രൗണ്ടിൽ തന്നെ വേണോ? നിർബന്ധമൊന്നുമില്ല. ഇവിടെ നല്ല മാലൂർ എക്സ്പ്രസ് ഉണ്ടായത് എന്താ നീ മറന്നോ?
3: ഓനൊന്നും ജാതരോട് പോയില്ല. ഒരു പണിക്കും പോകാതെ ചുറ്റുപാടുകളിൽ ഒരു ഇടപെടലും നടത്താതെ വെറുതെ

0: ഇന്നത്തേക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. നിവിൻ പോളിയുടെ സിനിമാ ജീവിതത്തിലൂടെയുള്ള ഇന്നത്തെ സഞ്ചാരം ഇവിടെ തീരുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഞങ്ങളെ പ്രതികരണത്തിലൂടെ അറിയിക്കാൻ മറക്കരുത്. താരസ്വരത്തിന്റെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും വരാം. നമസ്കാരം.
1: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
4: വളയം.

0: റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമിന്റെ സമയമാണ്. വളയത്തിൽ നമ്മോടൊപ്പം ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: എന്റെ പേര് നിജാമുദ്ദീൻ. ഞാൻ വരുന്നത് പാലക്കാട്ടിൽ നിന്ന്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നു. ഇവിടെ 12 മണി 1 മണിയാകുമ്പത്തി. അപ്പോൾ തൊഴുതി ആൾക്കാർ വന്നു, ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം രണ്ടാമത്തെ ട്രിപ്പാണിത്.
0: കൊട്ടിയൂർ രണ്ടാമത്തെ ട്രിപ്പാണ്.
1: ഇനി അടുത്ത ട്രിപ്പ് വരാൻ പറ്റുമെന്ന് വിചാരിക്കണു. നോക്കാം, ആരെങ്കിലും ഉണ്ടെങ്കിൽ വരുമായിരിക്കും.
0: എത്ര പേരായിട്ടാണ് യാത്ര?
1: 26 പേരാണ് ടോട്ടൽ.
0: ഈ പാലക്കാട് എന്ന് പറയുമ്പോൾ ആ ഒരു പരിസര പ്രദേശത്ത് നിന്നാണോ?
1: പാലക്കാട് ആ പരിസര പ്രദേശത്ത് തന്നെയാണ്. അവര് ഒരു ടീമായിട്ട് വന്നാണ്, അമ്മമാര്, കുറച്ച് അമ്മമാര്.
0: ഇവിടെ വന്നപ്പോ എന്താണ് ഒരു അനുഭവം?
1: ഇവിടെ വന്നപ്പോ പറഞ്ഞാല് ഞാന് രണ്ടാമത്തെ ട്രിപ്പാണ്. ഇവിടെ അമ്പലത്തിൽ അങ്ങോട്ട് പോയില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് വന്നു. കുഴപ്പമില്ല, നല്ല ഇതാണ്. പാർക്കിംഗും സൗകര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്, കടകളുണ്ട്.
0: എത്ര മണിക്കാണ് ഇനി തിരിച്ച് യാത്ര?
1: ഇനിയിപ്പോ തിരിക്കാൻ പോകണം. ഇനി ഒരു 3 അമ്പലം കൂടി വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകും.
0: അടുത്ത ട്രിപ്പ് അടുത്ത് തന്നെ ഉണ്ടാവും?
1: അടുത്ത ട്രിപ്പ് ചാൻസ് ഉണ്ട് എന്ന് വിചാരിക്കണു. പുതിയ വണ്ടി ആയതുകൊണ്ട് ആൾക്കാർ കോർഡിനേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ട്രിപ്പ് ഉടൻ തന്നെ ഇത് അടയ്ക്കുന്നതിന് മുമ്പ് ഒരു ട്രിപ്പും കൂടി വരുന്നു പ്രതീക്ഷിക്കുന്നു.
0: അപ്പൊ എത്ര വർഷം ഈ ഒരു ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു?
1: ഞാൻ 2002 തുടങ്ങിയതാ.
0: ഏതായിരുന്നു ആദ്യത്തെ വാഹനം?
1: ആദ്യത്തെ വാഹനം പറയുമ്പോൾ ചെറുവണ്ടികളാണ്, ടാറ്റാ സുമോ അങ്ങനെയുള്ള വണ്ടികൾ. ഇപ്പൊ പിന്നെ വലിയ വലിയ വണ്ടികളെല്ലാം ഓടിക്കും. ഞാൻ കുറച്ചു കാലം ഗൾഫിലായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ റീസെൻ്റ് 2 വർഷമായി. ഇനി വീണ്ടും ഒന്ന് അങ്ങോട്ട് പോകാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു.
0: ഗൾഫിൽ എന്തായിരുന്നു ജോലി?
1: ഗൾഫിലെ ഒരു കമ്പനി ഡ്രൈവറായിട്ട് വലിയ വണ്ടി ചെറിയ വണ്ടി എല്ലാം ഓടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ വന്നിട്ട് 2 വർഷമായി. ഇനിയിപ്പോൾ വീണ്ടും ഒന്നും കൂടി അബുദാബിയിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു ചാൻസ് നോക്കിക്കൊണ്ടിരിക്കുന്നു, ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: അപ്പോൾ എന്തായാലും പേപ്പറൊക്കെ ശരിയായാലും തിരിച്ച് വീണ്ടും പ്രവാസ ജീവിതത്തിലേക്ക് കിടക്കും.
1: പോകണം, ഒരു 2 കൊല്ലം കൂടി പോയി നിന്ന് ഒന്ന് സെറ്റിലായിട്ട് പിന്നെ വീണ്ടും വന്ന് നാട്ടിൽ സെറ്റിലാകുക, ഇങ്ങനെ അമ്പലങ്ങൾ ഇങ്ങനെ കറങ്ങുക, തീർത്ഥാടനങ്ങൾ പോവുക.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടിലെ വൈഫ്, 2 കുട്ടികൾ.
0: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തും.
1: എൻ്റെ

0: മോള് പിന്നെ BBAക്ക് പഠിക്കുന്നു, മകൻ +2 കഴിഞ്ഞ് നിൽക്കുന്നു. മോളിന്റെ പേര് മുർഷിദ, മകന്റെ പേര് മുസ്തഫ. മകള് കോഴിക്കോടാണ് പഠിക്കുന്നത്, BBS സ്കൈഫോർഡ് പറഞ്ഞൊരു കോളേജിലാണ് പഠിക്കുന്നത്. ഇപ്പൊ 2ാമത്തെ വർഷം കഴിഞ്ഞു, പിന്നെ അടുത്ത് 3 വർഷം, 3 വർഷത്തെ കോഴ്സാണത്.
1: ഇന്നലെ യാത്ര പുറപ്പെട്ടിട്ടുണ്ടാവും? എത്ര മണിക്കായിരുന്നു?
0: 2 മണിയാകുമ്പോൾ പാലക്കാട്ടിൽ നിന്ന് 2 മണിക്ക് പുറപ്പെട്ട് പിന്നെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി വിസിറ്റിംഗ് ചെയ്ത് വടകരയിൽ നിന്ന് അങ്ങനെ തിരിച്ചിവിടെ ഒരു മണിയാകുമ്പോൾ എത്തി ഇവിടെ രാത്രി.
1: ഒരുപാട് കാലത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പൊ യാത്രക്കിടയിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന അനുഭവങ്ങളുണ്ടോ, ഒന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാവോ?
0: മറക്കാൻ പറ്റാത്ത പറയുമ്പോൾ, ഒരു ദിവസം ഞാൻ വണ്ടി ലോഡ് വണ്ടിയും കൊണ്ടായിട്ട് അരൂര് പോണ സമയത്ത് ഞാൻ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അരൂര് ടോള് കഴിഞ്ഞ് ജസ്റ്റ് കൊല്ലം റോഡിൽ കയറിയതും പ്രൈവറ്റ് ബസ്സുകാരെ ഒരു റൈറ്റ് യൂട്ടേൺ അടിച്ചും കണ്ട് ഒരു ചവിട്ടി ചവിട്ടി. അപ്പം നമ്മൾക്ക് ലോഡ് വണ്ടിയല്ലേ, നമ്മൾ മാക്സിമം ചവിട്ടി നിർത്താൻ നോക്കി, പക്ഷേ നിന്നില്ല, ജസ്റ്റ് പോയി വണ്ടിയിലൊന്ന് തട്ടിയെന്ന് മാത്രം. വേറെ അതൊരു അനുഭവം, നല്ലൊരു അനുഭവമാണ്. അതാണ് കുറെ വർഷങ്ങളായത്. ഞാൻ ലോഡ് വണ്ടിയിൽ ഓടുന്ന സമയത്ത് പേപ്പർ പ്ലേറ്റ് ഗ്ലാസ്സൊക്കെ സപ്ലൈ ചെയ്യണ കമ്പനിയാണ്. അപ്പം അത് ലോഡ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് മാക്സിമം ചവിട്ടി നിർത്താൻ പറ്റാത്ത നിർത്തും. അത് ബസ്സുകാരെ കറക്റ്റ് റൈറ്റ് ലെഫ്റ്റ് നിർത്തിയിട്ട് റൈറ്റ് യൂട്ടേൺ അടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് വണ്ടി വരുന്നതാണ് ചവിട്ടി നിർത്തുക. നമ്മൾ മാക്സിമം ചവിട്ടി നിർത്തി പോയി ജസ്റ്റ് ഒന്ന് തട്ടിയുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
1: ഇപ്പോൾ ഈ ഡ്രൈവർ മേഖലയിൽ വരുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണാൻ ഉള്ള ഒരു സാഹചര്യമുള്ള ഒരു മേഖലയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടാവും, ഡ്രൈവർമാരുടെ ഒരു കൂട്ടായ്മ. ഇപ്പോഴും അങ്ങനെ കൂട്ടായ്മയിൽ ഇപ്പോൾ ഉള്ള സുഹൃത്തുക്കളുമായിട്ട് ഇപ്പോഴും ബന്ധങ്ങളുണ്ടാവും?
0: ആ, അത്യാവശ്യം എല്ലാ കൂട്ടുകാരും. നമ്മളിപ്പോൾ ടാക്സി ഫീൽഡിലാണ്, ഇതുകൊണ്ട് നമുക്ക് കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലൊക്കെ ഇങ്ങനെ വിളിക്കും. നമ്മളിപ്പോൾ മെയിനായിട്ട് എല്ലാ വണ്ടികളും ഓടണതാണ്, പിന്നെ സ്ഥിരമായിട്ട് വണ്ടിയൊന്നുമില്ല. എല്ലാ വണ്ടികളും ആരെങ്കിലും വിളിക്കും. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് വണ്ടി വാങ്ങാനുള്ള ഇതായി കഴിഞ്ഞു, ഒന്ന് വാങ്ങണമെന്നുണ്ട്. അപ്പോൾ അത് എളുപ്പം നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു.
1: അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അടിക്കടി വിലക്കയറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പെട്രോള്, ഡീസൽ ഇതിനൊക്കെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, മെയിൻ്റെനൻസിൻ്റെ വില വർധന. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മേഖല എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടുന്നുണ്ടോ?
0: ഫീൽഡ് പ്രശ്നമാണ്, പണ്ടത്തെ മാതിരി അല്ല. ഇപ്പോൾ പറഞ്ഞാൽ പിന്നെ ഡീസൽ വില കൂടുതൽ, അതുമാതിരി വാടക നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് പാർട്ടിക്കൊരു മുഷിപ്പുമാതിരി വരും. ഡീസൽ വില എന്തായാലും ഇപ്പോൾ പ്രശ്നങ്ങളാണ്. പക്ഷേ വണ്ടി വെച്ചിട്ട് ഓടിച്ച് മുതലാകുമോ ചോദിച്ചാൽ മുതലാകില്ല. പക്ഷേ ഒരു ജീവിത മാർഗം പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് മാത്രം, അത്രേ ഉള്ളൂ.
1: എന്തായാലും കുഴപ്പമില്ലാതെ തട്ടിമുട്ടി പോകാനുള്ള ഒരു സാഹചര്യം ഈ ഒരു വാഹനത്തിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്.
0: വാഹനം പറഞ്ഞാൽ സ്വന്തം വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെവലിൽ തട്ടിമുട്ടി പോവാം. വണ്ടി വെച്ചിട്ടൊരു മുതലാളി വണ്ടി ഇരുന്നിട്ട് നടക്കില്ല, ജസ്റ്റ് ഇങ്ങനെ ഉരുണ്ടു പോവാം, ഒരു ഫാമിലി ജീവിച്ചു പോവും, അത്രേ ഉള്ളൂ.
1: ഇപ്പം സാധാരണ ഒരു ഡ്രൈവർ ചിലപ്പോൾ സ്വന്തം വണ്ടി ആയിരിക്കണം എന്നില്ല. അപ്പോൾ ചില ഡ്രൈവർമാർ ചിലപ്പോൾ ആ വണ്ടിയെ നോക്കാതെ ഇങ്ങനെ ഇട്ട് ഓടിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ചില സന്ദർഭങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആഘാതം വരുന്നത് നമ്മുടെ ഇതിൻ്റെ ഒരു മുതലാളിക്കാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം എന്ന് പറയുന്നത് വെച്ചാൽ, നമ്മൾ സ്വന്തം വണ്ടിയാണെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ഓടിക്കുന്നതായിരിക്കില്ലേ നല്ലത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?
0: സ്വന്തം വണ്ടി ഇതാണ് ഓപ്ഷൻ. സ്വന്തം വണ്ടി വെക്കുന്നതുകൊണ്ട് ഇതാണ് ഒരു പ്രശ്നം പറയുമ്പോൾ, ഡീസല് മെയിൻ്റനൻസ് കൂടിയാകുമ്പോൾ നമുക്ക് ബാലൻസ് ഒന്നും കിട്ടാറില്ല. അപ്പോൾ നമ്മൾ വേറൊരാളുടെ വണ്ടി പോകുന്ന സമയത്ത് നമ്മൾ സ്വന്തം വണ്ടിമാരെ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അങ്ങനെ റഫായിട്ട് ഓടിക്കലും അങ്ങനെയൊന്നുമില്ല. സ്വന്തം വണ്ടിമാരെ നമ്മളിപ്പോൾ ഒരു വേറൊരാളുടെ വണ്ടി ഓട്ടം പോയി വന്നാലും നമ്മൾ സമയമുണ്ട്, ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി നമുക്ക് തന്നതിനെക്കാട്ടി നീറ്റായിട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാറുണ്ട്.
1: ഞാൻ പറഞ്ഞത് വെച്ചാൽ എല്ലാ ഡ്രൈവർമാരെ കുറിച്ചല്ല, ചില ഡ്രൈവർമാർ അങ്ങനെയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാരം വരുന്നത് നമ്മുടെ മുതലാളിയിലേക്കാണ്. അപ്പൊ അങ്ങനെയൊന്നും താങ്കളിൽ നിന്നില്ല?
0: അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറേ ഇല്ല. ഏത് വണ്ടി നമുക്ക് ഇങ്ങോട്ട് തന്നാലും, അവർ കഴുകാണ്ട് തന്നാലും നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് നീറ്റായിട്ട് കൊടുക്കുകയുള്ളൂ. അങ്ങോട്ട് നമുക്ക് സമയം കയ്യിൽ കിട്ടണമെന്ന് മാത്രം, നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ കഴുകിയിട്ട് കൊടുക്കുകയുള്ളൂ വണ്ടി.
1: എങ്ങനെയാണ് ഈ ഒഴിവ് സമയങ്ങൾ, എങ്ങനെയാണ് നിങ്ങൾ തള്ളി നീക്കുന്നത്? എങ്ങനെയാണ്
0: ഒഴിവ് സമയങ്ങൾ? അത്യാവശ്യം പാട്ട് കേൾക്കും, നല്ല ഉറക്കക്ഷോണാണെങ്കിൽ കുറച്ച് ഉറങ്ങും, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് പാട്ടുകൾ എന്തെങ്കിലും കേട്ടിട്ട് അങ്ങനെ ഇരിക്കും.
1: സിനിമകളൊക്കെ സമയം കിട്ടാറുണ്ടോ?
0: സിനിമ ജസ്റ്റ് നമുക്ക് ടയേർഡൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു സിനിമ കാണും, അല്ലെങ്കിൽ പിന്നെ സിനിമയിലൊന്നും വലിയ ഇതൊന്നും ഇല്ല.
1: ആരാണ് ഇഷ്ടപ്പെട്ട നടി നടന്മാർ?
0: അങ്ങനെ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടത് മമ്മൂട്ടി, പിന്നെ മഞ്ജു വാര്യർ.
1: ഇപ്പൊ അടുത്തെങ്ങാനും അവരുടെ പടങ്ങൾ കാണാനുള്ള സാഹചര്യം?
0: അതിനുള്ള സാഹചര്യങ്ങൾ കിട്ടാറില്ല. നമ്മളിപ്പോ ഓട്ടത്തിന്റെ തിരക്കിലായതുകൊണ്ട് പിന്നെ അതിന് ടൈം സ്പെൻഡ് ചെയ്യാറില്ല. ഇപ്പൊ
1: ഈ ഡ്രൈവർമാർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ദൂരെ യാത്രകൾ ചെയ്യുമ്പോൾ യാത്രക്കാർ ചിലപ്പോൾ നിങ്ങളുടെ കാര്യം നോക്കണമെന്നില്ല. ഒന്നിച്ചുള്ളവർ അവർ ആ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഇറങ്ങി അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ടങ്ങ് പോകും. പോകും. പക്ഷെ നിങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് അത്രയും എന്താ പറയുക, സ്ട്രെയിൻ എടുത്ത് വാഹനം ഓടിച്ചിട്ട് അവിടെ എത്തി നിങ്ങൾക്ക് വേണ്ട ആ ഒരു റിഫ്രഷ്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടാറുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ യാത്രയിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
0: നമ്മള് യാത്ര ചെയ്തിട്ട് ഒരു പാർട്ടിനും കൊണ്ട് ഇറക്കി വിട്ടാൽ നമ്മള് മാക്സിമം റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന അത്രയും ടൈം റെസ്റ്റ് എടുക്കുക. എവിടെയെങ്കിലും നമുക്കിപ്പോൾ എന്തെങ്കിലും ചായ എന്തെങ്കിലും കൊടുക്കണം തോന്നുകയാണെങ്കിൽ നമ്മളവിടെയും നിർത്തി ചായ കുടിക്കും. അവർ വേണമെന്ന് അവനടുത്ത് ചോദിക്കും, ആരെങ്കിലും ചായ കുടിക്കാൻ ഇറങ്ങുന്നുണ്ടോ ചോദിക്കും. ഇല്ലെങ്കിൽ പിന്നെ നമ്മളെന്തായാലും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചായ ജസ്റ്റ് ഒന്ന് കുടിച്ചില്ലെങ്കിൽ പിന്നെ ഉറക്കത്തിൻ്റെ ക്ഷീണം ഒന്ന് മാറിക്കിട്ടുമല്ലോ.
1: അപ്പൊ പാട്ടൊക്കെ കേൾക്കാറുണ്ട്? എത്തരം പാട്ടുകളാണ്?
0: പഴയ പാട്ടുകൾ.
1: പഴയ കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രേം നസീർ,
0: അങ്ങനെയല്ല അതിന്റെ
1: അതായത് 80s അല്ലെ, 90s ഉം 80s ഒക്കെ ഉള്ള പാട്ടുകൾ. അപ്പോ ലാലേട്ടന്റെയും അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഒരുപാട് പാട്ടുകളാണ് കൂടുതലും കേൾക്കാറ്. അപ്പൊ ചേട്ടാ, ഇത് നമ്മുടെ ഡ്രൈവർമാരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന വളയം എന്നൊരു പ്രോഗ്രാമാണ്. അപ്പൊ വളയത്തിലൂടെ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ കേൾപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ പറ്റിയ പാട്ട്,
0: ദിലീപിന്റെ സിനിമയിലെ പറക്കം തളികയിലെ ഒരു പാട്ടില്ലേ, മറ്റേ ബസിന്റെ ഒരു പാട്ടുണ്ടല്ലോ
1: പറക്കും തളി.
0: പറക്കും തളി.
1: അപ്പോ ദിലീപിന്റെ പറക്കും തളിക എന്ന ചിത്രത്തിലെ പറക്കും തളിക എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ആ ഒരു ഡ്രൈവറിന്റെ ഒരു എല്ലാ എന്താ പറയാ വിശേഷങ്ങളും ആ ഒരു സിനിമയിലൂടെ നമുക്ക് കാണാൻ
0: സാധിച്ചിട്ടുണ്ടല്ലേ.
1: താമരാഷൻ പിള്ള എന്ന ഒരു ബസ്സും അല്ലെ, ദിലീപും അതുപോലെ തന്നെ ഹരിശ്രീ അശോകനൊക്കെ തകർത്തഭിനയിച്ച ഒരു സിനിമ. അപ്പൊ ആ ഒരു സിനിമയിലെ പാട്ട് നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേൾക്കാം. ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
0: താങ്ക് യു.

0: അച്ചങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളയത്തിൽ നമ്മോടൊപ്പം മറ്റൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം
1: ചേട്ടാ. പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
2: എന്റെ പേര് ലിജേഷ്, ഞാൻ കോഴിക്കോടാണ്.
1: എപ്പോഴാണ് ഈ ഒരു യാത്രയായിട്ട് അവിടുന്ന് പുറപ്പെട്ടത്?
2: അവിടുന്ന് 11 മണിക്ക്.
1: 11 മണിക്ക് പുറപ്പെട്ടു. എത്ര പേരാണ് വണ്ടിയിലുള്ളത്?
2: 12 പേര്.
1: 12 പേര്. ഈ ഒരു മേഖലയിലേക്ക്, അതായത് ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് എത്ര വർഷമായി?
2: ഏകദേശം ഒരു 10 വർഷം.
1: ആദ്യമായിട്ട് ഏത് വാഹനത്തിലായിരുന്നു ആ ഒരു തുടക്കം?
2: ട്രാവലർ തന്നെ.
1: ട്രാവലർ തന്നെ. ഇതിനു മുന്നേ വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നോ?
2: ഞാൻ പെയിന്റിംഗ് വർക്ക് ഉണ്ടായിരുന്നു.
1: അപ്പൊ പെയിന്റിംഗ് മേഖലയിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു വരാൻ എന്തായ ഒരു കാരണം?
2: ഡ്രൈവറിന് താല്പര്യം, വണ്ടീനെ കൊണ്ടുള്ള താല്പര്യം കൊണ്ട്.
1: ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവും. ഏറ്റവും ദൂരത്തിൽ, അതായത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത സ്ഥലം എവിടെയാണ്?
2: നമ്മൾ തിരുപ്പതി, പളനി, മധുര
1: യാത്രക്കാരുമായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ദൂര യാത്രക്കിടയിൽ എന്തെങ്കിലുമൊക്കെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ, എന്തെങ്കിലും അങ്ങനെ ഓർത്തു വെക്കാനുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ?
2: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
1: യാത്രക്കിടയിൽ ചിലപ്പോൾ വണ്ടി ചിലപ്പം ബ്രേക്ക് ഡൗൺ ആയിട്ട് എവിടെയെങ്കിലും കിടക്കേണ്ടി വന്നിട്ടുണ്ടാവാം, അങ്ങനെ എന്തെങ്കിലുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ മുന്നിലെ ആക്സിഡന്റ് കണ്ടിട്ടുള്ള എന്തെങ്കിലും, അങ്ങനെ എന്തെങ്കിലും
2: ആക്സിഡന്റ് കണ്ടിട്ടുള്ളത്? നമ്മുടെ മുന്നിലെ വണ്ടി മറിഞ്ഞിട്ടുണ്ട്, കാർ മറിഞ്ഞിട്ടുണ്ട്, നിയന്ത്രണം വിട്ട് മറിഞ്ഞിട്ടുണ്ട്.
1: അത് എവിടെ വെച്ചായിരുന്നു?
2: അത് ഈ ശബരിമല പോകുമ്പോൾ.
1: എവിടുത്തെ യാത്രക്കാരായിരുന്നു അത്?
2: അത് കോഴിക്കോടുള്ള.
1: അപ്പൊ അത് നേരിട്ട് കണ്ടപ്പോ ഉണ്ടായ ആ ഒരു അനുഭവം എന്ന് പറയാമോ?
2: നേരിട്ട് കണ്ട, നമ്മള് വണ്ടി സൈഡാക്കി അവരെ വണ്ടിയിൽ നിന്ന് ഇറക്കി എല്ലാതാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഉണ്ടാകുന്ന. അപ്പൊ അവര് വേണ്ടെന്ന് പറഞ്ഞ്, കുഴപ്പമില്ല, ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഇതാക്കിയാൽ ഞങ്ങൾ അവിടുന്ന് പോയത്.
1: ആ ഒരു അപകടത്തിന് കാരണം എന്തായിരുന്നു?
2: കാരണം എന്താണെന്ന് നമുക്ക് അറിയില്ല, പെട്ടെന്ന് വണ്ടി മറിയുന്നതാണ് കണ്ട് മുന്നേ.
1: നിങ്ങളും യാത്ര ഇങ്ങനെ
2: ചെയ്തോണ്ടിരിക്കും, അപ്പൊ വണ്ടീന് മുന്നിൽ വണ്ടി മറിഞ്ഞതാണ്.
1: അപ്പൊ ആ ഒരു സംഭവം എന്തായാലും മനസ്സിന്ന് വിട്ടു മാറിയിട്ടുണ്ടാവില്ല.
2: അല്ല, നമ്മളെപ്പോഴും ആ റൂട്ടിന് പോകുമ്പോ അത് ആ സ്ഥലത്തെത്തുമ്പോ ഓർക്കും.
1: കഴിഞ്ഞ തവണ എത്ര വയസ്സായിരുന്നു ഈ കുട്ടിയൂരിലേക്ക് വന്നത്?
2: കഴിഞ്ഞ പ്രാവശ്യം 10 വയസ്സും വന്നിട്ടുണ്ട്.
1: അപ്പൊ അന്ന് വന്നതിൽ നിന്നും ഇപ്പോഴത്തെ സമയം എത്തിയപ്പോ ഇവിടുത്തെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അനുഭവപ്പെടുന്നത്?
2: അത്യാവശ്യം പാർക്കിംഗ് ഏരിയ വന്നിട്ടുണ്ട്, പിന്നെ അത്യാവശ്യം തിരക്ക് എന്തൊക്കെ ഉണ്ട്.
1: അതായത് ശനി ഞായർ ദിവസങ്ങളിലുള്ള ഇത്ര ഇന്ന് തിരക്കില്ല,
2: ഇത്ര അല്ല.
1: മാത്രമല്ല കാലാവസ്ഥ കുറച്ച് നമുക്ക് അനുകൂലമായിട്ടും കാണുന്നുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: വീട്ടില് അമ്മ, വൈഫ്, രണ്ടു പിള്ളേര്.
1: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
2: അമ്മന്റെ പേര് പുഷ്പ, വൈഫ് സഹിഷ, മക്കള് സഞ്ജയ്, ധനഞ്ജയ്.
1: അവരൊക്കെ എന്താ ചെയ്യുന്നത്?
2: ഒരാള് 10 പഠിക്കുന്നു, ഒരാള് 4.
1: വൈഫ് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
2: വൈഫ് പ്രത്യേകിച്ചൊന്നുമില്ല.
1: ഈ ജോലി തിരക്കിനടക്കൊക്കെ എന്റർടൈൻമെന്റ് എന്തെങ്കിലും വേണ്ട? കാരണം ഈ യാത്ര ഇങ്ങനെ വണ്ടി ഓടിക്കുന്നു വരുന്നു, ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഇങ്ങനെ ദൂരെ യാത്രകൾ ചെയ്യുമ്പോൾ ലഭിക്കാറുണ്ടോ?
2: റിസോർട്ടുകളിലൊക്കെയാണ്, അവിടെ റൂമ് കാര്യങ്ങളുണ്ടാവും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും.
1: സാധാരണ ഈ യാത്രക്കാർ വരുമ്പോൾ ഈ ഡ്രൈവർമാരെ ആരും ശ്രദ്ധിക്കില്ല. സാധാരണ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരുപാട് ജീവനുകൾ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഡ്രൈവർമാരുടേത്. അപ്പോൾ അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. മിക്കവാറും അങ്ങനെ സംഭവിക്കാറില്ല പല ഘട്ടങ്ങളിലും.
2: ചിലര് നല്ല സൗകര്യങ്ങൾ ചെയ്തു തരും, ചിലര് നമ്മളെ വണ്ടി വന്ന എവിടെ സ്ഥലത്ത് അവരവരെ വൈക്ക് ഇറങ്ങി പോകും, നമ്മള് വണ്ടിയിൽ തന്നെ കിടക്കും. അതൊക്കെയാണ് അവസ്ഥ.
1: ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഡ്രൈവർ മേഖലയിലുള്ള അനുഭവങ്ങളെ ഓർത്തെടുക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ.
2: ഏകദേശം ഒരു 100-80% വണ്ടിയിൽ തന്നെയാണ് ഉറക്കവും കാര്യങ്ങളെല്ലാം. 20% നമുക്ക് സൗകര്യങ്ങൾ കിട്ടാറുള്ളൂ. അത് റിസോർട്ടുകളിലാണെങ്കിലും പല റിസോർട്ടുകളും അതിനുള്ള സൗകര്യം ചെയ്തു തരാറില്ല.
1: ഈ ഒരു മേഖലയിൽ ഇപ്പൊ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, കാരണം നമ്മുടെ ഡീസൽ പെട്രോൾ വില വർധന, അതുപോലെ തന്നെ മെയിൻ്റെനൻസ്, ഇതൊക്കെ വരുമ്പം എങ്ങനെയാണ് ഇത് ഈ ഒരു മേഖലയിൽ പിടിച്ചേക്കുന്നത്?
2: പിടിച്ച് നമുക്ക് ഒക്കാത്ത രീതിയാണ്. കാരണം വണ്ടിക്ക് ഡീസല് കൂടുതലാണ്, റൈറ്റ് കൂടിയോണ്ട് ഡീസല് കൂടുതൽ പൈസ വേണം, ബാലൻസ് ഒന്നും ഇല്ലാത്ത രീതിയാണ്, പിന്നെ ഓട്ടങ്ങൾ പറ്റ കുറവാണ്.
1: മാത്രമല്ല നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ, ഈ ഒരു റൂട്ടിൽ വരുമ്പോൾ ഒരുപാട് നേരം നമ്മൾ ട്രാഫിക്കിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു
2: വരുന്നുണ്ട്.
1: അതെ. അപ്പൊ അത്രയും ഡീസൽ നമുക്ക് നഷ്ടമാണ്.
2: നമുക്ക് ശരിക്കും 7,000 രൂപ ഡീസൽ മതി. ഇപ്പത്തെ അവസ്ഥയിൽ 8-8.5 രൂപ ഡീസൽ വരുന്നുണ്ട്.
1: ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
2: മാനേജ് ആണ്, സ്വന്തം വണ്ടി സ്വന്തം പോരുന്നോണ്ട് മാനേജ് ചെയ്ത് പോകുന്നു.
1: വേറെ വാഹനം വല്ലതും ഉണ്ടോ?
2: ആ ഒരു ബസ് ഉണ്ട്.
1: അതാരാണ് എടുക്കാറ്?
2: അത് നമ്മൾ തന്നെയാണ്. ഇല്ല, അങ്ങോട്ടും മാറി മാറി ഇതിൽ വേറെ ആളുണ്ട്, ബസ് നമ്മൾ തന്നെയാണ് എടുക്കാറ്.
1: അപ്പൊ ഈ ഒരു ജോലി തിരക്കിനടക്കൊക്കെ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ഹോബി എന്നൊക്കെ പറയാൻ എന്താണുള്ളത്?
2: പ്രത്യേകിച്ചൊന്നും ഞാനല്ല. പിന്നെ നമ്മളെ പഴയ പണിക്ക് പെയിന്റിങ്ങിന്റെ പണിക്ക് പോവും, ഇത് പണിയില്ലാതെ പെയിന്റിങ്ങിന്റെ പണിക്ക് പോവും.
1: പെയിന്റിങ്ങിന് പണി എന്ന് പറയുമ്പോൾ ആ ഒരു സീസണിൽ കിട്ടുന്ന ഒരു ജോലിയാണ് അല്ലേ? ഇനിയിപ്പോ മഴക്കാലമായി, ഇനിയിപ്പം പെയിന്റിങ് പണിയൊക്കെ
2: നിർത്തുകയാണ്. എന്നാലും കുഴപ്പമില്ല, ഈ വണ്ടീനെക്കാട്ട് ഓട്ടത്തിനാണ് കൂടുതൽ വർക്ക് ഉണ്ട്.
1: അപ്പൊ രണ്ട് മേഖലയിൽ നിന്നുകൊണ്ടുള്ള ഒരു വരുമാനമാണ് നിങ്ങളുടെ ഒരു മുന്നോട്ടുള്ള യാത്ര. സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ?
2: അങ്ങനെ കിട്ടാൻ ഒറ്റ കുറവാണ്. കാരണം നമ്മൾ ഉള്ളിൽ യാത്രയിലാവുമ്പം അതിനുള്ള ടൈം കിട്ടാറില്ല.
1: എന്നാലും ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടപ്പെട്ട നടീ നടന്മാരൊക്കെ ഉണ്ടാവല്ലോ, അവരാരൊക്കെയാണ്?
2: മോഹൻലാൽ, മമ്മൂട്ടി,
1: എല്ലാരും സിനിമയും കാണും.
2: എല്ലാരും കാണും, പ്രത്യേകിച്ച് അങ്ങനെ ഒരാളുന്നില്ല. എല്ലാരും പറഞ്ഞ നല്ല സിനിമ ആണെങ്കിൽ
1: ഈ പാട്ടൊക്കെ കേൾക്കാൻ സമയം കിട്ടാറുണ്ടോ?
2: പാട്ട് ഫുൾ ടൈം പാട്ട് തന്നെയല്ലേ, നമുക്ക് വണ്ടിയിൽ വരുമ്പോൾ ഫുൾ പാട്ട് തന്നെയല്ലേ.
1: എത്ര പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം?
2: അത് പഴയത് 90
1: 90s
2: 80s
1: പാട്ടുകളാണ്. അപ്പോൾ ഇത് ചേട്ടാ നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ വളയത്തിലൂടെ ചേട്ടന്റെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചു. അപ്പൊ അതോടൊപ്പം ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പറയാ?
2: എല്ലാം ഇഷ്ടപ്പെട്ട തന്നെയാണ്.
1: ഈ ഒരു അവസരത്തിൽ നമ്മുടെ റേഡിയോ മലബാറിലൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് ഏത് പാട്ടാണ് പറയാ?
2: ദേവരാഗത്തിലെ.
1: അപ്പൊ ദേവരാഗ് എന്ന ചിത്രത്തിലെ പാട്ടാണ് ചേട്ടന് കൂടുതൽ ഇഷ്ടം. ആ പാഠം ഇഷ്ടപ്പെടാൻ വല്ല കാരണം എന്തെങ്കിലും ഉണ്ടോ?
2: തേച്ചൊന്നുമില്ല.
1: നല്ലൊരു റൊമാൻറ്റിക് മൂവിയാണ്, നമ്മുടെ അരവിന്ദ് സ്വാമിയും ശ്രീദേവിയും ഒക്കെ മനോഹരമായിട്ട് അഭിനയിച്ച ഒരു ചിത്രം. അപ്പൊ അതിലൊരു പാട്ടാണ് കേൾക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ചെയ്യുന്നുണ്ടോ?
2: എല്ലാവർക്കും, നമ്മുടെ ഡ്രൈവർമാരെ എല്ലാവർക്കും.
1: തീർച്ചയായിട്ടും ചേട്ടന്റെ സുഹൃത്തുക്കളും ഡ്രൈവർമാർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേൾക്കാം. അതോടൊപ്പം ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
2: ഓക്കെ.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളയത്തിൽ നമ്മോടൊപ്പം മറ്റൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് കൊട്ടിയൂരിലെ പാർക്കിംഗ് പ്ലേസിലാണുള്ളത്. ഒരുപാട് വാഹനങ്ങളാണ് ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അതുവഴി നടന്നു പോയപ്പോഴാണ് ഒരു ചേട്ടൻ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ട്രാവലറുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം പറയൂ.
1: ഒന്ന് പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തുമോ?
2: എന്റെ ഒരു വിപിൻ, ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ്, പാലക്കാട് മലമ്പുഴയിൽ നിന്നാണ്. അതുപോലെ ഇന്നലെ രാത്രി അവിടെ നിന്ന് ഇറങ്ങി. ഒരു നാളേക്ക് നല്ല മഴയുണ്ടായിരുന്നു. അതുപോലെ 10-12 പേരുണ്ട് വണ്ടിയിൽ. ഒരു ഫാമിലിയാണ്, അവര് 3-4 അമ്പലത്തിന് കൂടെ പോകാനുണ്ട്. അവർ പോയി വന്നിട്ടില്ല, അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു.
1: ഇപ്രാവശ്യം എത്രാമത്തെ തവണയാണ് ഇങ്ങോട്ട് വരുന്നത്?
2: ഇപ്രാവശ്യം ഞാൻ വരുന്നത് ഫസ്റ്റ് ടൈമാണ്.
1: കഴിഞ്ഞ വർഷം
2: 3 വന്നിരുന്നു.
1: ഇപ്പൊ കഴിഞ്ഞ വർഷം വന്നതിനേക്കാൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ടോ?
2: കുറച്ചുകൂടി തിരക്ക് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം തൊട്ടാണല്ലോ കുറച്ച് തിരക്ക് കൂടുതലായി വന്നത്. ഇപ്രാവശ്യം കുറച്ചുകൂടി തിരക്ക് കൂടിയിട്ടുണ്ട്.
1: അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പം എങ്ങനെ തോന്നുന്നു? കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ?
2: തീർച്ചയായിട്ടും മാറ്റം വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഈ വാഹനങ്ങൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് പാർക്ക് ചെയ്യാൻ ഇത്ര സ്പേസ് കൂടെ കുറവായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ ഇവിടുത്തെ ദേശം കൂടാണ് അവരും പ്രതീക്ഷിച്ച് കാണില്ല ഇത്രയും വണ്ടികൾ വന്ന് കയറുന്നത്.
1: മാത്രമല്ല കർണാടകക്കാരുടെ ഒരു ഇടിച്ച് കയറ്റം.
2: തീർച്ചയായിട്ടും കർണാടകക്കാർ ഇതുപോലെ ശരിക്കും മലയാളികൾ വന്നപോലെ തന്നെ അവരും വന്നിട്ടുണ്ട്.
1: അപ്പൊ അതിൽ നിന്നൊക്കെ ഇപ്പം ഒരു ചെറിയൊരു മാറ്റം കാണുന്നുണ്ടെന്ന് തോന്നുന്നു.
2: കാണുന്നുണ്ട്, തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അതിലെന്തായാലും ഇത് പാർക്കിംഗ് സൗകര്യം കുറച്ചുകൂടി നന്നായി ഒരുക്കിയതിൽ പ്രത്യേകിച്ച് ഡ്രൈവർമാർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്.
1: വീട്ടിലാരൊക്കെയുള്ളത്?
2: വീട്ടിലെ അമ്മ, അച്ഛൻ, വൈഫ്, കൊച്ച്.
1: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തോ?
2: അച്ഛന്റെ പേര് പൊന്നപ്പൻ എന്നാണ്, പുള്ളി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർഡ് ആണ്. അമ്മയുടെ പേര് ഗിരിജ, അവരും ഇതുപോലെ അഗ്രികൾച്ചറിൽ നിന്ന് റിട്ടയർഡ് ആയിരിക്കുന്നു. വൈഫിന്റെ പേര് പാർവതി. പിന്നെ കൊച്ചിന്റെ പേര് നവമി.
1: പഠിക്കുന്നുണ്ടോ?
2: ഇല്ല, കൊച്ചിന് 6 മാസമായിട്ടുള്ളൂ.
1: ചെറിയ മോളാണ് അല്ലേ?
2: ചെറിയ മോൾ.
1: ഓക്കെ. എത്ര വർഷമായി ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിലേക്ക് കടന്നു വന്നിട്ട്?
2: ഞാൻ 2010 വന്നതാണ്.
1: ആ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാവോ?
2: തീർച്ചയായിട്ടും. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പാലക്കാട് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഞാൻ പിന്നെ കൂടുതലും പോയത് കൊച്ചിയിലായിരുന്നു. കൊച്ചിയിലൊരു നീതു ട്രാവൽസ് പറഞ്ഞ ട്രാവൽസിലായിരുന്നു. അപ്പോൾ അവിടെ ഇതുപോലെ ഒരു 2013 വരെ വർക്ക് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഫീൽഡ്, പിന്നെ തിരിച്ച് ഞാൻ നാട്ടിലേക്ക് വന്നു. കല്യാണമൊക്കെ നാട്ടിലേക്ക് വന്നു. പിന്നെ നാട്ടിൽ തന്നെ അങ്ങനെ കൂടി. കുഴപ്പം, ഡ്രൈവിംഗ് ഫീൽഡ് പറഞ്ഞു നമുക്ക് പല ആൾക്കാരായിട്ട് നമുക്ക് പരിചയപ്പെടാം, ബന്ധപ്പെടാം. അതുപോലെ പല സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പല അനുഭവങ്ങൾ അറിയാൻ പറ്റും. പല ആൾക്കാർ, പല ക്യാരക്ടർ അറിയാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് വിശേഷങ്ങൾ ഇതിൽ പോയി ഡ്രൈവിംഗ് ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ കിട്ടാറുണ്ട്.
1: അപ്പോൾ അങ്ങനെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം നിങ്ങൾ മനസ്സിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ടോ?
2: മറക്കാൻ പറ്റാത്തതായിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് കയറിക്കേട് വരുന്നത് ഒരു കപ്പിൾസായിട്ട് ഒരു ഹണിമൂൺ ട്രിപ്പ് ഇങ്ങനെ അന്ന് എറ്റോസ് കാറിൽ പോയത്, മൂന്നാർ പോയതായിരുന്നു. മൂന്നാറിൽ തിരിച്ച് റിട്ടേൺ വരുമ്പോൾ രാജമല വരുന്ന വഴിക്ക് ഒരു പാലമുണ്ടായിരുന്നു. അതൊരു പഴയ പാലമാണ്. അപ്പോൾ മുമ്പിലേ അവർ അവിടുത്തെ മൂന്നാറിൻ്റെ മറയൂരിൻ്റെ ഒരു പഞ്ചായത്ത് വണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു ബൊലേറോ. അപ്പോൾ അവർ പോകണോ വേണ്ടേന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുന്നു. കാരണം വെള്ളം കൂടുതൽ കയറി വരുന്നു. അപ്പോൾ അവർ തിരിച്ച് അവരുടെ പുറകിലായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ പശുവിനെ കൊണ്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് ഇതിൽ പോകണോ വെച്ചപ്പോൾ പോകാൻ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങി കൊച്ചി വഴിക്ക് വരണം. ആ വഴിക്കാണെങ്കിൽ നമുക്ക് കുടുംബപ്പെട്ട പൊള്ളാച്ചി വഴിക്ക് ഇറങ്ങി വരാം, പെട്ടെന്ന് പാലക്കാട് പോകാൻ. അപ്പോൾ അവർ നടന്നു വന്നു. പിന്നെ ഞാൻ ജസ്റ്റ് നടന്നു പോയി നോക്കി, വലിയ ഇഷ്ടം പോകാൻ തോന്നിയില്ല. വണ്ടി വെറുതെ ജസ്റ്റ് തിരിക്കുമ്പോൾ ആ പാലം പൊളിഞ്ഞു പോയി. ആ പാലം മൊത്തം ആ വെള്ളത്തിൽ ഒഴുകിപ്പോയി. അതിൽ കൂടെ പോയതായിരുന്നു ഞങ്ങളും പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം മറക്കാൻ പറ്റും.

0: നോക്കും, ഇഷ്ടപ്പെടും, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ.
1: അപ്പൊ ഈ ഒരു ഒഴിവ് സമയത്ത് പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സിനിമ കാണുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ?
0: ആ നമുക്ക് കൂടുതലും ഇപ്പൊ രാത്രിയൊക്കെ വരുന്ന സമയത്തൊക്കെ ഉറക്കം ആയിരിക്കും, നമ്മൾ മിക്കവരും വണ്ടി കിടന്ന് ഉറങ്ങാറുണ്ട്. പിന്നെ കിടന്ന ടൈമിൽ ഇതുപോലെ തന്നെ പാട്ട് ഫേസ്ബുക്കോ മൊബൈലിലും മൊത്തമാണല്ലോ. അപ്പൊ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കോ വാട്സപ്പോ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളും. അപ്പൊ നല്ല പാട്ടുകൾ കേൾക്കാറുന്നുണ്ട്. പിന്നെ കുറെ ഈ പ്രാങ്ക് വീഡിയോ അങ്ങനെയുള്ളതൊക്കെ.
1: തമാശയുടെ കൂടുതൽ ഇഷ്ടമാണോ?
0: ആ തമാശകൾ ഇഷ്ടമാണ്.
1: ഈ ഇഷ്ടപ്പെട്ട നടീനടന്മാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: ഉണ്ട്. ഇപ്പൊ കൂടുതലിപ്പോ ആരാധനായിരിക്കുന്നത് വിജയിനാണ്. വിജയ് ഇപ്പൊ ഒരു നടനായി വന്ന് ഫസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്നൊരു സി എം ഒക്കെ ആകുന്ന പറയുമ്പോ അങ്ങനെ തമിഴില്. പിന്നെ നമുക്ക് മലയാളി മമ്മൂട്ടി, മോഹൻലാല്.
1: അവരുടെ ഏറ്റവും അടുത്ത ഏതെങ്കിലും സിനിമ കണ്ട ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവെക്കാറുണ്ടോ?
0: ഫിലിം കണ്ട് സദ്യയിൽ കാലം കുറെ ആയി. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട് ദൃശ്യം ഇറങ്ങിണ്ടായിരുന്നല്ലോ, അതാണ് കണ്ടത്.
1: അപ്പം ഒരു യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്നോ നാലോ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തുക. അപ്പോൾ ഈ ഒരു പരിഭവം പ്രിയതമ പറയാറുണ്ടോ? കാരണം നിങ്ങളെ കിട്ടുന്നില്ല, അടുത്ത് കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും? കാരണം ഒരു യാത്ര പോകണമെങ്കിൽ ഒന്നിച്ചു പോകാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പരിഭവങ്ങളൊക്കെ പറയാറുണ്ടോ?
0: അങ്ങനെയൊന്നും പറയാല്ല, കാരണം നമ്മുടെ ഫീൽഡ് ഇതായതുകൊണ്ട് അവർക്ക് നേരത്തെ തൊട്ട് അറിയണമുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള പരിഭവങ്ങളൊന്നും. പിന്നെ എപ്പോ വേണമെങ്കിലും വിളിക്കുക, സംസാരിക്കും. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് മിക്കവാറും വിളിക്കാറില്ല, ഞാൻ നിർത്തുന്ന സമയത്ത് വിളിക്കും, സംസാരിക്കും. പിന്നെ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഫീലിംഗ് വരാറില്ല.
1: പഠിത്തങ്ങാനും കുടുംബങ്ങളൊക്കെ ആയിട്ട് യാത്ര പോയിട്ടുണ്ടോ?
0: ആ അടുത്ത് പോയിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം കൊച്ചിന് ചോറ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് വൈക്കത്തമ്പലത്തിലായിരുന്നു തുലാഭാരം നടത്തി. അപ്പൊ അങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ ഒരുമിച്ച് ഉണ്ടായിരുന്നു.
1: അപ്പൊ സന്തുഷ്ട കുടുംബം.
0: അതെ അതെ, സന്തോഷം, സന്തുഷ്ട കുടുംബം.
1: അപ്പൊ ചേട്ടാ, ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്നൊരു പ്രോഗ്രാമാണ്. ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുക, അതോടൊപ്പം ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ ഈ റേഡിയോയിലൂടെ വെച്ചിരുന്നായിരിക്കും. അപ്പൊ ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ താല്പര്യമുള്ള പാട്ട് ഏതാണ്?
0: നമുക്ക് തേനും വയമ്പും എന്ന് പറഞ്ഞ ഒരു പാട്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇറക്കി വെച്ച് കേൾക്കാറുണ്ട്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്.
1: അപ്പൊ ഈ ഒരു പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
0: എന്റെ വൈഫിന് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്തോളൂ.
1: ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ ചേട്ടന്റെ വൈഫിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗാനം കേൾക്കുന്നതോടൊപ്പം നമ്മുടെ ശ്രോതാക്കളെ കൂടി ഈ ഒരു പാട്ട് കേൾപ്പിക്കാം. ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നല്ലൊരു യാത്ര ആശംസിക്കുന്നു.
0: താങ്ക് യു, താങ്ക് യു വെരി മച്ച്.

സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 5325 542.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 04972 762400.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411744 Thank you.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

സർഗജാലകത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സർഗജാലകത്തിൽ നമുക്ക് ആദ്യം ആസ്വദിക്കാം മധു നിരഞ്ജൻ എറണാകുളം എഴുതി സംഗീതം നൽകിയ മഴത്തുള്ളി എന്ന ഗാനം. ആലപിക്കുന്നത് ഗോകുൽ.

മധുനിരഞ്ജൻ എറണാകുളം എഴുതി സംഗീതം നൽകിയ മഴത്തുള്ളി എന്ന ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ഗോകുൽ. സർഗജാലകത്തിൽ ഇനി ജോൺസൺ കൊറ്റനെല്ലൂർ എഴുതിയ കഥ കാലഹരണപ്പെട്ട വാർത്തകൾ, അവതരിപ്പിക്കുന്നത് നന്ദാത്മജൻ കൊതേരി.

തലേന്ന് രാത്രി തുടങ്ങിയ കനത്ത കാറ്റും മഴയും ഇപ്പോഴും തുടരുകയാണ്. നേരം പുലരാൻ ഇനിയും സമയമുണ്ട്. അപ്പുനായരുടെ ചായക്കടയിലെ അടുപ്പിൽ നിന്ന് തുടങ്ങുന്നതാണ് സൂര്യരശ്മികൾ എത്തുമ്പുമുള്ള ഗ്രാമത്തിന്റെ പ്രകാശം. അവിടെ പുതിയൊരു പുലരിയെ എതിരേൽക്കുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പ്രഭാതഭക്ഷണം തയ്യാറാക്കുവാനുള്ള അത്യാവശ്യ സാധന സാമഗ്രികളുമായിട്ടായിരിക്കും അപ്പുനായരും സഹായി മണിയനും നേരം പുലരും മുൻപേ പീടികയിലെത്തുക. മണിയൻ ദീർഘകാലമായി സന്തത സഹചാരിയായി കൂടെയുണ്ട്. എല്ലാ ജോലികളും നിശബ്ദം കണ്ടറിഞ്ഞ് ചെയ്യുന്ന വിശ്വസ്തനായ തൊഴിലാളി. പണപ്പെട്ടിയിൽ നിന്ന് മാത്രം പക്ഷേ മണിയൻ ബുദ്ധിപരമായ അകലം പാലിക്കും. സ്വാതന്ത്ര്യം ഇല്ലാഞ്ഞിട്ടല്ല, പണം വാങ്ങുവാനും കണക്കുകൂട്ടി ബാക്കി നൽകുവാനും മതിയായ അറിവ് തനിക്കില്ലെന്ന ബോധം അയാൾക്കുള്ളതുകൊണ്ട് മാത്രം. പുലർച്ചെ 5 മണി മുതൽ കാലത്ത് 8 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 6.5 മണി വരെയുമാണ് അവധി ദിവസങ്ങൾ ഏതുമില്ലാതെയുള്ള ചായക്കടയുടെ പ്രവർത്തന സമയം. പതിവ് പോലെ ആദ്യം എത്തിയത് പത്രക്കാരൻ ബിന്നിയാണ്. പതിവില്ലാതെ അയാൾ തൻ്റെ സൈക്കിൾ ചായക്കടയുടെ വരാന്തയോട് ചേർത്ത് മഴ നനയാതെ വിധം ചാരി വെച്ചു. പ്ലാസ്റ്റിക് ഉറയിൽ പൊതിഞ്ഞ് റബ്ബർ ബാൻഡ് ചുറ്റിയ പത്രങ്ങളിൽ ഒന്നെടുത്ത് അയാൾ കടയിലെ മേശപ്പുറത്ത് വെച്ചു. ചെവിയും തലയും പൂർണ്ണമായി മറച്ചിരുന്ന വലിയ തൊപ്പി എടുത്തുമാറ്റി അടുക്കളയിൽ തിരക്കിട്ട ജോലികളിൽ മുഴുകിയിരുന്ന അപ്പുനായരുടെ അടുത്തേക്ക് ചെന്നു. നായരേട്ടൻ അറിഞ്ഞോ? കുമാരൻ മാഷു പോയി, അയാൾ ചെറിയൊരു കിതപ്പോടെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. കുറച്ചു നേരത്തേക്ക് അപ്പുനായർ സ്തബ്ധനായി. അടുപ്പിൽ തീ ഊതിക്കൊണ്ടിരുന്ന മണിയൻ ഒരു നിമിഷം ബെന്നിയെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. നമ്മുടെ കുമാരൻ മാഷോ? അപ്പുനായർക്ക് വിശ്വസിക്കാനായില്ല. ഞാനിപ്പോൾ അതുവഴി പത്രമിടാൻ ചെന്നപ്പോൾ പതിവില്ലാതെ വെളിച്ചം കണ്ടു, പിന്നെ ചെറിയൊരാൾക്കൂട്ടം. അറ്റക്കായിരുന്നു അത്രേ, ആശുപത്രിയിലൊന്നും കൊണ്ടുപോകേണ്ടി വന്നില്ല, വീട്ടിൽ വെച്ച് തന്നെ തീർന്നു. ഇന്നലെ ഈ നേരത്ത് ഇവിടെ വന്ന് പോയ ആളാ? ഇത്രയും പറഞ്ഞ് മണിയൻ അപ്പുനായരെ നോക്കി. അയാൾ മണിയനെയും. ബെന്നിക്ക് ഒരു കാപ്പി വേണമായിരുന്നു, പാല് എത്തിയിട്ടില്ലാത്തതിനാൽ മണിയൻ അയാൾക്ക് വേണ്ടി ഒരു കട്ടനെടുത്തു. കുറേ നേരത്തേക്ക് ആരും ആരോടും ഒന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല. പുറത്ത് മഴയുടെ ശബ്ദം, കാറ്റിൻ്റെ ഇരുമ്പൽ, അടുക്കളയിൽ തിളക്കുന്ന വെള്ളത്തിൻ്റെയും എരിയുന്ന കനലിൻ്റെയും ശബ്ദങ്ങൾ. അപ്പുനായരുടെ ഉള്ളിലൊരു കനൽ പക്ഷേ നിശബ്ദം എരിഞ്ഞുകൊണ്ടേയിരുന്നു. ഓ, ഈ മഴ ഇപ്പോഴൊന്നും തോരുന്ന ലക്ഷണമില്ല. കട്ടൻ കാപ്പിയും കുടിച്ച് കൈനീട്ടം മേശപ്പുറത്ത് വെച്ച് തിരിച്ചു പോകാൻ നേരം ബെന്നി ആരോടൊന്നില്ലാതെ പറഞ്ഞു. മണിയനൊപ്പം അടുക്കള ജോലിയിൽ വ്യാപൃതനാകാനുള്ള ശ്രമങ്ങൾക്കിടയിലും അപ്പുനായരുടെ മനസ്സ് ഏറെ അസ്വസ്ഥമായിരുന്നു. അത്രയേറെ ആഴമേറിയൊരു ബന്ധമായിരുന്നു അപ്പുനായരുടെ ചായക്കടക്ക് കുമാരൻ മാഷുമായി ഉണ്ടായിരുന്നത്. ദീർഘകാലമായി പീടികയിൽ നിത്യ സന്ദർശകനായിരുന്നു മാഷ്. മിക്കവാറും പുലർച്ചെ ആദ്യമെത്തുന്ന ആൾ. 70 പിന്നിട്ടെങ്കിലും ആരോഗ്യവാനായ ദൃഢഗാത്രൻ. ചായയല്ലാതെ മറ്റൊന്നും കഴിക്കില്ല. എണ്ണപ്പലഹാരങ്ങളോട് തെല്ലും താല്പര്യമില്ലാതെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുവായ കർഷകൻ. എല്ലാവരും കേൾക്കാൻ ഉച്ചത്തിൽ പത്രം വായിച്ചിരുന്ന എല്ലാവരുടെയും മാഷ്. ഒരു വിദ്യാലയത്തിലും ആരെയും പഠിപ്പിച്ചിട്ടില്ലാതെ അദ്ദേഹം ഇന്ന് തൻ്റെ കൊച്ചുഗ്രാമത്തിൽ എല്ലാവരുടെയും മാഷാണ്. പഴയ കാലത്ത് പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നിട്ടും കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾ നിമിത്തം പ്രാഥമിക വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഹതഭാഗ്യം. ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന അയാൾ പക്ഷേ മണ്ണിൽ അധ്വാനിച്ചു. മക്കളെ പഠിപ്പിച്ച് വലിയ ഉദ്യോഗസ്ഥരാക്കി. പെൺമക്കളെ നല്ല നിലയിൽ വിവാഹം ചെയ്തയച്ചു. അവരിൽ ചിലർ ഇന്ന് ദേശത്തും വിദേശത്തുമായി ഉദ്യോഗത്തിലിരിക്കുന്നു. പാൽക്കാരൻ പൗലോ പാലുമായി എത്തി. അയാൾ തൻ്റെ കുട ചുരുക്കി കടയിലെ മൂലയിൽ ചാരി വെച്ചു. അയാൾ അപ്പുനായരോട് ചോദിച്ചു, അറിഞ്ഞില്ലേ നായരെ, നമ്മുടെ മാഷ്? അപ്പുനായരുടെ മുഖഭാവത്തിൽ നിന്ന് കുമാരൻ മാഷിൻ്റെ മരണവിവരം അയാൾ അറിഞ്ഞു കാണും എന്നയാൾ ഊഹിച്ചു. ഈ മനുഷ്യന്മാരുടെ കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ നായരെ. ചായക്കടയിലേക്ക് ധൃതിയിൽ കടന്നു വന്ന് ബെഞ്ചിലിരുന്നു കൊണ്ട് മറുപടി പറഞ്ഞത് മത്തായി മാപ്പിള. പിന്നീട് ചായക്കടയിലെത്തിയവരിൽ മരം വെട്ടുകാരൻ ചെല്ലപ്പനും പറമ്പ് പണിക്കാരനായ രാമനും ജോസും കുട്ടൻ കാഞ്ചന മറിയ തുടങ്ങിയ പാടത്തെ പണിക്കാരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് കുമാരമാഷിനെ കുറിച്ച് മാത്രം. നല്ലൊരു മനുഷ്യനായിരുന്നു, പ്രത്യേകിച്ച് ഒരു സൂക്കേടും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിപ്പോ എന്തു പറ്റി? ഇന്നലെ ഈ നേരത്ത് ഇവിടെ ഇരുന്ന് പത്രം വായിച്ച ആളാ? എന്നിങ്ങനെ പോകുന്നു അവരുടെ പ്രതികരണങ്ങൾ. സ്വതവേ നാട്ടുവിശേഷങ്ങൾ ചോദിച്ചും പറഞ്ഞും വാചാലനായിരുന്ന അപ്പുനായർ അന്നെല്ലാം കേട്ട് മൂകനായിരുന്നു. അയാളുടെ ഓർമ്മകൾ പിന്നെയും പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അത് രാവിലെ ചായക്കടയിലെത്തിയിരുന്നവരൊക്കെ പത്രം വായിച്ചിരുന്ന കുമാരമാഷിന്റെ സ്ഥിരം ശ്രോതാക്കളായിരുന്നു. അക്ഷരാഭ്യാസം ഇല്ലാത്തവർ മുതൽ കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പത്രം വായിക്കാത്തവർ തുടങ്ങി വായിക്കാൻ മടിയുള്ളവർ വരെ അയാളുടെ സ്ഥിരം ശ്രോതാക്കളായി. നാട്ടിലെ ചെറുകിട കർഷകർക്ക് വളത്തിനെയും വിത്തിനെയും കുറിച്ചുള്ള നിരവധി സംശയങ്ങൾക്ക് തൻ്റെ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ കൃത്യമായി മറുപടി

അമേരിക്ക നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായാൽ നമ്മൾ ജയിക്കില്ലേ? ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം മാഷ് കടയിലുണ്ടായിരുന്ന എല്ലാവരെയും ഒന്ന് നോക്കി പിന്നെ പറഞ്ഞു, ഇനിയൊരു യുദ്ധം ഉണ്ടായാൽ ആരും ജയിക്കില്ല. യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരും അല്ലാത്തവരും ഉൾപ്പെടെ എല്ലാവരും തോൽക്കും. ചെല്ലപ്പിന് ഒന്നും മനസ്സിലായില്ല. താൻ ആഗ്രഹിച്ച ഒരു ഉത്തരം ലഭിക്കാത്തതിലുള്ള നിരാശ അയാളുടെ മുഖത്ത് പ്രകടമായിരുന്നു. പിന്നീട് അയാൾ ചോദ്യങ്ങളൊന്നും ഉന്നയിച്ചതുമില്ല. റേഡിയോ എന്നൊരു ഉപകരണം ഉണ്ടായിരുന്നെങ്കിലും പലപ്പോഴും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുവാൻ മാത്രമേ അപ്പു നായർ അത് പ്രവർത്തിക്കാറുള്ളൂ. കുറേ നാളുകളായി കുമാരൻ മാഷിൻ്റെ പത്രവായനയ്ക്ക് പഴയ സ്ഥിരതയില്ലാതായി. കാലത്തെ കണ്ട ചായക്കട നിറങ്ങേണ്ട കാര്യമെന്താ? ഇവിടെ വീട്ടിലെന്താ പാലില്ലേ, പഞ്ചസാരയില്ലേ, പത്രമില്ലേ, ടി വി ഇല്ലേ? വീട്ടിലെ ഇത്തരം പരാതികളൊന്നും കുമാരമാഷി പറയാതെ തന്നെ അപ്പുനായർക്കറിയാം. ഇളയ മകൻ്റെ കൂടെ പഴയ തറവാട് വീട് പൊളിച്ചു പണിത വലിയ വീട്ടിലാണ് താമസം. സഹധർമ്മിണി കുറച്ചു നാൾ മുമ്പ് അസുഖം ബാധിച്ച് മരിച്ച ശേഷം അപ്പുനായരുടെ ചായക്കടയും ഗ്രാമത്തിലെ സൗഹൃദങ്ങളും മാത്രമായിരുന്നു അയാളുടെ ലോകം. മകൻ വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ സ്ഥിരതാമസക്കാരനായതോടെ മക്കൾ അവഗണിക്കാനാകാത്ത ശക്തിയായി വളർന്നു കഴിഞ്ഞെന്ന സത്യം അയാൾ ക്രമേണ തിരിച്ചറിഞ്ഞു. കുറച്ചുനാൾ മകൻ്റെ കുട്ടികളെ സ്കൂൾ ബസ് എത്തുന്നിടത്ത് കൊണ്ടുപോവുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ മാത്രമായി അയാൾ ഒതുങ്ങിക്കൂടി. പിന്നീട് അയാൾ ആ വലിയ വീട്ടിലെ ജനലഴികളിൽ പിടിച്ച് പുറത്ത് തൊടിയിലേക്കും അല്പം ദൂരെ ഇടവഴികളിലൂടെ സ്വാതന്ത്ര്യത്തോടെ നടന്നു പോകുന്ന തനിക്ക് പരിചിതരായ നാട്ടുകാരെ നോക്കിയും നിന്നു. ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട് തടവ് ശിക്ഷ അനുഭവിക്കുന്ന കുറ്റവാളിയെ പോലെ. വീട്ടിലെ പരാതികൾ അവഗണിച്ച് പിന്നീട് അയാൾ വീണ്ടും ചായക്കടയിൽ വരുവാൻ തുടങ്ങി. അത്രമേൽ അയാളത് ആരും ആവശ്യപ്പെടാതെ തന്നെ ആസ്വദിച്ച് ചെയ്തിരുന്ന കർത്തവ്യമാണ്. ഗ്രാമീണരും നിരക്ഷരരുമായ വളരെ പേർ ഈ ലോകത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നത് അയാളിലൂടെയാണ്. മാഷ് എന്ന വിളിപ്പേരും അയാൾ തനിക്കുള്ള അംഗീകാരമായി കരുതുന്നു. അടുത്ത കാലത്ത് അയാൾ ചായക്കട സന്ദർശനം പൂർണ്ണമായും നിർത്തി. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം പക്ഷേ മാഷ് ഇന്നലെ വീണ്ടും ചായക്കടയിലെത്തി. ചായപ്പീടിക വീണ്ടും പഴയതുപോലെ സജീവമായി. എല്ലാവരും മാഷിനെ സന്തോഷത്തോടെ എതിരേറ്റു. മാഷിൻ്റെ പത്രവായന വീണ്ടും ചായക്കടയിൽ മുഴങ്ങിക്കേട്ടു. അപ്പുനായരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കാലത്തെ പണിക്കിറങ്ങിയവർ പ്രഭാത ഭക്ഷണവും കഴിച്ച് ഇപ്പോഴും ചായക്കടയിൽ തന്നെ ഇരിപ്പാണ്. പുറത്ത് മഴ ഇപ്പോഴും തിമിർത്ത് പെയ്യുന്നു. മഴയൊന്ന് ശമിക്കാതെ പണിക്കിറങ്ങാനാകില്ല. പിന്നീടെത്തിയ ആരോ പറഞ്ഞു, സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകും. എല്ലാവരും തങ്ങളുടെ പ്രിയപ്പെട്ട മാഷിനെ അവസാനമായി ഒന്ന് കാണണം എന്ന ചിന്തയിലായി. തലേന്ന് ഏതാണ്ട് ഈ നേരം വരെ ഇവിടെ ഇരുന്ന് പത്രം വായിച്ച് യാത്ര പറഞ്ഞിറങ്ങിയ കുമാരൻ മാഷ് മാത്രമായിരുന്നു അപ്പോഴും അപ്പുനായരുടെ മനസ്സിൽ. പോകാൻ നേരം അയാൾ മാഷിനോട് ചോദിച്ചു, സന്തോഷമായി മാഷേ, ഇനി എല്ലാ ദിവസവും വരൂലേ അല്ലേ? അതിന് മാഷ് പറഞ്ഞ മറുപടി പക്ഷേ അന്നേരം അപ്പുനായർ വേണ്ടത്ര ഗൗരവത്തോടെ ഉൾക്കൊണ്ടിരുന്നില്ല. ഇല്ല നായരെ, ഞാനിനി വരില്ല. എല്ലാവരെയും ഒന്നുകൂടെ കാണണമെന്ന് തോന്നി. ഒന്നുകൂടെ പത്രം ഉച്ചത്തിൽ വായിക്കണമെന്ന് തോന്നി. അത്ര തന്നെ. പിരിയാൻ നേരം മാഷ് പറഞ്ഞ അവസാനത്തെ വാക്കുകൾ അപ്പുനായരുടെ ഉള്ളിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടേയിരുന്നു. ആരോടും പറയുവാൻ ധൈര്യപ്പെടാതെ അയാളത് സ്വന്തം മനസ്സിൽ തന്നെ കുഴിച്ചുമൂടി. പ്ലാസ്റ്റിക് ഉറയിൽ പൊതിഞ്ഞ് റബ്ബർ ബാൻഡ് ചുറ്റിയ അന്നത്തെ ദിനപത്രം ആരും തുറന്നു നോക്കാതെ പിന്നെയും മേശപ്പുറത്ത് ശേഷിച്ചു. ചിലരെങ്കിലും അതിനെ ആദരവോടെയോ ഭയത്തോടെയോ ഇടക്കണ്ണിട്ട് നോക്കി. കുമാരമാഷിൻ്റെ മൃതദേഹത്തെ എന്ന പോലെ അന്നത്തെ പത്രത്തിൻ്റെ ചുരുളുകൾ നിവർത്തി വാർത്തകൾ വായിക്കുവാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു. ചായക്കടയിലെ പത്രപാരായണത്തിൻ്റെ വേദനമില്ലാതെ ആ പഴയ തസ്തികയിൽ ഇനിയും പുതിയ നിയമനങ്ങൾ ഉണ്ടാവുകയില്ല.

ജോൺസൺ കൊറ്റനല്ലൂർ എഴുതിയ കാലഹരണപ്പെട്ട വാർത്തകൾ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് നന്ദാത്മജൻ കൊതേരി. സർഗജാലകത്തിൽ ഇനിയൊരു കവിതയാണ് കൃഷ്ണ നെട്ടിയം എഴുതി അവതരിപ്പിക്കുന്ന ലഹരി.

കൃഷ്ണ നെട്ടിയം എഴുതി അവതരിപ്പിച്ച ലഹരി എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം നാടിന് സമർപ്പിച്ചു. പ്രധാനമന്ത്രി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ 10:30 മൊറോക്കോ കാനഡയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. 480 കോടി രൂപ ചെലവിലാണ് 23,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള പുതിയ ടെർമിനൽ കെട്ടിടം പൂർത്തീകരിച്ചത്. മേഖലയിലെ വിനോദസഞ്ചാരം, വ്യാപാരം, തൊഴിലവസരങ്ങൾ എന്നിവയ്ക്ക് ടെർമിനൽ ഉത്തേജനം നൽകും. ജോധ്പൂരിൽ മോഡിഫൈഡ് ഉഡാൻ പദ്ധതിക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 1,00,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബലോത്രയിലെ പച്ച്പദ്രയിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ സമുച്ചയം മോദി രാജ്യത്തിന് സമർപ്പിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. വൈകിട്ട് ഗുജറാത്തിലെത്തുന്ന നരേന്ദ്രമോദി സാനന്ദിൽ 7,500 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷിക ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. മഹാനായ ദേശസ്നേഹിയും തത്വചിന്തകനും ആത്മീയ ദർശകനുമായിരുന്നു സ്വാമി വിവേകാനന്ദനെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ രാഷ്ട്രനിർമ്മാണ പ്രതിബദ്ധതയിൽ ഉറച്ചുനിൽക്കാൻ എല്ലാവർക്കും പ്രചോദനമാകുമെന്ന് ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. രാജ്യത്തിന്റെ സംസ്കാരത്തിനും ആത്മീയതയ്ക്കും ദേശീയ ബോധത്തിനും ആഗോള അംഗീകാരം നൽകുന്നതിൽ സ്വാമി വിവേകാനന്ദൻ നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും സഹകാരികൾക്ക് ആശംസകൾ നേർന്നു. സഹകരണ സ്ഥാപനങ്ങൾ കർഷകരെയും സ്ത്രീകളെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വാശ്രയത്വത്തിന്റെയും അടിത്തറ സഹകരണ മേഖലയാണെന്ന് അമിത്ഷാ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. പെറു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെയ്കോ ഫുജിമോറിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പെറുവുമായി അടുത്ത സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും മോദി സാമൂഹ്യ മാധ്യമത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന മോദി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ പ്രധാനമന്ത്രി ന്യൂസിലാൻഡിലെത്തും. ഇന്ത്യയും ഇസ്രയേലും തമ്മിലെ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് കരാർ ഒപ്പിട്ടത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിത നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനും സുപ്രധാന ചുവടുവയ്പ്പാണ് കരാറെന്ന് ധനകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്ത്യയും ഇസ്രയേലും തമ്മിലെ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് കരാർ സംഭാവന ചെയ്യുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായി മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. ആശങ്കപ്പെടേണ്ട രോഗാവസ്ഥ ഇല്ല. ഫെബ്രുവരി മുതൽ നടത്തേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയില്ലെന്നും അതിനാൽ പുതിയ ഭരണം വന്നപ്പോഴേക്കും പകർച്ചവ്യാധി വ്യാപിച്ചതായും മന്ത്രി പറഞ്ഞു. എല്ലാവരുടെയും ഇടപെടലിൽ പകർച്ചവ്യാധി നിയന്ത്രിക്കാനായതായും അദ്ദേഹം അറിയിച്ചു. കൊല്ലം അച്ചൻകോവിലിലെ ആദിവാസി കുടുംബം നേരിടുന്ന ദുരിതത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി KA തുളസി അറിയിച്ചു. അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വകുപ്പിന് നിർദ്ദേശം നൽകി. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ വിലയിരുത്തിയ ശേഷമാണ് നടപടി. മേഖലയിലെ ആദിവാസി കുടുംബത്തിന്റെ ദാരിദ്ര്യവും കുട്ടികളുടെ മോശം അവസ്ഥയും യഥാസമയം റിപ്പോർട്ട് ചെയ്യാതിരുന്ന ST പ്രമോട്ടറെ സ്ഥാനത്തുനിന്ന് നീക്കി. കുടുംബത്തിന് അടിയന്തരമായി ഭക്ഷണ കിറ്റുകൾ എത്തിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തിനെതിരെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു. അദാനിയുടെ വക്താവായി മാറുന്നത് ഉപേക്ഷിച്ച് സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ അടിയന്തര നടപടികളിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് കടക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഈ വിഷയത്തിൽ അടിയന്തര ജാഗ്രത പാലിക്കാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എംപിമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളൊഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കളക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഉത്തരവ്. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മരം വീണ് 8 വീടുകൾ ഭാഗികമായി തകർന്നു. സബ്സിഡിയോടുകൂടിയ രാസവളങ്ങളുടെ വിതരണം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും കർഷക സൌഹൃദവുമാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ ഡിജിറ്റൽ സംവിധാനത്തിന് പാലക്കാട്ട് തുടക്കമായി. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കുന്ന വിധം നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചാണ് പുതിയ സംവിധാനം പ്രവർത്തിക്കുന്നത്. വിപണിയിൽ വളത്തിന്റെ ലഭ്യതയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഒഴിവാക്കി ആവശ്യമായ അളവിൽ വളം മുൻകൂട്ടി ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണമാണ് പുതിയ സംവിധാനത്തിലൂടെ സാധ്യമാക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ബുധനാഴ്ച ആരംഭിച്ച പദ്ധതിയിൽ ഇതുവരെ 250ലധികം കർഷകർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. പാലക്കാടിന് പുറമെ ആലപ്പുഴ ജില്ലയിലും പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്.
0: ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ പ്രീ ക്വാർട്ടർ രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. നാളെ പുലർച്ചെ 2:30 പരാഗ്വേ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ കാബോ വെർദയെ 2-3 തോൽപ്പിച്ച് അർജന്റീന പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രാവിലെ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത 1 ഖാനയെ പരാജയപ്പെടുത്തി കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2 ഇന്ന് രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 1 മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ടെന്നീസിൽ 7 ചാമ്പ്യനായ നൊവാക് ജോക്കോവിച്ച് ഫ്രാൻസിന്റെ ആർദർ റിൻഡർനെക്കിനെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇതോടെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച താരമെന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പമെത്തി ജോക്കോവിച്ച്. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9:00 ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരം IMA ഹാളിൽ നടക്കും. ക്യാമ്പിൽ 9 മുതൽ പ്രായക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ അർബുദ പ്രതിരോധ വാക്സിൻ ലഭ്യമാക്കും. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാനുള്ള വനംവകുപ്പിന്റെ പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെ അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്താണ് ഹരിത പദ്ധതി നടപ്പാക്കുന്നത്. വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ ഈ പ്രവർത്തനം സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തി വിവരശേഖരണം പുരോഗമിക്കുന്നു. ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. പ്രസിദ്ധ ഗാഥികൻ പ്രൊഫസർ വി സാംബശിവന്റെ 97 ജന്മദിനാഘോഷം ഇന്ന് പത്തനംതിട്ട ശ്രീ ചിത്രതിരുനാൾ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തും. വൈകിട്ട് മന്ത്രി PC വിഷ്ണുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. സ്വർണവിലയിൽ നേരിയ ഇടിവ്. പവന് 200 കുറഞ്ഞ് 1,07,600 ഗ്രാമിന് 25 കുറഞ്ഞ് 13,450 ഇന്നത്തെ വില. കോഴിക്കോട് പുതിയ പാലത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് തീപിടിച്ച് പൂർണ്ണമായി കത്തിനശിച്ചു. ആളപായമില്ല. മീഞ്ചന്ത ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഇന്നലെ രാത്രിയാണ് സംഭവം. തൃശൂർ നെടുപുഴയിൽ കോൾപ്പാടത്ത് മിനി ബോട്ട് മുങ്ങിക്കാണാതായ 2 മൃതദേഹം കണ്ടെത്തി. നെടുപുഴ സ്വദേശിയും ഇയാളുടെ സുഹൃത്തുമാണ് മരിച്ചത്. നെടുപുഴ മല്ലിത്തറ കടവിൽ ഇന്നലെ രാത്രി 8 സംഭവം. വയനാട് ചൂരൽമല ദുരന്ത ബാധിതന് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ മുഖ്യമന്ത്രി VD സതീശൻ കുടുംബത്തിന് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആയിരുന്നു ചടങ്ങ്. സംസ്ഥാനത്തെ അൺഎയ്ഡഡ് സ്കൂൾ മുഖാന്തരം സമാഹരിച്ച തുക ഉപയോഗിച്ച് ചൂരൽമലയിലെ ശശിധരനാണ് അസോസിയേഷൻ വീട് നിർമ്മിച്ചു നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം നാടിന് സമർപ്പിച്ചു. പ്രധാനമന്ത്രി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ഔദ്യോഗിക സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ രാത്രി 10 മൊറോക്കോ കാനഡയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഇനി അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 മണിക്ക് പ്രിയരാഗം, 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പാട്ടും പൊരുളും, 5:45 വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8 മണിക്ക് ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് ചാരു കസേര. 10 മണിക്ക് മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

റേഡിയോ മലബാർ. ഇനി നാട്ടുവിശേഷം. കാടാച്ചിറ കച്ചേരിക്കാവിലെ പ്രതിഷ്ഠാ ദിനം ഈ മാസം 6 നടക്കും. ക്ഷേത്രം തന്ത്രി കരുമാരത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി മാധവപ്പള്ളി ഇല്ലത്ത് ശങ്കർപ്രസാദ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും ഗണപതി ഹോമവും ഉണ്ടാകും. ഉച്ചയ്ക്ക് പ്രസാദ സദ്യയും ഉണ്ടാകും. കൂത്തുപറമ്പ് വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന അപ്ലൈഡ് സയൻസ് കോളേജിൽ 1st year BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ് എന്നീ ബിരുദ കോഴ്സുകളിലേക്ക് 50% സീറ്റുകളിലേക്ക് പ്രവേശനം തുടരുന്നു. അപേക്ഷകൾ admissions.ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ കോളേജ് ഓഫീസിൽ ഹാജരായോ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 8547005051, മറ്റൊരു നമ്പർ 0490209312123. കെൽട്രോണിന്റെ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 9072592412, മറ്റൊരു നമ്പർ 9072592458. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായി കണ്ണൂർ റെഡ് സ്റ്റാർ ക്ലബ്ബ് ഈ മാസം 11 രാവിലെ 10 കോളേജ് ഓഫ് കൊമേഴ്സ് ഹാളിൽ കായിക ക്വിസ് സംഘടിപ്പിക്കുന്നു. ഹൈസ്കൂൾ HSS വിദ്യാർത്ഥികൾക്ക് 2 ടീമുകളായി പങ്കെടുക്കാം. 1, 2, 3 സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസും മൊമെന്റോയും നൽകും. ജൂലൈ 8 പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ 9961554288, മറ്റൊരു നമ്പർ 9895616565. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.

0: അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി

0: ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ചാ സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കർഷകരെയും സ്ത്രീകളെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുലമായ സംഭാവനയാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വയം പര്യാപ്തതയുടെയും അടിത്തറ സഹകരണമാണെന്ന് ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. ജയ്പൂർ മെട്രോ 2-ഘട്ടം ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടൻ അറിയിച്ചു.
1: In Indonesia, the main place of engagement is the capital, Jakarta, but the Prime Minister will also be visiting cultural center or historic city of Yogyakarta, where he will go to Prambanan temple complex, where India is planning to work with Indonesia, collaborating on the conservation work there. In Melbourne, the Prime Minister will participate in the 3rd India-Australia annual summit process. The visit to New Zealand is also significant from a historical perspective. It will be the first visit by the Indian Prime Minister in 40 years.
0: എൽനിനോ മൂലം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ശ്രീ ഷാ വെള്ളം അധികം ആവശ്യമില്ലാത്ത ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തുപറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള പ്രത്യേക തീവ്ര പുനഃപരിശോധനാ നടപടികളുടെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് പൂരിപ്പിച്ച വിവരശേഖരണ ഫോം സമർപ്പിച്ചു. ഡൽഹിയിലെ SIRമായി ബന്ധപ്പെട്ട ഉപരാഷ്ട്രപതി ഭവനിൽ നടന്ന വിവരശേഖരണ നടപടികൾക്ക് ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസർ, ജില്ലാ ഇലക്ഷൻ ഓഫീസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് കരാറെന്ന് ധനകാര്യമന്ത്രാലയം അറിയിച്ചു. 20% എഥനോളും 80% പെട്രോളും ചേർന്ന E20 ഇന്ധനം വാഹനങ്ങളുടെ മൈലേജ് കുറയ്ക്കുന്നുവെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാദങ്ങൾ തെറ്റാണെന്ന് പഠനങ്ങൾ. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഡെറാഡൂണിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികമായി ഇന്ന് സ്മരണാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയെക്കുറിച്ചുള്ള സ്വാമി വിവേകാനന്ദന്റെ ദർശനം രാഷ്ട്രത്തിന്റെ യാത്രയെ എല്ലായ്പ്പോഴും ഊർജ്ജസ്വലതയോടെ നയിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭൂകമ്പം നാശം വിതച്ച വെനിസ്വേലയ്ക്ക് സമയബന്ധിതമായി സഹായം എത്തിച്ചതിന് ഇന്ത്യൻ സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുന്നതായി വെനിസ്വേല വിദേശകാര്യമന്ത്രി ഇവാൻ ഗിൽ. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ കീഴിൽ സ്ഥാപിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ ആശുപത്രി അദ്ദേഹം സന്ദർശിച്ചു. കഴിഞ്ഞ മാസം 24-നുണ്ടായ ഇരട്ട ഭൂകമ്പങ്ങളെ തുടർന്നാണ് വെനിസ്വേലയെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് ആരംഭിച്ചത്. പെറുവിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കെയ്കോ ഫുജിമോറിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പെറുവുമായുള്ള അടുത്ത സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ ആയത്തുള്ള അലി ഖമേനിക്ക് മുതിർന്ന ഇറാനിയൻ നേതാക്കളും സൈനിക മേധാവികളും ലോക നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റയും ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും പങ്കെടുത്തു. ഫെബ്രുവരി 28 ഇസ്രായേൽ യുഎസ് വ്യോമാക്രമണങ്ങളിൽ ഖമേനി കൊല്ലപ്പെട്ടത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. അവസാനം നടന്ന നോക്കൌട്ടുകളിൽ വിജയിച്ച് അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ കാബോ വെർദയെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയമായ കാബോ വെർദെ ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തിയാണ് ഈജിപ്ത് പ്രീ ക്വാർട്ടറിലെത്തിയത്. ഖാനയെ 1-0 പരാജയപ്പെടുത്തി കൊളംബിയയും അടുത്ത ഘട്ടത്തിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 പരമ്പരയിലുള്ളത്. പാകിസ്ഥാനിൽ സ്ഥിര താമസക്കാരായ ജെയ്ഷെ ഇ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള 23 വ്യക്തികളെ UAPA നിയമപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദികളായി പ്രഖ്യാപിച്ചു. ജമ്മുകശ്മീരിലെ നുഴഞ്ഞുകയറ്റം, തീവ്രവാദ റിക്രൂട്ട്മെന്റ്, ആയുധ വിതരണം, ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യൽ എന്നിവയിൽ ഉൾപ്പെടെ ഇവർക്ക് പങ്കുള്ളതായാണ് കണ്ടെത്തൽ. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 8 ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു. ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും വിവിധയിടങ്ങളിൽ ഇന്നലെ നടത്തിയ പരിശോധനകളിലാണ് ഇവരെ പിടികൂടിയത്. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദിനുവേണ്ടി സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നവരാണ് പിടിയിലായത്. സ്വർണവില കുറഞ്ഞു. പവന് 200 കുറഞ്ഞ 1,07,600 ഗ്രാമിന് 13,450 ഇന്നത്തെ വില. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250 വാർഷിക ആഘോഷ നിറവിൽ അമേരിക്ക. 1776 13 അമേരിക്കൻ കോളനികൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനെ അനുസ്മരിക്കാനും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചതിന്റെ ആദരസൂചകവുമായാണ് ജൂലൈ 4 ആഘോഷം സംഘടിപ്പിക്കുന്നത്. അമർനാഥ് യാത്രയുടെ ഭാഗമായി ഇന്നലെ ബാൽതാൽ പഹൽഗാം ഇരട്ട ബേസ് ക്യാമ്പുകളിൽ നിന്ന് 12,168 തീർത്ഥാടകർ ഗുഹാക്ഷേത്രത്തിലെത്തി. 48 ദൈർഘ്യമുള്ള നുൻവാൻ പഹൽഗാം പാതയിലൂടെയും 14 ദൈർഘ്യമുള്ള ബാൽതാൽ പാതയിലൂടെയും പുലർച്ചെയോടെയാണ് യാത്ര ആരംഭിച്ചത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ച സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രിയരാഗത്തിൽ കേൾക്കാം എം ഡി രാജേന്ദ്രന്റെ രചനയ്ക്ക് വിവിധ സംഗീത സംവിധായകർ ഈണമൊരുക്കിയ ഗാനങ്ങൾ. ആദ്യ ഗാനങ്ങൾ ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ ഒരുങ്ങിയ ഗാനങ്ങളാണ്. ആദ്യം യേശുദാസ് ആലപിച്ച മോചനം എന്ന ചിത്രത്തിലെ ഗാനമാണ്

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99161 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
2: കേൾക്കാം കൃഷ്ണചന്ദ്രനും വാണിജ്യറാമും ആലപിച്ച കൂടും തേടി എന്ന ചിത്രത്തിലെ ഗാനം. MD രാജേന്ദ്രന്റെ ഗാനരചനയ്ക്ക് ജെറി അമൽദേവാണ് സംഗീതമൊരുക്കിയത്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: അധ്യായം 1 എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഉണ്ണിമേനോൻ ആലപിച്ച ഗാനം. MD രാജേന്ദ്രന്റെ ഗാനരചനയ്ക്ക് ജെറി അമൽദേവാണ് സംഗീതമൊരുക്കിയത്.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836.
1: 9447-371-836.
0: 8078-502-836.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
4: ശ്യാമിന്റെ സംഗീതത്തിൽ ഒരുങ്ങിയ ഗാനമാണ് അടുത്തത്. ഉണ്ണിമേനോനും വാണിജയറാമും സംഘവും ആലപിച്ച ഗാനം അകലത്തെ അമ്പിളി എന്ന ചിത്രത്തിൽ നിന്ന്.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.
3: ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ.
2: വീടും നാടും രാമനാമ മുഖരിതമാകുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
4: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം.
2: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ 10 മാസം മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ 10 മാസം. നമ്പർ ഒരിക്കൽ കൂടി, 9037008960.
5: രാമ രാമ രാമ നീലമേഘശ്യാമ.
6: പ്രിയരാഗത്തിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് MD രാജേന്ദ്രന്റെ രചനയിൽ വിവിധ സംഗീത സംവിധായകർ ഈണമൊരുക്കിയ ഗാനങ്ങൾ. അനുഭൂതി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ശ്യാമിന്റെ സംഗീതത്തിൽ ആലാപനം സുജാതാ മോഹൻ.

0: അനുഭൂതി എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
0: എം ഡി രാജേന്ദ്രന്റെ ഗാനരചനയിൽ ഇളയരാജ സംഗീതമൊരുക്കിയ ഗാനമാണ് അടുത്തത്. യേശുദാസും കല്യാണി മേനോനും ആലപിച്ച മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ ഗാനം.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411474
1: മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം റേഡിയോ മലബാർ 89.6 FM.

ജോൺസൺ സംഗീതമൊരുക്കിയ എം ഡി രാജേന്ദ്രൻ്റെ ഗാനരചനയിൽ പിറന്ന ഗാനങ്ങളാണ് ഇനി. പാർവതി എന്ന ചിത്രത്തിലെ ഗാനം പി ജയചന്ദ്രനും വാണി ജയറാമും ആലപിക്കുന്നു.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: അടുത്ത ഗാനം ഒരു കഥ ഒരു നുണക്കഥ എന്ന ചിത്രത്തിലേതാണ്. ചിത്രയാലപി

അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
2: എം ജയചന്ദ്രൻ സംഗീതമൊരുക്കിയ ഗാനം ദ കാമ്പസ് എന്ന ചിത്രത്തിൽ നിന്ന്. യേശുദാസും ചിത്രയും ആലപിക്കുന്നു.

0: ഇന്ന് പ്രിയരാഗത്തിലൂടെ എം ഡി രാജേന്ദ്രന്റെ തൂലികത്തുമ്പിൽ വിരിഞ്ഞ് വിവിധ സംഗീത സംവിധായകർ ഈണമൊരുക്കിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ.

ഇപ്പോൾ കേട്ടത് ചിത്രയാലപിച്ച സൂര്യമാനസം എന്ന ചിത്രത്തിലെ ഗാനം. ഇനി യേശുദാസും സുജാതയും ആലപിക്കുന്നു നീലഗിരി എന്ന ചിത്രത്തിലെ ഗാനം. ഇനി യേശുദാസും സുജാതയും ആലപിച്ച ഗാനം, ചിത്രം നീലഗിരി.

ബിജു മേനനും ഫ്രാങ്കോയും ചേർന്ന് ആലപിച്ച മായാമോഹിനി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി സൂപ്പർ ഹീറോ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

ഇനിയും ഒരു പ്രണയകഥ എന്ന ചിത്രത്തിലെ എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി എം ജി ശ്രീകുമാറും ബാലസുബ്രഹ്മണ്യവും ചേർന്ന് ആലപിച്ച സ്വർണ്ണചാമരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

0: വിജയേശുദാസും ശ്വേതയും ആലപിച്ച ബാഹുബലി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളിൽ കേട്ടത്. ചലച്ചിത്ര ഗാനം വീണ്ടും അറിയിപ്പിന് ശേഷം തുടർന്ന് കേൾക്കാം.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
2: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
3: ശ്രോതാക്കൾക്കെല്ലാം നമസ്കാരം.
4: നമസ്കാരം.
3: ചുരുക്കം ചില മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ പല്ലവിയുടെ ആദ്യത്തെ പദം തന്നെ അക്കങ്ങൾ കൊണ്ട് തുടങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാനിവിടെ സൂചിപ്പിക്കുന്ന യേശുദാസ് ഗാനങ്ങളിൽ ആദ്യത്തേത് 100 എന്ന അക്കം കൊണ്ടാണ് തുടങ്ങുന്നത്. അത് പുറത്തിറങ്ങിയത് 1968. രണ്ടാമത്തേത് ആരംഭിക്കുന്നത് 200 എന്ന അക്കം കൊണ്ട്. അതുൾപ്പെട്ട ചിത്രം റിലീസ് ചെയ്തത് 1971. മൂന്നാമത്തെ ഗാനത്തിൻ്റെ തുടക്കത്തിൽ 1000 എന്ന പദമാണ് വരുന്നത്. അത് വെള്ളിത്തിരയിലെത്തിയത് തൊട്ടടുത്ത വർഷം, അതായത് 1972. ജെ ശശികുമാർ സംവിധാനം ചെയ്ത ലവ് ഇൻ കേരളയുടെ ഡിറ്റക്റ്റീവ് കഥയും തിരക്കഥയും എഴുതിയത് KP കൊട്ടാരക്കരയാണ്. അദ്ദേഹം തന്നെയാണ് നിർമ്മാതാവ്. സിൽവർ ഹെഡ് നയിക്കുന്ന ഒരു കൊള്ളസംഘം നാടിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാക്സൺ എന്ന ജോസ് പ്രകാശ് തന്നെയാണ് സിൽവർ ഹെഡ് എന്ന രഹസ്യം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ എന്ന പ്രേംനസീർ തന്നെ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജയശങ്കർ എന്ന KP ഉമ്മർ തുടക്കത്തിൽ ഒരു പൈലറ്റായിരുന്നെങ്കിലും പിന്നീട് സിൽവർ ഹെഡിൻ്റെ കൊള്ളസംഘത്തിലെ ഒരു കണ്ണിയായി മാറുന്നു. അന്താരാഷ്ട്ര കുറ്റവാളികളും പെൺകുട്ടികളും പങ്കെടുക്കുന്ന ഒരു ആഘോഷ ചടങ്ങിൽ വെച്ച് ജയശങ്കർ പാടുകയും നൃത്തച്ചുവടുകൾ വെക്കുകയും ചെയ്യുന്നു. പിന്നണിയിൽ യേശുദാസിൻ്റെ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പിയും അതിന് സംഗീതം പകർന്നത് MS ബാബുരാജുമാണ്.

മകനെ നിനക്ക് വേണ്ടി എന്ന ചിത്രമിറങ്ങിയത് 1971. കഥയും തിരക്കഥയും പാറപ്പുറത്തിൻ്റേതാണ്. ഇ എൻ ബാലകൃഷ്ണൻ ചിത്രം സംവിധാനം ചെയ്തു. ഇതിൽ മുഖ്യവേഷങ്ങൾ ചെയ്ത നസീറും ഇരട്ട വേഷങ്ങളിൽ അഭിനയിക്കുന്നു. ചിന്നമ്മ എന്ന ഷീലയുടെ ഭർത്താവ് തോമാച്ചനായും മകൻ സാം തോമസായും നസീർ വേഷമിടുന്നു. ചിന്നമ്മ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടത് സാമിനെ നന്നായി വളർത്താൻ വേണ്ടിയാണ്. പക്ഷേ അയാൾ മേരി എന്ന ഉഷാനന്ദിനിയുടെയും അവളുടെ അമ്മയുടെയും മോഹവലയത്തിൽ പെട്ടുപോകുന്നു. മേരിയെ പ്രേമിച്ചു നടക്കുന്ന വേളയിൽ സാം പാടുന്ന ഗാനം. ഇവിടെയും ഗായകൻ യേശുദാസ് തന്നെ. വയലാറിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ദേവരാജനാണ്.

തൊട്ടടുത്ത വർഷം അതായത് 1972 മിസ്സസ് പി സുകുമാരൻ നിർമ്മിച്ച അക്കരപ്പച്ച റിലീസ് ചെയ്തു. ഇതിൻ്റെയും കഥയും തിരക്കഥയും രചിച്ചത് പാറപ്പുറത്ത് തന്നെയാണ്. എം എൻ നേശനാണ് സംവിധായകൻ. ഭാഗീരഥി എന്ന കവിയൂർ പൊന്നമ്മയുടെ സഹോദരിയായ ജാനമ്മ എന്ന ജയഭാരതി വളരെ സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരു യുവതിയാണ്. ആരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ ജീവിതത്തിൽ സന്തോഷവും സ്വസ്ഥതയും ജാനമ്മ കണ്ടെത്തുന്നു. ഇഷ്ടപ്പെട്ട പുരുഷനായ വിജയൻ എന്ന സുനിലിനെ, അതായത് അയാൾ പട്ടാളത്തിൽ നിന്നും അവധിക്ക് വന്നപ്പോൾ അവൾ വിവാഹവും കഴിക്കുന്നു. അവരുടെ പ്രണയത്തെ ഉദാത്തവൽക്കരിക്കുന്ന മോഹനരാഗത്തിലുള്ള ഒരു യേശുദാസ് ഗാനത്തിൻ്റെ ശില്പികൾ ഇവിടെയും വയലാറും ദേവരാജനും തന്നെ.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
1: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് അൻവർ അലി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ ടോട്ടാച്ചൻ എന്ന കഥയിലെ ജനാലക്കരികിലെ വികൃതിക്കുട്ടി എന്ന കഥ ഇപ്പോൾ കേൾക്കാം. അവതരണം വിജയലക്ഷ്മി ടീച്ചർ പുറമേരി.
2: ജപ്പാനീസ് ഭാഷയിൽ ചൂടപ്പം പോലെ വിറ്റ ഒരു പുസ്തകമാണ് 1982 പുറത്തിറങ്ങിയ തെത്സുഗോ കുറോയാനഗിയുടെ ടോട്ടോച്ചൻ. ലോകമെങ്ങുമുള്ള എല്ലാ പ്രധാന ഭാഷകളിലേക്കും ഈ പുസ്തകം തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിലേക്ക് ഇത് പരിഭാഷപ്പെടുത്തിയത് അൻവർ അലിയാണ്. ടോട്ടോച്ചാനെ പള്ളിക്കൂടത്തിൽ നിന്ന് പുറത്താക്കി, അതും 1-ാം ക്ലാസ്സിൽ വെച്ച്. അതായിരുന്നു അവളുടെ അമ്മയെ ഇത്രയേറെ വിഷമിപ്പിച്ചത്. സംഭവം 1 ആഴ്ച മുമ്പായിരുന്നു. ചെറുപ്പക്കാരിയും സുന്ദരിയുമായ ടീച്ചർ അമ്മയെ ആളയച്ച് വരുത്തി. മുഖപുരയില്ലാതെ കാര്യത്തിലേക്ക് കടന്നു. ഇവളുടെ വികൃതികൾ കാരണം ക്ലാസ് എടുക്കാനാവുന്നില്ല. നിങ്ങൾ ദയവ് ചെയ്ത് മറ്റൊരു പള്ളിക്കൂടം കണ്ടുപിടിക്കേ. നിൽക്കക്കള്ളി ഇല്ലാതായതുകൊണ്ട് പറയുകയാണ്. നിൽക്കക്കള്ളി ഇല്ലാതാവുകയോ? അതിനു വേണ്ടി എന്ത് കുലുമാലാണ് കൊച്ചുടോട്ടോ ചെയ്തു വച്ചിരിക്കുന്നത്? അമ്മ അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടുപോയി. നോക്കൂ, ആകെ പരിഭ്രമിച്ചിട്ടെന്ന പോലെ മരിച്ചു നോക്കിക്കൊണ്ട് തനതായ ശൈലിയിൽ ടീച്ചർ പറയാൻ ആരംഭിച്ചു. നിങ്ങളുടെ മകൾ 1000 തവണ ഡെസ്ക് തുറക്കുകയും അടക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും എടുക്കുകയോ തിരിച്ചിടുകയോ ചെയ്യുമ്പോഴല്ലാതെ ഡെസ്ക് തുറക്കുകയോ അടക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ലെന്ന് ഞാൻ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. നോക്ക്, നിങ്ങളുടെ മകൾ അപ്പപ്പോൾ എന്തെങ്കിലും എടുക്കുന്നു, തിരികെ വയ്ക്കുന്നു. ഓരോ തവണയും തുറക്കുക, പിന്നെ അടയ്ക്കുക. അതായത് നോട്ട് ബുക്ക് എടുക്കുന്നു, പെൻസിൽ ബോക്സ് എടുക്കുന്നു, ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു, പെൻസിൽ ബോക്സ് എടുക്കുന്നു, ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു, ഇവ ഓരോന്നായി തിരികെ വയ്ക്കുന്നു. സർവ്വതും എടുക്കുക, തിരികെ വയ്ക്കുക. ഓരോ തവണയും ഡെസ്ക് പടയെ പടയെ എന്ന് തുറക്കുന്ന ശബ്ദം. അതായത് ഇപ്പോൾ എ എന്ന അക്ഷരം എഴുതുകയാണെന്നിരിക്കട്ടെ. ആദ്യം അവൾ ഡെസ്കിൻ്റെ മൂടി തുറന്ന് നോട്ട് ബുക്ക് എടുക്കുന്നു, പടയേ എന്ന ശബ്ദത്തോടെ അടയ്ക്കുന്നു. പിന്നീട് വീണ്ടും തുറക്കുന്നു, പെൻസിൽ തപ്പിയെടുക്കുന്നു, വീണ്ടും ചെവിടടപ്പിക്കുന്ന ശബ്ദത്തോടെ അടയ്ക്കുന്നു. നോക്ക്, ആദ്യം എഴുതിയ എയിൽ അവൾക്ക് തൃപ്തി വരാറില്ല. ഡെസ്ക് വീണ്ടും തുറക്കുന്നു, റബ്ബർ എടുക്കുന്നു, മായ്ക്കുന്നു, തിരികെ വയ്ക്കുന്നു, പടക്കം പൊട്ടുന്ന ശബ്ദത്തിൽ അടയ്ക്കുന്നു, വീണ്ടും എ എഴുതുന്നു. അത് കഴിയുമ്പോഴേക്ക് ഓരോന്നായി തിരികെ വെച്ച് അതേ ചെകിടടപ്പൻ ശബ്ദത്തോടെ പലതവണ മൂടി തുറന്നടയ്ക്കുന്നു. കിതപ്പോടെ ടീച്ചർ തുടർന്നു, നോക്കൂ, ഇത് ഒരക്ഷരത്തിൻ്റെ കാര്യമാണ്. ഓരോ അക്ഷരത്തിലും ഈ പൊട്ടലും ചീറ്റലും ആവർത്തിച്ചു കൊണ്ടിരിക്കും. തുറക്കുക, അടയ്ക്കുക, അടയ്ക്കുക, തുറക്കുക. ഒരു ദിവസം എത്ര തവണയാണിത്? എനിക്ക് എൻ്റെ തല ചുറ്റുന്നു. പക്ഷേ നോക്കൂ, ഞാൻ എങ്ങനെ അവളെ കുറ്റപ്പെടുത്തും? ഓരോ തവണയും അവൾ ഓരോ ആവശ്യം പ്രമാണിച്ചാണ് ഇത് ചെയ്യുന്നത്. ഈ രംഗങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ടീച്ചർ മിഴിച്ചു നിന്നു. അമ്മയ്ക്ക് പൊടുന്നനെ ഒരു കാര്യം ഓർമ്മ വന്നു. ആദ്യ ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ ടോട്ടോച്ചാൻ അത്ഭുതത്തോടെ പറഞ്ഞു, ഈ സ്കൂള് അസലായിട്ടുണ്ട്. അവിടെയുള്ള ഡെസ്ക് ഉണ്ടല്ലോ, നമ്മുടെ പോലുള്ള വലിച്ചു തുറക്കണ മേശയല്ലാട്ടോ. പെട്ടി പോലെ ഇരിക്കുക, മുകളിലടപ്പ് തുറന്നിട്ട് ടപ്പോന്നിടാം. അതിനുള്ളിൽ എന്തു വേണേലും വെക്കാലോ. ഹായ്, എന്ത് രസാ. ടോട്ടോച്ചാൻ പുതിയ ഡെസ്കിൻ്റെ മൂടി പടപടാന്ന് തുറന്നടക്കുന്ന ദൃശ്യം അവർ സങ്കല്പിച്ചു നോക്കി. ഒരു പതിവ് കുസൃതിയിൽ കവിഞ്ഞ എന്തെങ്കിലും അതിലുണ്ടെന്ന് അവർക്ക് തോന്നിയില്ല. പുതുമ നഷ്ടപ്പെടുമ്പോൾ മാറിക്കൊള്ളും, അവർ സമാധാനിച്ചു. എന്നാൽ ടീച്ചറോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഉവ്വ്, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. പറ്റില്ല പറ്റില്ല, ഇത് മാത്രമായിരുന്നെങ്കിൽ ഞാനങ്ങ് സഹിക്കുമായിരുന്നല്ലോ. ടീച്ചറുടെ ശബ്ദം ഉയർന്നു. അവർ ആവേശം കൊണ്ട് ഒന്ന് മുന്നോട്ടാഞ്ഞു. അമ്മ അല്പം പിന്നിലേക്ക് നീങ്ങി. ടീച്ചർ ദീർഘനിശ്വാസത്തോടെ തുടർന്നു. ഡെസ്കിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലെങ്കിൽ അവൾ എഴുന്നേറ്റ് നിൽക്കും. നിൽക്കുകയോ? എവിടെ? അമ്മ അത്ഭുതപ്പെട്ടു. ജനാലയ്ക്കടുത്ത്. അല്പം ഈർഷ്യയോടെയാണ് ടീച്ചർ അത് പറഞ്ഞത്. എന്തിനാ ജനലിനടുത്ത് പോയി നിൽക്കുന്നത്? എന്തിനെന്നോ? തെരുവ് പാട്ടുകാരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ. ടീച്ചർക്ക് പുച്ഛം അടക്കാനായില്ല. ടീച്ചർ പറഞ്ഞ കഥയുടെ ചുരുക്കം ഇതാണ്. മണിക്കൂറുകളോളം നീളുന്ന ഡെസ്കിലെ കലാപരിപാടി കഴിയുമ്പോൾ ടോട്ടോച്ചാൻ ജനലിനടുത്തേക്ക് നീങ്ങും. അവിടെ അടങ്ങി നിന്നുകൊള്ളുമല്ലോ എന്ന് ടീച്ചർ ആശ്വസിക്കാൻ തുടങ്ങുമ്പോഴേക്ക് അവളുടെ അടുത്ത പരിപാടി ആരംഭിക്കുകയായി. ജനലിന് പുറത്ത് തെരുവിലൂടെ പോകുന്ന കോമാളി വേഷം കെട്ടിയ പാട്ടുകാരുടെ സംഘത്തെ കൈകൊട്ടി വിളിക്കും. ഏയ് ഏയ്, വാ, ഒന്ന് വന്ന് പാടിയിട്ട് പോകുന്നേ. തെരുവിനോട് ചേർന്ന കെട്ടിടത്തിലെ താഴത്തെ നിലയിലാണ് ടോട്ടോച്ചാൻ്റെ ക്ലാസ്. കുട്ടികൾക്ക് തെരുവിൽ നിൽക്കുന്നവരോട് അനായാസം സംസാരിക്കാം. കൊച്ചു ടോട്ടോയുടെ വിളിയിൽ ആകർഷിക്കപ്പെട്ട് പാട്ടുസംഘം ജനലിനടുത്തെത്തുമ്പോൾ അവൾ ആ വിവരം ക്ലാസ്സിലെ എല്ലാവരെയും വിളിച്ച് കൂവി അറിയിക്കും. കുട്ടികളെല്ലാം പിന്നെ ജനാലയ്ക്കരികിലായി. ടോട്ടോച്ചാൻ പറയും, ഏയ്, എന്തേലും ഒന്ന് പാട്. സാധാരണയായി അതുവഴി മിണ്ടാതെ പോകുന്ന പാട്ടുകാർ ഈ വിളി കേൾക്കുന്നതോടെ തകർപ്പൻ പരിപാടി തുടങ്ങുകയായി. പീപ്പി, ചെണ്ട, കൈമണി, പൊടി, പൂരം തീരുന്നതുവരെ കാത്തിരിക്കുകയല്ലാതെ പാവം ടീച്ചർ എന്തു ചെയ്യും? പാട്ടും മേളവും കഴിഞ്ഞ് സംഘം മടങ്ങുന്നതോടെ എല്ലാവരും തിരികെ ഇരിപ്പിടങ്ങളിലെത്തും. ടോട്ടോച്ചാൻ ഒഴികെ. കുട്ടി എന്താ ഇനിയും അവിടെ തന്നെ നിൽക്കാനാണോ ഭാവം? ടീച്ചർ ചോദിക്കും. അയ്യോ, പുറകെ ഇനിയും വരണുണ്ട്. അവരെ വിളിച്ചില്ലേ നാണക്കേടാ. അവൾ ഗൗരവഭാവത്തിൽ പ്രതിവചിക്കും. നോക്ക്, എന്തുമാത്രം സമയമാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ടീച്ചർ വികാരാധീനയായി. അമ്മയ്ക്ക് അവരോട് സഹതാപം തോന്നി. ടീച്ചർ നിർത്തിയില്ല. അതും പോരാഞ്ഞിട്ട് ഇനിയുമുണ്ടോ? അമ്മ വാ പൊളിച്ച് നിന്നുപോയി. ഉണ്ടെന്നോ? അവർ പറഞ്ഞു. അവളുടെ ഈ വിക്രമങ്ങളുടെ എണ്ണമെടുക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ നിങ്ങളോട് പറയുമായിരുന്നില്ല. ടീച്ചർ ഒന്ന് നിർത്തി. ഒരു നെടുവീർപ്പോടെ തുടർന്നു. ഇന്നലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പതിവ് പോലെ ടോട്ടോച്ചാൻ ജനലിനടുത്തായിരുന്നു. അവൾ ആ തെരുവ് പാട്ടുകാരെ കാത്തു നിൽക്കുകയാണെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. പെട്ടെന്ന് അവൾ പുറത്ത് ആരോടോ വിളിച്ചു ചോദിക്കുക. ഓയ്, എന്തെടുക്കുക അവിടെ? ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് ജനലിനപ്പുറത്തേക്ക് കാണാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായും എനിക്കൊരാകാംക്ഷയുണ്ടായി. അപ്പോഴുണ്ട് വീണ്ടും, എന്തെടുക്കുക അവിടെ? പതിവ് പോലെ തെരുവിലായിരുന്നില്ല അവളുടെ കണ്ണ്. മുകളിലെ എവിടെയോ ആയിരുന്നു. എനിക്ക് കൗതുകം ഇരട്ടിച്ചു. മറുപടി കേൾക്കാൻ ഞാൻ ചെവി വട്ടം പിടിച്ചു. അനക്കമില്ല, അവളൊട്ട് നിർത്തൊന്നുമില്ല. എന്തെടുക്കുക, എന്തെടുക്കുക? ഹൂയ് ഹൂയ്, എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? ഒടുവിൽ ക്ഷമ നശിച്ച് ജനലിനടുത്ത് ചെന്നു നോക്കുമ്പോഴുണ്ട് പൂരയുടെ എറമ്പില് രണ്ട് തൂക്കണാങ്കുരുവികൾ ഇരുന്ന് കൂട് കെട്ടുന്നു. അവരോടാ നിങ്ങളുടെ പൊന്നാരക്കുട്ടി എന്തെടുക്കുക എന്തെടുക്കുക എന്ന് ചോദിക്കുന്നത്. അല്ല, എനിക്കറിയാം, കുട്ടികളാവുമ്പോൾ കാക്കയോടും കുരുവിയോടും ഒക്കെ സംസാരിച്ചെന്നിരിക്കും. സംസാരിച്ചോട്ടെ, എന്നാലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ വേണോ കിന്നാരം? ഞാൻ അത്രേ പറയുന്നുള്ളൂ. വിഷണ്ണയായി നിന്ന അമ്മ മാപ്പ് പറയാൻ തുടങ്ങുമ്പോഴേക്ക് ടീച്ചർ തുടർന്നു. ഇനി ഡ്രോയിങ് ക്ലാസ്സിലെ സംഭവം കേൾക്കണോ? എല്ലാവരോടും ദേശീയ പതാക വരയ്ക്കാൻ പറഞ്ഞു. കുട്ടികളെല്ലാം വരയ്ക്കാൻ തുടങ്ങി. നിങ്ങളുടെ പുന്നാരമോളുണ്ടല്ലോ, അവൾ മാത്രം ജാപ്പനീസ് നേവിയുടെ പതാക പണിയാൻ ആരംഭിച്ചു. ഓട്ടെ, അതെങ്കിൽ അത് എന്ന് ഞാനും കരുതി. അപ്പോഴേക്കും അതാ വരുന്നു. കൊടിക്ക് ചുറ്റും മഞ്ഞ തൊങ്ങൽ, ചുറ്റും തൊങ്ങൽ പിടിപ്പിച്ച പതാകകളുടെ ചിത്രം വല്ലതും അവൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ സമാധാനിക്കും മുമ്പ് മഞ്ഞ നിറമുള്ള ക്രയോൺ കടലാസിൻ്റെ വിളുമ്പും കടന്ന് ഡെസ്കിലേക്ക്. ഒന്നും പത്തുമല്ല, നൂറ് കണക്കിന് വരകൾ. ചിത്രവേലയെല്ലാം കഴിഞ്ഞ് കടലാസ് നീക്കിയപ്പോഴുണ്ട് ഡെസ്കിൽ നിറയെ മഞ്ഞ വരകൾ. മായ്ച്ചിട്ടിട്ട് പോകുന്നുമില്ല. ആ, മൂന്ന് വശത്തേ ഉള്ളൂ. അത്രയ്ക്ക് ആശ്വാസം. മൂന്ന് വശത്ത്? മനസ്സിലായില്ല. അമ്മ അത്ഭുതപ്പെട്ടു. ഒരു വശത്ത് കൊടിമരമുണ്ടായിരുന്നു, അതൊരു ഭാഗ്യം. തളർന്ന ശബ്ദത്തിൽ ടീച്ചർ വിശദീകരിച്ചു. അമ്മയും അല്പമൊന്ന് ആശ്വസിച്ചു. മൂന്ന് വശത്ത് മാത്രമല്ലേ ഉള്ളൂ. ഹാ, അത് കേൾക്കണ്ട. ടീച്ചർ പാഠത്തിലെ പ്രധാന ഭാഗമെന്ന പോലെ നിർത്തി നിർത്തി പറഞ്ഞു. കൊടിമരമുണ്ടല്ലോ, അതിങ്ങ് മുക്കാലും കടലാസിന് പുറത്താണ്, അതായത് ഡെസ്കിൽ. നെടുകേ പതിഞ്ഞ് കിടപ്പുണ്ട്. ആ, കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ടീച്ചർ തണുപ്പൻ മട്ടിൽ പറഞ്ഞു. എനിക്ക് മാത്രമല്ല, അടുത്ത ക്ലാസ്സിലെ അധ്യാപികയ്ക്ക് പോലും നിങ്ങളുടെ മകളെ കൊണ്ട് പൊറുതിമുട്ടി. അത് ഒടുക്കത്തെ വാക്കായിരുന്നു. അത് ശരിയാവില്ല. അമ്മയ്ക്ക് കാര്യത്തിൻ്റെ കിടപ്പ് പിടികിട്ടി. മറ്റൊരു പള്ളിക്കൂടം കണ്ടുപിടിക്കണം. അവളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിദ്യാലയം. അവിടെ തൻ്റെ മകൾക്ക് മറ്റുള്ളവരോടൊത്തുപോകാൻ കഴിയണം. ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം അത്തരമൊന്ന് അവർ കണ്ടെത്തി. അവിടേക്കാണ് ഒച്ചു ടോട്ടോയും അവളുടെ അമ്മയും പോകുന്നത്. അവളെ പുറത്താക്കിയതാണെന്ന് അമ്മ ടോട്ടോ ചാനോട് പറഞ്ഞില്ല. എന്താണ് തൻ്റെ തെറ്റെന്ന് കൊച്ചു ടോട്ടോയ്ക്ക് മനസ്സിലാകില്ല. വേണ്ട, അവളോട് പറയണ്ട. ഈ പ്രായത്തിൽ അവൾക്ക് അപകർഷം തോന്നാൻ പാടില്ല. അവൾ വളരട്ടെ, അവർ ചിന്തിച്ചു. ടോട്ടോ ഒരു നല്ല സ്കൂളെ അമ്മയ്ക്കറിയാലോ. ഇനി എൻ്റെ പുന്നാരക്കുട്ടിക്ക് അവിടെ പഠിച്ചാൽ പോരെ. അത്ര മാത്രമേ അവർ മകളോട് ചോദിച്ചുള്ളൂ. ഓഹോ, മതിയല്ലോ. ഇത്തിരി ആലോചിച്ചുകൊണ്ട് ടോട്ടോ ചാൻ പറഞ്ഞു. ആ, പക്ഷേങ്കിൽ എന്ത്? പുറത്താക്കിയ കാര്യം അവൾ മനസ്സിലാക്കിയോ? അമ്മ ഒന്ന് പതറി. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ടോട്ടോ ചാൻ നിറഞ്ഞ മനസ്സോടെ ചോദിച്ചു. പുതിയ സ്കൂളിലും റോഡിലൂടെ പോണ പാട്ടുകാർ പാട്ടും കൊട്ടും ഉണ്ടാവോ? പുതിയ പള്ളിക്കൂടത്തിലേക്ക് ഗേറ്റിനടുത്തെത്തിയപ്പോൾ ടോട്ടോ ചാൻ ഒന്ന് നിന്നു. പഴയ സ്കൂളിൻ്റെ ഗേറ്റിൽ ഉയരമുള്ള തൂണുകളും കമാനങ്ങളുമുണ്ട്. അതിൽ വലിയ അക്ഷരത്തിൽ സ്കൂളിൻ്റെ പേര് എഴുതി വച്ചിരിക്കുന്നു. ഇവിടെ വാതിലിൻ്റെ സ്ഥാനത്ത് കൊച്ചു കവരങ്ങളും പൊടിപ്പുകളുമുള്ള രണ്ട് കുട്ടികൾ മാത്രം. ഹായ്, വളരണ വാതില്, ടോട്ടോച്ചൻ അതിശയിച്ചു. ഇത് ടെലിഫോൺ പോസ്റ്റിൻ്റെ അത്രയും വളരുമോ? അവൾക്ക് കൗതുകം അടക്കാനായില്ല. അവൾ ധരിച്ചതുപോലെ അത് വാതിൽ തൂണുകളായിരുന്നില്ല, ശരിക്കും മരങ്ങൾ തന്നെയായിരുന്നു. തല ചെടിച്ചു പിടിച്ച് കാറ്റത്തെ ഒരു വശം ഇളകിപ്പോയ ചൂണ്ടുപലകയിലെ അവ്യക്തമായ അക്ഷരങ്ങൾ അവൾ വായിച്ചെടുത്തു. രോമോ എന്നാൽ എന്താണെന്ന് അമ്മയോട് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് വഴിയോരത്തെ കുറ്റിക്കാടിനിടയിലൂടെ അവളത് കണ്ടത്. ഹായ്, വർദ്ധിച്ച കൗതുകത്തോടെ അവൾ ചെടികൾ വകഞ്ഞു മാറ്റി. ഇലച്ചാർത്തുകൾക്കപ്പുറത്ത് അത് വ്യക്തമായി കാണാം. കൊച്ചു ടോട്ടോയ്ക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഹായ്, അവിടെ ഒരു തീവണ്ടി ആ മൈതാനത്തിൽ. അത് ശരിക്കും തീവണ്ടിയാണോ അമ്മേ? അവൾ ചോദിച്ചു. ഇത് ക്ലാസ് മുറികളായിരുന്നു. നിരത്തിയിട്ടിരിക്കുന്ന ഉപയോഗശൂന്യമായ 6 റെയിൽവേ കോച്ചുകൾ. ടോട്ടോച്ചാന് ഒരു സ്വപ്നം പോലെ തോന്നി. തീവണ്ടിയിലെ പള്ളിക്കൂടം, പ്രഭാതത്തിലെ ഇളംവെയിൽ, റെയിൽ മുറികളുടെ ജനൽപ്പാളികൾ തിളക്കമാർന്നു. ഇലച്ചാർത്തുകൾക്കിടയിൽ വിടർന്നു നിന്ന അവളുടെ കുഞ്ഞിക്കണ്ണുകൾക്ക് അതിലേറെ തിളക്കം.
1: വായനാ വസന്തത്തിൽ ഇപ്പോൾ കേട്ടത് അൻവർ അലി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ ടോട്ടാച്ചൻ എന്ന കഥയിലെ ജനാലക്കരികിലെ വികൃതിക്കുട്ടി എന്ന കഥ. അവതരണം വിജയലക്ഷ്മി ടീച്ചർ പുറമേരി.
0: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
3: വിൽക്കുവാൻ വച്ചിരിക്കുന്ന പക്ഷികൾ, പഞ്ചരസ്ഥമായ പക്ഷിയുടെ പാട്ടാണിത്. പ്രണയത്തിൻ്റെ പൂക്കൾ നെഞ്ചിൽ ചൂടി പറക്കവേ, വേടൻ്റെ വലയിൽ വീണ ഇനപ്പറവകളുടെ വേദന, ഈ വേദന ഓരോ മർത്യാത്മാവിൻ്റെതുമാണ്.

റേഡിയോ മലബാർ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സ്ത്രീ തരംഗം. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:10 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരുക്കസേര, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, 6:05 പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു സുകുമാരൻ എരമം പയ്യന്നൂർ. തുടർന്ന് മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ വയലാറിന്റെ രാജഹംസം എന്ന കവിത ശിവദ ആലപിക്കുന്നു. തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലെ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, തുടർന്ന് പ്രതികരണം. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലെ. 7:35 വായനാ വസന്തം. ഇതിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ തീപ്പാതി എന്ന കഥ കേൾക്കാം. അവതരണം തൻവിറ VN. തുടർന്ന് ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതരിപ്പിക്കുന്നു രമിത രതീഷ്. തുടർന്ന് പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 സ്ത്രീ തരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 വായനാ വസന്തം. തുടർന്ന് അറിയിപ്പുകൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകത്തിൽ ജസീല കളരിക്കണ്ടിയുടെ കഥ, അവതരണം അശ്വിനി. അനീഷ് KP ചേലോറിയുടെ കഥ പെയ്തൊഴിയാതെ, അവതരണം യാഗേഷ് എലയാവൂർ. ഗിരിജൻ ആചാരി തോനല്ലൂരിന്റെ കഥ മാതൃദേവോ ഭവ, അവതരണം ഇന്ദിരാപിള്ള വള്ളിക്കുന്നം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാടകനേരത്തിൽ നാടകം ഭാനുമതി. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. ശബ്ദം നൽകിയത് ചന്ദ്രലേഖ മല്ലിശ്ശേരി, സൂര്യ ഇടവന, അശ്വിനി കവിണിശ്ശേരി. 10:00 പുത്തൻ പാട്ടുകൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഫലപ്രദമായ നയതന്ത്ര മാർഗങ്ങളിലൂടെയും വിഭവങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്തതിലൂടെയും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം വെല്ലുവിളി തരണം ചെയ്യാൻ നിർണായക പങ്കുവഹിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റിയും ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനം മുൻഗണന നൽകുമെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഒടിടി ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. റിസ്ക് ഫണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നിലവിലെ നിബന്ധനകളിൽ സർക്കാർ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു.
2: നമുക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. കുടിശ്ശികയുണ്ടെങ്കിലും അർഹമായ കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകാനുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിലുണ്ടാകും. നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
1: എന്റെ ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗ മുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെ ആകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമവും എംഎൽഎ മെരിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളാശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ടെലിഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന് പാസ്പോർട്ട് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വിവരം സ്ഥിരീകരിച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാരണത്താൽ പാസ്പോർട്ട് പുതുക്കി നൽകാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറൂപ്പ ആരോഗ്യകേന്ദ്രത്തിനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രി സന്ദർശിച്ച മന്ത്രി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പത്തനംതിട്ട കോന്നിയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്കൂൾ കൌൺസിലിംഗിനിടെയാണ് സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി 13-കാരി വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. അരങ്ങൊഴിഞ്ഞിട്ട് 30 വർഷം പിന്നിടുമ്പോഴും അനശ്വര കലാകാരൻ വി സാംബശിവന്റെ കൈപ്പടയിലെഴുതിയ കത്ത് നിധി പോലെ സൂക്ഷിക്കുകയാണ് കാർത്തികൻ നിരണം രാജൻ. വി സാംബശിവന്റെ 97-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: ആദ്യമായി ഓൾ ഇന്ത്യ റേഡിയോയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ തന്റെ കഥാപ്രസംഗം റേഡിയോയിൽ കേൾക്കണം എന്നഭ്യർത്ഥിച്ച് നിരണം രാജൻ സാംബശിവന് കത്തെഴുതി. 3 ദിവസങ്ങൾക്കകം സാംബശിവന്റെ മറുപടി കത്ത് നിരണം രാജന് ലഭിച്ചു. പ്രിയ രാജ എന്ന സംബോധനയോടെ ആരംഭിക്കുന്ന കത്തിൽ കഥാപ്രസംഗം കേൾക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുക മാത്രമല്ല, കഥാപ്രസംഗം നന്നായിരുന്നുവെന്ന് കേട്ടവർ പറഞ്ഞതായും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാസറ്റ് അയച്ചു നൽകണമെന്നും അറിയിച്ചു. കേട്ടുകഴിഞ്ഞ് തിരികെ നൽകാമെന്നും എഴുതിയിരുന്നു. അത് അക്ഷരം പ്രതി പാലിക്കുകയും ചെയ്തു വലിയ കലാകാരൻ.
1: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ഹജ്ജ് 2027 ഓൺലൈൻ അപേക്ഷകൾ ജൂലൈ 20 വരെയാണ് സ്വീകരിക്കുക. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിലിറങ്ങുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും അറിയിച്ചു. ഉത്തരവാദിത്വത്തോടെയുള്ള മത്സ്യബന്ധന രീതികൾ പിന്തുടരണമെന്നും നിരോധന നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നേരിട്ട് വിലയിരുത്തി. തളിപ്പറമ്പ് നഗരസഭയിലെ അള്ളംകുളം വാർഡിലെ വീട്ടിലെത്തിയ ജില്ലാ കളക്ടർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വധശ്രമക്കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴൂട്ടുകുളം കൌൺസിലർ ആയ സുഗതൻ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള IMA ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ക്യാമ്പ്. വിശദവിവരങ്ങൾക്ക് 9020875111 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം മുടവൻമുകൾ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ 1.5 മാസത്തേക്ക് താൽക്കാലിക ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭാഗത്തുനിന്നും മുടവൻമുകൾ പാലത്തിലൂടെ മുടവൻ മുകളിലേക്കും പാപ്പനംകോട് നിന്നും തമലം സൌത്ത് റോഡ് വഴി മുടവൻ മുകളിലേക്കുമുള്ള ഗതാഗതമാണ് നിരോധിച്ചത്. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന മന്ത്രി ബിന്ദുകൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ നൈപുണ്യ വികസനത്തിൽ മുഖ്യ പങ്കുവഹിച്ച കുടുംബശ്രീ കാലോചിതമായ പുതിയ പദ്ധതികളിലേക്ക് കടക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇനി സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്.
1: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99961 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
2: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
3: ഹരിത സമൃദ്ധി.
4: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: അല്ലടോ കദീസ, ഈ വെത്തിലെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നിനക്കിതെന്തെങ്കിലും എടുത്തിട്ട് ചെയ്യരുതാ.
1: അതാ രാജാ, ഞാൻ ഇങ്ങനെ നോക്കുന്നു, അങ്ങോളം ഇങ്ങോളം കാണുന്നില്ലേ നീ? എന്തൊരു
0: താഴെ ഇറങ്ങുക,
1: ഇതൊന്നും ആർക്കും വേണ്ട പോലൂ. ആ ആർക്കും വേണ്ട,
0: പിന്നില്ല. നിനക്കെന്താ പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഇവിടെ ഇരുന്ന് മുറുക്കി തീർത്തോ.
2: എന്നാ കദീസ് വർത്താനം പറയുന്നത്? അല്ല, എന്നെ കൊറേയല്ലോ കണ്ടിട്ട് ഏടിയനോ.
1: ഞാൻ കോയന്റെ മോന്റെ അടുത്ത് പോയിനോട്, ഞാൻ ഇൻകറിനൂടെ ഓന്റെ മോയെ യൂട്യൂബിലും തുടങ്ങിയ ഞാൻ ആടിയല്ലേ. ആ
2: അതൊക്കെ കാണുന്നുണ്ട്, എനിക്ക് കാണിച്ചു.
0: നീ പഠിച്ചോ അതിന്റെ വിദ്യ? അല്ലോ,
1: ഇല്ല ഇല്ല, ഇനി വെറ്റില കാണിച്ചിട്ട് ഒരു വിദ്യ പഠിപ്പിച്ചാലോ.
0: നീ ഒരു കാര്യം ചെയ്തോ, എന്റെ കോയാന്റെ മോനല്ലേ, ഓന്റെ യൂട്യൂബ് ചാനലില് വെറ്റിലിനെ കുറിച്ച് ഒരു പരസ്യം ചെയ്തോ. എന്നാല് ആരെങ്കിലും വരും.
2: ആർക്കതിന് വെറ്റിലൊക്കെ വേണ്ട? ഞാൻ കൊണ്ട് നട്ടായിരുന്നു, പിടിക്കുന്നേ ഇല്ല.
0: ഇത് നീ കാണുന്നില്ലേ കദീസിന്റെ വെറ്റില അറിഞ്ഞു കേൾക്കുന്നത്?
1: അല്ല സാവിത്രി, എന്തിനാ ഈ പിടിക്കുന്നേ? നീ നോക്കറ, അങ്ങോളം ഇങ്ങോളം വെറ്റിലായിട്ട് ആർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ടാ? ഇത് വല്ലാത്തൊരു ഇതാന്ന്. അത് പോക്കിട്ട് എനക്കാൾ കുരുമുളക് നടാലോ എന്ന് ഞാൻ നിക്കുന്നു.
2: ഈ വെറ്റില തിരുവാതിര ഉണ്ടാവുമല്ലോ, അന്നേരം ഞങ്ങൾക്കൊരു ചടങ്ങുണ്ട് വെറ്റില മുറുക്കാന്ന് പറഞ്ഞിട്ട്. അന്നേരം മുറുക്കുന്ന പരിപാടിയേ ഉള്ളൂ, അന്നേരത്തേക്കാന്നോ ഇത്രയും വേണ്ടി.
0: ഒരു കൊല്ലത്തെ തിരുവാതിർക്ക് ഒരു ദിവസത്തിന് വേണ്ടിട്ട് ഇത്രയും വെറ്റില ഞാൻ സൂക്ഷിക്കാൻ കഴിയാ.
1: അത് മാത്രല്ല, പണ്ട് നമ്മള് കല്യാണ പുരക്കൊക്കെ പോയാൽ നീ കാണുന്നുണ്ടാ കൊറേ വയസ്സായ ആൾക്കാരുണ്ടോ ഇങ്ങനെ മുറുക്കുന്നു. ഇപ്പൊ അതുമില്ല, ആ കല്യാണ വീട്ടിൽ ഈ പരിപാടി ഇല്ലാന്ന്.
2: ഇപ്പൊ കല്യാണ വീട്ടില് ചെല്ലപ്പെട്ടി ഒന്നല്ലല്ലോ, ഫോണല്ലേ.
0: ഫോണ് മാത്രമല്ല,
1: ഞമ്മക്ക് അറിഞ്ഞോളൂ, ഞമ്മളെന്താ ടിവിയിലെല്ലാം കാണുന്നില്ലേ?
0: തൽക്കാലം ഇപ്പൊ വെത്തലി ഇങ്ങനെ നിറച്ചിട്ട് നിങ്ങക്ക് അത് പറിച്ചിട്ട് കടയിൽ കൊടുക്കരുതാ.
2: എന്നാ മണന്നാ പറയുന്നത്? ഇതിപ്പോ എല്ലായിടത്തൊന്നും കാണാൻ കിട്ടൂലട്ടെ, വെറുതെ നശിപ്പിക്കണ്ട. അടുന്നോട്ടെ
1: നശിപ്പിക്കുന്നല്ലേ, ഇതിങ്ങനെ ഉണ്ടായിട്ട് അത് പഴുത്തുപോലെ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നശിപ്പിച്ചിട്ട് പിന്നെ എനക്കൊരു വരുമാനമായി കുരുമുളക് നട്ടാല്.
0: വെത്തിലെ കൊണ്ട് എന്തെങ്കിലും കാര്യം ഇല്ലാണ്ടിക്കൂല കദീജ, നമുക്ക് മാഷടുത്തൊന്ന് പോയി ചോദിച്ചു നോക്കിയാലോ.
2: ആ മാഷ് പറഞ്ഞു തരും,
0: എന്തെങ്കിലും ഉണ്ടെങ്കിലും മാഷ് ഒരു വിദ്യ എല്ലാം പറഞ്ഞു തരും. കാരണം ഇതിങ്ങനെ വെറുതെ കളഞ്ഞാലോ.
1: മാഷ് വരെ വരെ ഒന്ന് പോയാലോ.
0: പോയേക്കാം.
3: ആരൊക്കെയാണ് വരുന്നത്? എല്ലാരും ഉണ്ടല്ലോ.
0: മാഷിന്നാടി പോയിട്ടില്ല
3: ഇന്ന്, എവിടെ ഇറങ്ങിയില്ല, നല്ല ചൂടല്ലേ.
2: ഭാഗ്യം തന്നെ, ഒരു സംശയം തീർക്കാൻ വേണ്ടി വന്നേനു. പക്ഷെ
3: ചോദിക്കാം, എന്താണ് സൗത്രി?
2: കദീജ, എന്റെ വീട്ടില് വെറ്റില വെള്ളയുണ്ട് നല്ലോണം പടർന്നിട്ട്. ഓള് പറയുന്നത് വെട്ടി കളയണെന്നാ, എന്നിട്ട് അതിന് പകരം കുരുമുളക് തയ്യോ അങ്ങനെ.
0: അത് മാത്രല്ല മാഷെ, അല്ല ഈ ചൂടുകാലത്ത് ഇതെല്ലാം വറ്റി നിൽക്കുന്ന സമയത്ത് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
3: അതെന്താന്ന് നശിപ്പിക്കാനൊരു കാരണം കദീജ?
1: അല്ല മാഷെ, ഇത് പഴുത്തു പോയിന്ന്. ഈ ഇല നല്ല പച്ചപ്പ് കണ്ടിരിപ്പെല്ലാം പഴുത്തു പോകുന്നു, എല്ലാം വാടി പോവുകയും ചെയ്യുന്നു. പിന്നെ ഞാനെന്നത് ചെയ്യണ്ടേ? കുരുമുളക് നട്ടാൽ എനക്കൊരു വരുമാനമായില്ലേ ഇതിനെ കൊണ്ട്?
0: എനിക്കൊരു
1: പണ്ടെല്ലാം കല്യാണ പുരക്കും അതുപോലെ മുറുക്കാനെല്ലാം ആൾക്കാർ വരുത്തുണ്ടായിരുന്നു. ഇപ്പൊ ആരും വാങ്ങാനുമില്ല, കല്യാണ പുരക്കും വേണ്ട, ഇവിടെ ഇത് വേണ്ട. എന്തായാലും
2: കടയിലൊക്കെ കാണേനു ആദ്യം തന്നെ കീറിച്ചെന്നാട് ഇതൊക്കെ. ഇപ്പൊ ഒരു കടയിലോ ഇല്ലല്ലോ.
3: നേരത്തെ ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു വെത്തില മുറുക്ക്. സദ്യയൊക്കെ കഴിച്ചിട്ടാകുമ്പം വെത്തിലയും പാക്കും ചുണ്ണാമ്പൊക്കെ ചേർത്ത് മുറുക്കും. അത് മാത്രമല്ല പല ആഘോഷങ്ങളിലും മതപരമായ ചടങ്ങുകളിലൊക്കെ വെത്തില നമ്മൾ ദക്ഷിണ കൊടുക്കുമ്പോക്കല്ലേ, വെത്തിലയോട് കൂടി സ്വീകരിച്ചാൽ അനുഗ്രഹം കൂടുതൽ ഉണ്ടാകുന്നതാണ് ഒരു ധാരണ. അപ്പോ ജനങ്ങള് ലഹരി ഉപയോഗം കുറച്ചിട്ടൊന്നുമില്ല. വെത്തില ഒരു ലഹരി ആയിരുന്നില്ല, പക്ഷെ വെത്തിലയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പുകയില, അതുപോലെ വായി പൊള്ളാൻ സാധ്യത ഉണ്ടാകുന്ന പാക്കും ചുണ്ണാമ്പൊക്കെ അതിന്റെ കൂടെ ചേരുമ്പോഴാണ് വെത്തിലയുടെ ഈ നന്മ അല്പം തിന്മയായിട്ട് മാറുന്നത്. ഇന്ന് ജനങ്ങള് പുതിയ പുതിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വെത്തിലയെ എല്ലാവരും അവഗണിച്ചു. മാത്രമല്ല മുറുക്കി തുപ്പുന്നത് അത്ര ഒരു നല്ല രീതിയല്ല. വായും ചുണ്ടൊക്കെ ചുവക്കാൻ മറ്റു പല രാസവസ്തുക്കളും ഇപ്പോ ഉണ്ടല്ലോ നമുക്ക് ലഭ്യമായത്. അതുകൊണ്ട് അത് ഉപേക്ഷിച്ചു.
0: ഇതിപ്പം വെത്തില മുറുക്കുന്നവര് തന്നെ പുകയില കൂട്ടിയാലല്ലേ പ്രശ്നമുള്ളൂ.
3: അതെ,
0: മൂന്നും കൂട്ടി മുറുക്കുക പണ്ടേ പറയുന്നതാണ്. പക്ഷേ നല്ല ദഹനത്തിലും
3: നാട്ടുകാരെ കൊണ്ട് വെത്തില മുറുക്കിലേക്ക് തിരിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല. കദീജയുടെ വെത്തിലൊക്കെ ഡിമാൻഡ് ഉണ്ടാകാൻ വേണ്ടി. പക്ഷെ ഓർമ്മിക്കേണ്ടത് നമ്മുടെ നാട്ടില് ധാരാളം വെത്തില ഉത്പാദിപ്പിക്കുന്നുണ്ട്, അത് ഒരുപാട് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ വെത്തില കയറ്റി അയക്കുന്ന നമ്മുടെ കേരളത്തിൽ നിന്നാണ്.
2: അവിടെ എന്താ എല്ലാരും മുറുക്കുന്നുണ്ടോ?
3: മുറുക്കലിന് മാത്രല്ലല്ലോ വെത്തില, വെത്തിലൊക്കെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മളത് അറിയുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക.
0: അത് മാഷ് അറിയുമ്പോ ശരിയാന്ന് കേട്ടാ.
1: അപ്പൊ ഞാനിത് കയറ്റി അയക്കോ വേണ്ടേ?
0: എയർപോർട്ടിന്റെ അടുത്തല്ലേ, ഗേറ്റ് അന്വേഷണം നടത്തിയാലും മോശമൊന്നുമില്ല. കദീശ
1: പറയ അല്ല, ആർക്കും കൊടുത്തിട്ട് കോയോടാറ്റം പറഞ്ഞിട്ട് മാഷ് പറഞ്ഞത് എനിക്ക് ഇപ്പൊ അങ്ങനെ തോന്നുന്നു.
3: കദീശ, ഈ കയറ്റി അയക്കുക എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇവിടുന്ന് അടുത്തൊരു കടയിലേക്കോ മറ്റു സ്ഥലത്തേക്കോ കൊടുക്കുന്ന പോലെയല്ലോ. മറ്റു രാജ്യങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ അതിന് പ്രത്യേക ലൈസൻസ് ഒക്കെ വേണം.
0: അത് മാത്രല്ല മാഷ, ഈ നാല് വെത്തില കദീശ ഇത് കയറ്റി അയക്കാൻ ഒരു ഫ്ലൈറ്റ് മുഴുവൻ വേണ്ടി വരുവാ.
3: കദീജയുടെ വെത്തില വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ഒരു സൗകര്യം നമുക്ക് വേണം അല്ലേ? അത് വെത്തില വളരെ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് കൊടുക്കണം, അവര് കയറ്റി അയച്ചോളും.
2: അല്ല മാഷേ, ഇവര് പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയിട്ട് അവര് തന്നെ ചെയ്യുന്നത്?
3: നമ്മള് ഒരുപാട് ആയുർവേദ മരുന്നുകളുടെ മുഖ്യ ചേരുവയാണത്. ഒരുപാട് ആളുകൾ ഇപ്പോഴും വെത്തില മുറുക്കുണ്ട് നമ്മുടെ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ. ഇപ്പം മഹാരാഷ്ട്രയിലും അല്ലെങ്കിൽ ഉത്തർപ്രദേശിലൊക്കെ പോയാല് റോഡ് സൈഡിൽ കാണുന്നില്ലേ വെത്തില മാത്രമൊന്നുമില്ല, വെത്തിലക്കുള്ളിലും മറ്റു പലതും ചേർത്തിട്ടാണ്. അത് അപകടകരമാണതല്ല.
2: വാർത്തയിൽ ഇങ്ങനെ പറയുന്നേട്ടെ, നീ കുപ്പിച്ചില്ലൊക്കെ അതല്ലേലൊക്കെ കൂട്ടുന്നൊക്കെ.
3: അത് എന്തൊക്കെയുണ്ട്, അതിന്റെ വീര്യം നമ്മുടെ രക്തത്തിലേക്ക് പെട്ടെന്ന് ചേരാൻ വേണ്ടി കിഴിച്ചുണ്ടിന്റെ അടിയിലൊക്കെ പൊടികള് വെച്ച്
0: എന്തെല്ലോ നടക്കുന്നുണ്ട്, നമുക്കതൊന്നും അറിയില്ല. ഇതിപ്പോ കുപ്പിച്ചില്ലുണ്ട് ഉണ്ടെന്നും പറയുന്നുണ്ട്, ഇല്ല എന്നും പറയുന്നു.
3: നമ്മൾ അതിനെ കുറിച്ചൊന്നും അറിയണ്ട, മാത്രമല്ല അത് അതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോലും പാടില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ.
1: ഇപ്പം വെത്തിലേന്റെ കാര്യം പറയുന്നത് കുപ്പിച്ചില്ലാത്തല്ല.
3: നമ്മള് പഴയ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ വെത്തിലയുടെ ഔഷധ ഗുണങ്ങൾ

0: കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ചരകസംഹിത, ശുശ്രുത സംഹിത പോലുള്ള പുരാതനമായ പുസ്തകങ്ങളിലൊക്കെ വെത്തിലമുറുക്കനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പണ്ടൊക്കെ ആളുകൾ നാട്ടിൻപുറത്തുള്ളവർ നല്ല ഭക്ഷണം കഴിച്ച് ഒരു ദഹനത്തിന് വേണ്ടി മൗത്ത് ഫ്രഷ്നർ എന്ന് പറയില്ല നമ്മള്, വായ്നാറ്റൊക്കെ കളയാൻ വേണ്ടി അല്ലെ, ഒരു സുഖത്തിന് വേണ്ടി പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്നതാണ്. ഇന്ന് കടയിൽ കിട്ടുന്ന പുതിയ മരുന്നുകളൊന്നും അന്നുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഈ ഒരു മുറുക്കുന്നൊരു വെടിപറച്ചിലൊക്കെ ഉണ്ടല്ലോ, ആളുകളൊക്കെ തല കല്യാണ തലേന്നൊക്കെ ഒത്തുചേർന്ന്, മുതിർന്നവരൊക്കെ ഒത്തുചേർന്ന് കാല് നീട്ടിയിരുന്ന് വെത്തില ചെല്ലം കൊണ്ടുവന്ന്, പല്ലില്ലാത്തവരാണെങ്കിൽ വെത്തില ഇടിക്കും അല്ലെ, അവരുടെ കഥകൾ കേൾക്കാനും നല്ല രസമായിരിക്കും.
1: ഇടിച്ചുകൊണ്ട് കഥ പറയുന്നുണ്ട്, അതാണ് അതിന്റെ രസം.
0: അങ്ങനെ വായിൽ ഒരു ഒരു തവണ മുറുക്കിയതിനു ശേഷം ഒരു തുപ്പൽ, നീട്ടിത്തുപ്പാനും പാറ്റിത്തുപ്പലൊക്കെ ഉണ്ട്.
2: അതെ, അത് മാത്രല്ല മാഷെ, കല്യാണ പരക്കൊന്നും ഇതിപ്പം വെക്കുന്നില്ല, വെറ്റിലൊന്നും വെക്കുന്നില്ല, അതുകൊണ്ട് ആരും ഭർത്താനത്തിനും ഇല്ല, ഇപ്പൊ എല്ലാം ഫോണിലല്ലേ.
0: അതെ, വെറ്റില ഒരു ഓർമ്മ നമുക്ക് ഫോണിലൂടെ, പുതിയ ഫോണിലും ഉണ്ട്, നമ്മുടെ വെറ്റില മേലെ നൂറ് തേക്കുന്ന പോലെയാണ് ഇപ്പം.
1: അതെ അതെ,
2: അത് മാഷി പറഞ്ഞ ശരിയാ. ഈ തോണ്ടല്
0: വിരലില് ചുണ്ണാമ്പില്ലെന്ന് മാത്രമേ ഉള്ളൂ, വിരത്തിലൊക്കെ പകരം നമ്മള് ആൻഡ്രോയിഡ് ഫോണിന്റെ സ്ക്രീനിൽ
2: ഇങ്ങനെ തടയിക്കൊണ്ടേ ഇരിക്കുക.
0: അപ്പൊ അത് കാണുമ്പോഴാണ് പണ്ട് വെത്തില മുറുക്കിന്റെ ആളുകളുടെ ഓർമ്മ വരും അല്ലേ. വീട്ടുവൈദ്യത്തിലും നാട്ടുവൈദ്യത്തിലൊക്കെ വെത്തില ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു.
1: ഒരു ഒരു ചുമക്ക് രസായനം ഉണ്ടല്ലോ വെത്തില കൂട്ടിയിട്ടുള്ളത്.
0: അതെ, വെത്തില രസായനം ഉണ്ട്,
1: പിന്നെ താമ്പൂല രസായനം,
0: താമ്പൂല രസായനം. ഇതില് ഒരുപാട് എസൻഷ്യൽസ് ഇപ്പം നമ്മുടെ കേരള കാർഷിക സർവകലാശാലയൊക്കെ വെത്തിലയുടെ ഔഷധ ഗുണങ്ങൾ പരിശോധിച്ച് കണ്ടെത്തിയിരുന്നു. കുറെ ഇംഗ്ലീഷ് വാക്കുകളാണ്, വേണമെങ്കിൽ ഞാൻ പറയാം,
1: മനസ്സിലാവാണ്ടിരിക്കുള്ളൂ.
2: രാജാ, ഞാൻ യൂട്യൂബിലെ നോക്കി കുറെ ഇംഗ്ലീഷിലെ പഠിച്ചിട്ടുണ്ട് കേട്ടാ, അധികം പറയൊന്നും വേണ്ട. കദീജാള് മാറിപ്പോയിനേ.
1: അതെ, കോയ ഇപ്പൊ ഉള്ളോണ്ട്
2: ഇപ്പൊ ഭയങ്കര യൂട്യൂബറും കണ്ടന്റ് ക്രിയേറ്ററും ഒക്കെ ആണ്.
1: അതെ അതെ,
2: മാഷി പറ മാഷി.
0: നമ്മുടെ വായിലും കൊള്ളാത്ത കുറെ പേരുകളാണ്, ഇസ്ട്രാജിനോൾ, യുജിനോൾ, ലിനലോൾ, അനിത്തോൾ തുടങ്ങിയ ഒരുപാട് പേരുകളിലാണ് ഇതിന്റെ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ ഒരു ഓയിലുകളാണ്, ഇത് പിന്നെ അണുക്കളെ തുരത്താനുള്ള കഴിവുള്ള ഓയിലുകളാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത അണുക്കളുടെ പ്രവർത്തനത്തിന് തടയും, അതുപോലെ ഉദര സംബന്ധമായ രോഗങ്ങളെ ചെറുക്കാൻ വിത്തിലൊക്കെ പറ്റുമെന്നും ഈ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തിയിട്ടുണ്ട്.
1: ഇതെല്ലാം പണ്ടുള്ളവർക്ക് മനസ്സിലായതായിരിക്കും.
0: അതെ, അതുകൊണ്ടാണ് അവര് ദിനചര്യയിൽ വിത്തില പ്രധാനമായിട്ടൊരു ഇനമായിട്ട് ഉൾക്കൊള്ളിച്ചിരുന്നത്, വിത്തില മുറുക്കുന്നത് അവരുപയോഗിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതലും വിത്തില മുറുക്കാനാണ് ഉപയോഗിക്കുക. ഉത്തരേന്ത്യയിൽ വന്നാൽ അവര് വിത്തിലയുടെ കൂടെ മറ്റു പലതും ചേർക്കും. ഇപ്പൊ റോസാപ്പൂ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഗുൽഗണ്ട്, പെരുഞ്ചീരകം എന്നൊക്കെ ചേർത്തിട്ട് ഒരു പ്രത്യേക ചേരുവ വായി
1: നിറച്ചുണ്ടാവും.
0: അത് നേരത്തെ പറഞ്ഞില്ലേ, റോഡ് സൈഡിലൊക്കെ കാണുന്ന ഉത്തരേന്ത്യൻ രീതി. ഇതുകൊണ്ട് പിന്നെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പാൻ ലഡു, പാൻ ഐസ്ക്രീം, ലസ്സി തുടങ്ങിയ നിരവധി വിഭവങ്ങളും
1: വെറ്റില
2: ചേർത്തുണ്ടാക്കും.
0: അതില് വെറ്റില നേരിട്ടല്ല, അതില് പഞ്ചസാരയും വെറ്റില നീരും സ്വാദിനായി പെരിഞ്ചീരകവും ഇഞ്ചിയൊക്കെ ചേർത്തിട്ടാണ് ഇത്തരം വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. നമ്മള് നേരത്തെ പറഞ്ഞു, നമ്മുടെ വായ്ക്കകത്ത് ഒരു നല്ല സുഗന്ധ പാനീയമായിട്ട് വെറ്റിലയുടെ ഒരു ചേരുവ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. ഒരുപാട് ഫ്ലേവേഴ്സ് ഒക്കെ ചേർത്തിട്ട് ഇതിന്റെ സ്വാദിഷ്ടമായ ഐസ്ക്രീം തയ്യാറാക്കാനും പറ്റും. പിന്നെ ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങൾ, മൗത്ത് ഫ്രഷ്നർ, അതൊക്കെ വെത്തില കൊണ്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ചില്ലറക്കാരനല്ല വെത്തില എന്ന് മനസ്സിലാക്കാം.
1: ഒരു കാര്യം ചെയ്ത കദീസു, ഇത് ഇതിൽ ഏറ്റവും എളുപ്പമുള്ളത് നിനക്ക് കയറ്റിയേക്കലൊന്നും അല്ല, നീ ഏതെങ്കിലും ഒരു ഐസ്ക്രീം ഉണ്ടാക്കേണ്ട പണി പഠിച്ചോ. കാരണം എന്താ വെച്ചാൽ, വീട്ടിൽ നിന്ന് തന്നെ ഐസ്ക്രീം ഉണ്ടാക്കിയാലേ ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
2: അത് പറഞ്ഞ ശരി. അപ്പൊ ഞാൻ ഇത് ഒന്നും ചെയ്യണ്ട, കുരുമുളൊന്നും ആക്കണ്ട.
0: അത് എത്രയും പെട്ടെന്ന്, കുരുമുളക് നല്ല വരുമാനമുള്ളാകുന്ന ഒരു മാർഗം തന്നെയാണ്. വെത്തിലയും കുരുമുളകും തമ്മിൽ ഇലയുടെ സാമ്യത വളരെ കൂടുതൽ കൂടിയാണ് അല്ലേ. വെത്തിലയിൽ കുരുമുളക് ഉണ്ടാവില്ലെന്ന് മാത്രം, അതുപോലെ കുരുമുളക് ഇല വെത്തിലൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാനും പറ്റില്ല. വെത്തില വെത്തിലയിൽ തന്നെ നിലനിർത്തുക, അത് വെത്തില വാങ്ങുന്ന കടകളുണ്ടാവും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ആചാരങ്ങൾക്കും പൂജാ കാര്യങ്ങൾക്കൊക്കെ വെത്തില ഉപയോഗിക്കുന്നുണ്ട്. അതിനുവേണ്ടി വെത്തില മുറുക്ക് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. പിന്നെ അത് കൂടുതൽ ഇത്രയധികം ഇലകൾ ഇതിന് ഉള്ള സ്ഥിതിക്കുക, അത് നുള്ളിയെടുത്ത് വാങ്ങുന്ന ഏതെങ്കിലും ഷോപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ചെന്ന് കൊടുക്കുക.
1: സാവിത്രി ചിലപ്പം അങ്ങോട്ടല്ലേ, ടൗണിലേക്കല്ലേ പോകുന്നത്?
2: ഞാൻ സിറ്റിക്ക് പോകുന്നുണ്ട്. നീ എന്നാ പൂജാ സ്റ്റോറിലൊന്ന് ചോദിച്ചു നോക്ക്. പിന്നെ എന്റെ പേര് പറഞ്ഞാ മതി, അറിയാന.
1: അതിനപ്പുറത്തൊരു ഗുമ്മട്ടിക്കടയുണ്ട് മുറുക്കാൻ വെക്കുന്നേ, അവിടെ ചോദിച്ചോ.
2: അങ്ങനെ പകുത്തു പോകുന്ന ഇടക്ക് കൊടുത്താൽ എനിക്കൊരു ഇതായില്ലേ, വെറുതെ കളയണ്ടല്ലോ.
0: ഈ പൂജയിലും കുമ്മട്ടിയിലും മാത്രല്ല, അത് നമ്മള് നേരത്തെ പറഞ്ഞ മുറുക്കാനും പൂജകൾക്കും മാത്രല്ലേ നമ്മളിത് കാണേണ്ടത്. നേരത്തെ ആഗ്രഹിച്ചല്ലോ കയറ്റുമതി ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതിന് ചില ഔഷധ ആയുർവേദ ഷോപ്പുകളുണ്ട്, പഴയ നാടൻ ആയുർവേദ ശാലകളുണ്ടാവും. അവിടെ ഒന്ന് അന്വേഷിച്ചാല് അവർക്കാണ് ആയുർവേദ ചേരുവകളിൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടി കൂടുതൽ അവർക്ക്
2: ആവശ്യമുണ്ടാവും. ഡിസ്പെൻസറി
3: അതെല്ലാം
2: നമുക്ക് ശരിയാക്ക സാവിത്രി, എനിക്ക് കമ്മീഷൻ ഞാനാ തരാത്ത, എനിക്ക് എന്തിരും ഞാൻ തീർത്തില്ലേ.
1: എല്ലാം പിന്നെ കോയന്റെ അടിച്ചു മാറ്റുന്ന മോളാ, പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം.
2: ഞാനിനി പോട്ടെ, കൊറേ നിലത്തുമ്മലെല്ലാം ഇങ്ങനെ പടർന്നു പോകുന്നുണ്ട് വീട്ടിലെ കൂടി, അതെല്ലാം ഞാൻ പിടിച്ചു കെട്ടട്ടെ.
1: നീ നിന്റെ വൈക്കോട് സാവിത്രി ടൗണിലേക്കല്ലേ.

ഹരിത സമൃദ്ധിയിൽ ഇനി കാർഷിക കുറിപ്പ് കേൾക്കാം. പുതുകൃഷിയുടെ പ്രതീക്ഷ. ഭക്ഷ്യപ്രതിസന്ധിയുണ്ടായപ്പോഴാണ് ആദിമ മനുഷ്യൻ കൃഷി ചെയ്തു തുടങ്ങിയത് എന്നത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. ശരിക്കു പറഞ്ഞാൽ, ഒരു ഫലബുക്കായിരുന്ന മനുഷ്യൻ കാട്ടിൽ യഥേഷ്ടം ലഭിച്ചിരുന്ന കായ്കനികളും കിഴങ്ങുകളും എടുത്ത് കൃഷി ചെയ്തു തുടങ്ങിയപ്പോഴാണ് പ്രതിസന്ധി ഉണ്ടായത്. ഫലവൃക്ഷങ്ങളിലെ സ്ഥല ഉൽപ്പാദന അനുപാതം കൃഷിയിടങ്ങളിലെ സ്ഥല ഉൽപ്പാദന അനുപാതത്തേക്കാൾ വളരെ കൂടുതലായിരുന്നു. അതായത്, ഒരു ഫലവൃക്ഷത്തിൽ ഉണ്ടാകുന്നത്ര ഉൽപ്പാദനം ഒരു കൃഷിയിടത്തിൽ നിന്നും കിട്ടണമെങ്കിൽ ആ വൃക്ഷം ഉപയോഗിക്കുന്ന വ്യാപ്തിയേക്കാൾ 10 മടങ്ങ് സ്ഥലവ്യാപ്തിയും പ്രയത്നവും വേണ്ടിവരുന്നു. തീവ്രമായ അർത്ഥത്തിൽ പറഞ്ഞാൽ, കൃഷി എന്നത് തന്നെ പ്രകൃതി വിരുദ്ധമാണ്. ഏറ്റവും ലളിതമായി ഏറ്റവും ചെലവ് കുറഞ്ഞ കൃഷിരീതിയുമായി വന്ന സുഭാഷ് പലേക്കർ ഇന്ന് ഭാരതീയ കർഷകരിൽ ഒരു പുത്തൻ ആവേശമുണ്ടാക്കിയിരിക്കുന്നു. ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 10,000 ഏക്കർ സ്ഥലത്ത് പലേക്കറുടെ പ്രകൃതി കൃഷിരീതിയിൽ കൃഷി ചെയ്ത് മുന്തിയ വിളവെടുക്കുന്നു. ഏതൊരു പുതിയ രീതിയെയും സംശയത്തോടെ മാത്രം വീക്ഷിക്കുകയും ഏറ്റവും അവസാനം മാത്രം സ്വീകരിക്കുകയും ചെയ്യുന്ന മലയാളികൾക്കിടയിൽ പോലും പലേക്കർ ആവിഷ്കരിച്ച സീറോ ബജറ്റ് പ്രകൃതി കൃഷിക്ക് പ്രചുര പ്രചാരം കിട്ടിക്കഴിഞ്ഞു. മനുഷ്യന്റെ ഇടപെടലില്ലാത്തിടത്തെല്ലാം വിളവിന് ഒരു കുറവുമില്ല എന്ന നിരീക്ഷണമാണ് അദ്ദേഹം അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ലോകാരാധ്യനായ ഫുക്കുവോക്ക പറഞ്ഞതും മറ്റൊന്നായിരുന്നില്ല. ഒരു നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളെ പെരുപ്പിച്ച് വർദ്ധിപ്പിച്ച ഉൽപ്പാദനമുണ്ടാക്കുന്ന ലളിതമായ കൃഷിരീതിയാണ് പലേക്കറുടേത്. കേരളത്തിൽ ഹിലാലും കൂട്ടരുമാണ് ഈ വിഷമില്ലാ പ്രകൃതി കൃഷിയുടെ ഏറ്റവും വലിയ പ്രായോഗിക വക്താക്കൾ. വിഷവിമുക്തമായ ടൺ കണക്കിന് അരിയാണ് ഇവർ ഓരോ വർഷവും 5 ജില്ലകളിലായുള്ള പ്രകൃതി കൃഷിയിടങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. രാസവളമോ കീടനാശിനികളോ ഉപയോഗിക്കാതെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ അരിക്ക് ഇപ്പോൾ വൻ ഡിമാൻഡാണ്. ചിതൽ, പാമ്പ്, എലി, പല്ലി, തവള, കാട്ടുപൂച്ച എന്നീ കർഷക മിത്രങ്ങളെ തുരത്താനേ രാസവളത്തിനും രാസകീടനാശിനികൾക്കും കഴിയൂ. എന്നാൽ ഇവയെല്ലാം കൃഷിയിടങ്ങളിൽ ഉണ്ടാവേണ്ടത് ജൈവകൃഷിക്ക് അത്യാവശ്യമാണ്. രാസവള പ്രയോഗം കൊണ്ട് മണ്ണിലുള്ള കോടാനുകോടി സൂക്ഷ്മജീവികൾ നശിച്ചു പോകുന്നു. വിത്തുകൾ വിതയ്ക്കുന്നതിനു മുമ്പേ ബീജാമൃതവും വിതച്ചതിനു ശേഷം ജീവാമൃതവും ഉപയോഗിച്ചുള്ള പ്രകൃതി കൃഷിയിലൂടെ ഏറ്റവും സംശുദ്ധമായ മികച്ച അളവിലുള്ള വിളവാണ് ലഭിക്കുക. ബീജാമൃതത്തിൽ മുക്കിയതിനു ശേഷം വിത്തുകൾ നടുകയാണെങ്കിൽ അത് കൂടുതൽ കരുത്താർജിക്കുകയും അങ്കുരണശേഷി ഉദ്ദീപിക്കപ്പെടുകയും ചെയ്യുന്നു. ചാണകം വളമല്ല, വിളകൾക്ക് ആഹാരവുമല്ല. ഈ അറിവില്ലാത്ത കൃഷിശാസ്ത്രജ്ഞർ ഒരേക്കറിൽ കൃഷി ചെയ്യാൻ 25 ചാണകം, ഊറൽ മണ്ണ്, 175 NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് മുതലായവ വേണമെന്ന് വാദിക്കുന്നു. വാസ്തവത്തിൽ ചാണകം വളമേയല്ല, മറിച്ച് അത് ജീവാണുക്കളുടെ സമുച്ചയമാണ്. ചാണകത്തിലുള്ള അനേകം വിധം ജീവാണുക്കൾ മണ്ണിലുള്ള പോഷകാംശവും ചെടിയുടെ വേരുകളും തമ്മിലുള്ള പാലമായി വർത്തിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരേക്കറിൽ കൃഷി ചെയ്യാൻ എത്രത്തോളം ജീവാണുക്കളുടെ ആവശ്യമുണ്ട് എന്നതാണ് പ്രധാനം. ഭൂമിക്കാവശ്യമായ ജീവാണുക്കളുടെ അളവനുസരിച്ച് ചാണകത്തിന്റെ അളവും നാം തീരുമാനിക്കേണ്ടതുണ്ട്. ഒരേക്കറിൽ കൃഷിയിറക്കാൻ ഒരേക്കറിൽ കൃഷി

0: ഇങ്ങനെ ആഴത്തിലേക്ക് പോയി വരുമ്പോൾ ഒരിക്കൽ ഉപയോഗിച്ച വഴി അവ പിന്നെ ഉപയോഗിക്കില്ല. മണ്ണിരകൾ താഴേക്കും മുകളിലേക്കും സഞ്ചരിക്കുമ്പോൾ ദ്വാരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഈ ദ്വാരങ്ങൾ അടയുന്നില്ല. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മണ്ണിരയുടെ ദേഹത്തു നിന്നും ചില രാസപദാർത്ഥങ്ങൾ പുറത്തുവന്ന് ദ്വാരത്തിന്റെ വശങ്ങളിൽ ഒട്ടിപ്പിടിക്കുന്നു. മണ്ണിര സ്രവിക്കുന്ന രാസപദാർത്ഥങ്ങളിൽ എല്ലാ തരത്തിലുള്ള ആൽക്കലൈഡുകളും ഗ്രോത്ത് ഹോർമോണുകളും അമിനോ ആസിഡുകളുമുണ്ട്. ഇവ സസ്യത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമാകുന്നു. സസ്യം ഈ ദ്വാരങ്ങളിൽ വേര് പടർത്തുമ്പോൾ ആ വേരുകൾക്ക് വേണ്ട പോഷകാംശങ്ങളും സൂക്ഷ്മ ആഹാരദ്രവ്യങ്ങളും ധാരാളമായി ലഭിക്കുന്നു. മണ്ണിരകൾ വിശ്രമമില്ലാതെ പണിയെടുക്കുന്നതുകൊണ്ട് ഭൂമിക്ക് ഉഴമയുടെ ആവശ്യമില്ല. ചെടിയുടെ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ ഭൂമിയുടെ ഉള്ളറ നിരന്തരമായി ഉഴുതുമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രകൃതി കൃഷിയിൽ എത്ര വലിയ മഴ വന്നാലും മണ്ണ് ഒലിച്ചു പോകുന്നില്ല. മണ്ണിരകളും സൂക്ഷ്മാണുക്കളും ഏറ്റവും സ്വസ്ഥമായ അവസ്ഥയിലായിരിക്കുന്നത് ഒരു പ്രത്യേക സൂക്ഷ്മ കാലാവസ്ഥയിലാണ്. പക്ഷേ ഇതിന് പൊതയിടൽ അഥവാ മൽച്ചിങ് അത്യന്താപേക്ഷിതമാണ്. പൊതയിടലിന് വ്യാപകമായി ഉപയോഗിക്കുന്ന പല രീതികളുമുണ്ട്. ഭൂമിയുടെ മേൽപ്പാളിയിലെ 4.5 ഇഞ്ച് മണ്ണ് എല്ലാ സത്തുക്കളും ഉൾക്കൊണ്ടിരിക്കും. മണ്ണിരകളുടെയും ജീവാണുക്കളുടെയും പ്രിയപ്പെട്ട ആവാസ സ്ഥലം ഈ 4.5 ഇഞ്ച് മണ്ണാണ്. പ്രകൃതി കൃഷിയിൽ ക്ലേദം ഉണ്ടാവുന്നതും ഈ മേൽമണ്ണിലാണ്. വിളകൾക്ക് നടുവിലുള്ള മണ്ണിന്റെ മേൽഭാഗത്ത് മൽച്ചിങ് കൂടുന്തോറും ക്ലേദം കൂടുതൽ സമ്പന്നമാകുന്നു. സ്വയം പര്യാപ്തമായൊരു കൃഷിരീതിയാണ് പല ഏക്കർ വിഭാവനം ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് വളമായോ കീടനാശിനിയായോ ഒന്നും തന്നെ പുറത്തുനിന്നും കൊണ്ടുവരേണ്ടതില്ല. ഫുക്കുവോക്ക പഠിപ്പിച്ച പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതൊക്കെ പ്രകൃതിയിലേക്ക് തന്നെ മടക്കി നൽകുക എന്ന തത്വമാണ് ഇദ്ദേഹം പ്രാവർത്തികമാക്കുന്നത്. എന്തായാലും കാർഷിക ഭാരതത്തിന്റെ വരും നാളുകളിൽ പലേക്കർക്ക് ഒഴിവാക്കാനാവാത്ത ഒരു സ്ഥാനമുണ്ടായിരിക്കുമെന്നത് തീർച്ചയാണ്. ഇതോടുകൂടി ഇന്നത്തെ ഹരിത സമൃദ്ധി ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഹരിത സമൃദ്ധി
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: Sexwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747-4111-74.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്.

0: OKNET.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ സാനന്ദിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 7,500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെയാണ് ഈ കേന്ദ്രം വികസിപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണ സജ്ജമാകുന്നതോടെ ഈ കേന്ദ്രത്തിന് പ്രതിവർഷം 500 കോടി സെമി കണ്ടക്ടർ ചിപ്പുകൾ വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടാകും. രാജ്യത്തെ സെമി കണ്ടക്ടർ ഹബ്ബാക്കുകയെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
3: 5 സാൽ പെഹലെ ഭാരത് നെ സങ്കൽപ്പ ലിയാ ഥാ കി ദേശ് കോ സെമി കണ്ടക്ടർ ഹബ് ബനായെങ്കേ ഹം ഡിസൈൻ ഇൻ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ കെ മന്ത്ര കോ ലേക്കർ ആഗെ ബഡേ ഓർ ആജ് ദേശ് കെ തീസരേ സെമി കണ്ടക്ടർ പ്ലാന്റ് മേ ബി ചീഫ് പാക്കേജിംഗ് കാ കൊമേർഷ്യൽ പ്രൊഡക്ഷൻ ശുരു ഹോ റഹാ ഹൈ.
2: രാജസ്ഥാനിലെ ബലോത്രയിൽ 1,06,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി ഉൾപ്പെടെയുള്ള പെട്രോകെമിക്കൽ, റെയിൽവേ, റോഡ്, പുനരുപയോഗ ഊർജ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു.
4: 13,000 കോടി രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ 2-ാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം റീജിയണൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. ചടങ്ങിൽ രാജസ്ഥാൻ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 54,000 യുവാക്കൾക്കുള്ള നിയമന ഉത്തരവുകളും പ്രധാനമന്ത്രി കൈമാറി. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയെ രാജ്യം വിജയകരമായി മറികടന്നതായി ചടങ്ങിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി രൂപ കടന്ന് സർവകാല റെക്കോർഡിലെത്തിയതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. 2013-14 സാമ്പത്തിക വർഷത്തിൽ വെറും 686 കോടിയായിരുന്ന കയറ്റുമതിയിൽ 57 ഇരട്ടിയുടെ വർധനയാണുണ്ടായത്. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലുള്ള ആഗോള വിശ്വാസത്തെയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വാർഷിക പ്രതിരോധ ഉൽപാദനം 1.78 ലക്ഷം കോടി രൂപയിലെത്തി. ലഹരി ഉപയോഗം തടയുന്നതിനും ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുജനങ്ങളും ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്രമന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരിമുക്ത ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ 294% വർധനയുണ്ടായതായി മന്ത്രാലയം വ്യക്തമാക്കി. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. നാഫെഡ്, NCCF എന്നീ ഏജൻസികൾ വഴിയാണ് സംഭരണം. രാജ്യത്ത് നിലവിൽ സവാള ക്ഷാമമില്ലെന്നും കിലോഗ്രാമിന് ശരാശരി 31 രൂപയാണ് ചില്ലറ വിലയെന്നും ഉപഭോക്തൃ മന്ത്രാലയം അറിയിച്ചു. സവാള കയറ്റുമതി സാധാരണ നിലയിലാണ്. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ടെക്സസിലെ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസിനെ നേരിടും. പുലർച്ചെ 2:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം T20 മത്സരം മാഞ്ചസ്റ്ററിൽ ആരംഭിച്ചു. ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നതിനാൽ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 65 റൺ എടുത്തിട്ടുണ്ട്. രാജ്യത്തേക്കുള്ള കളിപ്പാട്ട ഇറക്കുമതി വൻതോതിൽ കുറഞ്ഞതായും ആഭ്യന്തര കളിപ്പാട്ട വിപണിയുടെ ഭൂരിഭാഗവും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളാണെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഡൽഹിയിൽ നടക്കുന്ന 17-ാമത് ടോയ് ബിസ് ഇന്റർനാഷണൽ B2B എക്സ്പോയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
5: Run skill development centers. Maybe some of you could take over some of the ITIs and train your workers in metal manufacturing.
2: ചലച്ചിത്രങ്ങളുടെയും OTT ഉള്ളടക്കങ്ങളുടെയും വ്യാപകമായ വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. വ്യാജ ഉള്ളടക്കങ്ങൾ തടയാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും എടുത്ത നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ചലച്ചിത്ര വ്യവസായത്തെയും OTT പ്ലാറ്റ്ഫോമുകളെയും നിർമ്മാതാക്കളെയും സംരക്ഷിക്കുകയാണ് ഈ നടപടിയുടെ ലക്ഷ്യം. ആഗോള സമാധാന പരിപാലന രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് കോംഗോയിൽ സേവനമനുഷ്ഠിക്കുന്ന 651 ഇന്ത്യൻ സൈനികർക്ക് UN മെഡൽ സമ്മാനിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലെ സേക് ഓപ്പറേറ്റിംഗ് ബേസിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഐക്യരാഷ്ട്രസഭയുടെ കോംഗോയിലെ സമാധാന ദൌത്യത്തിൽ സൈനികർ കാഴ്ചവച്ച പ്രൊഫഷണലിസവും മികച്ച സേവനവുമാണ് ആദരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന കരൾ രോഗങ്ങൾക്കും Type 2 പ്രമേഹത്തിനുമെതിരെ പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിലും ജനബോധവൽക്കരണത്തിലും ഊന്നിയുള്ള ദേശീയ ദൌത്യത്തിന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് ആഹ്വാനം ചെയ്തു. ജനിതക ഘടനയും അമിതവണ്ണവും കാരണം ഇന്ത്യൻ ജനതയ്ക്ക് പ്രമേഹം, ഫാറ്റി ലിവർ, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്നും ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ജീവിതശൈലിയിലും മാറ്റം വന്നാൽ മാത്രമേ ഈ വെല്ലുവിളിയെ മറികടക്കാനാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിഷ്കരിച്ച ഉഡാൻ പദ്ധതി രാജ്യത്തെ പ്രാദേശിക വ്യോമയാന മേഖലയുടെ പുതിയ അധ്യായത്തിന് തുടക്കമിടുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി റാംമോഹൻ നായിഡു. 28,840 കോടിയിലധികം രൂപ ചെലവിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ചെറുനഗരങ്ങളിലേക്കുള്ള വ്യോമബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 29-ാമത് ദേശീയ ഇ ഗവേണൻസ് കോൺഫറൻസ് രാജസ്ഥാനിലെ ജയ്പൂരിൽ ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീ തരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീ തരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. സ്ത്രീ തരംഗത്തിൽ ഇന്ന് കാലം തിരുത്തിയ ഇന്ത്യൻ വനിതകൾ. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു സ്ത്രീയായി ജീവിക്കുന്നത് മഹത്തരമായ കാര്യമാണ്. പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ എല്ലായ്പ്പോഴും ഈ രീതിയിൽ ആയിരുന്നില്ല. ഫെമിനിസം അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്ന വാക്കുപോലും ഉപയോഗിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. സമൂഹത്തിന്റെ മാനദണ്ഡങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നതിനും യഥാർത്ഥത്തിൽ ജന്മാവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും സ്ത്രീകൾ പാടുപെട്ട ഒരു കാലമുണ്ടായിരുന്നു. വനിതകൾക്കായി വനിതാ ദിനം ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിന് പ്രചോദനമാകുന്നതിന് സഹായിക്കുന്ന ചില കഥകളറിയാം. ഇന്ത്യൻ ചരിത്രത്തിൽ വിപ്ലവ മാറ്റങ്ങൾ തീർത്ത തങ്കലിപികളാൽ കുറിക്കപ്പെടേണ്ട ചില സ്ത്രീരത്നങ്ങളുടെ കഥകൾ. ഇന്ത്യയിലെ വനിതാ വിദ്യാഭ്യാസത്തിന്റെ തുടക്കക്കാരായിരുന്നു സാവിത്രിഭായ് ഫൂലെയും ഭർത്താവ് ജ്യോതിറാവു ഫൂലെയും. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും സാമൂഹിക മുൻവിധികൾ അവസാനിപ്പിക്കുന്നതിലും ഒരു പ്രധാന പങ്കുവഹിച്ചു. 1998 March 10 സാവിത്രിബായിയുടെ സംഭാവനകളെ മാനിച്ച് ഇന്ത്യൻ പോസ്റ്റ് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വിദ്യാജ്യോതി ആയിരുന്നു സാവിത്രിബായി. വിജയലക്ഷ്മി പണ്ഡിറ്റ്. മന്ത്രിസഭാ പദവി വഹിച്ച ആദ്യ ഇന്ത്യൻ വനിതയായിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി 2 പ്രവർത്തിച്ചു. 40 അവസാനത്തിൽ റഷ്യയിലെ ഇന്ത്യയുടെ അംബാസഡറും പിന്നീട് മഹാരാഷ്ട്ര ഗവർണറുമായിരുന്നു. യു എൻ പൊതുസഭയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന നിലയിലാണ് വിജയലക്ഷ്മി പണ്ഡിറ്റിനെ അറിയപ്പെടുന്നത്. റാണി ലക്ഷ്മിബായ്. ഇന്ത്യൻ ചരിത്രം ഈ ധീരവനിതയെ വിശേഷിപ്പിക്കുന്നത് ഝാൻസിയിലെ റാണി ലക്ഷ്മിബായ് എന്നാണ്. മറ്റുള്ളവരുടെ പിന്തുണ തേടി അവർ പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെയും ഉൾക്കൊള്ളുന്ന ഒരു സന്നദ്ധ സേനയെ രൂപീകരിച്ചു. അവരുടെ ധൈര്യം, ജ്ഞാനം 19 ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പുരോഗമന കാഴ്ചപ്പാടുകൾ, അവരുടെ ത്യാഗങ്ങൾ എന്നിവ റാണി ലക്ഷ്മിബായിയെ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ പ്രതിരൂപമാക്കി മാറ്റി. അവരുടെ കഥ വരാനിരിക്കുന്ന തലമുറയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഒരു ദീപമായി മാറി. ആനന്ദിബായ് ജോഷി. പാശ്ചാത്യ വൈദ്യശാസ്ത്ര പാരമ്പര്യത്തിൽ പരിശീലനം നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ വനിതാ ഡോക്ടർമാരിൽ ഒരാളും ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഡോക്ടറുമായിരുന്നു ആനന്ദിബായ് ജോഷി. അമേരിക്കൻ ഐക്യനാടുകളിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഇന്ത്യൻ വംശജയായ ആദ്യ വനിതയായിരുന്നു അവർ. അമേരിക്കൻ മണ്ണിൽ കാലുകുത്തിയ ആദ്യത്തെ ഹിന്ദു വനിത കൂടിയാണ് ഇവർ. ആനന്ദിബായ് ജോഷി ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടുവെങ്കിലും ഇന്ത്യൻ സ്ത്രീകളുടെ മാറ്റത്തിന്റെ പ്രത്യാശയുടെ ആദ്യ കിരണമായിരുന്നു ഈ സ്ത്രീ. ഇവർ ഇന്നും നമുക്ക് പ്രചോദനം നൽകുന്നു. സുജേത കൃപലാനി. ഇന്ത്യയുടെ മികച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു സുജേത കൃപലാനി. ഇന്ത്യാ വിഭജന കലാപ സമയത്ത് സുജേത മഹാത്മാഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. 1946 അവർ അദ്ദേഹത്തോടൊപ്പം നോഖാലിയിലേക്ക് പോയി. ഭരണഘടനാ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചില സ്ത്രീകളിൽ ഒരാളായിരുന്നു അവർ. ഇന്ത്യൻ ഭരണഘടനയുടെ ചാർട്ടർ സമർപ്പിക്കാനുള്ള ചുമതല കൈമാറിയ ഉപസമിതിയുടെ ഭാഗമായി. 1947 August 15 സ്വാതന്ത്ര്യദിനത്തിൽ ഭരണഘടനാ അസംബ്ലിയുടെ സ്വാതന്ത്ര്യ സെഷനിൽ വന്ദേ മാതരം എന്ന ദേശീയ ഗാനം ആലപിച്ചു. 1963 ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പദവി വഹിച്ച ആദ്യ വനിതയായി. ജസ്റ്റിസ് അന്ന ചാണ്ടി. ഒന്നാം തലമുറ ഫെമിനിസ്റ്റ് എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന അന്ന ചാണ്ടി കേരളത്തിൽ നിയമബിരുദം നേടിയ ആദ്യ വനിതയായിരുന്നു. ഒരു ബാരിസ്റ്ററായിരുന്ന കാലത്ത് അവർ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി വാദിച്ചു. 1931 ശ്രീമൂലം പ്രജാസഭാ തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചു. മത്സരത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ശത്രുത ഉണ്ടായിരുന്നിട്ടും 1932 അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് അവർ മുൻസിഫായി മാറി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജായി. 1948 ജില്ലാ ജഡ്ജി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. അതിനുശേഷം 1959 ഫെബ്രുവരി 9 കേരള ഹൈക്കോടതി ജഡ്ജിയായി. ഇന്ത്യയിൽ അത്തരത്തിൽ ആദ്യത്തേതായിരുന്നു ഇത്. സരോജിനി നായിഡു. 1979 ജനിച്ച സരോജിനി നായിഡു നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. പഠനത്തിൽ എല്ലായ്പ്പോഴും മുൻപന്തിയിലും നിരവധി ഭാഷകളിൽ പ്രാവീണ്യവുമുണ്ടായിരുന്നു അവർക്ക്. 1905 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ട അവർ ഇന്ത്യയുടെ പോരാട്ടങ്ങളിൽ സജീവ പങ്കാളിയായിരുന്നു. 1992 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ തുടർന്ന് അവർ ഉത്തർപ്രദേശ് ഗവർണറായി. അവരുടെ സാഹിത്യ കൃതികളായ ദി ഗോൾഡൻ ത്രഷോൾഡ്, ദി ബേർഡ് ഓഫ് ടൈം, ദി ബ്രോക്കൺ വിംഗ് എന്നിവ ഏറെ പ്രസിദ്ധമാണ്. ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം രാഷ്ട്രീയം ഒരു പുതിയ ഘട്ടത്തിലായിരുന്നു. പുതുതായി പിറന്ന ഇന്ത്യയെ ജനാധിപത്യ രാജ്യമായി രൂപപ്പെടുത്താൻ അവർ വളരെയധികം പ്രവർത്തിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടതുപോലുള്ള തിരിച്ചടികൾ അവരുടെ കാഴ്ചപ്പാടിനെ പിന്തിരിപ്പിച്ചില്ല. ഒരു പുതിയ പാർട്ടി തന്നെ രൂപീകരിക്കുകയും നിരവധി ആളുകളെ അനുയായികളാക്കുകയും ചെയ്തു. തീർച്ചയായും ഇന്ദിരാഗാന്ധി ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്ക് ഒരു പ്രചോദനമാണ്. ക്യാപ്റ്റൻ പ്രേം മാത്തൂർ. വാണിജ്യ പൈലറ്റ് ലൈസൻസ് നേടിയ ശേഷം അവരെ 8 സ്വകാര്യ എയർലൈനുകൾ നിരസിച്ചു. അതിലൊന്നും ഒരു വനിതാ പൈലറ്റ് ആവശ്യമില്ല. അവസാനമായി ഹൈദരാബാദിലെ ഡെക്കാൻ എയർവേസിൽ ഒരു അഭിമുഖത്തിനായി പോയി. ചോദ്യങ്ങൾക്കൊടുവിൽ അവരുടെ മറുപടി, എന്നെ നിയമിച്ചതിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരില്ല എന്നായിരുന്നു. നിയമപരമായ എല്ലാ ആവശ്യകതകളും മറികടന്ന് അവർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പൈലറ്റായി. കൽപ്പന ചൗള. ഒരു ഇന്ത്യൻ അമേരിക്കൻ ബഹിരാകാശ യാത്രികയും ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയുമായിരുന്നു കൽപ്പന ചൗള. ഇന്ത്യയിലും ലോകത്തെമ്പാടുമുള്ള നിരവധി ആളുകൾക്ക് പ്രചോദനമാണ് കൽപ്പന. അവരുടെ കഠിനാധ്വാനവും ഏക ലക്ഷ്യവും ജീവിതത്തെ മാറ്റിമറിച്ചു. US പോകുമ്പോൾ അവരുടെ കുടുംബം അവർക്കെതിരായിരുന്നു. പക്ഷേ അവർക്ക് അവരുടേതായ ആശയങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. 2003 ബഹിരാകാശ പേടകമായ കൊളംബിയ തകർന്ന് കൊല്ലപ്പെട്ടു. കഠിനാധ്വാനത്തിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ലക്ഷ്യം നേടിയ കൽപ്പന ചൗള വനിതകൾക്ക് എന്നും മായാത്ത പ്രചോദനമാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ത്യൻ ചരിത്രത്തിൽ വിപ്ലവ മാറ്റങ്ങൾ തീർത്ത തങ്കലിപികളാൽ കുറിക്കപ്പെടേണ്ട ചില സ്ത്രീരത്നങ്ങളുടെ വിശേഷങ്ങളായിരുന്നു സ്ത്രീ തരംഗത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീതരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരമെത്തുകയാണ് ആഴ്ചവൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനിടെ വീരമൃത്യു വരിച്ച 6 സൈനികരുടെ പേര് ആദ്യമായി പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ. ഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിലെ ത്യാഗചക്ര എന്നറിയപ്പെടുന്ന ബലിചക്രത്തിലാണ് പേരുകൾ ആലേഖനം ചെയ്തത്. 5 കരസേനാ ഉദ്യോഗസ്ഥരുടെയും 1 വ്യോമസേനാ ഉദ്യോഗസ്ഥന്റെയും പേരുകളാണ് വെളിപ്പെടുത്തിയത്. 2025 രാഷ്ട്രസേവനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരുടെ കൂട്ടത്തിലാണ് ഇവരുടെ പേരുകൾ. ഓപ്പറേഷൻ സിന്ദൂറിനിടെ വീരമൃത്യു വരിച്ച 6 സൈനികരുടെ പേര് പുറത്തുവിടാൻ വൈകിയതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ്. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണവും സംഭാവനയായി ലഭിച്ച അമൂല്യ വസ്തുക്കളും അപഹരിക്കപ്പെട്ടതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയും ട്രസ്റ്റി അനിൽ മിശ്രയും രാജിവെച്ചതായി റിപ്പോർട്ട്. എന്നാൽ രാജിയെക്കുറിച്ച് അറിവില്ലെന്ന് വിശ്വഹിന്ദു പരിഷത്ത് പ്രതികരിച്ചു. കേസിൽ 9 പേരെ പ്രതി ചേർത്തെന്നും 8 പേരെ അറസ്റ്റ് ചെയ്തെന്നും അയോധ്യ പോലീസ് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണ നടപടികൾ 1 വർഷം പൂർത്തിയാകുമ്പോൾ രാജ്യത്ത് ഇതുവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് 6 കോടി പേർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ വർഷം June 24 ആരംഭിച്ച SIR നടപടികൾക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ബീഹാറും ബംഗാളും കേരളവും ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ SIR നടപടികൾ സുപ്രീംകോടതിയിലും ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതിൽ നിന്ന് തടയാൻ പരമോന്നത നീതിപീഠവും തയ്യാറായിരുന്നില്ല. അന്ത്യോദയ അന്നയോജന വിഭാഗത്തിലെ മഞ്ഞക്കാർഡുകാർക്ക് കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് റേഷൻ വിഹിതം നൽകാനുള്ള ഭക്ഷ്യഭദ്രതാ നിയമ ഭേദഗതിക്ക് കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയത് കഴിഞ്ഞ വർഷം. ഒരാളും രണ്ടാളും മാത്രമുള്ള കാർഡിന് 35 കിലോ ധാന്യം കൊടുക്കുന്നത് ദുരുപയോഗത്തിനും ക്രമക്കേടിനും കാരണമാകുമെന്ന് വിലയിരുത്തിയായിരുന്നു അത്. സംസ്ഥാനത്ത് 5.94 ലക്ഷം മഞ്ഞക്കാർഡുകാരാണ് ഉള്ളത്. അതിൽ 500,000-ലേറെ കാർഡിലും 1 അംഗം മാത്രമാണ് ഉള്ളത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ നടന്ന ഭൂമി ഇടപാടുകളെ ചൊല്ലിയുള്ള വിവാദം കനക്കുന്നു. വിവാദ ഭൂമി ഇടപാടുകളെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം കോൺഗ്രസ് ശക്തമാക്കി. കൂടുതൽ വീര്യമേറിയതും അപകടകരവുമായ പുതിയ രാസലഹരി വസ്തുക്കളുടെ വ്യാപനം ആശങ്കാജനകമായ തോതിലെത്തിയതായി ഐക്യരാഷ്ട്രസഭയുടെ മയക്കുമരുന്ന് കുറ്റകൃത്യ ഓഫീസ് മുന്നറിയിപ്പ് നൽകി. 2026 ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് പ്രകാരം 2024 ലോകത്ത് 33.1 കോടി പേർ മയക്കുമരുന്ന് ഉപയോഗിച്ചു. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടി CMEDP വായ്പാ പരിധി 5 കോടി രൂപയാക്കി ഉയർത്തുമെന്ന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രകാരം പദ്ധതിയുടെ പരമാവധി വായ്പാ പരിധി നിലവിലെ 2 കോടിയിൽ നിന്ന് 5 കോടി രൂപയായി ഉയർത്തി. ഈ അധ്യയന വർഷം ഹയർ സെക്കൻഡറി പാദവാർഷിക പരീക്ഷയ്ക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചോദ്യക്കടലാസ് തയ്യാറാക്കി നൽകും. അക്കാദമിക ഗുണനിലവാരം ഉറപ്പാക്കാനും മൂല്യനിർണയം സുതാര്യമാക്കാനുമാണ് ഇത്. ഇതുവരെ 10ാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിലെ ചോദ്യക്കടലാസ് മാത്രമേ വകുപ്പ് തലത്തിൽ തയ്യാറാക്കി നൽകിയിരുന്നുള്ളൂ. മൃഗസംരക്ഷണ വകുപ്പിൽ ഫീൽഡ് ജീവനക്കാരുടെ കുറവ് പ്രതിരോധ കുത്തിവയ്പ്പിനെ ബാധിക്കുമെന്ന് റിപ്പോർട്ടുകൾ. സർക്കാർ ഓഫീസുകളിൽ വൈദ്യുതി പാഴാക്കുന്ന പ്രവണതയുണ്ടെന്നും ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ദേശീയ വൈദ്യുത സുരക്ഷാ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കാൻ ആഭ്യന്തര വകുപ്പും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്ന് തൂഫാൻ ലഹരിക്കെതിരെ ഒരുമിക്കാൻ പദ്ധതി നടപ്പാക്കും. ചെന്നൈയിലെ സാംസ്കാരിക സംഘടനയായ ആശ്രയം ഏർപ്പെടുത്തിയ ആശ്രയം പി ലക്ഷ്മിക്കുട്ടി ടീച്ചർ സാഹിത്യ പുരസ്കാരത്തിന് കഥാകൃത്ത് സന്തോഷ് ഏച്ചിക്കാനം അർഹനായി. നവമലയാളി ഓൺലൈൻ പ്രസിദ്ധീകരണത്തിന്റെ 8ാമത് നവമലയാളി പുരസ്കാരം സാമൂഹിക പ്രവർത്തകനും ചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരന്. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് ശതാബ്ദി പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ ജി എൻ പണിക്കർക്ക് നൽകും. സായുധ സംഘർഷങ്ങൾക്കിടെ സ്കൂളുകളെയും കുട്ടികളെയും ലക്ഷ്യമിടുന്നവരെ ശിക്ഷിക്കണമെന്ന് യു എൻ രക്ഷാസമിതിയിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു. ഒമാൻ തീരത്ത് വെച്ച് ചരക്കുകപ്പൽ ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളുടെ സുരക്ഷയ്ക്കായി നാവിക അകമ്പടി നൽകുന്നത് യു എൻ മാരിടൈം ഏജൻസിയായ IMO നിർത്തി.
3: തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. സ്വന്തം ഭൂമിയിലെ വെള്ളരിക്കൃഷിക്ക് കേന്ദ്ര കൃഷി സഹമന്ത്രി ഭഗീരത് ചൌധരി സർക്കാരിൽ നിന്ന് സബ്സിഡിയായി എഴുതിയെടുത്തത് 1 കോടിയോളം രൂപ. വാണിജ്യ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ഹോർട്ടികൾച്ചറൽ ബോർഡ് നൽകുന്ന തുകയാണ് മന്ത്രി സ്വന്തം പേരിലാക്കിയത്. സമാധാന കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ US ഇറാനും ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടത്തിയതോടെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായി. കോൺഗ്രസിനും ഇടതുകക്ഷികൾക്കും മുസ്ലിം ലീഗിനും പിന്നാലെ വൈക്കോയുടെ മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകവും DMK സഖ്യം വിട്ടു. എന്നാൽ DMK ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച 2 പാർട്ടി MLA മാരും സഖ്യത്തിൽ തുടരും. കരസേനയുടെ ദക്ഷിണ കമാൻഡിന്റെ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ രാജേഷ് പുഷ്കർ നിയമിതനായി. സൗത്ത് വെസ്റ്റേൺ കമാൻഡിന്റെ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ മോഹിത് മൽഹോത്രയെയും നിയമിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണമെണ്ണുന്നതിലും സംഭാവനകളുടെ കണക്ക് രേഖപ്പെടുത്തുന്നതിലും നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് SIT കണ്ടെത്തൽ. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ ഉദ്യോഗസ്ഥരും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രതിനിധികളും ചേർന്നുള്ള കൂടിയാലോചന പ്രകാരം 2025 നടപടിക്രമങ്ങൾ നിശ്ചയിച്ചത്. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയും അംഗം അനിൽ മിശ്രയും രാജിവെച്ചെന്ന് ട്രസ്റ്റ് ശനിയാഴ്ച സ്ഥിരീകരിച്ചു. രണ്ടുപേരുടെയും രാജിക്കത്ത് ലഭിച്ചെന്നും അവരുടെ കാര്യത്തിൽ അടുത്ത ട്രസ്റ്റ് യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നും ട്രഷറർ ഗോവിന്ദ് ദേവ് ഗിരി പ്രസ്താവനയിൽ അറിയിച്ചു. MG സർവകലാശാലയ്ക്കു പിന്നാലെ കേരള കാർഷിക സർവകലാശാലയിലും ഗവർണർ രാജേന്ദ്ര അർലേക്കർ VC നിയമിച്ചു. നിലവിൽ VC ഡോക്ടർ B. അശോകിനെ മാറ്റി പകരം നിയമനത്തിന് 3-അംഗ പാനൽ കൃഷിമന്ത്രി T. സിദ്ദിഖ് ചാൻസലറായ ഗവർണറെ ഏൽപ്പിച്ചിരുന്നു. ഈ പാനൽ തള്ളിയാണ് കാർഷിക സർവകലാശാലയിലെ തന്നെ ഡോക്ടർ T. സജിത റാണിയെ VC നിയമിച്ചത്. സർക്കാരുമായി കൂടിയാലോചിച്ച് ഗവർണർ താൽക്കാലിക VC നിയമിക്കണമെന്നാണ് കാർഷിക സർവകലാശാല നിയമത്തിലെ വ്യവസ്ഥ. MG നിയമത്തിൽ താൽക്കാലിക VC ഗവർണർക്ക് നിയമിക്കാമെന്നും വ്യവസ്ഥയുണ്ട്. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിന് കിരീടം. തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് 2-ാം സ്ഥാനത്തും തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് 3-ാം സ്ഥാനത്തുമെത്തി. ആറളം പുനരധിവാസ മേഖലയിൽ പൂക്കുണ്ടിൽ പട്രോളിംഗ് നടത്തിയിരുന്ന വനം ദ്രുതകർമ്മസേന അംഗങ്ങൾ സഞ്ചരിച്ച വാഹനം കാട്ടാന കുത്തിമറിച്ചിട്ടു. വാഹനത്തിലുണ്ടായിരുന്ന 5 സേനാംഗങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ പൊളിച്ച റോഡുകൾ ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കാൻ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് മന്ത്രി സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. മഴക്കാലം ആരംഭിക്കുന്നതിനു മുമ്പേ അവ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കാത്ത സാഹചര്യത്തിലാണിത്. കളക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിലാണ് നടപടി. കണ്ണൂർ ചാലാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട് കവർച്ച നടത്തിയയാൾ അറസ്റ്റിൽ. പയ്യന്നൂർ 500 സ്വദേശി വിറക് രാധാകൃഷ്ണനെയാണ് അറസ്റ്റ് ചെയ്തത്. നീറ്റ് ചോദ്യചോർച്ചയുടെ പ്രഭവ കേന്ദ്രമായ മഹാരാഷ്ട്രയിൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിന്റെ ചോദ്യപേപ്പറും ചോർന്നു. ഇതോടെ 1028 കേന്ദ്രങ്ങളിലായി 400,000+ പേർ ഞായറാഴ്ച എഴുതേണ്ട പരീക്ഷ മാറ്റിവെച്ചു. പുതിയ തീയതി പുറത്തുവിട്ടിട്ടില്ല. നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചതിന് അമേരിക്കയിൽ നിയമ നടപടി നേരിടുന്ന അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കും 6 കൂട്ടുപ്രതികൾക്കുമെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാനുള്ള ട്രംപ് സർക്കാരിന്റെ തീരുമാനം US ഫെഡറൽ കോടതി തള്ളി. കേസുകൾ പിൻവലിക്കാൻ സർക്കാർ നൽകിയ വാദങ്ങൾ മതിയാകില്ലെന്നും വിശദീകരണം നൽകണമെന്നും കോടതി പറഞ്ഞു. June 13 മതിയായ തെളിവുകൾ ഹാജരാക്കണം.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
4: ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന ആരോപണത്തെ തുടർന്ന് ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ T. ഗീനാകുമാരിയെ മാറ്റി. നെറുവേലിയിൽ, അളഗാപുരിയിൽ കാറിൽ കടത്തുകയായിരുന്ന 33.282 kg കഞ്ചാവുമായി 3 പേർ പിടിയിൽ. കൊലപാതക കേസടക്കമുള്ള നിരവധി കേസുകളിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള 3-അംഗ സംഘമാണ് പിടിയിലായത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ MDMA യുവാവിനെ അറസ്റ്റ് ചെയ്തു. കാശിമുക്കിലെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ പരിശോധനയിലാണ് ചെറുപഴശ്ശി നിലയ്ക്കപ്പാലം സ്വദേശിയെ അറസ്റ്റ് ചെയ്തത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനിടെ വീരമൃത്യു വരിച്ച സൈനികർക്ക് ഏറ്റവും അടുത്തു ലഭിച്ച അവസരത്തിൽ ആദരമർപ്പിച്ചിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയം. 6 സൈനികരുടെയും പേര് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ജില്ലാ പ്ലീഡർമാരുടെയും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെയും നിയമനത്തിൽ ജില്ലാ ജഡ്ജിമാരുടെ ഇടപെടൽ ശക്തമാക്കും. ഇതിനായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ നിയമവകുപ്പ് തയ്യാറാക്കി. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്. കാര്യക്ഷമതയില്ലാത്തവർ പ്രോസിക്യൂട്ടർമാരായി വരുന്നുവെന്ന പരാതിയെ തുടർന്ന് കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് മാർഗരേഖ തയ്യാറാക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചത്. UDFന്റെ നയങ്ങൾ സംസ്ഥാനത്തിന്റെ 10 കൊല്ലത്തെ LDF ഭരണത്തിന്റെ നേട്ടങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നവയാണെന്ന് വ്യക്തമാവുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പാകിസ്ഥാൻ അതിർത്തി രക്ഷാസേനയുടെ കറാച്ചിയിലെ താവളത്തിനു നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 6 ഭീകരരെ വധിച്ചു. 4 സൈനികർക്ക് ജീവൻ നഷ്ടമായി. പ്രതിരോധം, ഡിജിറ്റൽ പണമിടപാട്, ബഹിരാകാശം, ആരോഗ്യം, സമുദ്ര സുരക്ഷ, കൃഷി, വിദ്യാഭ്യാസം തുടങ്ങി 19 മേഖലകളിൽ തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപരാജ്യമായ സെയ്ഷൽസും ധാരണയായി. കേരളത്തിന്റെ പരമ്പരാഗത റാഗി ഇനങ്ങളുടെ ശാസ്ത്രീയ പഠനത്തിന് കണ്ണൂർ സർവകലാശാലയ്ക്ക് 25 ലക്ഷം രൂപയുടെ ഗവേഷണ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം. ചെറുധാന്യങ്ങളുടെ ശാസ്ത്രീയ സംരക്ഷണവും ആദിവാസി സമൂഹങ്ങളുടെ സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ടാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഫണ്ട് തുക അനുവദിക്കുന്നത്.
1: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ 2025 ചട്ടം ലംഘിച്ച് ചെന്നൈക്ക് കൊണ്ടുപോകാൻ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, തന്ത്രി കണ്ഠരര് രാജീവര് തുടങ്ങിയവർക്ക് പങ്കുണ്ടെന്നാരോപിച്ച് SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇവരടക്കം 7 പേർ കേസിൽ പ്രതികളാകും. 2019 സ്വർണ്ണ കവർച്ച മറയ്ക്കാൻ 2025 ശില്പങ്ങൾ സ്വർണം പൂശാനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തും. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEB റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. ഡിസംബർ വരെ 30.84 കോടി യൂണിറ്റ് വൈദ്യുതി വാങ്ങാൻ 282.50 കോടി രൂപയാണ് നൽകേണ്ടത്. യൂണിറ്റിന് ശരാശരി വില 9.16 രൂപ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിൽപ്പനയിലും വിതരണത്തിലും June 12 നടപ്പാക്കിയ താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. വാണിജ്യ ഉപഭോക്താക്കൾക്ക് റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഒരു ദിവസം പരമാവധി വാങ്ങാവുന്ന ഇന്ധനത്തിന്റെ അളവ് 200 ലിറ്ററാക്കിയത് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളാണ് July 1 മുതൽ ഇല്ലാതാവുന്നത്. ആസൂത്രണ ബോർഡിൽ ചീഫ് നിയമനത്തിനുള്ള പരീക്ഷ എഴുതിയവർക്ക് മുഴുവൻ ഉത്തരങ്ങൾക്കും മാർക്ക് നൽകിയില്ലെന്ന് PSC സമ്മതിച്ചു. മൂല്യനിർണയം പൂർത്തിയാകാതെയാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് നിയമനം നടത്തിയത്. 3 തസ്തികകൾക്കുള്ള പൊതുപരീക്ഷയുടെ 10 ഉത്തരങ്ങൾക്കാണ് മാർക്കിടാത്തത്. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നടത്തുന്ന മൂല്യനിർണയത്തിന് 10 ചോദ്യങ്ങൾ അസൈൻ ചെയ്ത് നൽകിയില്ലെന്നാണ് പ്രാഥമിക പരിശോധനയിലെ കണ്ടെത്തൽ. പരീക്ഷ എഴുതിയ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഉത്തരങ്ങൾക്ക് മാർക്ക് നൽകിയിട്ടില്ല. അതിനാൽ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഉത്തരക്കടലാസുകൾ വീണ്ടും മൂല്യനിർണയം നടത്തി റാങ്ക് പട്ടിക പുതുക്കി പ്രസിദ്ധീകരിക്കും. അതനുസരിച്ച് നിയമന ശുപാർശകളിലും മാറ്റമുണ്ടാകും. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും 2019 ചെന്നൈയിലെത്തിച്ച് സ്വർണം കവർന്ന കേസിൽ അന്വേഷണം പൂർത്തിയായെന്നും കുറ്റപത്രം ഉടൻ നൽകുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിനെ സസ്പെൻഡ് ചെയ്തു. റെസിഡന്റ് കമ്മീഷണർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ലഭിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9-ാം പ്രതി ഹരീഷ് കുമാറിന് ജാമ്യം അനുവദിച്ചതിനെതിരെ സർക്കാരും ഇഡിയും നൽകിയ ഹർജികളിൽ ഹൈക്കോടതി നോട്ടീസ് നിർദ്ദേശിച്ചു. 9-ാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാരും ഇഡിയും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി വീണ്ടും തെരഞ്ഞെടുത്തു. രാജ്യസഭാ കാലാവധി ഈ മാസം 25-ന് അവസാനിച്ചതിന് പിന്നാലെ 26-ന് ഖാർഗെ വീണ്ടും സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഗൾഫിലെ പ്രതിസന്ധിയിൽ അയവുണ്ടായ സാഹചര്യത്തിൽ വിദേശ വിമാന സർവീസുകൾ ഉയർത്തുന്നത് പരിഗണിച്ച് എയർ ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറുമായ കാമ്പൽ വിൽസൺ ഇക്കാര്യം അറിയിച്ച് കമ്പനിക്ക് സർക്കുലർ നൽകിയതായാണ് റിപ്പോർട്ട്. ലീഗൽ മെട്രോളജി നിയമവുമായി ബന്ധപ്പെട്ട പിഴവുകളിൽ ഉടൻ നടപടിയെടുക്കുന്നതിന് പകരം തിരുത്താൻ അവസരം നൽകുന്നതിന് ലീഗൽ മെട്രോളജി നിയമം 2009 ഭേദഗതിയുമായി കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം. പുതിയ ചട്ടമനുസരിച്ച് നടപടിക്രമത്തിലും നിയമം പാലിക്കുന്നതിനുമുള്ള ആദ്യ വീഴ്ചകളിൽ നിയമ നടപടി സ്വീകരിക്കും മുൻപ് നോട്ടീസ് നൽകി തിരുത്തുന്നതിന് അവസരം നൽകണം. മെയ് മാസം രാജ്യത്തെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ 5.1% വളർച്ച. ഏപ്രിലിൽ ഇത് 4.9%. വിവാദങ്ങൾക്കിടെ ചേർന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ കൌൺസിലർമാർ തമ്മിൽ കൂട്ടയടി. ഹാജർബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് BJP UDF കൌൺസിലർമാർ തമ്മിലുള്ള കയ്യാങ്കളിയിൽ ഇരുപക്ഷത്തു നിന്നുമുള്ള 5 പേർക്ക് പരിക്കേറ്റു. UDF അംഗങ്ങൾ ഹാജർബുക്ക് പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നാരോപിച്ച് വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയന്റെ നേതൃത്വത്തിൽ BJP കൌൺസിലർമാർ UDF ഭാഗത്തേക്ക് ഇരച്ചെത്തുകയും ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുകയുമായിരുന്നു. എന്നാൽ കൌൺസിലിൽ ഉണ്ടായിരുന്ന LDF അംഗങ്ങൾ പ്രശ്നത്തിൽ ഇടപെടാതെ മാറി നിന്നു. കോവിഡ് വ്യാപന സമയത്ത് പുറത്തിറക്കിയ ആരോഗ്യ സേതു ആപ്പിന്റെ 2-ാം പതിപ്പുമായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. രോഗവ്യാപന നിയന്ത്രണങ്ങൾ മാറി വർഷങ്ങൾക്കു ശേഷമാണ് ആപ്പിന്റെ പുതിയ പതിപ്പ് മാറ്റങ്ങളോടെ അവതരിപ്പിക്കുന്നത്. പശ്ചിമബംഗാളിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിന്റെ പേരിൽ ടെലിഗ്രാഫ് മുൻ പത്രാധിപർ R. രാജഗോപാലിന് പാസ്പോർട്ട് പുതുക്കൽ നിഷേധിച്ചത് സങ്കീർണമാകുന്നു. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ ഒഴികെയുള്ള രാജ്യങ്ങളിലെ പൌരരുടെ രജിസ്ട്രേഷനും നാടുകടത്തലും കൈകാര്യം ചെയ്യുന്ന സെക്യൂരിറ്റി കൺട്രോൾ ഓർഗനൈസേഷനാണ് പരിശോധന നടത്തിയതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ S. കറുത്തയെ 3-ാം വട്ടവും ED ചോദ്യം ചെയ്തു. ജന്മവൈകല്യങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുന്നതിന് നവജാത ശിശുക്കളുടെ പരിശോധനയും നിരീക്ഷണവും വ്യാപകമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനം. കേരളം നടപ്പാക്കിയ ഹൃദ്യം അടക്കമുള്ള ആരോഗ്യ മാതൃകകൾ ഉയർത്തിക്കാട്ടിയാണ് ശിശുമരണനിരക്ക് കുറയ്ക്കുന്നതിനും പരിശോധനാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പദ്ധതികൾ അവർ നിർദ്ദേശിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളക്കേസിൽ അറസ്റ്റിലായവർക്ക് വേണ്ടി ഹാജരാവില്ലെന്ന് ഫൈസാബാദ് ബാർ അസോസിയേഷൻ. തീരുമാനം ലംഘിച്ചാൽ അഭിഭാഷകൻ ഓരോ പ്രതിക്കും 5 ലക്ഷം രൂപ വീതം ബാർ അസോസിയേഷന് പിഴ നൽകേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. ദേശീയ നിക്ഷേപ അടിസ്ഥാന സൌകര്യ വികസന ഫണ്ടിലേക്ക് 30,000 കോടി രൂപ കൂടി അധികമായി നിക്ഷേപിക്കാൻ കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. ഇതോടെ NIIF കേന്ദ്ര നിക്ഷേപം 60,000 കോടി രൂപയാകും. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. ആദ്യമായാണ് ആംബുലൻസ് പ്രവർത്തനങ്ങൾക്ക് ഏകീകൃത ചട്ടക്കൂട് രൂപവൽക്കരിക്കുന്നത്. രാജ്യം മുഴുവൻ ആംബുലൻസ് സേവനങ്ങൾക്ക് 112 എന്ന ഏകീകൃത നമ്പർ നടപ്പാക്കും. രാജ്യത്ത് അടിയന്തര മെഡിക്കൽ ഉപകരണങ്ങളുടെ ഉൽപ്പാദനം സുഗമമാക്കുന്നതിനും വിപണിയിൽ ഇവയുടെ ലഭ്യത വേഗമാക്കുന്നതിനും 2017 മെഡിക്കൽ ഉപകരണ ചട്ടം ഭേദഗതി ചെയ്യാനൊരുങ്ങി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. ഇത് സംബന്ധിച്ച കരട് വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിലെ ഉദാസീന നിലപാട് കേസ് അട്ടിമറിക്കാൻ ഇടയാക്കുമെന്ന് ആശങ്കയെന്ന് റിപ്പോർട്ടുകൾ. കണ്ടുകെട്ടിയ മരത്തടികളുടെ ലേലം ഹൈക്കോടതി സ്റ്റേ ചെയ്തതോടെയാണ് പ്രതികൾക്ക് വനം വകുപ്പിൽ നിന്ന് സഹായം കിട്ടുന്നുവെന്ന ആരോപണം ഉയർന്നത്. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൌത്ത് വയനാട് DFO നൽകാത്തതിനാൽ പ്രോസിക്യൂഷൻ വാദം ദുർബലമായെന്നും അത് പ്രതികൾക്ക് അനുകൂല ഉത്തരവുണ്ടാകാൻ കാരണമായെന്നുമാണ് ആക്ഷേപം. ദേശീയപാത ബൈപ്പാസിനു വേണ്ടി സ്ഥലം ഏറ്റെടുക്കാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ കീഴാറ്റൂർ വയലിൽ തടഞ്ഞുവെച്ചെന്ന കേസിലെ 28 പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ തളിപ്പറമ്പ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് ജെ ശ്രീജ വെറുതെ വിട്ടു. അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 36 സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്ന് താലിബാൻ അറിയിച്ചു. 160 പേർക്ക് പരിക്കേറ്റു. വാരാന്ത്യത്തിൽ പുനരാരംഭിച്ച ആക്രമണ പ്രത്യാക്രമണങ്ങൾ നിർത്തിവെക്കാൻ US ഇറാനും തീരുമാനിച്ചതായി മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചർച്ചയുമായി മുന്നോട്ടു പോകാനാണ് ധാരണ. ഇരുകൂട്ടരും അന്യോന്യം ആക്രമണം നടത്തിയത് സമാധാന കരാർ അന്തിമമാക്കാനുള്ള ശ്രമങ്ങളെ അട്ടിമറിക്കുമോ എന്ന ആശങ്ക ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്.
1: ആഴ്ച വൃത്താന്തം.

0: സ്വന്തമാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടെയാകും MSC തുറമുഖ നടത്തിപ്പിന്റെ പങ്കാളിത്തം നൽകുക. സംസ്ഥാന സർക്കാരുമായുള്ള കരാർ പ്രകാരം രണ്ടും മൂന്നും ഘട്ട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 65 വർഷത്തേക്ക് തുറമുഖ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിനാണ്. 2015 നിർമ്മാണം തുടങ്ങിയത്. സിന്ധു നദീജല ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പരാമർശവുമായി പാക് കാലാവസ്ഥാ വ്യതിയാന മന്ത്രി മുസാദിഖ് മാലിക്. പാകിസ്ഥാനുള്ള വെള്ളം നിയന്ത്രിക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണെന്നും അതിന് അനുവദിക്കില്ലെന്നും ഇസ്ലാമാബാദിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ESI അംഗമാകാനുള്ള ശമ്പളത്തിന്റെ മേൽപരിധി 21,000 രൂപയിൽ നിന്ന് 30,000 രൂപയാക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ. മലബാർ മേഖലയിലെ +1 പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർകോട് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട് ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി N. ഷംസുദ്ദീനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. അയോധ്യ രാമക്ഷേത്ര ദർശനത്തിനെത്തിയ കോൺഗ്രസ് നേതാക്കളെ തടഞ്ഞ് UP പോലീസ്. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ഉൾപ്പെടെയുള്ള നേതാക്കളെ ഹോട്ടൽ മുറികളിൽ തടഞ്ഞുവെച്ചു. ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്താണ് നടപടിയെന്നാണ് പോലീസ് വിശദീകരണം. വോട്ടവകാശം ലഭിച്ചില്ലെങ്കിൽ സർക്കാർ ആനുകൂല്യവുമില്ലെന്ന നിലപാടുമായി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന തുടങ്ങാനിരിക്കെയാണ് മുന്നറിയിപ്പ്. പുതിയ കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ച ഒഴിവിലാണ് നിയമനം. കരസേനാ ഉപമേധാവിയായിരുന്നു ജനറൽ സേത്ത്. സുരക്ഷിതമല്ലാത്ത രീതിയിൽ രാജ്യത്ത് സ്വകാര്യ പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ വളരുന്നതിന് തടയിടാൻ നടപടിയുമായി കേന്ദ്ര സർക്കാർ. പരീക്ഷാ പരിശീലന മേഖലയെ നിയന്ത്രിക്കാൻ ദേശീയതലത്തിൽ നിയമം കൊണ്ടുവരാനും JEE ഉൾപ്പെടെയുള്ള പ്രവേശന പരീക്ഷകളുടെ ഘടനയിൽ മാറ്റം വരുത്തി സ്വകാര്യ കോച്ചിങ്ങിന്റെ സ്വാധീനം കുറയ്ക്കാനുമാണ് ആലോചന. വിദ്യാഭ്യാസ മന്ത്രാലയം നിയോഗിച്ച 9-അംഗ സമിതിയാണ് ഇത് സംബന്ധിച്ച കരട് ശുപാർശ നൽകിയത്. അന്തിമ റിപ്പോർട്ട് സമിതി 2 ആഴ്ചക്കുള്ളിൽ കേന്ദ്ര സർക്കാരിന് നൽകും. നീറ്റ് ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി നിയമസഭ പ്രമേയം പാസാക്കി. ദേശീയ പ്രവേശന പരീക്ഷകളുടെ വിശ്വാസ്യത, സുതാര്യത, നിഷ്പക്ഷത എന്നിവ പൂർണ്ണമായി പുനഃസ്ഥാപിക്കുന്നതിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് മന്ത്രി RoG M. ജോൺ അവതരിപ്പിച്ച പ്രമേയം ആവശ്യപ്പെട്ടു. വർഗീയ അധിക്ഷേപം നടത്തിയെന്ന നടി അൻസിബ ഹസന്റെ പരാതിയിൽ നടൻ ടിനി ടോമിന്റെ പേരിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ച് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. കേസെടുക്കാനാവില്ലെന്ന പോലീസ് റിപ്പോർട്ടിന് പിന്നാലെയാണ് നടി കോടതിയെ സമീപിച്ചത്. സ്ത്രീത്വത്തെ അവമാനിക്കലടക്കമുള്ള പരാതികൾ അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ സർക്കാർ ഇനി AC ബസ്സുകളെ വാങ്ങൂവെന്ന് ഗതാഗത മന്ത്രി വിജയ് തമിഴൻ പാർത്ഥിപൻ. മുഖ്യമന്ത്രി ജോസഫ് വിജയ്യുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് ഈ തീരുമാനമെന്നും മന്ത്രി സേലത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ ജയിലുകളിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 1851 തടവുകാരുണ്ടെന്നും അവരിൽ ഇളവ് തേടി അപേക്ഷ നൽകിയവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി. പട്ടാനൂരിൽ 2-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച അധ്യാപകന്റെ പേരിൽ മട്ടന്നൂർ പോലീസ് കേസെടുത്തു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി എന്ന് പ്രാബല്യത്തിൽ വരുമെന്ന് പിന്നീട് തീരുമാനിക്കും എന്ന വ്യവസ്ഥയോടെ ധനകാര്യ ബിൽ നിയമസഭ പാസാക്കി. കേരളം മുഴുവൻ ഇത് ചർച്ച ചെയ്ത ശേഷം തുടർന്ന് വേണമെന്ന് തീരുമാനിച്ചാൽ മാത്രമേ നികുതി വകുപ്പ് നടപടികളെടുക്കൂ. വീര്യമുള്ള മദ്യം കുറച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് പോകണമെന്നാണ് ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട്. ഇതനുസരിച്ചാണ് കർണാടക സർക്കാർ നികുതി ഘടന പുനഃക്രമീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് യൂണിഫോം ഇട്ട് മതപരമായ ചടങ്ങുകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നതിന് വിലക്കുമായി സംസ്ഥാന പോലീസ് മേധാവി. നിയമപരിപാലനത്തിനല്ലാതെ ആരാധനാലയങ്ങളിലെ ചടങ്ങുകൾ, ഉദ്ഘാടനങ്ങൾ, ഉത്സവാഘോഷങ്ങൾ എന്നിവയിൽ പങ്കെടുക്കുമ്പോൾ യൂണിഫോം വേണ്ടെന്നാണ് റിവാർഡ ചന്ദ്രശേഖരന്റെ സർക്കുലർ. 1971 1995 എംപ്ലോയീസ് പെൻഷൻ സ്കീം EPS ഒഴിവാക്കി EPS 2026 നിലവിൽ വന്നു. സുപ്രീംകോടതി അനുവദിച്ച ഉയർന്ന പെൻഷന് പുതിയ സ്കീം ബാധിക്കില്ല. പെൻഷൻ കണക്കാക്കുന്ന ഫോർമുലയിലും മാറ്റമില്ല. സെൻസസ് ഡ്യൂട്ടിയുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കെല്ലാം അവധി ഉറപ്പാക്കി സർക്കാർ. ഈ മാസം 1 മുതൽ 30 വരെയാണ് ഡ്യൂട്ടി. ഇത് പൂർത്തിയാക്കാൻ മാസത്തിൽ 10 ദിവസം പൂർണ്ണമായോ 20 ദിവസം പകുതി സമയമോ അവധിയെടുക്കാമെന്നാണ് പൊതുഭരണവകുപ്പിന്റെ ഉത്തരവ്. കുട്ടികളുടെ പഠനം മുടങ്ങാതെ

0: ശേഖരിക്കാൻ സ്കൂൾ സമയത്തിന് ശേഷം സെൻസസ് നടത്താനായിരുന്നു ആദ്യം വാക്കാലുള്ള നിർദ്ദേശം. പിറന്നാൾ ദിനത്തിൽ പുതുവസ്ത്രവും വിരുന്നൊരുക്കാനുള്ള സാധനങ്ങളും വാങ്ങാനായി സ്കൂട്ടറിൽ പോകവെ യുവാവും അച്ഛനും സ്വകാര്യ ബസ്സിടിച്ച് മരിച്ചു. മട്ടന്നൂർ കോളാരി ഇല്ലത്തുവളപ്പിൽ ഹൌസിൽ ഇ വി വൈഷ്ണവ്, അച്ഛൻ പി വിനോദ് എന്നിവരാണ് മരിച്ചത്. ഈ വർഷം 7 തവണയായി 1544 രൂപ കൂട്ടിയ വാണിജ്യ പാചകവാതക സിലിണ്ടറിന് ഒടുവിൽ വില കുറച്ചു. 19 കിലോഗ്രാം സിലിണ്ടറിന് 180 രൂപയാണ് കുറച്ചത്. 1.5 മാസമായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ 6 ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പിലേക്ക്. INA പ്രതിനിധികളും ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും കോഴിക്കോട് റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷൻ വിപിൻലാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനമായത്. നികുതി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ജില്ലയിലെ 40 സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് RTOയിൽ ജി ഫോം സമർപ്പിച്ചു. ഈ മാസം 30 നികുതി കാലാവധി തീർന്നതോടെയാണ് ബസ്സുടമകൾ സർവീസ് അവസാനിപ്പിച്ചത്. KSRTCയുടെ സ്ത്രീകൾക്കായുള്ള പ്രിയദർശിനി സൗജന്യ യാത്രയും ഡീസൽ വിലവർദ്ധനയുമാണ് സ്വകാര്യ ബസ്സുകളെ പ്രതിസന്ധിയിലാക്കിയതെന്ന് ഉടമകൾ പറയുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയായി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ആരോഗ്യ കായിക മേഖലയിലെ വിഷയങ്ങൾ, പാഠ്യപദ്ധതി, അധ്യാപക തസ്തിക, അടിസ്ഥാന സൗകര്യങ്ങൾ, പരിശീലനം, വിദ്യാർത്ഥികളുടെ ആരോഗ്യം ഇവയാണ് പഠന വിഷയങ്ങൾ. 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നത് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിന് നിയമസഭ ഏകകണ്ഠമായി അംഗീകാരം നൽകി. രാഷ്ട്രപതി നിയമസഭയുടെ അഭിപ്രായം തേടി അയച്ച ബില്ലാണ് പാസാക്കിയത്. മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു. മന്ത്രിസഭയുടെ ശുപാർശ ഗവർണർ അംഗീകരിക്കുകയായിരുന്നു. VBG റാംജി പദ്ധതിക്കെതിരെ എതിർപ്പുമായി പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കൊപ്പം BJP ഭരിക്കുന്ന ബീഹാറും മധ്യപ്രദേശും മൊത്തം ചെലവിന്റെ 40% സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന നിബന്ധനയോടാണ് പ്രധാന വിയോജിപ്പ്. ഫോൺ നമ്പർ വെളിപ്പെടുത്താതെ ആശയവിനിമയം നടത്താൻ വാട്സപ്പ് തയ്യാറാക്കിയ പുതിയ യൂസർ നെയിം സംവിധാനത്തിൽ മെറ്റയ്ക്ക് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. വിഷയത്തിലെ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഫീച്ചർ ഇന്ത്യയിൽ നിർത്തിവെക്കണമെന്നും 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു. സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദകരിൽ നിന്ന് വർഷംതോറും ഈടാക്കുന്ന സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കുറയ്ക്കാൻ KSEB തീരുമാനിച്ചു. ഇതിനകം ഡിപ്പോസിറ്റ് ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചവരുടെ തുക തിരുത്തും. പ്രതിമാസ ശരാശരി ബിൽ തുകയുടെ 2 ഇരട്ടി മാത്രം ഈടാക്കുന്നതിനു പകരം മൊത്തം ഉപഭോഗം കണക്കാക്കി വൻ തുകയാണ് ഈടാക്കിയിരുന്നത്. പശ്ചിമേഷ്യ യുദ്ധത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കുകയെന്ന ലക്ഷ്യവുമായി അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ ഖത്തറിൽ മധ്യസ്ഥർ മുഖേന ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ട്. ചർച്ചയുമായി ബന്ധമുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ AFP ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിന് ഇനി US സഹായം ആവശ്യമില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. രാജ്യത്തിന്റെ ശക്തമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇനി വിദേശ സഹായങ്ങൾ ആവശ്യമില്ലെന്ന് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ച നെതന്യാഹു US നിന്നുള്ള സഹായധനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായും ഇതിനുള്ള നടപടി ഈ വർഷത്തിൽ തന്നെ തുടങ്ങുമെന്നും അറിയിച്ചു. ജന്മാവകാശ പൗരത്വം നിയന്ത്രിക്കാനുള്ള തന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് സുപ്രീംകോടതി മരവിപ്പിച്ചതിൽ പ്രതിഷേധവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

ചാരു കസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരു കസേലയിലിരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരു കസേല.

0: എന്റെ സൂര്യേച്ചി ഇങ്ങക്കാ റേഡിയോ ഒന്ന് ഓഫാക്കറോ, ഇത്ര നേരായി ഞാൻ വിളിച്ചു കൂവുന്ന്.
1: കൂവാനെന്താ അശ്വിനി, നീ കോഴിയാറ്റാന്നോ വിളിച്ചു കൂവുന്നെന്ന് പറയുന്നേ? കോഴിയൊന്നല്ലല്ലോ, നീ ഒരു മനുഷ്യനല്ലേ?
0: തൽക്കാലം ഒരു കോഴി മതി, നമുക്ക് കഥ കേൾക്കണ്ടേ?
1: കഥ കേൾക്കണോ? ഈ പാട്ട് നല്ല പാട്ടല്ലേ, നല്ല രസമല്ലേ കേൾക്കാന്. ആ അതുകൊണ്ടാ ഞാൻ വെച്ചേ.
0: അങ്ങനെ
1: ആ സമയായില്ല പോലും, ചാരുകസേരക്ക്
0: ആയിട്ടില്ലേ?
1: ഇല്ല
0: ആയല്ലോ. വാച്ച് നോക്ക്, പുറത്തു കൂടെ പോകുന്ന ആൾക്കാരെ മാത്രം നോക്കിയാ പോരാ, ഇടക്കിടക്ക് വാച്ച് നോക്കണോ?
1: അപ്പൊ നമുക്ക് ചാരുകസേരയുടെ സമയമായി എന്നാ നീ പറഞ്ഞു വരുന്നേ.
0: ആ
1: ആ അപ്പൊ നമുക്ക് മാഷെടുത്ത് പോണ്ടേ?
0: പോണം.
1: എന്നാ വാ, സമയം കളയണ്ട. മാഷേ.
2: ചാരുകസയുടെ സമയമാണല്ലേ.
1: അതെ
0: അല്ല മാഷേ, സൂര്യേച്ചി സമയം ആയില്ല പോലും എന്നാ പറയുന്നു.
2: അങ്ങനെ പറഞ്ഞോ സൂര്യ.
1: അല്ല മാഷേ, ഞാനൊരു പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, അതിന്റെ ആ ത്രില്ലങ്ങ് പറഞ്ഞു പോയത്.
2: എന്താണ് ആ പാട്ട്?
1: സമയമായില്ല പോലും,
0: ക്ഷമയെന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴിന്ന് ഞാൻ അന്നേരം തിരിച്ചും പറഞ്ഞു.
2: അത് ഏതാണ്, ആരുടെ പാട്ടാണ്? സിനിമ പാട്ടാണോ?
1: സിനിമാ പാട്ടാണ്.
2: ആണോ? ഏതാ സിനിമ?
1: കരുണ.
2: കരുണ ഒരു സിനിമ ഉണ്ടല്ലേ, കരുണയുണ്ട് കാരുണ്യുണ്ട് അല്ലേ? ആരുടേതാണ് വരികള്?
1: കുമാരനാശാന്റെ.
2: ആർക്കാണ് സമയമായിട്ടില്ലാത്തത്?
0: സൂര്യേച്ചിക്ക്.
2: അപ്പം കുമാരനാശാൻ അറിയാം, 1923 അല്ലേ, അത്രക്ക് പ്രായമുണ്ട് സൂര്യക്ക്.
0: ഇണ്ടാവും മാഷേ, ഇത് മൊത്തം പുട്ടിയടിച്ചതാ.
1: ആര്, ഞാനോ?
2: അശ്വിനെ, 1923 മഹാകവി കുമാരനാശാൻ എഴുതിയ കവിതയാണ് കരുണ.
0: മാഷേ, ഈ സിനിമയിലെ പാട്ട് എഴുതിയത് ONV അല്ലേ?
2: ആണോ? പക്ഷെ അത് കവിതയിൽ എഴുതിയത് കുമാരനാശാനാണ്. അപ്പൊ നമ്മള് കുമാരനാശൻ അന്നേ അറിയാം അല്ലേ, സൂര്യ ഉള്ള കാലം.
0: ദീർഘവീക്ഷണം.
1: അതെ, എന്നിട്ടും ഞാൻ ഇവിടെ നിക്കുന്നുണ്ടല്ലോ വിചാരിക്കുന്നു, 1923 എഴുതിയിട്ട്.
0: അതാ ഞാൻ ചിന്തിക്കുന്നത്.
2: വയസ്സത്രയായി അപ്പം?
0: 23 മാഷേ ജനിച്ചിന്. 103 വയസ്സ്.
2: 103. അപ്പൊ 1-ാമത്തെ വയസ്സിലാണ് കേട്ടത് കവിത.
0: അതെ. ഓ,
2: ഇങ്ങനെ പറയാം. അപ്പൊ നമ്മള് കഥ ഏതാണെന്ന് ഇനി പറയാനില്ലല്ലോ അല്ലേ?
1: ഇല്ല, നമുക്ക് കരുണ തന്നെ പറയാം മാഷേ.
2: സമയമാവാത്ത കാര്യം തന്നെ പറയാം അല്ലേ. കുമാരനാശാന്റെ കവിതകളെ കുറിച്ച് നമ്മള് ചാരുകസേലയിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നല്ല
1: രണ്ട്.
2: പക്ഷേ ആശാന്റെ സീതാകാവ്യമാണ് നമ്മളന്ന് പറഞ്ഞത് അല്ലേ, രാമായണത്തിലെ സീതയെ, ചിന്താവിഷ്ടയായ
0: സീത
2: രണ്ട് അധ്യായങ്ങളിലായിട്ട് നമ്മൾ ചാരുകസേലയിൽ വിവരിച്ചിരുന്നു. കുമാരനാശാന്റെ ഓരോ കവിതകളും ഇതുപോലെ വിവരണാത്മകമായ കഥകളുള്ള കവിതകളാണ്. മാത്രമല്ല ആശാൻ ഒരു സ്നേഹഗായകനാണ്, ദാർശനികനാണ്. പല കാവ്യങ്ങളും മഹാകാവ്യത്തിന്റെ പദവിയിലെത്തിയതാണ്. എന്താണ് മഹാകാവ്യം എന്ന് പറഞ്ഞാല്? വലിയ കാവ്യം ആയതുകൊണ്ട് മഹാകാവ്യാവില്ല, വലുപ്പത്തിലല്ല കാര്യം. എന്താണ് പിന്നെ?
0: ഉള്ളടക്കം, ആശയം.
2: ആശയം അല്ലെങ്കിൽ ഉള്ളടക്കം. ദാർശനികത ഉണ്ടാവണം അല്ലേ കവിതയിലെ, ദാർശനികത ഉണ്ടാവണം. കേവലം വാക്കുകളുടെ ഒരു കളി മാത്രമല്ല. ആശാൻ
0: ആശയഗംഭീരൻ,
2: സ്നേഹഗായകനാണല്ലേ. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ.
0: സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും.
1: അശ്വിനി, നമ്മൾ കുമാരനാശാന്റെയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ, ഇത് കുമാരനാശാന്റെ അല്ല.
0: പക്ഷെ സ്നേഹമുണ്ടോ?
1: സ്നേഹമുണ്ട്, നിന്നോടല്ല കവിയോട്.
2: വയലാറിന്റെ മാനുഷാതയിലെ കവിതയാണ്. അങ്ങനെയാണ് തുടങ്ങുന്നത് അല്ലേ, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. നമ്മൾ അതില് കവിതകളിലെ ചില പോസ് അല്ലേ, ചില വിരാമങ്ങളുണ്ട്, അത് ചിലപ്പോ അർത്ഥം മാറിപ്പോവും. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ എന്ന് പറഞ്ഞു നിർത്താൻ പാടുണ്ടോ?
1: ഇല്ല.
2: എങ്ങനെ പറഞ്ഞാലും എന്താ അർത്ഥം? നോവുന്ന ആത്മാവിനെ സ്നേഹിക്കയില്ല എന്നല്ലേ. അങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പാടുണ്ടോ? നോവുന്ന ആത്മാവിനല്ലേ സ്നേഹിക്കേണ്ടത് എല്ലാരും. പക്ഷെ കവി എന്താണ് വിവക്ഷിക്കുന്നത്? സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു
0: തത്വശാസ്ത്രത്തെയും.
2: ഏത് തത്വശാസ്ത്രത്തെ?
0: നോവുന്ന ആത്മാവിനെ സ്നേഹിച്ചിടാതെ തത്വശാസ്ത്രത്തെ ഞാൻ
2: സ്നേഹിക്കില്ല. ഏതൊരു തത്വശാസ്ത്രമാണോ മനുഷ്യന്റെ ആത്മാവ് നോവുമ്പോ അതിനെ സ്നേഹിക്കാത്തത്, ആ തത്വശാസ്ത്രത്തെ ഞാൻ സ്നേഹിക്കുകയില്ല എന്ന് പറയുന്നത് ഒരു വിപ്ലവല്ലേ. അപ്പൊ ചിലർ നമ്മൾ ആദ്യത്തെ രണ്ട് ഭാഗം മാത്രം എടുത്ത് മാറ്റുമ്പോഴാണ് അതിന്റെ അർത്ഥം മാറിപ്പോകുന്നത്. അർദ്ധവിരാമങ്ങളിൽ നമ്മൾ കവിതകളുടെ വരികൾ മുറിക്കാൻ പാടില്ല. തൽക്കാലം നമുക്ക് ആധുനിക കവിയല്ലേ വയലാറ്, നമുക്ക് ആശാനിലേക്ക് തന്നെ തിരിച്ചു പോവാം. ആശാന്റെ കാവ്യങ്ങൾ ഏതൊക്കെയാണ്?
0: കരുണ,
1: ചിന്താവിഷ്ടയായ സീത,
0: നളിനി ലീല,
1: പ്രരോധനം,
0: ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി,
1: ചണ്ഡാല ഭിക്ഷുകി, തൂമ തേടും ആ പാള,
2: തൂമ തേടുന്ന പാള കിണറ്റിൽ ടോമൽ കയ്യാൽ.
0: മാഷെ, ഈ ചണ്ടാല ഭിക്ഷുകിന്റെ കഥയൊന്ന് പറയണം, അത് സൂര്യേച്ചിക്ക് ഭയങ്കര ഇഷ്ടം.
2: അതെ, തീർച്ചയായിട്ടും നമുക്ക് പറയാം. ചണ്ടാല ഭിക്ഷുകിയൊക്കെ എഴുതിയിട്ട് 100 കൊല്ലം കഴിഞ്ഞെങ്കിലും ആശാന്റെ കാവ്യങ്ങൾക്ക് കാലിക പ്രസക്തി ഉണ്ട്. നമ്മളിപ്പം എന്ന് പറയുന്ന കരുണക്കും കാലിക പ്രസക്തി ഉണ്ട്. തൽക്കാലം ആശാന്റെ മറ്റ് കാവ്യങ്ങളെ കുറിച്ച് നമുക്കിപ്പം പരാമർശിക്കാതെ കരുണയിലേക്ക് തന്നെ വരാം അല്ലേ. ലീല, നളിനി തുടങ്ങിയ കുറെ കവിതകളിൽ സ്ത്രീകളുടെ പേരാണ്. ദുരവസ്ഥ കേരളത്തിൽ ഇറങ്ങിയ ഒരു കലാപത്തിനെ കുറിച്ച് എഴുതിയതാണ്. പുരാണങ്ങളെ അധികരിച്ചാണ് ചിന്താവിഷ്ടിയ സീത. ശ്രീബുദ്ധചരിതമുണ്ട്. ബുദ്ധമതത്തിന്റെ സ്വാധീനം വളരെ കൂടുതലാണ് ആശാന്റെ കാവ്യങ്ങളിൽ. അത് അദ്ദേഹത്തിന്റെ ജീവിതവും ശ്രീനാരായണ ഗുരുവായിട്ടുള്ള ബന്ധവും ബുദ്ധമത സ്വാധീനം ഒക്കെ കവിതകളിൽ പ്രതിഫലിക്കുക സ്വാഭാവികമാണ്. അതുപോലെ ബുദ്ധമതത്തിന്റെ സ്വാധീനം പ്രതിഫലിച്ച ഒരു കവിത തന്നെയാണ് കരുണയും. കരുണയിലെ നമുക്ക് കവിതകളിലും നായികാ നായകന്മാരുണ്ടാകും, അറിയാലോ ആരാണ് നായിക?
0: വാസവദത്തയാണ്
2: നായകനും ഉപഗുപ്തൻ. ആരാണ് വാസവദത്ത? ഒരു വേശ്യാസ്ത്രീയാണ്. ഉപഗുപ്തനോ ഒരു ബുദ്ധ ഭിക്ഷുവാണ് അല്ലേ. അവര് തമ്മിലുള്ള പ്രണയമാണ് ഇതിവൃത്തം. അപ്പോ കവിത തുടങ്ങുന്നത് എങ്ങനെയാണ്? ഉത്തരമധുരാപുരിയിലാണ് കവിത നടക്കുന്നത്. അവിടെയാണ് വാസവദത്ത എന്ന അതിസുന്ദരിയായ സ്ത്രീ നാടുവാഴുന്നത്. അനുപമ കൃപാനിധി അഖില ബാന്ധവൻ എന്നാണ് തുടക്കം. മഹാകവി കുമാരനാശാൻ പദസമ്പത്തില് അങ്ങേറ്റത്തെ അനുഗ്രഹീതനാണ്. ഓരോ വാക്കുകളിലും പദങ്ങൾ ചേർത്ത് വെച്ച് വാക്കുകൾ ഉണ്ടാക്കുമ്പം ആ പദാർത്ഥങ്ങളുടെ വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും അല്ലെ, ബാഹ്യമായ അർത്ഥവും ആന്തരികമായ അർത്ഥവും അനവധിയാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ചിന്താവിഷ്ടയായ സീതക്കൊക്കെ ഒരുപാട് ആഖ്യാനങ്ങൾ നമ്മുടെ അഴീക്കോട് മാഷ് ഉൾപ്പെടെ എന്തായിരുന്നു അതിൻ്റെ പേര്? ആശാന്റെ
0: സീതാകാവ്യം.
2: ആ ആശാന്റെ സീതാകാവ്യം പോലെ ഒരുപാട് തവണ നമ്മൾ നോക്കും. 1920s പത്തൊമ്പതുകളിൽ എഴുതിയ കവിതകൾ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു. കുമാരനാശാന്റെ മിക്കവാറും എല്ലാ കവിതകളുടെയും പിറവിക്ക് 100 വർഷത്തെ പഴക്കമുണ്ട്. ഈ 100 വർഷം കൊണ്ട് നമ്മുടെ കേരളീയ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല അല്ലേ. പ്രകടമായ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ചിന്താവിഷ്ടയായ സീതയും ചണ്ഡാല ഭിക്ഷുകയും കരുണയും ഒക്കെ പുതിയ കാലത്തെ ചില പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ചണ്ഡാല ഭിക്ഷുകി ജാതീയതയുടെ ഒരു വലിയ അനാവരണമാണല്ലേ. എന്താണ്? ജാതി ചോദിക്കുന്നില്ല ഞാൻ സഹോദരി, ചോദിക്കുന്നത് കുടിനീരാണ്. നാവ് വരണ്ട, എനിക്ക് കുടിവെള്ളം വേണം. അപ്പം അന്നത്തെ കാലത്ത് വെള്ളം പകർന്നു കൊടുക്കുന്നത് പോലും ജാതി നോക്കിയിട്ടാണ്. ഒരു ബുദ്ധഭിക്ഷുവിന് ഒരു ചണ്ഡാല സ്ത്രീ വെള്ളം കൊടുക്കാൻ പാടില്ല, അയിത്തമാണ് അല്ലേ. അൺടച്ചബിലിറ്റി, അതായത് കണ്ടുകൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, ആ ജാതീയത കുടികുത്തി വാഴുന്നൊരു കാലമാണ്. ചണ്ഡാല ഭിക്ഷുകിൽ അത് കൃത്യമായിട്ട് ആശാൻ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. കരുണയിൽ പക്ഷേ അതല്ല, പ്രണയമാണ്. ആശാൻ സ്നേഹഗായകൻ എന്ന് പറയുന്നു. ആശാനം ഒരു കാമുകനായിരുന്നു. ആശാന്റെ കാമുകിയുടെ പേരറിയോ? അശ്വിനി തീർച്ചയായിട്ടും ഓർമ്മിക്കേണ്ട ഒരു പേരാണ്, ഭാനുമതി. ഭാനുമതി ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കാലത്താണ് അദ്ദേഹം. ശ്രീനാരായണ ഗുരു ഒരു നിത്യ ബ്രഹ്മചാരിയാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ്, SNDP സെക്രട്ടറി ആയിരുന്നു. കുമാരനാശാനം ഒരു ഭാവഗായകൻ, സ്നേഹഗായകൻ, ഉള്ളിൽ ഒരുപാട് പ്രണയവും കരുണയും ലോലഭാവങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അതേസമയത്ത് കാൽപ്പനികതയുടെ അതിനേക്കാൾ കൂടുതൽ ദാർശനികതയാണ്. അപ്പോൾ അങ്ങനെ ആത്മീയതയും ദാർശനികതകളും ഒപ്പം അല്പം കാൽപ്പനികതകളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാൾ ജീവിതത്തിൽ, അദ്ദേഹത്തിനൊരു ജീവിത സഖിയുണ്ടായിരുന്നു. നമ്മളതല്ല വിഷയം. ഇവിടെ പ്രണയമെന്ന ഉദാത്തമായ ഒരു സങ്കല്പം, അത് തോന്നുന്നത് ആർക്കാണ്? പ്രണയമില്ലാത്ത, പ്രണയരഹിതമായ ഹൃദയത്തിൻ്റെ ഉടമകളാണ് പൊതുവെ ഈ മാംസ വിൽപ്പനക്കാരായ വേശ്യമാർ. അവർ തങ്ങളുടെ ശരീരം വിൽപ്പന ചരക്കാക്കുകയാണ്. രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വയറ്റപ്പിഴപ്പിനായിരിക്കും, മറ്റൊന്ന് ആഡംബര ജീവിതത്തിനാണ്. നമ്മുടെ മലയാള സാഹിത്യത്തിലെ ഈ ചമ്പു കൃതികളുടെ ഒരു കാലമുണ്ട്. ഉണ്ണുനീല സന്ദേശം അല്ലേ, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം. ഈ കാവ്യങ്ങളിലെല്ലാം പ്രതിപാദിക്കുന്ന ഉണ്ണുനീലയും ഉണ്ണിച്ചിരുദേവിയും ഒക്കെ ആരാണ്? നാട്ടിലെ ഏറ്റവും പ്രശസ്തരായ വേശ്യാസ്ത്രീകളാണ്. അവര് കേവലം വിശപ്പ് മാറ്റാനോ പട്ടിണി മാറ്റാനോ അല്ല, അവരുടെ വീടുകളിലേക്ക് രാത്രികാലങ്ങളിൽ തേടിപ്പോകുന്നത് നാട്ടിലെ ജന്മിമാരും രാജകുടുംബാംഗങ്ങളും ഭരണാധികാരികളൊക്കെയാണ്, വ്യാപാരികളൊക്കെയാണ്. അങ്ങനെ വലിയ സാമ്പത്തിക നില അന്നുണ്ടായിരുന്നു. ഒരുതരം ഒരു ഗ്ലോറിഫൈഡ് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാം അല്ലേ. ഇന്നത്തെ പോലെയല്ല, ആ കാലത്ത് അത് നാട്ടിൽ നിലവിലുണ്ടായിരുന്ന ഒരു കാലമാണ്. അതിനു മുമ്പ് എന്തായിരുന്നു ഇവരുടെ പേര്?
0: ദേവദാസി.
2: ആ ദേവദാസി സങ്കല്പം നമ്മൾ പുരാണങ്ങളിൽ കാണാം. പുരാണങ്ങളിൽ നിന്ന് ചരിത്രത്തിലേക്ക് വരുമ്പോൾ അവിടെയും ദേവദാസികളുണ്ട്. ദേവദാസികൾ നർത്തകരാണ്, ഗായകരാണ്, രാജകൊട്ടാരത്തിൻ്റെ ഉപശാലകളിൽ താമസിക്കുന്നവരാണ്. അവരെ സന്തോഷിപ്പിക്കേണ്ട ചുമതല അവർക്കാണ്. ഓർമ്മയിലെ വൈശാലിയിലെ മാലിനിയും വൈശാലിയും ഒക്കെ ദേവദാസികളിൽപ്പെട്ടവരാണ്. പക്ഷെ അവർക്ക് രാജാക്കന്മാരെ എത്രമാത്രം സന്തോഷിപ്പിച്ചാലും അതിനപ്പുറത്തേക്ക് അവരൊന്നും ആഗ്രഹിക്കാൻ പാടില്ല, അല്ലെ? മറ്റൊരു അവകാശമൊന്നും അവർക്കില്ല. വൈശാലിയുടെ അമ്മ അത് ആഗ്രഹിച്ചതാണ്, നമ്മൾ സിനിമയിൽ കണ്ട കഥ. ഇത് അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് വാസവദത്ത. നടക്കുന്നത് കേരളത്തിലല്ല, ഉത്തര മധുരാപുരിയിലാണ്. ദക്ഷിണ കേരളത്തിൽ, ദക്ഷിണേന്ത്യയിലൊരു പ്രധാനപ്പെട്ട സ്ഥലത്ത് മധുരയിലാണ് വാസവദത്തയുടെ നാട്. അവർ ഒരുപാട് ആളുകൾ അവരെ തേടി വരുന്നു, ധാരാളം പണം സമ്പാദിക്കുന്നു. സമൂഹത്തിൽ വലിയ നിലയാണ്, ഇന്നത്തെ പോലെയൊന്നുമല്ല, അത് എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ്. എല്ലാവരും ബഹുമാനിക്കുന്നൊരു നില അവർക്കുണ്ടായിരുന്നു. ബഹുമാനം എന്ന് പറഞ്ഞാൽ ധനാഢ്യത്തിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുടെ പേരിൽ എല്ലാവരും അവരെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. അങ്ങനെ വലിയ നിലയിൽ കഴിയുന്ന വാസവദത്തക്ക് വലുതല്ലാത്ത ഒരാഗ്രഹം, ബുദ്ധഭിക്ഷുവായ ഉപഗുപ്തനെ ഒന്ന് വരിക്കണം, അദ്ദേഹത്തിന് തൻ്റെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരണം, അദ്ദേഹത്തോട് കലശലായ പ്രണയം. തൻ്റെ തോഴിമാരെ പറഞ്ഞേക്കും, ഉപഗുപ്തൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കും. ആ സമയത്ത് ഉപഗുപ്തൻ എന്ത് മറുപടി പറയും?
0: പാടില്ല പാടില്ല പാടേ നമ്മൾ,
1: മാഷെ കാര്യമായി വെക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. സ്ഥലകാലബോധം നഷ്ടപ്പെടുന്ന അസുഖത്തിന്റെ പേര് ഇപ്പൊ എന്നാ പറയണ്ടേ?
2: ചാരികസേലയിൽ ഇരുന്ന് തന്നെ പറയണോ നമുക്ക്? സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് തുടങ്ങിയല്ലേ?
1: അതെ.
2: പക്ഷേ അശ്വിനി ഇപ്പോഴും ആ മറ്റൊരു പ്രണയകാവ്യത്തിലുള്ളത് ചങ്ങമ്പുഴയാണത് അല്ലേ? രമണനാണ് അങ്ങനെ പറഞ്ഞത്. ഇവിടെ പക്ഷെ രമണനല്ല അശ്വിനി, ഉപഗുപ്തനാണ്. ചോദിക്കുന്നത് ചന്ദ്രികയല്ല, ചോദിക്കുന്നത് ആരാണ്? വാസവദത്തയാണ്. ചങ്ങമ്പുഴയുടെ രമണനും ചന്ദ്രികയും പോലെയേ അല്ല ആര്, കരുണയിലെ വാസവദത്തയും ഉപഗുപ്തനും. പക്ഷെ ചില സമാനതകളുണ്ട് അല്ലേ? എന്താണ്? ഒരുപക്ഷെ സമാനതയാവും അശ്വിനിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് പാടില്ല പാടില്ല എന്ന് കയറി വരാൻ കാരണം. എന്താണ് സമാനത? രണ്ടിലും കാമുകിമാര് വലിയ സമ്പന്നരാണ്, ചന്ദ്രികയും വാസവദത്തയും സമ്പന്നരാണ്. കാമുകന്മാരോ
0: ദരിദ്രരാണ്.
2: രമണനാണെങ്കിൽ ഒരു ഇടയനാണ്, ഉപഗുപ്തനാണെങ്കിൽ ഒരു ഭിക്ഷുവാണ്. വലിയ സാമ്പത്തിക നിലയൊന്നും ഇല്ലാത്ത, ഒരുപക്ഷെ അതൊക്കെ ഉപേക്ഷിച്ച് ആത്മീയ ജീവിതത്തിലേക്ക് പോകുന്നയാളാണ്. വാസവദത്തെ പോലെ ചന്ദ്രിക ഒരു വേശ്യയല്ല എന്ന് മാത്രം. അപ്പൊ അങ്ങനെ എന്താണ് മറുപടി? അപ്പൊ പാടില്ല പാടില്ല എന്നല്ല, അതിന് സൂര്യ പറയട്ടല്ലേ?
1: സമയമായില്ല പോലും
0: സൂര്യച്ച. അങ്ങനെയല്ല, അത് ഈണത്തിൽ പാട്.

0: ബാണൻ.
1: വഞ്ചിപ്പാട്ട് വൃത്തത്തിലാണ് കരുണയുടെ എല്ലാ വരികളും. വളരെ മനോഹരമായ കാവ്യഭംഗി അതിനുണ്ട്. വൃത്തം നതോന്നതയാണ്, ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ഉപഗുപ്തൻ തിരിച്ചയക്കും തോഴിമാരെ. വാസവദത്തെ കാണാനും വാസവദത്തയോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സമയമായിട്ടില്ല, കാത്തിരിക്കുക. ഇതിനുശേഷം വാസവദത്തയുടെ അടുത്തേക്ക് വീണ്ടും സ്ഥിരം ആളുകൾ വരും, പ്രമാണിമാരും വലിയ കച്ചവടക്കാരൊക്കെ വരും. അങ്ങനെ വലിയ പ്രമാണി വന്നു, അവളെ സ്വാധീനത്തിലാക്കി. ആ സമയത്ത് വിദേശീയനായൊരു കച്ചവടക്കാരൻ മധുരയിൽ വന്നു. അപ്പോൾ കച്ചവടക്കാരൊക്കെ മധുരയിൽ വന്നാൽ നാട്ടിലെ പ്രധാനപ്പെട്ട വേശ്യകളുടെ വീടുകളിലായിരിക്കും അന്ത്യുറക്കം. അങ്ങനെ വാസവദത്തയുടെ വീട്ടിലും അയാൾ പോയി. വാസവദത്ത തൻ്റെ കാമുകനെ തന്ത്രപൂർവം വശീകരിച്ച് കൊന്നുകളഞ്ഞു.
2: ആരേ? ഉപഗുപ്തനെ
1: അല്ല, തൽക്കാലികമായിട്ട് വന്ന വാസവദത്തയുടെ ശരീരം മാത്രം മോഹിച്ചെത്തിയ കാമുകനെ കൊന്നു. ഉപഗുപ്തനിലേക്കുള്ള തൻ്റെ വഴിക്ക് തടസ്സമുണ്ടാവരുതെന്ന് കരുതിയാണ് കൊന്നുകളഞ്ഞത്. എന്നിട്ടെന്ത് ചെയ്തെന്നറിയോ വാസവദത്ത? അയാളുടെ ശരീരം ഒരു ചാണകക്കുഴിയിൽ കുഴിച്ചു മൂടി.
3: ഇപ്പൊ മാത്രല്ല അശ്വിനി, ഇത് പണ്ടേയുണ്ട്.
1: പുതിയ കാലത്തെ മാധ്യമങ്ങളിൽ നമുക്ക് കാണാവുന്ന വാർത്തകൾ ഏതാണ്ട് ഇതുപോലെയാണല്ലേ. കാമുകനെ കഴുത്തറുത്ത് കൊല്ലുക, കാമുകിയെ കാമുകൻ കഴുത്തറുത്ത് കൊല്ലുക. കാമുകനും കാമുകിക്ക് അപ്പുറത്തേക്ക് ഭാര്യ ഭർത്താക്കന്മാരും അല്ലേ, കുടുംബ അംഗങ്ങളാണെങ്കിലും അല്ലാത്തവരൊക്കെ ഇതുപോലെ കൊല്ലുകയും കുഴിച്ചു മൂടുകയും ചെയ്ത കഥകളൊക്കെ ഉണ്ട്.
3: പോലീസ് സ്റ്റേഷന്റെ തറയുടെ ഉള്ളിലല്ലേ കുഴിച്ചിട്ടിനി? നമ്മളെ വരുണിന്
2: ധ്യാനത്തിന് പോയത്,
3: അവരെല്ലാം ധ്യാനത്തിന് പോയിനി.
2: കഥ പറയുന്നല്ലേ നല്ല.
3: അതെ അതെ. എന്നിട്ട് കുഴിച്ചു മൂടിയിട്ട്?
1: അങ്ങനെ കുഴിച്ചു മൂടി, ആരും അറിയാതെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വാസവദത്തയുടെ താല്പര്യം എന്താണ്? ഈ പ്രമാണിയാണ് വലിയ സമ്പന്നനാണ്, വർത്തകൻ, വർത്തകൻ എന്ന് പറഞ്ഞാൽ വ്യാപാരിയാണ്. അവര് ഒരു പക്ഷെ വാസവദത്തയും കൂട്ടി അവര് നാട്ടിലേക്കൊക്കെ പോവാനൊക്കെ ഇടയുണ്ട്. അപ്പൊ അതുകൊണ്ട് നേരിട്ടല്ല, വശീകരിച്ച് ചതിയിലപ്പെടുത്തി കൊന്നുകളഞ്ഞു. അങ്ങനെ ചാണകക്കുഴിയിലാണ് കുഴിച്ചു മൂടിയത്. ഈ പ്രമാണിയെ പ്രധാനപ്പെട്ട ആളാണ്. പ്രമാണിക്ക് ഒരുപാട് തൊഴിലാളികളുണ്ട് അദ്ദേഹത്തിന് കീഴിൽ. തൊഴിലാളികൾ പ്രമാണിയെ കാണാതായപ്പോൾ എല്ലാവരുടെയും അന്വേഷിക്കാൻ തുടങ്ങി. ബന്ധുക്കളുടെ ഇടയിൽ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ പലതരത്തിൽ അന്വേഷണം പോയി. അവസാനം അന്വേഷണം എവിടെ കിട്ടി? വാസവദത്തയിലേക്ക് അന്വേഷണം നീളുകയാണ്. കാരണം പ്രമാണി വാസവദത്തയുടെ വീട് സന്ദർശിച്ചു എന്നുള്ളൊരു വിവരം അവർ കിട്ടി. അതിനു മുമ്പ് തന്നെ അവർക്ക് പ്രമാണിയുടെ ശവശരീര ഭാഗങ്ങൾ കണ്ടെത്തി. എവിടുന്ന്?
3: ചാണകക്കുഴിയെന്ന്
1: കണ്ടെത്തി. അങ്ങനെ കൊലപാതകമാണ്, ആരാണ് ചാണകക്കുഴിയിൽ കൊന്ന് കുഴിച്ചിട്ടെന്നുള്ള അന്വേഷണം വന്നു. അന്നൊക്കെ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്, ന്യായാധിപന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ ന്യായവിധി വന്നു, വാസവദത്തയെ ബന്ധനസ്ഥയാക്കി. എന്താണ് ശിക്ഷ? അവളുടെ ചെവിയും മൂക്കും കരചരണങ്ങൾ, കാലും കൈകളൊക്കെ മുറിച്ചു കളയുക. വാസവദത്തയാണ് തെറ്റുകാരി എന്ന് ബോധ്യപ്പെട്ടു. വാസവദത്തക്ക് നിഷേധിക്കാൻ പറ്റുമോ?
3: ഇല്ല,
1: കൊന്നത് വാസവദത്ത തന്നെയല്ലേ, നിരപരാധി ഒന്നുമില്ലല്ലോ. എന്ത് ഉദ്ദേശത്തിനാണെന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. പക്ഷെ കൊന്നു, അത് സത്യമാണ്. അത് ന്യായാധിപൻ തെളിയിച്ചു. തെളിയിച്ചതോടുകൂടി ശിക്ഷ വിധിക്കണം. ഇന്നത്തെ പോലത്തെ ശിക്ഷയല്ല അല്ലേ. പണ്ട് കാലത്താണ്, 1923 ഈ കവിത എഴുതുമ്പോൾ ജീവിച്ചിരുന്നവരല്ല ഇത്, കവിയുടെ മാനസ സൃഷ്ടികളല്ലേ. അപ്പം അതിനു മുൻപേ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പം ആ കാലത്ത് കുമാരനാശൻ്റെ കവിതാ രചന കാലത്തെ സംഭവങ്ങളല്ല, അതിനു മുമ്പ് ഉണ്ടായിരുന്ന ന്യായാധിപന്മാർ ന്യായവിധി വിധിച്ചു. വാസവദത്തയെ ചെവിയും മൂക്കും കൈകളും കാലുകളൊക്കെ മുറിച്ചു. ഇങ്ങനെ മുറിവേറ്റ ഒരാൾ പണ്ട് കാട്ടിലൂടെ ഓടിപ്പോയിരുന്നു, ഓർമ്മയില്ലേ? ശൂർപ്പണക.
2: മാഷെ, ഇത് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഇപ്പോ ആലോചിച്ചതേ ഉള്ളു.
1: ശൂർപ്പണക്കയുടെ കഥ അവിടെ നിൽക്കട്ടെ. ഏതായാലും ശൂർപ്പണക്ക ആരാണ്?
2: രാവണന്റെ അനിയത്തി.
1: രാവണന്റെ സഹോദരിയാണ്.
2: സഹോദരി
1: ശൂർപ്പം പോലെ നഖമുള്ള പിള്ളാണ് അല്ലെ, മുറം പോലെ
3: നഖം. ഇപ്പൊ ഇവക്ക് ചേരുന്ന പേരന്നെ മാഷെ ശൂർപ്പണക്ക. നോക്കറ അവളുടെ നഖം.
1: ഏതായാലും ആയിക്കോട്ടെ, നഖം കൊണ്ട് മാത്രം നമുക്ക് തീരുമാനിക്കണ്ടല്ലേ.
2: അതെ പക്ഷേ
1: വാസവദത്ത ആകെ അംഗഭംഗം വന്ന് വികൃതവേഷമായി, സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടു, ശരീരത്തിൽ നിന്ന് ഒരുപാട് ചോര വാർന്നൊലിച്ചു. പക്ഷെ മരിച്ചില്ല, കൊന്നില്ല. നമ്മൾ പണ്ട് കാലത്തെ ശിക്ഷകൾ എങ്ങനെയാണ്? മോഷ്ടിച്ചാൽ, ആരെങ്കിലും ഉപദ്രവിച്ചാൽ വിരല് മുറിച്ച് കളയുക. ഈ മൂക്കും കാതും മുറിക്കൽ വളരെ പരിമിതമാണ്. പക്ഷെ നമുക്കറിയാം, 1498 എന്തോർമ്മവുന്നു? 1498 കേൾക്കുമ്പോൾ വാസ്കോഡഗാമയുടെ വരവിനെ തുടർന്നുണ്ടായ കോഴിക്കോട്ടിലെ ചില രാഷ്ട്രീയ സംഭവങ്ങൾ. സമുദ്രയുടെ ഒരു ദൂതൻ വാസ്കോഡഗാമയുടെ കപ്പലിലേക്ക് പോയിരുന്നു. ആ ദൂതന്റെ കാത് മുറിച്ചിട്ടാണ് വാസ്കോഡഗാമ സമുദ്രയോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചത്, ഓർമ്മയില്ലേ?
2: എന്നിട്ട്
1: ആ അവിടെ ഒരു പട്ടിയുടെ കാത് തുന്നിപ്പിടിപ്പിച്ചു എന്നൊക്കെ കഥയുണ്ട്. അപ്പൊ ഈ കാത് മുറിക്കുക, മൂക്കിന്റെ ഒരു ഭാഗം മുറിക്കുക, വിരലുകൾ, കാലിൻ്റെയും കൈകളുടെയും വിരലുകൾ മുറിക്കുക എന്നൊക്കെ ഒരു കാലത്തെ ശിക്ഷകളാണ്. അങ്ങനെ ചെയ്താൽ ആൾ മരിക്കില്ല. എപ്പോഴും അടയാളങ്ങളായിട്ടുണ്ടാക്കും.

0: ോടുകൂടി ഒരുപാട് പരിചാരകന്മാരെല്ലാവരും തിരിച്ചുപോയി. വാസവദത്ത് വലിയ സമ്പന്നതയിൽ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ടാവും, ആശ്രിതരുണ്ടാവും.
1: അതിപ്പോ അങ്ങനെ തന്നെയല്ലേ, പൈസ ഉണ്ടാവുമ്പോ എത്ര പേരെ അടുത്ത് കൂടുക,
0: ഒന്നുമില്ലാതിരിക്കുമ്പോൾ എല്ലാവരും ആരും തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ അല്ലേ. പക്ഷേ എല്ലാ തൊഴിമാരും അങ്ങനെ ആയിരുന്നില്ല. കുറച്ച് തൊഴിമാർ വാസവദത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. വാസവദത്തയുടെ ഈ രക്തം വാർന്നൊലിക്കുന്ന കാലുകളിലും കൈകളിലൊക്കെ കാക്കകൾ വരുമ്പോൾ അവരെ ആട്ടി ഓടിക്കാൻ തൊഴിമാർ പരിചാരകന്മാരുണ്ടായിരുന്നു. ഈ പരിചാരകന്മാർ വീണ്ടും ഉപഗുപ്തനെ സമീപിച്ചു. തങ്ങളുടെ തൊഴി ഇങ്ങനെയാണുള്ളത്, ഇനിയെങ്കിലും വരണം. ഈ സമയത്ത് ഉപഗുപ്തൻ
1: ചെന്നു,
0: വരാൻ തയ്യാറായി. അതുവരെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞാലോ, സമയമായി, വരാൻ സമയമായി. വാസ്തവതയാണെങ്കിലോ എന്താണ് അവസ്ഥ, ഇനിയിപ്പോ വന്നിട്ടെന്താ അല്ലേ. സമയമായില്ല പോലും, സമയമായില്ല പോലും, ക്ഷമയെന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി. നമ്മൾ ആദ്യം കേട്ട വാക്കുണ്ടല്ലോ, ക്ഷമ എന്റെ ഹൃദയത്തിൽ ഇല്ല തോഴി. അപ്പൊ ഇതില് ഈ വാസ്തവത്തെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ ആവർത്തിച്ച് ആവശ്യപ്പെടും ഉപഗുപ്തനോട്. ഈ സമയത്ത് സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് തോഴിമാര് തിരിച്ചു വരുമ്പോൾ വാസ്തവത്തെ പറയുന്ന ഒരു കാര്യമാണത്. എന്ത്, സമയമായില്ല പോലും. അദ്ദേഹം പറയാ സമയമായിട്ടില്ല എന്ന്. ക്ഷമയെന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി, എന്റെ ഹൃദയത്തിൽ ക്ഷമയേ ഇല്ല. ക്ഷമയറ്റു, എത്ര നാളാണ് കാത്തിരിക്കുക, എപ്പോഴും പറയാ സമയമായിട്ടില്ല, സമയമായിട്ടില്ല എന്ന്. അങ്ങനൊരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പിന്നീട് പണമില്ലാഞ്ഞു ഞാൻ വരാൻ മടിക്കയാമാ, സാധു ഗണികയായി തന്നെ എന്നെ ഗണിക്കയാവാം. വാസ്തവത്തെ കരുതുന്നതാണ് പണമില്ലാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഉപഗുപ്തൻ വരാത്തത്. കാരണം ഗണികാഗ്രഹത്തിലേക്ക് വൈശാലയത്തിലേക്ക് വരണമെങ്കിൽ വലിയ പണം കൊടുക്കണ്ടേ, വലിയ പ്രമാണിമാരൊക്കെ വരുന്നില്ല. അതുകൊണ്ടാവാം അദ്ദേഹം വരാത്തത്. അതുകൊണ്ട് തന്നെ ഗണികയായിട്ട് ഗണിച്ചത് കൊണ്ടാവാം. പിന്നെയോ, ഗുണബുദ്ധിയാൽ ഞാൻ തൊഴി, കൊതിപ്പത കോമളന്റെ പ്രണയം മാത്രമാണെന്ന് പറഞ്ഞില്ലേ നീ. എന്താണ് പറയുന്നത്,
1: തൊഴി
0: അദ്ദേഹത്തിന്റെ പണമല്ല ഞാൻ മോഹിക്കുന്നത്, അദ്ദേഹത്തിന്റെ പ്രണയം മാത്രമാണ് എന്ന് നീ പറഞ്ഞില്ലേ. വശം വധ സുഖജ്ഞാനി, വശക്കേട് എനിക്ക് വരാൻ, വശമില്ലെന്നാലും വന്നത് യുക്തമല്ല. ഒരുപാട് കെഞ്ചി പറയുകയാണ്. വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം അശിച്ചാലും വിശിഷ്ടഭോജ്യങ്ങൾ കാണുകിൽ കൊതിയാ മാർക്കും. ആശാന്റെ ഒരു പ്രത്യേകത, വാസവദത്തയുടെയും ഉപഗുപ്തന്റെയും കഥ പറയുകയാണെങ്കിലും അവിടെ ദാർശനികതകളാണ്. ഇത് ലോകതത്വമാണ്. എന്താണ്, വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം അശിച്ചാലും, നമ്മൾ വെറുപ്പോളം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മണി പോലും അകത്തേക്ക് കയറാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ മൃഷ്ടാന്നം അല്ലെ വയറ് നിറയെ കഴിച്ചാലും വിശിഷ്ടഭോജ്യങ്ങൾ കാണിക്കൽ കൊതി ആർക്കുമുണ്ടാകും. ശരിയല്ലേ, ഇഷ്ടംപോലെ ആഹാരം കഴിച്ചാലും നമ്മുടെ മുമ്പിൽ നല്ല ആഹാരം എന്തും വന്നാലും നമുക്കത് തോന്നുന്നത് മനുഷ്യ സഹജമാണ്. അതുപോലെയാണ് ഒരുപാട് ആളുകൾ വിശിഷ്ടഭോജ്യങ്ങളായിട്ട് വലിയ വിഭവങ്ങളായിട്ട് എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. പ്രമാണിമാർ വന്നിട്ടുണ്ട്, വർത്തകർ വന്നിട്ടുണ്ട്, ധനാഢ്യന്മാർ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ആരാണ് ഈ വിശിഷ്ടഭോജ്യം,
1: ഉപഗുപ്തനാണ്.
0: അതിൽ കൊതി ഉണ്ടാവില്ല എനിക്ക് എന്നാണ് പറയുന്നത്. കമനീയകാന്തി കലരും ജനമിങ്ങനെ, കമനീ വിമുഖമായാൽ കഠിനമല്ലേ. അത് സാധാരണക്കാരനായ ഒരാള്, കമനീയകായകാന്തി കലരും ജനമിങ്ങനെ. ഉപഗുപ്തൻ വളരെ സുന്ദരനാണ്. കമനീയ കായകാന്തിയുള്ള ജനങ്ങളിങ്ങനെ കമനീ വിമുഖമായാൽ, കമനിമാരോട്, കാമിനിമാരോട് വിമുഖമായാൽ അത് കഷ്ടമല്ലേ കഠിനമല്ലേ എന്നാണ് പറയുന്നത്. ചങ്ങമ്പുഴയും ഏതാണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ. എന്തോ മനസ്സുനില്, പല പല രമണികൾ വന്നോ വന്നവർ പണമെന്നോതി നടുങ്ങി ഞാൻ, പല പല കമനികൾ വന്നോ വന്നവർ പദവികൾ വാഴ്ത്തി നടുങ്ങി ഞാൻ, കിന്നര കന്യക പോലൻ മുന്നിൽ അണഞ്ഞത് നീ മാത്രം. എന്നിട്ടോ, എന്നോടരുളി എനിക്കവിടുത്തെ പൊന്നോട കുഴൽ മതിയല്ലോ, നിന്നുടെ പുല്ലാങ്കുഴൽ എനിക്കതൊരു പൊന്നോട കുഴലാണല്ലോ. ചങ്ങമ്പുഴയുടെ ഏറ്റവും അവസാനത്തെ കവിതയാണ് മനസ്സുനീര്. കവിക്ക് രോഗഗ്രസ്തനായ കവിയെ ശുശ്രൂഷിക്കാൻ ഒരു കാലത്ത് താൻ ഉപേക്ഷിച്ച, പരിഗണിക്കാത്ത സ്വന്തം ഭാര്യയുണ്ടായിരുന്നുള്ളൂ. ആ ഭാര്യയുടെ സൗന്ദര്യമൊക്കെ തിരിച്ചറിയുന്നപ്പോഴാണ്, കവിക്കാണെങ്കിൽ മാരക രോഗം വന്ന് കിടപ്പിലാണ്, അന്ന് ശുശ്രൂഷിക്കുന്ന തന്റെ ഭാര്യയുടെയാണ് ഒറ്റപ്പത്തിയുടെ ആയിരം ഉടലുകൾ കെട്ടിപ്പിണിഞ്ഞൊരു മണിനാഗം
1: അല്ലേ.
0: തുമ്പ് കെട്ടിയിട്ട വാർമുടിക്ക് കവിയുടെ സൗന്ദര്യം അവിടെയാണ്, അപ്പോഴാണ് കാണുന്നത്. എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് കമനികൾ വന്നു അല്ലേ, അവർക്ക് എൻ്റെ പദവികളും പണവും കണ്ട് വാഴ്ത്തി പറഞ്ഞു. പക്ഷേ എൻ്റെ പുല്ലാങ്കുഴൽ പൊന്നോട കുഴലാണെന്ന് പറഞ്ഞു വന്നത് നീ മാത്രമാണ്. അതുപോലെയാണ് ഒരു സാമ്യത അവിടെയും കാണാം നമുക്ക്. ഈ സമാനത ചങ്ങമ്പുഴയുടെ കവന കൗതുകത്തെ അല്പം പോലും കുറച്ച് കാണിക്കാനേ അല്ല. ചങ്ങമ്പുഴ മറ്റൊരു വഴിയാണ്, ആശാന്റെ വഴിയല്ല. അങ്ങനെ ആശാൻ തൻ്റെ നായികയെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഈ ലോകതത്വങ്ങളാണ്. ഇത് വളരെ കഠിനമല്ലേ, കഷ്ടമല്ലേ?

0: എന്ന് പറയുന്നുണ്ട്. വിളയും സുഖദുഃഖങ്ങൾ വിതയ്ക്കും നന്മ തിന്മതൻ ഫലമായിട്ടെന്ന ബോധം പൊരുളാണെങ്കിൽ, മറ്റൊരു ഫിലോസഫിയാണ്. ചെറിയ കാവ്യമാണെങ്കിലും ധാരാളം തത്വശാസ്ത്രങ്ങളുണ്ട്. എന്താണ്? വിളയും സുഖദുഃഖങ്ങൾ വിതയ്ക്കും നന്മ തിന്മതൻ ഫലമായിട്ടെന്ന ബോധം. എന്താണ് വിളയുക? സുഖവും ദുഃഖവും വിളയുന്നത് എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും? നന്മ തിന്മകൾ വിതച്ചാൽ എന്താണ് വരിക? സുഖദുഃഖങ്ങൾ ഉണ്ടാവും. നന്മ വിതച്ചാല്
1: സുഖം,
0: തിന്മ വിതച്ചാല്
1: ദുഃഖം.
0: ഇതൊരു മറ്റൊരു ഫിലോസഫിയാണ് അല്ലേ. നമ്മൾ മനുഷ്യ ജീവിതത്തിൽ, ജീവിത വ്യാപാരത്തിൽ നന്മ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത കവി പറയുകയാണ്. അങ്ങനെ അതൊരു പൊരുൾ ആണെങ്കിൽ, കൊലയും കൊള്ളയും കൂടി കുല പരമ്പരയാൽ നലമെന്ന് ചൊല്ലും നീതി നുണതാൻ ന്യൂനം. മനസ്സിലായിട്ടില്ല, തൽക്കാലം അത് വിട്ടേക്ക. നമുക്ക് ആരുടെക്ക് പോവാം?
1: വാസവദത്ത.
0: എന്ത് കഷ്ടം ഇപ്പൊ അല്ലേ, കിടപ്പ് കാണുന്നില്ലേ. അവിടത്തേക്ക് ആര് വരുന്നുണ്ട്?
1: ഉപഗുപ്തൻ.
0: തന്റെ കാമുകൻ ഏറെ നാൾക്ക് ശേഷം അവിടത്തേക്ക് വരികയാണ്. അങ്ങനെ വാസവദത്തയുടെ അരികിലേക്ക് ആരെത്തുന്നു? ഉപഗുപ്തൻ എത്തുകയാണ്. എന്നിട്ട് വാസവദത്ത ഉപഗുപ്തനെ സ്വീകരിക്കാൻ കൊണ്ടു നടന്ന തന്റെ സൗന്ദര്യം തീരെയില്ല. പക്ഷേ ഉള്ളിലുണ്ടായ മറ്റൊരു കാര്യമുണ്ട്, സ്നേഹം. അത് മാത്രമേ ഉള്ളൂ. സ്നേഹത്തിന് സൗന്ദര്യം ഉണ്ടല്ലോ, പക്ഷെ അതെന്തല്ല, പ്രകടിതമല്ല. നമ്മളെ സ്നേഹത്തിന്റെ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റുമോ? ശരീരത്തിൻ്റെത് മാത്രമേ കാണാൻ പറ്റൂ. അപ്പൊ ഗോചരമായ സൗന്ദര്യം നശ്വരമാണ്, അഗോചരമായ സൗന്ദര്യമാണ് അനശ്വരം. അത് സ്നേഹമാണ്, അത് വാസ്തവദത്തിൽ ആവോളമുണ്ട്. അതുകൊണ്ടാണ് ഉപഗുപ്തൻ പറയുന്നത്, വാസവദത്ത താനോയി വിപന്നമാം പ്രിയജനം നീ സദയം ചൊൽക ഭദ്രേ ഉപഗുപ്തൻ ഞാനിത് വന്നിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ വാസവദത്തയുടെ പ്രതികരണം എങ്ങനെയാണ്? മൃതസഞ്ജീവിനിയോ ഈ വാക്സുധ ഇവന്റെ നാമ ചതുരക്ഷിരിതാനിത്ര ശക്തിയാർന്നതോ. എന്താണ് വാക്സുധയാണ്? വാക്ക് മധുരം, സുധ അമൃതല്ലേ, അമൃതാകുന്ന വാക്കുകളാണ്. മൃതസഞ്ജീവിനിയാണ്, എനിക്ക് മൃതപ്രായയായ എനിക്ക് മൃതസഞ്ജീവിനിയായിട്ട് മരണത്തിൽ നിന്നും മോചനം തരുന്ന വാക്കുകളായിട്ടാണ് വാസവദത്തക്ക് ഉപഗുപ്തന്റെ ഈ ആശ്വാസ വാക്കുകൾ മനസ്സിലാവുന്നത്. പിന്നീട് അതിനുശേഷമാണ് അതാണ്ട് വാസവദത്ത മരണാസന്നയാണ്, സൗന്ദര്യമെല്ലാം നശിച്ച ഒരു സമയത്താണ് തന്റെ കാമകനെത്തുന്നത്. പുതിയ കാലത്ത് അങ്ങനെ സംഭവിക്കോ?
1: ഇല്ല. എന്താടോ നീ ഇത്ര ഉറപ്പിൽ പറയുന്നത്? കലികാലം,
0: കലികാലത്തെ കാമകന്മാരൊക്കെ അങ്ങനെയാണല്ലേ. കവി ഇവിടെ നേരത്തെ സൗന്ദര്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോ രണ്ട് സൗന്ദര്യം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. ഒന്ന് ആന്തരിക സൗന്ദര്യം, മറ്റൊന്ന് ബാഹ്യ സൗന്ദര്യം. അത് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ സംസ്കാരവും പരിഷ്കാരവുമാണ്. ലളിതമല്ലേ ഭാഷ, ഏതാണ്ടല്ലേ. പരിഷ്കാരം എന്ന് പറഞ്ഞാൽ ബാഹ്യ സൗന്ദര്യത്തിന് നമുക്ക് അങ്ങനെ വിളിക്കാം, എക്സ്റ്റേണൽ ബ്യൂട്ടിയെ പരിഷ്കാരം എന്ന് വിളിക്കാം. സംസ്കാരം എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള സൗന്ദര്യം. പക്ഷേ കവി ഈ സംസ്കാരം പരിഷ്കാരം എന്ന വാക്കുകളൊന്നും അല്ല ഉപയോഗിക്കുന്നത്, സ്നേഹം എന്നാണ്. സ്നേഹവും സൗന്ദര്യവുമാണ് അല്ലേ. സ്നേഹത്തിനും ഒരു സൗന്ദര്യമുണ്ട്. ശരീരത്തിൻ്റെ സൗന്ദര്യം പോലെ തന്നെയാണ് മനസ്സിൻ്റെ, മനസ്സിൻ്റെ സ്നേഹം. ഈ മനസ്സിൻ്റെ സ്നേഹത്തിന് ഒരു പോറലും ഏറ്റിട്ടില്ല വാസ്തവതയിൽ, പക്ഷേ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിന് പോറലേറ്റു. ഉപഗുപ്തൻ എന്ന കാമകൻ എന്താണ് കണ്ടത്?
1: മനസ്സിൻ്റെ
0: സൗന്ദര്യമാണ്, മനസ്സിൻ്റെ സ്നേഹമാണ്. ശരി പറഞ്ഞ ആധുനിക കലികാലത്തെ കാമുകന്മാരൊക്കെ കാണുന്നത് കാമുകന്മാരുടെ ശരീരത്തിൻ്റെ സൗന്ദര്യമാണ്, മനസ്സിൻ്റെ സ്നേഹമല്ല, മനസ്സിൻ്റെ സ്നേഹമാകുന്ന സൗന്ദര്യത്തെയല്ല. ഇത് കാലാതീതമല്ലേ അല്ലേ. 1923 മാത്രമല്ല, 1933, 1943 2023 ഇനി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷവും അത് ശരിയാണ്. ഇത് കേവലം കാമുകീ കാമുകന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല, സുഹൃത്തുക്കളുടെ കാര്യത്തിൽ, എല്ലാത്തിലും. അപ്പം മനസ്സിൻ്റെ സ്നേഹമാണ് ഏറ്റവും സുന്ദരം എന്ന തത്വമാണ് കരുണയിൽ കവി പറയുന്നത്. അതാണ് കരുണ. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ലോല വികാരമാണെന്ത്?
1: കരുണ.
0: ഉപഗുപ്തന് വാസ്തവതയോട് തോന്നുന്ന പ്രണയത്തിന് കരുണയുടെ ഭാവമാണ്. അത് സഹതാപമല്ല, അത് സ്നേഹം തന്നെയാണ്. അതിന് കരുണ എന്ന് വിളിക്കും. ഒരുവിനെ പിരിയുവാനും ഒരു കാലത്തും രണ്ടാളെ വരിപ്പാനും പണിയായി വലഞ്ഞു തന്വി. ഉപഗുപ്തൻ പറയുകയാണ്, ഒരുവിനെ പിരിവാനും ഒരു കാലത്ത് രണ്ടാളെ വരിപ്പാനും, രണ്ടുപേരെ സ്വീകരിക്കാനും പറ്റില്ല, ഒരാളെ പിരിയാനും പറ്റില്ല. ദിനങ്ങൾ ചിലതുപോയി നടപടികളാൽ സ്നേഹം തനി പൊന്നല്ലെന്നും ആദ്യൻ സംശയിക്കയാൽ. ആദ്യത്തെ ആള് എന്തല്ല, പൊന്നല്ല എന്ത് സ്നേഹം എന്ന് ധരിച്ചുപോയി. പരമസാധുയിൽ പോലും പുരുഷന് ശങ്ക തോന്നാം, പുരഗണികയിൽ പിന്നെ പറയണമോ. വാസ്തവതയുടെ മറുപടിയാണ്. സാധാരണയായ സാധ്വി, സാധ്വി എന്ന് പറഞ്ഞാൽ ഒരു സന്യാസിനി, ഒരു നിരുപദ്രവകാരിയായ ഒരാളിൽ പോലും ഒരു പുരുഷന് ആണിന് സംശയം തോന്നാം. അതേസമയത്ത് പുര ഗണികയിൽ പിന്നെ പറയണമോ? അറിയപ്പെടുന്ന ഗണികയാണ് ഞാൻ. സംശയം തോന്നുന്ന ഒരു സംശയമുണ്ടോ?
1: ഇല്ല.
0: എന്നിട്ടും ഉപഗുപ്തൻ തന്നെ സംശയിച്ചില്ല, തൻ്റെ സ്നേഹത്തെ ശങ്കിച്ചില്ല. കുപിതനാക്കിയാൽ അവൻ കലക്കമുണ്ടാക്കും, ഭാവി വിപൽക്കരമായും തീരും അവൾക്കാകയാൽ. ഇതൊക്കെ ഈ പുതിയ കാലത്ത് കാമുകീ കാമകന്മാരുടെ ഉള്ളിൽ തട്ടാത്ത സൗന്ദര്യത്തിൽ മാത്രം കുമാരനാശൻ തന്നെ പറഞ്ഞ വാക്ക് മാംസനിബദ്ധമായ പ്രണയത്തിനടിമപ്പെട്ട കാമുകീ കാമകന്മാരുടെ പ്രണയമാണ്. അത് പറഞ്ഞുകൊണ്ടാണ് അതിനപ്പുറത്തേക്ക് മാംസനിബദ്ധമല്ലാത്ത കരുണയാകുന്ന കരുണാർദ്രമായ പ്രണയത്തെക്കുറിച്ച് പറയുന്നത്.
1: എന്നിട്ട് മാഷി എന്താ സംഭവിച്ചത്?
0: സംഭവിച്ചാണ് നമുക്ക് അവസാനമായിട്ട് അറിയേണ്ടത് അല്ലേ. വാസവദത്തക്ക് ദർശനം നൽകുന്നു ആര്? ഉപഗുപ്തൻ. തന്റെ സ്നേഹം ശരീരത്തിനേറ്റ വൈകല്യം കൊണ്ട് തളർന്നിട്ടില്ല, അല്പം പോലും ചോർന്നിട്ടില്ല എന്ന സത്യം അവരറിയിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാൻ വന്നത് എൻ്റെ സുഖത്തെ ഇച്ഛിച്ചല്ല, നിനക്കിപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതിനേക്കാളും ഉത്കൃഷ്ടതരമായ സൗഭാഗ്യത്തെ ഉണ്ടാക്കിത്തരാനാണ്. നിനക്കിപ്പോൾ നഷ്ടപ്പെട്ട പലതുണ്ടല്ലോ, എന്തോ സൗന്ദര്യം, ശരീരം, അതൊക്കെ തിരിച്ചു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയാ തിരിച്ചു കൊടുക്കുക? അത് നശ്വരമാണെന്ന ബോധ്യം ബോധിപ്പിക്കുക അല്ലേ. ശരീരമല്ല, മനസ്സാണ്, സ്നേഹമാണ് ശാശ്വതമെന്ന ബോധ്യം ബോധിപ്പിച്ചു കൊടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ലൗകിക സുഖങ്ങളിലെ ആസക്തിയാൽ വ്യാമോഹിതയായ നീ ധർമ്മോപദേശത്തിന് യോഗിയായിരുന്നില്ല. അന്ന് നിനക്ക് മൊത്തത്തിൽ ലൗകികതയാണ്, സമ്പത്തും ഒരുപാട് പേരുടെ വരുമാനം വാങ്ങി അങ്ങനെ ഒരു ലൗകികതയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ബുദ്ധഭിക്ഷുവായ ഞാൻ നിൻ്റെ അടുത്ത് വന്നിട്ട് ഉപദേശിച്ചാൽ നിൻ്റെ കാതിലൊന്നും കൊള്ളില്ല. അപ്പം നിന്നെ പാകപ്പെടുത്തുകയായിരുന്നു. ഇന്നെല്ലാം പോയി, സൗഭാഗ്യങ്ങളെല്ലാം പോയി. അപ്പം ഇന്ന് നിനക്ക് ഈ ഉപദേശങ്ങൾ ശരിക്കും മനസ്സിലാകും. അതിനുവേണ്ടിയാണ് ഞാൻ എന്തു പറഞ്ഞത്?
1: സമയമായില്ല പോലും.
0: സമയമായി, ഉപഗുപ്തന് വരാനുള്ള സമയമെന്ന് മാത്രമല്ല, വാസവദത്തയോട് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ സമയമായി. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരീര സൗന്ദര്യം വിശ്വസനീയമല്ല, അത് വിട്ടുപിരിയുവാൻ നിവൃത്തിയില്ലാത്ത വിധത്തിലുള്ള പല പ്രലോഭനങ്ങളിലേക്കും വേഗത്തിൽ വഴി കാണിക്കുകയും ചെയ്യും. എന്നാൽ അനശ്വരമായ വേറൊരു സൗന്ദര്യമുണ്ട്. നമ്മുടെ ഭഗവാൻ ബുദ്ധൻ്റെ ധർമ്മശാസനത്തെ നീ ശ്രവിക്കുമെങ്കിൽ അത് നിനക്ക് ബോധ്യപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ ബാഹ്യമായി കാണുന്ന സൗന്ദര്യമല്ല ശാശ്വതമായ സൗന്ദര്യം, അത് കരുണയാണ് എന്ന ബുദ്ധൻ്റെ തത്വമാണ് ഉപഗുപ്തനൊരു ബുദ്ധഭിക്ഷു കൂടിയല്ലേ അവിടെ പറയുന്നത്. കവിത അവസാനിക്കുന്നതും അങ്ങനെയാണ്. ക്ഷിപ്രസിദ്ധി കണ്ടു തൂർന്ന വിസ്മയരസവുമല്ല തൽഭുത ചാപലം ഹേതുദർശിയാർന്നിട കരുതാം മറ്റുന്നതല്ല കരുണതൻ കയത്തിലെ പരിണിതോജ്വല മുക്താഫലമില്ലാത്തെ. കരുണയില്ലാതെ മറ്റൊന്നുമില്ല. കരുതാം മറ്റൊന്നല്ലത് കരുണതൻ കയത്തിലെ പരിണിതോജ്വല മുക്താഫലമല്ലാതെ. എല്ലാത്തിനും മുക്തി ലഭിക്കുന്ന ഫലം കരുണ മാത്രമാണ്. നമസ്കാരം ഉപഗുപ്ത, വരിക ഭവാൻ, നിർവാണ നിമഗ്നാകാതെ വീണ്ടും ലോകസേവയ്ക്കായി. പതിത കാരുണികരാം ഭവാദൃശ്യ സുതന്മാരെ ക്ഷിതിദേവിക്കുന്നു വേണം അധികം പേരെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വാസവദത്തയുടെ ഇഹലോകം അത് അവസാനിച്ച് പരലോകത്തേക്കുള്ള യാത്രയിൽ പറയുകയാണ്. പതിത കാരുണികരാം ഭവാദൃശ്യ സുതന്മാരെ, അങ്ങയെപ്പോലുള്ള ആളുകൾ ഇവിടെ ഇനിയും വേണം. ക്ഷിതിദേവിക്കുന്നു വേണം അധികം പേരെ. ക്ഷിതി ആരാണ്?
1: ഭൂമിദേവിക്ക്
0: അങ്ങയെപ്പോലെ ഈ തത്വം ബോധിപ്പിക്കുന്ന ആളുകളുടെ ആവശ്യമുണ്ട്. വീണ്ടും വരിക എന്ന് പറയുന്നു. ഉപഗുപ്തന് നമസ്കാരം പറയുന്നു. അങ്ങ് വീണ്ടും വരിക, നിർവാണ നിമഗ്നാകാതെ വീണ്ടും ലോകസേവക്കായി വരിക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കുമാരനാശാന്റെ കരുണ എന്ന കാവ്യം അവിടെ ഉപസംഹരിക്കുന്നുണ്ട്.
2: പറഞ്ഞ മനസ്സിലായില്ലേ സൂര്യേച്ചി? ബാഹ്യ സൗന്ദര്യമല്ല ആന്തരിക സൗന്ദര്യത്തിനാണ് പ്രാധാന്യം.
1: അതെ, അതായത് അധിക നേരം കണ്ണാടിന്റെ മുമ്പിൽ നിൽക്കണ്ടാന്ന്, നിന്നിട്ട് കാര്യവുമില്ല.
2: അധികം ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉപയോഗിക്കരുതെന്ന്
1: നിന്നോടാ ഞാൻ പറയുന്നേ.
2: അതന്നെ ഞാനും പറയുന്നു.
0: നമ്മള് പരസ്പരമല്ല, ശ്രോതാക്കളോടാണ് പറയുന്നത് അല്ലേ. ശരീരത്തിന്റെ സൗന്ദര്യം ക്ഷണികമാണ്. അത് അതിൻ്റെ നിറവ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ അതിൽ പുതിയ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് മോടി കൂട്ടിയത് കൊണ്ടോ ഒരു കാര്യമില്ല.
1: ഇല്ല,
0: എന്താണ് നമുക്ക്? അകമേ
1: സൗന്ദര്യം
0: വേണം.
1: മിന്നുന്നതെല്ലാം പൊന്നല്ല.
0: അപ്പൊ തീർച്ചയായിട്ടും കരുണ എന്ന ഈ കാവ്യം ആശാന്റെ പ്രധാനപ്പെട്ട ഒരു കാവ്യമാണ്. അതിൻ്റെ കഥ ഏതാണ്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ആശാൻ, ആശയഗംഭീരനായ ആശാൻ, തൻ്റെ അക്ഷരങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച ആശയങ്ങളുടെ ചെറിയൊരു ഭാഗം പോലും നമുക്ക് ചികഞ്ഞെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ബോധ്യമുണ്ടല്ലേ. അത്രമാത്രം അക്ഷരശുദ്ധിയുള്ളവരല്ല നമ്മൾ. ആ ബോധ്യത്തോടുകൂടി ബാക്കി ഭാഗം ശ്രോതാക്കൾ പൂരിപ്പിക്കട്ടെ.
2: ഇന്നത്തെ ചാരുവസേര
1: ഇവിടെ നിർത്തുന്നു.
2: നന്ദി,
1: നമസ്കാരം.
3: ചാരു കസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരു കസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരു കസേല.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: ഹലോ അച്ഛ. അച്ഛനെടിയാ?
1: മോളോ, ഇതേതാ ഫോണ്?
0: ഇത് ടീച്ചറെ ഫോണാ. അച്ഛനോടൊരു കാര്യം പറയാൻ വേണ്ടി വാങ്ങിയതാ.
1: എന്താ കാര്യം? പറ.
0: ഞാൻ സ്കൂളിൽ വരുന്ന പോലെ.

0: എന്റെ ക്ലാസ്സിലെ ഷാരോണും അവന്റെ അച്ഛന്റെ ബൈക്കിലിരുന്നാ വരുക. ഇന്ന് വരുമ്പോ ആ വണ്ടിയില് വേറെ വണ്ടി വന്ന് ഇടിച്ച്.
1: അയ്യോ, എന്നിട്ട്?
0: ഓനിപ്പോ ആശുപത്രിയിലാ, തലയിടിച്ച് വീണ് ബോധം പോലും ഇല്ലാണ്ട് വെന്റിലേറ്ററിൽ കിടക്കുകയെന്ന ടീച്ചർമാർ പറയുന്നട്ടെ. ഞാനും ഓനെ പോലെ ഹെൽമെറ്റ് ഇടാണ്ടല്ലേ അച്ഛ ബൈക്കിൽ വരുത്ത്. ഓർക്കുമ്പം പേടിയാന്ന്. നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ, എനിക്ക് കേക്ക് വേണ്ട, ഹെൽമെറ്റ് മതി. ഇന്ന് തന്നെ വാങ്ങണേ അച്ഛാ.
2: റോഡിൽ അറിയാതെ വന്നു ചേരുന്ന അപകടങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഇടകൊടുക്കാതിരിക്കുക. ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക. റോഡ് സുരക്ഷാ നിയമങ്ങൾ നമുക്ക് വേണ്ടിയാണെന്ന് ഓർക്കുക.

0: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.
1: ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ.
0: വീടും നാടും രാമനാമ മുഖരിതമാവുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
2: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം
0: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ 10 മാസം മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ 10 മാസത്തിനകം. നമ്പർ ഒരിക്കൽ കൂടി 9037008960.

0: വൈദ്യുത ലൈൻ പൊട്ടിവീണതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും അതിന് സമീപത്തേക്ക് പോകരുത്. പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവാം. KCB ജീവനക്കാർ എത്തും വരെ മറ്റാരെയും അതിനടുത്തേക്ക് പോവാൻ അനുവദിക്കുകയും അരുത്. വൈദ്യുതി സംബന്ധമായ അപകടമോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 9496010101. ഈ നമ്പർ മൊബൈലിൽ സേവ് ചെയ്യുക. ഓർക്കുക, ഈ നമ്പർ എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രം.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ സസ്യശാതുലതയും തലയെടുപ്പിൻ്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: മധുര ഗീതങ്ങൾ
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM പ്രിയ സംഗീത പരിപാടിയായ മധുരഗീതങ്ങളിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ജീവിതം തന്നെ ഒരു വർണ്ണചിത്രമാണ്. സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും ഓരോ നിറങ്ങൾ മലയാള സിനിമാ ഗാനങ്ങളിലും വർണ്ണം എന്ന വാക്ക് പല ഭാവങ്ങളിലായി കടന്നു വരാറുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള മനോഹര ഗാനങ്ങളിലൂടെ ഒരു സംഗീതയാത്രയാണ് മധുരഗീതങ്ങളിലൂടെ. വസന്തകാലം എത്തുമ്പോൾ പ്രകൃതി തന്നെ ഒരു വർണ്ണവൃന്ദാവനമായി മാറുന്നു. പൂക്കളും പൂമ്പാറ്റകളും കാറ്റും എല്ലാം ചേർന്ന് ഒരു ഉത്സവമൊരുക്കുന്ന ഭാവം നിറഞ്ഞ ഗാനമാണ് കളിയൂഞ്ഞാൽ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം രചിച്ച് ഇളയരാജ സംഗീതമൊരുക്കി ലേഖ ആർ നായർ.

പ്രകൃതിയും പ്രണയവും കൈകോർക്കുമ്പോൾ ജീവിതം കൂടുതൽ സുന്ദരമാകുന്നു. പ്രിയപ്പെട്ടവർക്കായി വർണ്ണങ്ങൾ വാരിച്ചൂടുന്ന മനോഹര ഭാവനയാണ് അടുത്ത ഗാനത്തിന്റെ ആത്മാവ്. ഒരു പൂന്തോട്ടത്തിലെ പൂക്കൾ പോലെ ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്. വ്യത്യസ്ത വർണ്ണങ്ങൾ ചേർന്നാലാണ് ജീവിതത്തിന്റെ സൗന്ദര്യം പൂർണ്ണമാകുന്നത്. ആ ചിന്ത പങ്കുവയ്ക്കുന്ന ഗാനത്തിലേക്ക്. ഓടക്കുഴൽ എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ രാമവർമ്മ രചിച്ച് MK അർജുനനാണ് സംഗീതമൊരുക്കിയത്.

വർണ്ണങ്ങൾ വെറും കാഴ്ചയുടെ അനുഭവമല്ല. ഓരോ നിറത്തിനും ഒരു വികാരമുണ്ട്. ചുവപ്പിന് പ്രണയം, പച്ചയ്ക്ക് പ്രതീക്ഷ, നീലയ്ക്ക് സ്വപ്നം. ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ മായാത്ത ചിത്രങ്ങൾ വയ്ക്കും. വർണ്ണങ്ങൾ പ്രകൃതിയുടെ ഭാഷയാണ്. പൂക്കളും മഴവില്ലും സായാഹ്ന ആകാശവും എല്ലാം ആ ഭാഷയിൽ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ പല മുഖങ്ങളും പല നിറങ്ങളും കാണിച്ചു തരുന്ന ഒരു മനോഹര ഗാനമാണ് അടുത്തത്. ഓരോ വർണ്ണത്തിനും ഓരോ കഥയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന സംഗീത സൃഷ്ടി. ചാമരം എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഗാദർ രചിച്ച് രവീന്ദ്രൻ സംഗീതമൊരുക്കി യേശുദാസും ലതികയും ആലപിച്ച ഗാനം.

സ്നേഹവും സൗഹൃദവും പ്രതീക്ഷയും ചേർന്ന നിറങ്ങൾ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. അത്തരം ഭാവങ്ങൾ നിറഞ്ഞ മറ്റൊരു ഗാനമാണ് ചിത്രയാലപിച്ച. പൂജൽ ഗാദർ രചിച്ച് ഔസേപ്പിച്ച് നീണമൊരുക്കിയ ഗാനം മൂക്കില്ലാ രാജ്യത്ത് എന്ന ചിത്രത്തിൽ നിന്ന്.

0: മധുര ഗീതങ്ങൾ
1: പ്രിയ ശ്രോതാക്കളെ, വർണ്ണങ്ങൾ ജീവിതത്തിന് സൗന്ദര്യം പകരുന്നത് പോലെ സംഗീതം ജീവിതത്തിന് മാധുര്യം പകരുന്നു. മലയാള സിനിമയിലെ വർണ്ണം എന്ന പദം ഉൾക്കൊള്ളുന്ന ഗാനങ്ങളിലൂടെ നമ്മളൊരു മനോഹര സംഗീതയാത്രയിലാണ്. ഇനി അടുത്ത ഗാനത്തിലേക്ക്. സന്തോഷങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറച്ച ഒരു കിണ്ണം പോലെ ജീവിതത്തെ കാണുന്ന മനോഹര ഭാവന, അതാണ് വർണ്ണക്കിണ്ണം എന്ന് തുടങ്ങുന്ന ഡോളർ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ പ്രത്യേകത. യേശുദാസും സംഘവും ആലപിച്ച ഗാനം, രചിച്ചത് ബിച്ചു തിരുമല, സംഗീതം SP വെങ്കിടേഷ്.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: മധുര ഗീതങ്ങൾ
1: പ്രിയ ശ്രോതാക്കളെ, വർണ്ണങ്ങൾ ജീവിതത്തിന് സൗന്ദര്യം പകരുന്നത് പോലെ സംഗീതം ജീവിതത്തിന് മാധുര്യം പകരുന്നു. മലയാള സിനിമയിലെ വർണ്ണം എന്ന പദം ഉൾക്കൊള്ളുന്ന ഗാനങ്ങളിലൂടെ നമ്മളൊരു മനോഹര സംഗീതയാത്രയിലാണ്. പ്രിയരെ, ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ മനസ്സറിയാതെ പഴയ കാലത്തേക്ക് മടങ്ങിപ്പോകും. ഓർമ്മകൾക്ക് വീണ്ടും നിറം പകരും. വസന്തം ഇന്നും പുതുമയുടെ പ്രതീകമാണ്. പുതിയ ഇലകളും പുതിയ പൂക്കളും പുതിയ സ്വപ്നങ്ങളും ജീവിതത്തിലേക്ക് പുതുനിറങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഗാനമാണ് അടുത്തത്. എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം രചിച്ച് എസ് പി വെങ്കിടേഷിന്റെ സംഗീതം. യേശുദാസിന്റെയും സുജാത മോഹന്റെയും മധുരമായ ശബ്ദം.

ആകാശത്തൊഴുകുന്ന മേഘങ്ങൾ പോലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മനസ്സിലൂടെ ഒഴുകുന്നു. അവയ്ക്ക് നിറം പകരുന്ന മനോഹര ഗാനമാണ് വർണ്ണമുകിൽ പാളികളിൽ എന്നാരംഭിക്കുന്നത്. ഇഷ്ടദാനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയുടെ മനോഹരമായ രചന, മോഹൻ സിത്താരയുടെ സംഗീതം, യേശുദാസിന്റെ ആലാപനം.

നമ്മുടെ ജീവിതം തന്നെ പല വർണ്ണങ്ങളുടെ സംഗമമാണ്. സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും നിറങ്ങൾ. മലയാള സിനിമാ ഗാനങ്ങളും ഈ വർണ്ണങ്ങളെ അതിമനോഹരമായി പകർത്തിയിട്ടുണ്ട്. ഇന്ന് വർണ്ണമെന്ന വാക്കോ വർണ്ണങ്ങളുടെ ഭാവമോ നിറഞ്ഞ ചില മധുര ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രണയഹൃദയം ആദ്യമായി സ്വപ്നം കാണുമ്പോൾ ലോകം മുഴുവൻ പുതുനിറങ്ങൾ അണിയുന്നത് പോലെയാണ്. കണ്ണുകൾ കാണാത്ത ദൂരങ്ങളിലേക്ക് മനസ്സ് സഞ്ചരിക്കുമ്പോൾ അവിടെ വിരിയുന്നത് ആയിരം വർണ്ണങ്ങളാണ്. അത്തരമൊരു മനോഹര ഭാവം പകർത്തുന്ന ഗാനത്തിലേക്ക്, പുള്ളിമാൻ എന്ന ചിത്രത്തിലെ എസ് ജാനകി ആലപിച്ച ഗാനം.

ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പിച്ച് നീണമൊരുക്കി ഡോക്ടർ ഫഹദ് മുഹമ്മദും സുജാത മോഹനും ആലപിച്ച ഗാനമാണ് വജ്രം എന്ന ചിത്രത്തിൽ നിന്ന്. വർണ്ണമയിൽ പീലി പോലെ, സ്വർണമണി തൂവൽ പോലെ, വന്നണിയും വെണ്ണിലാവേ. പ്രണയത്തിന്റെ മൃദുല ഭാവങ്ങളെ വർണ്ണമയിൽ പീലിയുടെ ചാരുതയോട് ഉപമിച്ച് അവതരിപ്പിക്കുന്ന ഈ ഗാനം കേൾക്കാം. ഇപ്പാട്ട്

വർണ്ണങ്ങളുടെ ഭംഗി പ്രണയത്തിന്റെയും സ്വപ്നങ്ങളുടെയും വികാരങ്ങളുടെയും ഭാഷയാകുമ്പോൾ ഓരോ ഗാനവും മനസ്സിൽ വ്യത്യസ്ത ചിത്രങ്ങൾ വരച്ചിരുന്നു. അത്തരമൊരു മനോഹര ഗാനത്തിലേക്കാണ് ഇനി നമ്മൾ എത്തുന്നത്. വർണ്ണ പ്രദർശനശാലയിൽ വരദക്ഷിണ എന്ന ചിത്രത്തിലെ ഈ ഗാനം മധുരമായ ഈണവും കാവ്യാത്മകമായ വരികളും കൊണ്ട് ഇന്നും സംഗീതാസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദേവരാജൻ മാസ്റ്ററുടെ സംഗീതം, യേശുദാസിന്റെ ആലാപനം.

0: വർണ്ണങ്ങൾ കണ്ണുകളെ സന്തോഷിപ്പിക്കുന്നത് പോലെ ഗാനങ്ങൾ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ കേട്ട ഗാനങ്ങൾ നിങ്ങളുടെ മനസ്സിലും മനോഹരമായ ചില വർണ്ണങ്ങൾ ചാർത്തിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ മധുരഗീതങ്ങൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലിശ്ശേരി. നന്ദി, നമസ്കാരം.
1: മധുരഗീതങ്ങൾ.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സമുദ്രസാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങാൻ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമി എന്ന ചിത്രത്തിനായി ശ്രേയ ഘോഷാൽ, വിജയ് യേശുദാസ് എന്നിവരാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഗാനം, ചിത്രം ചൈന ടൗൺ.